നിന്നുള്ള പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഏവർക്കും സുപ്രഭാതം, സ്വാഗതം. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 1, കൊലവർഷം 1201 എടവം 8, 2026 മെയ് 22 വെള്ളിയാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 12 സെക്കൻഡ്. ഈ നിലയിൽ

ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറബത്തിന് സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അജിത്രി. തുടർന്ന് പ്രഭാതഗീതം, ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം, ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്, അൽ റെഹാനായി ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടയ്ക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജുവലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:00 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുറന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. എന്താണ് വിളർച്ച അഥവാ അനീമിയ? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന യോസെ മൗരോ ദേവാസ് കോൺസിലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം 7:40 അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം. ആയുർവേദ ഡോക്ടർ ജി വിനോദ് കുമാർ സംസാരിക്കുന്നു. വിഷയം, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങളും ആയുർവേദ ചികിത്സയും. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ എൻ ചാവക്കാട്. കാവ്യധാരയിൽ വിജയലക്ഷ്മിയുടെ മൃഗശിക്ഷകൻ എന്ന കവിതയിൽ ഒരു ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് സ്മൃതി സജീവൻ. 7:50 IQ ഓപ്റ്റിക്കൽസ്, കോട്ടയ്ക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, സമകാലികം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപുലിമ. തുടർന്ന് FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ട്രിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PRO MB സക്കറിയ സംസാരിക്കുന്നത് കേൾക്കാം. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. 8:15 BRGCAJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചേരണി, മഞ്ചേരി. രസമുകളം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം, ഉത്തരം. FM ശുഭദിനത്തിന് ശേഷം കേൾക്കാം മൈൻഡ് റീചാർജ് തൽസമയ ഫോണിൻ പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 മൈലാഞ്ചി മുഞ്ച്, അവതരിപ്പിക്കുന്നത് ഗാനരചയിതാവ് ബാപ്പു വാവാട്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത്, ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഈസൈ മഴയി, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ഗാന

അഞ്ജലി. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:15. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് വാട്സ്ആപ്പ് ഇഷ്ടഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15. തുടർന്ന് നാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് നാടകഗാനങ്ങൾ. 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ കേൾക്കാം 6:50 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അജിത്രി.
1: എന്താണ് കടമ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ ഞെരുങ്ങു. മറ്റ് സഹജീവികളോടും സമുദായത്തോട് പൊതുവെയും ഒരേ പ്രകാരത്തിൽ നമുക്കുള്ള ബാധ്യതയെയാണ് കടമ എന്ന് പറയുന്നത്. അവശരോടും നിസ്സഹായരോടും നാം എന്തു ചെയ്യണം? എന്താണ് അവരോടുള്ള ബാധ്യത? അവരെ സഹായിക്കുക, രക്ഷിക്കുക എന്നതല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കടമ അതാണ്. കണ്ണുകാണാത്തവരെ വഴി നടക്കുവാൻ സഹായിക്കുക, വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടുന്നവനെ ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തുക, അത് നമ്മുടെ കൂടി കടമയാണ്. അറിവില്ലാത്തവരോട് നമുക്കുള്ള കടമയോ അവർക്ക് വിദ്യാഭ്യാസവും വെളിച്ചവും നൽകുക എന്നതാണ്. അതുപോലെ ഇനി മറ്റൊരു തരക്കാരെ എടുക്കുക. തെറ്റിദ്ധാരണ കൊണ്ട് നമ്മോട് വെറുപ്പോ വിദ്വേഷമോ വെച്ചുകൊണ്ടിരിക്കുന്ന ചിലരെ ആ തെറ്റിദ്ധാരണ തീർക്കുവാനായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് അവരോടുള്ള നമ്മുടെ കടമകളിൽ ഒന്ന്. കൂടാതെ അവരുടെ മനസ്സിലുള്ള വിചാരങ്ങളും അവക്ക് കാരണമായ വസ്തുതകളും ശരിയായി മനസ്സിലാക്കാനും നാം ശ്രമിക്കണം. അവരുടെ സ്ഥാനത്ത് നാം ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഭാവന ചെയ്യുവാൻ നാം സന്നദ്ധരാവണം. നമ്മുടെ കടമ നിർവഹിക്കുന്നതിന് ഇത് രണ്ടും ആവശ്യമാണ്. മാനഹാനിയോ അപജയമോ സംഭവിച്ചതുകൊണ്ട് ദുഃഖിച്ച് മറ്റുള്ളവരിൽ നിന്നും വിട്ടു കഴിഞ്ഞുകൂടുന്ന ചിലരുണ്ടാവാം. ഒരു പക്ഷേ അവർ നമ്മുടെ സുഹൃത്തുക്കളാവാനും മതി. അത്തരക്കാരോട് നാം എന്തു ചെയ്യണം? അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും പകരണം. ഇതുമായും ഈ ദിനവും കടന്നുപോകും എന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് ജീവിതത്തിലേക്ക് ധൈര്യത്തോടെ കൂട്ടിക്കൊണ്ടുവരണം. ജീവിതമെന്നാൽ സുഖിക്കാനുള്ളത് മാത്രം എന്ന് കരുതുന്ന മണ്ടന്മാരുണ്ട്. അവരോടും ധനികരായ താൻ പോരുമയുള്ള ആളുകളോടും ഉള്ള കടമ ഇതൊന്നും ശാശ്വതമല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് തന്നിൽ താഴ്ന്നവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി വിനിയോഗിക്കുകയാണ് വേണ്ടത് എന്ന് അവരെ ബോധവൽക്കരിക്കുകയാണ്. അടുത്ത ബന്ധുക്കളോടാണ് വലിയ കടമ നിർവഹിക്കാനുള്ളത്. മാതാപിതാക്കളോടും മക്കളോടും അയൽക്കാരോടും കടമ പുലർത്തണം. ആശ്രിതരുണ്ടെങ്കിൽ അവരോടും സുപ്രധാന കടമകളുണ്ട്. നാടിനോടും കടമകളുണ്ട്. നാടെന്നത് മണ്ണും മരവും വിണ്ണും മാത്രമല്ല, നന്മയും സംസ്കാരവും മേളിക്കേണ്ട വിശാലമായ സ്ഥലം കൂടിയാണ്. അതിൻ്റെ അന്തസ്സും മുദ്രയും കാത്തുരക്ഷിക്കാനുള്ള സാധ്യത, ബാധ്യത, ഇതൊക്കെ ഓരോ പൗരജന്മത്തിനുമുണ്ട്. പ്രത്യേകിച്ചും രാജ്യരക്ഷ അപകടത്തിലാവുന്ന നേരങ്ങളിൽ മാതൃഭൂമിയുടെ സംരക്ഷണവും നമ്മുടെ കടമയാണ്. ഞാൻ ജീവനോടെ ഇരിക്കുന്നതുവരെ എൻ്റെ നാടിന് ഒരാപത്തും സംഭവിക്കില്ല എന്ന് പറയാൻ ഇച്ഛാശക്തിയുള്ള മനുഷ്യർക്ക് മാത്രമേ ആവൂ. ഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി, മുതിർന്നവർക്ക് അവകാശങ്ങളല്ല ഉള്ളത്, ബാധ്യതകളാണ്.

0: കടമകളാണ്. നമ്മോട് തന്നെയും നമുക്ക് ചില കടമകൾ നിറവേറ്റാനുണ്ട്. പഠിപ്പിലും നടപ്പിലും സേവനത്തിലും ഇന്നത്തേക്കാൾ ഉയർന്നതാവണം നാളത്തെ നില എന്ന വിചാരത്തോടെ നമ്മൾ പ്രവർത്തിക്കണം. സ്വന്തം കടമ തൃപ്തികരമായി നിർവഹിച്ചു എന്ന് ബോധമുള്ള മനുഷ്യനാണ് ഏറ്റവും ധന്യനായ മനുഷ്യൻ.
1: അജിത്രി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9400718807. നമ്പർ ആവർത്തിക്കാം, 9400718807. സുഭാഷിതം.

ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ 5660 കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചർ 11 മിനിറ്റ് വൈകി 6:27 1:08:01 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44 1:02:01 ചെന്നൈ മംഗളൂരു സൂപ്പർഫാസ്റ്റ് മെയിൽ 19 മിനിറ്റ് വൈകി 6:47 1:03:08 കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 7:33 2:02:09 എറണാകുളം പൂനെ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54 1:05:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 1:41 വൈകി 8:29 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5660 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5:06:22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും. ട്രെയിൻ സമയം.

ഇന്നത്തെ വിശേഷം: അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഭൂമിയിലെ ജൈവ വൈവിധ്യ സംരക്ഷണത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ഈ ദിവസം ആചരിക്കുന്നു.

0: ചരിത്ര പഥം. ചരിത്രത്തിൽ ഇന്നാണ് 1906 വിമാനം കണ്ടുപിടിച്ചതിന് റൈറ്റ് സഹോദരന്മാർക്ക് അമേരിക്കൻ പേറ്റന്റ് ലഭിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ 1903 ഡിസംബർ 17 റൈറ്റ് സഹോദരന്മാർ വിമാനം പറത്തി കാണികളെ ആകർഷിക്കുകയുണ്ടായി. ചരിത്രപഥം.
1: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
2: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.

ഇന്ന് രാവിലെ എഫ് എം ശുഭദിനത്തിന് ശേഷം മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കാനുള്ള നമ്പറുകൾ 0483 29 50 300, അടുത്ത നമ്പർ 29 50 800. നമ്പറുകൾ വീണ്ടും പറയാം, 0483 29 50 300, അടുത്ത നമ്പർ 29 50 800. മൈൻഡ് റീചാർജ് തത്സമയ ഫോൺ പരിപാടി ഇന്ന് രാവിലെ എഫ് എം ശുഭദിനത്തിന് ശേഷം.

ഇന്ന് രാവിലെ 7:10 ആരോഗ്യ ജാലകത്തിൽ എന്താണ് വിളർച്ച അഥവാ അനീമിയ? ഈ വിഷയത്തെക്കുറിച്ച് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നത് കേൾക്കാം. ആരോഗ്യ ജാലകം ഇന്ന് രാവിലെ 7:10. ആയുരാരോഗ്യത്തിൽ കേൾക്കാം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങളും ആയുർവേദ ചികിത്സയും. ആയുർവേദ ഡോക്ടർ ജി വിനോദ് കുമാർ സംസാരിക്കുന്നു. ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:40.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ ദീർഘിപ്പിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയത്. സ്മാർട്ട് കൃഷി രീതികൾ, കാർഷിക ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 മണി. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഫോൺ നമ്പറുകൾ പറയാം: 9778436265, മറ്റൊരു നമ്പർ 04872438332. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലോ ഗൂഗിൾ ഫോം മുഖേനയോ അയക്കാം. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് അയക്കേണ്ട വിലാസം: ഡോക്ടർ KP സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 68056. നമ്പരുകൾ ആവർത്തിക്കാം: 9778436265, 04872438332. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.cel

0: KAU.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാം. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 June 15, അതായത് അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് CELKAU@gmail.com ഇമെയിലായോ 8547837256 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. ആവർത്തിക്കാം, CELKAU@gmail.com, ഫോൺ നമ്പർ 8547837256. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്കായി നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡിന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 2026 SSLC പരീക്ഷയിൽ 8A+ മുതൽ Full A+ വരെ വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. മാർക്ക് ലിസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, രക്ഷകർത്താവിന്റെ ക്ഷേമനിധി ബോർഡ് പാസ്ബുക്കിന്റെ ഫോട്ടോ പതിച്ച പേജ്, കുടുംബവിവര പേജ്, വിഹിത മടവ് രേഖപ്പെടുത്തിയിട്ടുള്ള പേജ് എന്നിവയുടെ പകർപ്പ്, വിദ്യാർത്ഥിയുടെ ആധാറിന്റെയും പാസ്ബുക്കിന്റെയും കോപ്പി, ഫോട്ടോ എന്നിവ ഹാജരാക്കണം. 2 സെറ്റ് അപേക്ഷകൾ അനുബന്ധ രേഖകൾക്കൊപ്പം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 23, അതായത് നാളെയാണ്. ബന്ധപ്പെടാൻ ഫോൺ നമ്പറുണ്ട്, 0471-23-25-483, 0471-23-25-483. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ,
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744555-0424.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
5: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
5: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
7: കാലാവസ്ഥ. അടുത്ത ഒരാഴ്ച സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ വ്യാപകമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.
8: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
9: ദൃഷ്ടി.
10: പ്രായോജകർ,
8: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
11: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ.
12: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ നിന്ന് തിമിര ഓപ്പറേഷൻ ചെയ്തില്ലേ, ഇപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
11: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തിണ്ടാവില്ലേ?
12: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ വീട്ടിക്ക് പോരാം.
8: അൽ റെഹാൻ കണ്ണാശുപത്രി.
10: ദൃഷ്ടി.
7: നീറ്റ് ചോദ്യ ചോർച്ച, നീറ്റ് UG നടത്തിപ്പിൽ വീഴ്ചയുണ്ടായെന്ന് സംബന്ധിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുൽവാമ ഭീകരാക്രമണം, മുഖ്യ സൂത്രധാരൻ കൊല്ലപ്പെട്ടു. 16th കേരള നിയമസഭ നിലവിൽ വന്നു. ഇന്ന് സ്പീക്കർ തിരഞ്ഞെടുപ്പ്. 7 പതിറ്റാണ്ടിനുശേഷം തമിഴ്നാട്ടിൽ കൂട്ടുകക്ഷി മന്ത്രിസഭ. ബംഗാളിൽ സ്കൂളുകളിലും മദ്രസകളിലും വന്ദേമാതരം നിർബന്ധമാക്കി സർക്കാർ. എബോള വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഈ മാസം നടത്താനിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചു. കാറുകളുടെ വില കൂട്ടുമെന്ന് പ്രഖ്യാപിച്ച് മാരുതി സുസുക്കി. ഇന്ത്യയിൽ നിന്നുള്ള പോത്തിറച്ചി കയറ്റുമതി മേഖലയിൽ DNA അധിഷ്ഠിത PCR പരിശോധന നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. വെടിനിർത്തൽ, ഇറാൻ US ചർച്ച തുടരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്റർ കാശിയെ 2-1 തോൽപ്പിച്ച് ഈസ്റ്റ് ബംഗാളിന് കിരീടം.

0: കിരീടവിജയം 22 വർഷങ്ങൾക്ക് ശേഷം. ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിന് ഇന്ന് തുടക്കം. യൂറോപ്പ ലീഗിൽ ആസ്റ്റൺ വില്ലയ്ക്ക് ആദ്യ കിരീടം. ഫൈനലിൽ ഫ്രൈബർഗിനെ 3-0 തോൽപ്പിച്ചു.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
1: ബി ആർ ജി സി AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം, എന്നും രാവിലെ 8:15.
3: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
5: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
4: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
0: സ്വർണം പവന് 117,280 രൂപ, തങ്കം 10 ഗ്രാമിന് 150,600 രൂപ, വെള്ളി കിലോഗ്രാമിന് 273,500 രൂപ, റബ്ബർ RSS 4 25,600, RSS 5 25,300, വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 25,000, വടകര 24,600, മാനന്തവാടി 26,800, കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 14,200, വടകര 15,500, നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 23,000, പൊന്നാനി 17,500, കോഴിക്കോട് 16,750, മഞ്ചേരി ക്വിന്റലിന് 4,450, മാനന്തവാടി ക്വിന്റലിന് 5,600, കയർ ക്വിന്റലിന് കോഴിക്കോട് 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000, അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,800, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിന്റലിന് 9,000, മഞ്ചേരി ക്വിന്റലിന് 7,500, കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000, ചുക്ക് ക്വിന്റലിന് പാലക്കാട് 25,000, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500, ഇഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 11,000, മാനന്തവാടി പഴയത് 6,700, പച്ചക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,300, മാനന്തവാടി 2,500, ശർക്കര ക്വിന്റലിന് പാലക്കാട് 5,500, കോഴിക്കോട് 5,400, മാനന്തവാടി പാണ്ടി 5,100, കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 620, മാനന്തവാടി ലഗോൺ 630, വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40, കൈതച്ചക്ക ക്വിന്റലിന് കോഴിക്കോട് 3,300, മാനന്തവാടി 2,800, പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,420, കോഴിക്കോട് 4,360, മാനന്തവാടി 4,480, മഞ്ഞൾ ക്വിന്റലിന് കോഴിക്കോട്, മാനന്തവാടി എന്നിവിടങ്ങളിൽ 16,000, നേന്ത്രക്കായ ക്വിന്റലിന് പാലക്കാട് 4,200, മഞ്ചേരി 2,200, കോഴിക്കോട് 4,300, മാനന്തവാടി 4,500, അരി കോഴിക്കോട് ക്വിന്റലിന് മീഡിയം ജീരകശാല 18,000, പാലക്കാട് മട്ട 4,700, ബോധന 3,600, അരി പാലക്കാട് ക്വിന്റലിന് മട്ട 4,600, പൊന്നി 3,700, പാലക്കാടൻ ജയ 4,600, AP1 4,200, ബോധന 3,700, അരി ചിറ്റൂർ ക്വിന്റലിന് മട്ട 4,900, AST 4,200, പൊന്മണി 4,100, വെള്ളപ്പൊന്നി 6,100, നെല്ല് ക്വിന്റലിന് മാനന്തവാടി മട്ട 2,500.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
0: ഇന്ന് രാവിലെ 9:30 മൈലാഞ്ചി മുഞ്ച്. അവതരിപ്പിക്കുന്നത് ഗാനരചയിതാവ് ബാപ്പു വാവാട്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: 16th നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ 2nd ദിവസമായ ഇന്ന് രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BB ഗോപകുമാറാണ് BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഇന്ന് രാവിലെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ May 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സംസ്കാരം, മൊബിലിറ്റി, പ്രതിരോധം, സുരക്ഷ, നിർമ്മിത ബുദ്ധി, നവീകരണം, ഗവേഷണം എന്നീ മേഖലകൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വിഷയമാകും. കൂടാതെ രണ്ട് നേതാക്കളും നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. സൈപ്രസ് പ്രസിഡന്റിന് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചവിരുന്ന് നൽകും. ഇന്നലെയാണ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ന്യൂഡൽഹിയിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് പ്രസിഡന്റിന്റെ സന്ദർശനം. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അതിൽ പ്രതിരോധശേഷിയും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68th സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, സുസ്ഥിരത, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ചലനാത്മകത എന്നിവ സമ്പദ്വ്യവസ്ഥകളെ പുനർനിർമ്മിക്കുന്ന സുപ്രധാനമായ ഒരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണ് APO കടന്നുപോകുന്നത്. ഈ ഘട്ടത്തിൽ സംഘടനയ്ക്ക് സംഭാവന നൽകാൻ കഴിഞ്ഞത് ഇന്ത്യക്ക് ലഭിച്ച വലിയ ബഹുമതിയാണെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും

0: സുരക്ഷ നൽകുന്ന എസ് പി ജിയുടെ ഭരണത്തലവനാണ് ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഔട്ട്ലെറ്റുകളിൽ ഇന്ധന വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കോർപ്പറേഷൻ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഡീസൽ ഉപഭോഗം വർദ്ധിച്ചതാണ് അടുത്തിടെ ആവശ്യകത ഉയരാൻ കാരണം. കോമൺവെൽത്ത് ഗെയിംസ് ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ഫിറ്റ് ഇന്ത്യ ഞായറാഴ്ചകളിൽ മെഗാ എഡിഷൻ സൈക്കിൾ ഡ്രൈവ് സംഘടിപ്പിക്കും. മറ്റന്നാൾ അഹമ്മദാബാദിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാക്കേസിൽ ലാത്തൂരിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മനോജ് ഷിരൂരയെ CBI കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ ഷിരൂരെ മകൾക്ക് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വാങ്ങിയതായാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CBI ഉദ്യോഗസ്ഥർ ലാത്തൂരിൽ ഷിരൂരയുടെ ആശുപത്രി സന്ദർശിച്ച് വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചു കൊന്നു. അൽബദർ ഭീകര സംഘടനയുടെ കമാൻഡറായ ഡോക്ടർ ബുർഹാൻ എന്ന അജുമന്ത് ഗുൽസാർദാറിനെ ജമ്മുകാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തതിനാൽ 2022 ഇന്ത്യ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തിയേക്കും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിന്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, വംശനാശം നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി K. മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതി രാവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ K. K. സാജു ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗങ്ങളാവുക. 60 രൂപ പ്രീമിയം നിരക്കിൽ 5,00,000 രൂപയുടേതാണ് പോളിസി. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതിഭംഗിയും സഞ്ചാരികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന പ്രശസ്തമായ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളോടെ തിരിച്ചെത്തുന്നു. 2026-27 ടൂറിസ്റ്റ് സീസണിലേക്കായി നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അറിയിച്ചു. മികച്ച ഫർണിച്ചറുകൾ അടങ്ങിയ നവീകരിച്ച ക്യാബിനുകൾ, സ്മാർട്ട് TVകൾ, വൈഫൈ സംവിധാനത്തോടുകൂടിയ വിനോദ ഉപാധികൾ എന്നിവ ട്രെയിനിൽ പുതിയതായി സജ്ജീകരിച്ചു. CCTV നിരീക്ഷണ ക്യാമറകളും അത്യാധുനിക ഫയർ അലാറം സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ആകെ 40 ക്യാബിനുകൾ ഉൾപ്പെട്ട ഈ ലക്ഷറി ട്രെയിനിൽ ഒരേ സമയം 80 അതിഥികൾ വരെ ഉൾക്കൊള്ളാനാകും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 റൺസിന് തോൽപ്പിച്ചു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ന് വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപ കരാർ ഒപ്പുവച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി. ഡെസ്ക് റിപ്പോർട്ട്.
1: തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്തുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും ഉഷസ് പദ്ധതി

കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധന തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഡെറാഡൂൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പാണ് മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡ്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്കുനീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനം ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സമുദ്ര

ചേർന്ന് സംഘടിപ്പിച്ച പരിശീലനം രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർക്ക് പരിഹാരം കാണുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കാസർകോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കണ്ണൂർ മംഗലാപുരം സെൻട്രൽ മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ട് നീട്ടണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
1: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
2: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്,
1: അഡ്മിഷൻ ആവശ്യമില്ല.
2: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
1: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
3: കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാർക്കായുള്ള വിവിധ സ്ഥാപനങ്ങളിൽ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി കോമൺ എൻട്രൻസ് ടെസ്റ്റിന് അപേക്ഷ ക്ഷണിച്ചു. അടുത്തമാസം 28-നാണ് പ്രവേശന പരീക്ഷ. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. സയൻസ് വിഷയത്തിൽ 12 വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. www.admission.svnirtar.nic.in എന്ന വെബ്സൈറ്റ് വഴി അടുത്ത മാസം 5 വരെ അപേക്ഷിക്കാം. 1500 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷി EWS വിഭാഗത്തിന് 1100 രൂപ. വെബ്സൈറ്റിൽ നിന്ന് ഇൻഫർമേഷൻ ബ്രോഷർ ഡൌൺലോഡ് ചെയ്യാം. ഹയർ സെക്കൻഡറി VHSE നോൺ വൊക്കേഷണൽ വിഷയങ്ങളിലെ അധ്യാപക യോഗ്യതാ പരീക്ഷയായ സെറ്റിന്റെ രജിസ്ട്രേഷൻ അടുത്ത മാസം 3 വരെ നീട്ടി. ഫീസ് അടുത്ത മാസം 5 വരെ അടയ്ക്കാം. അപേക്ഷയിൽ തിരുത്തലുകൾക്ക് അടുത്ത മാസം 4 മുതൽ 6 വരെ അവസരമുണ്ട്. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. UGC നെറ്റ് ജൂൺ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയം 9:00 AM to 10:00 PM നീട്ടി. ഫീസ് രാത്രി 11:50 വരെ അടയ്ക്കാം. അപേക്ഷയിൽ തിരുത്തലുകൾക്ക് ഈ മാസം 27 വരെ അവസരമുണ്ട്. വിശദ വിവരങ്ങൾ UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പഠനകേന്ദ്രങ്ങളിൽ PG, PG ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ ഈ മാസം 25 മുതൽ 30 വരെ നടക്കും. ഫൈൻ ആർട്സ്, തിയേറ്റർ, ഡാൻസ്, ഭരതനാട്യം, ഡാൻസ്, മോഹിനിയാട്ടം പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്കുള്ള അഭിരുചി, പ്രായോഗിക പോർട്ട്ഫോളിയോ അവതരണം, അഭിമുഖം എന്നിവ പ്രവേശന പരീക്ഷാ ദിവസം തന്നെ അതത് വകുപ്പുകളിൽ നടക്കും. ഫിസിക്കൽ എഡ്യൂക്കേഷൻ PG പ്രവേശനത്തിന് പ്രവേശന പരീക്ഷാ ദിവസം രാവിലെ 8 കാലടി മുഖ്യ കേന്ദ്രത്തിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ ഫിറ്റ്നസ് ടെസ്റ്റിന് ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് www.ssus.ac.in സന്ദർശിക്കുക. ssus.ac.in. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല അഥവാ QFOS PG PhD അപേക്ഷാ തീയതി ഇന്നുകൂടി നൽകാം. പ്രവേശന പരീക്ഷ കൊച്ചി, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഈ മാസം 30 ഓൺലൈനായി നടക്കും. വിശദവിവരങ്ങൾ www.qfos.ac.in. www.qfos.ac.in.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ്

0: പെയിൻകെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
2: സാന്ത്വനത്തിന്റെ കരസ്പർശം.
5: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
6: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ MyG ബാക്ക് ടു സ്റ്റഡി ഓഫർ.
6: ഇന്ന് തന്നെ സ്കൂൾ ID കാർഡുമായി വരൂ.
5: MyG നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
7: സമയം 7:00. ചിന്താ വിഷയം. ഓരോ വേദനയും ഒരു പാഠം നൽകുന്നു. ഓരോ പാഠവും ഒരു വ്യക്തിയെ മാറ്റുന്നു. ഈ വാക്കുകൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റേത്. ഓരോ വേദനയും ഒരു പാഠം നൽകുന്നു. ഓരോ പാഠവും ഒരു വ്യക്തിയെ മാറ്റുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇനി ഇന്നത്തെ ചോദ്യം കേൾക്കാം. സായംപ്രഭ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സായംപ്രഭ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ശുഭദിനത്തിൻ്റെ അവസാന ഭാഗം വരെ. അതുവരെ FM ശുഭദിനത്തോടൊപ്പം തുടരുക.
8: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
9: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
10: പ്രായോജകർ
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
10: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
13: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
14: കുടമുല്ലകൾ പൂത്തൻ ആരാമത്തിൽ അജിത് കുമാർ തലയാഴം രചിച്ച ഗാനം. സംഗീതം നൽകിയത് രാജു വലിയശാല. പാടിയത് സംഗീത് MT.

0: സംഗീത് എം ടി ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന അജിത് കുമാർ തലയാഴം, സംഗീതം രാജു വലിയശാല.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
6: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
7: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
7: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
9: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
10: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
11: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
12: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
13: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
12: വീട്ടിലൊരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
13: അതെങ്ങനെ?
12: ഒരു ആശ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
13: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
14: വൈദ്യുതി അറിയിപ്പ്. കോഴിക്കോട് കോവൂർ സെക്ഷനിൽ ചേവരമ്പലം, വൃന്ദാവൻ കോളനി, റേഷൻ ഷാപ്പ്, കിർത്താറ്റ്സ്, ഡെർമറ്റോളജി ഹോസ്പിറ്റൽ, പരപ്പുകുന്ന്, പൂങ്കാവനം, ടെസ്റ്റ് ഗ്രൌണ്ട്, ഗോൾഡൻ എൻക്ലേവ്, ചെവയൂർ ടൗൺ, കോവൂർ എന്നീ ട്രാൻസ്ഫോർമർ പരിധിയിൽ ഭാഗികമായി നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. പാലക്കാട് തൃത്താല കുഴൽമന്നം MRS-കളിൽ കരാറടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി ഈ മാസം 28 നടത്താനിരുന്ന അഭിമുഖം ബക്രീദ് അവധി പ്രമാണിച്ച് ഈ മാസം 29 മാറ്റിയതായി പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0491-250-5005. 0491-250-5005. മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ മറ്റന്നാൾ നടത്താൻ തീരുമാനിച്ചിരുന്ന ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ എഴുത്തു പരീക്ഷ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും.
15: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
16: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
17: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
16: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
17: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
18: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
19: ഡോക്ടർമാരുടെ സായാഹ്ന OP കൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

0: ஸ்பெயின் சமையல்.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം. 1:03:08 കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്, 7:33. 2:02:49 എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, 7:54. 2:02:01 കോയമ്പത്തൂർ ബംഗളൂരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, 8:27. 1:06:07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്, 8:41. 1:06:05 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്, 1:53:48. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ, 7:50. 5:06:32 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ, 7:51 എത്തിച്ചേരും.
0: ട്രെയിൻ സമയം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
3: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0499332622.
5: എടാ സണ്ണി, നിന്റെ ഈ തടിയൊന്ന് കുറച്ചുകൂടെ.
6: കുറയ്ക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ചേച്ചി, പലതും പരീക്ഷിച്ചു. മാത്രല്ല ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസ തടസ്സം, ഹൃദ്രോഗം, പ്രമേഹം ഒക്കെ ഉണ്ട്.
5: നീ ബെരിയാട്രിക് ശസ്ത്രക്രിയയെ കുറിച്ച് കേട്ടിട്ടില്ലേ? നീ മൗലാന സർജിക്കൽ സെന്ററിലേക്ക് വരൂ, അവിടെ അതിനുള്ള എല്ലാ സൗകര്യമുണ്ട്.
2: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ, പെരിന്തൽമണ്ണ.
7: എന്താണ് വിളർച്ച അഥവാ അനീമിയ? ആരോഗ്യജാലകത്തിൽ ഇന്ന് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ.
8: ലോകജനതയുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോഷകാഹാരക്കുറവാണ്. അതിൽ എടുത്തു പറയേണ്ടത് പോഷകാഹാരക്കുറവ് കൊണ്ടുണ്ടാവുന്ന വിളർച്ചയാണ്. എന്താണ് വിളർച്ച അഥവാ അനീമിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും പ്രാണവായു, ഓക്സിജൻ എത്തിക്കുന്ന ശ്വേതാണുക്കളുടെ കുറവാണ്. ശ്വേതാണുക്കളിൽ അടങ്ങിയിട്ടുള്ള ഹിമോഗ്ലോബിൻ എന്ന പിഗ്മെൻ്റ് ആണ് പ്രാണവായുവിനെ ഓരോ സെല്ലുകളിലേക്കും എത്തിക്കുന്നത്. ഇപ്പം ശ്വേതാണുക്കളുടെ കുറവ് ഉണ്ടാവുമ്പോൾ ഇതിന് കോട്ടം വരികയും അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ശ്വേതാണുക്കളുടെ കുറവ് ഉണ്ടാവുന്നത്? ഏതൊരു കാര്യത്തിൻ്റെയും കുറവുണ്ടാവുന്നത് അതിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴും അത് ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമ്പോഴും ആണല്ലോ. ശ്വേതരക്താണുക്കൾ ഉണ്ടാവുന്നത് മജ്ജയിൽ നിന്നാണ്, റെഡ് ബോൺ മാരോ. മജ്ജയിൽ നിന്ന് ഉണ്ടാവുന്നതിൽ കുറവ് സംഭവിക്കുമ്പോൾ ശ്വേതാണുക്കളുടെ എണ്ണം കുറയാം. അതല്ലെങ്കിൽ ഉണ്ടായ ശ്വേതാണുക്കൾ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, പതിയെ പതിയെയായോ അല്ലെങ്കിൽ ഒന്നിച്ചു തന്നെയോ രക്തം നഷ്ടപ്പെട്ടു പോകുന്ന പല പല അവസ്ഥകളുമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം പൈൽസ്, മുലക്കുരു, അതുമല്ലെങ്കിൽ മസക് മുറയോട് അനുബന്ധിച്ച് പതിവിലും കൂടുതലുള്ള രക്തനഷ്ടം, അതുമല്ലെങ്കിൽ ജന്മനാ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ, ഹിമോഫിലിയ പോലുള്ള അസുഖങ്ങൾ, അവിടെയൊക്കെ രക്തം നഷ്ടപ്പെട്ടു പോയിട്ടാണ് രക്തക്കുറവ് ഉണ്ടാവുന്നത്. കാലങ്ങളായി നമുക്കറിയാവുന്ന മറ്റൊരവസ്ഥയാണല്ലോ കൊക്കപ്പുഴു ബാധ, ഹുക്ക്വേം. നമ്മളെ വയറിൻ്റെ ഉള്ളിൽ, സ്മോൾ ഇൻ്റെസ്റ്റൈൻ, ചെറുകുടലിന് കടിച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന കൊക്കപ്പുഴുക്കൾ മാസങ്ങൾ കൊണ്ട് തന്നെ ഈ വിളർച്ചയെന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം. ഇങ്ങനെ രക്തം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഓരോ പ്രായക്കാരിലും ഓരോ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. പക്ഷെ മറ്റൊരു കാര്യം, ശ്വേതരക്താണുക്കൾ അതിൻ്റെ ആയുസ് എത്തുന്നതിന് മുമ്പ് തന്നെ അത് നശിച്ചു പോകുന്ന അവസ്ഥകൾ, ഹിമോളിറ്റിക് ഡിസീസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ശ്വേതരക്താണുവിന് 120 ദിവസത്തോളം ആയുസ്സുണ്ട് എങ്കിൽ ശ്വേതരക്താണു മജ്ജയിൽ നിന്ന് പുറത്തേക്ക് വന്ന് 10 ദിവസം കഴിയുമ്പോഴേക്കും അത് നശിച്ചു പോകുന്ന അവസ്ഥ. നമുക്കറിയാം തലസീമിയാസ്, സിക്കിൾ സെൽ അനീമിയാസ്, സ്പെറോസൈറ്റോസിസ് എന്നൊക്കെയുള്ള രോഗാവസ്ഥകൾ ഇത്തരത്തിലുള്ളവയാണ്. അവർക്ക് അടിക്കടി ഓരോ മാസത്തിലും ചിലപ്പം രക്തം സ്വീകരിക്കേണ്ടി വരും അവൾക്ക് ഹിമോഗ്ലോബിൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ.
7: എന്താണ് വിളർച്ച അഥവാ അനീമിയ? ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 0493-262-262.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
5: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
6: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
7: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
6: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
7: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
6: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
7: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
9: സമയം 7 മണി കഴിഞ്ഞ 15:09.
4: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
5: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: ഫോൺ 0483-280-5000.
10: എന്താ ചെങ്ങ എന്റെ കാൽമുരി കെട്ടൊക്കെ?
11: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി വേണ്ടി വരും.
10: ഈ എന്തിനാണോ പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അല്ലേ നമ്മളെ മഞ്ചേരി എ ബി സി ഹോസ്പിറ്റലില്? മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ എ ബി സി ഹോസ്പിറ്റലിലുണ്ട്.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
12: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
13: ഇന്ന് ഒരുപാട് ജോലി ചെയ്തോ അമ്മേ? ഒവ്വട മോനെ, ലൂമിൽ എന്തൊരു ചൂടാണെന്നോ, സഹിക്കാൻ മേല. ബാഗതാ, ഞാൻ പിടിക്കാം. അമ്മ ക്ഷീണിച്ചു പോയി. ഒഴിഞ്ഞ ചോറ്റുപാത്രമുള്ള അമ്മയുടെ ബാഗ് ഞാൻ പിടിച്ചു. നീ എന്താ വികൃതി കാണിച്ചോ? ഏയ്, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെന്തിനാ പഠിക്കല് എന്നെ കാത്തു നിന്നത്? അമ്മ ഊഹിക്കാൻ നോക്കി. അമ്മേ, എന്നെ അല്പമെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്ന അത്രയും തന്നെ നിന്നെ സ്നേഹിക്കുന്നു. എന്താടാ അമ്മ നർഡിഞ്ഞോവിനെ ഓർക്കുന്നുണ്ടോ? ആ ഹിപ്പോയുടെ മരുമകൻ ഉണ്ടെന്ന് പറഞ്ഞ് അമ്മ പൊട്ടിച്ചിരിച്ചു. അവന്റെ അമ്മ അവനൊരു നല്ല സ്യൂട്ട് തയ്പ്പിച്ചു. പച്ച നിറത്തിലെ വെള്ളവര, കഴുത്തറ്റം വരെ ബട്ടൺ ഇടുന്ന വേസ്റ്റ് കോട്ടുമുണ്ട്. പക്ഷേ അവൻ വളർന്നുപോയി, അതവന് പാകല്ല. കൊടുക്കാൻ അനിയനുമില്ല. അത് വിൽക്കുന്നുണ്ടത്രേ, വാങ്ങിത്തരുമോ? ഓ കുഞ്ഞേ, കാര്യങ്ങളൊക്കെ കഷ്ടത്തില്ല. പക്ഷേ അവൻ പറഞ്ഞു ഒന്നിച്ച് പണം കൊടുക്കണ്ട എന്ന്. 2 തവണയായിട്ട് മതി. വലിയ വിലയൊന്നുമില്ല അമ്മേ, അതിന്റെ തയ്യക്കൂലി പോലും ആവൂല. ഞാൻ പണം കടം കൊടുക്കുന്ന ജേക്കബിന്റെ വാക്കുകൾ ആവർത്തിക്കുകയായിരുന്നു. അമ്മ നിശബ്ദമായി കണക്ക് കൂട്ടി. അമ്മ, ഞാൻ എന്റെ ക്ലാസ്സിലെ ഏറ്റവും നന്നായി അധ്വാനിച്ച് പഠിക്കുന്ന കുട്ടിയാ. എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുമെന്നാ ടീച്ചർ പറയുന്നേ. പ്ലീസ് അമ്മേ, എനിക്കത് വാങ്ങിത്തരുമോ? എത്രയോ കാലമായി എനിക്കൊരു പുതിയ ഉടുപ്പ് കിട്ടിയിട്ട്. അമ്മയുടെ മൗനം എന്നെ പരിഭ്രമിപ്പിച്ചു. നോക്കമ്മേ, വാങ്ങിത്തന്നില്ലേൽ എന്റെ കവിയുടുപ്പ് എനിക്കുണ്ടാവുകയേയില്ല. ലാലയ്ക്ക് അവളുടെ കയ്യിലുള്ള ഒരു കഷ്ണം പട്ടുകൊണ്ട് ഒരു വലിയ ബോട്ടായി ഉണ്ടാക്കിത്തരികയും ചെയ്യാം. ഓക്കെ മോനെ, ഞാൻ ഒരാഴ്ച ഓവർ ടൈം ചെയ്ത് നിനക്ക് ആ സൂട്ട് വാങ്ങിത്തരാം. ഞാൻ അമ്മയുടെ കയ്യിൽ ഉമ്മ വെച്ചു. എന്റെ മുഖം അമ്മയുടെ കയ്യിൽ അമർത്തി അമ്മയുടെ കൂടെ നടന്നു വീട്ടിന്റെ അകത്തേക്ക് കയറും വരെ. അങ്ങനെയാണ് എനിക്ക് കവിയുടെ ഉടുപ്പുകൾ കിട്ടിയത്. അതിട്ടിട്ട് ഞാൻ നല്ല സ്മാർട്ടായ കാരണം എഡ്മണ്ടോ മാമ ഫോട്ടോ എടുക്കാൻ എന്നെ കൊണ്ടുപോയി. സ്കൂൾ പൂവ്, പൂവ് സ്കൂൾ, എല്ലാം നന്നായി അങ്ങനെ പോകുമ്പോഴാണ് ഗോഡോ ഫ്രെഡോ ക്ലാസ് മുറിയിലേക്ക് വന്നത്. ശല്യപ്പെടുത്തുന്നതിൽ ക്ഷമ ചോദിച്ച് അയാൾ ഡോണ സെസീലിയ പെയ്മിനോട് സംസാരിച്ചു. ഗ്ലാസ്സിലിരിക്കുന്ന പൂവിലേക്ക് ചൂണ്ടുന്നത് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. ടീച്ചർ എന്നെ ദുഃഖത്തോടെ നോക്കി. ക്ലാസ് കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നെ അടുത്തേക്ക് വിളിച്ചു. സെസെ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. ടീച്ചർ ഹാൻഡ് ബാഗിൽ ഒരുപാട് നേരം എന്തോ തിരഞ്ഞു. ടീച്ചർക്ക് എന്തോ പറയാനുണ്ട്. അത് പറയാനുള്ള ധൈര്യമാണ് ടീച്ചർ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് തോന്നി. അവസാനം ടീച്ചർ തീരുമാനിച്ചു, ഗോഡോ ഫ്രെഡോ

0: എന്നോട് നിന്നെപ്പറ്റി ഒരു ഭയങ്കര ചീത്ത കാര്യം പറഞ്ഞു. സെസെ, അത് ശരിയാണോ? ഞാൻ തലയാട്ടി.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
4: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
5: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
7: ശനിയും ഞായറും രാവിലെ 7:50.
6: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
8: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
9: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
8: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744555-0424.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
13: സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, സിമെറ്റ് എന്ന കീഴിലുള്ള താനൂർ സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. ഹെവി വെഹിക്കിൾ ലൈസൻസ്, മോട്ടോർ വാഹനം ഓടിച്ചുള്ള 10 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം, ഇതിൽ 5 വർഷം ഹെവി വെഹിക്കിളായിരിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച യോഗ്യതയുള്ള ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ പരമാവധി 58 വയസ്സുവരെയുള്ള മേൽപ്പറഞ്ഞ യോഗ്യത ഉള്ളവർക്കോ അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള അപേക്ഷകർ അപേക്ഷയും ബയോഡേറ്റയും വയസ്സും യോഗ്യതയും തെളിയിക്കുന്ന രേഖകൾ സഹിതം ഈ മാസം 30-നകം സിമെറ്റ് ചെറിയമുണ്ടം ക്യാമ്പസ് വിലാസത്തിൽ അയക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് ലഭ്യമാക്കുകയോ ചെയ്യണം. ഈ തസ്തികയിലേക്കുള്ള അഭിമുഖം അടുത്ത മാസം 2-ന് രാവിലെ 10:30 കോളേജിൽ നടക്കും. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0494-258-0048. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ അങ്കണവാടി ഹെൽപ്പർ തസ്തിക ഒഴിവുകളിലേക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ വണ്ടൂർ പഞ്ചായത്ത് പരിധിയിൽ താമസക്കാരായിരിക്കണം. അങ്കണവാടി ഹെൽപ്പർ തസ്തികയ്ക്ക് 10-ാം ക്ലാസ് പാസ്സാകാത്തവരായിരിക്കണം. അപേക്ഷകർ 2026 ജനുവരി 1 18 വയസ്സ് പൂർത്തീകരിക്കുകയും 46 വയസ്സ് കവിയുകയും ചെയ്യരുത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രായപരിധിയിൽ നിയമാനുസൃത ഇളവുണ്ട്. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, സ്ഥിരതാമസം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഉണ്ടായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 25 മുതൽ അടുത്ത മാസം 15 വരെ വൈകിട്ട് 5 വരെ വണ്ടൂർ ICDS ഓഫീസിൽ സ്വീകരിക്കും. അപേക്ഷാ ഫോമും മറ്റു വിവരങ്ങളും വണ്ടൂർ ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയത്തിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0493124526 നമ്പർ വീണ്ടും 0493124526. മലപ്പുറം മുണ്ടുപറമ്പിൽ പ്രവർത്തിക്കുന്ന ICDS മലപ്പുറം അർബൻ പ്രോജക്ട് ഓഫീസിന്റെ കീഴിൽ മലപ്പുറം നഗരസഭാ പരിധിയിലുള്ള അങ്കണവാടികളിലെ അങ്കണവാടി വർക്കർ ഹെൽപ്പർ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ നഗരസഭാ പരിധിയിലെ സ്ഥിരതാമസക്കാരും 2026 ജനുവരി 1 18 വയസ്സ് പൂർത്തീകരിച്ചവരും 46 വയസ്സ് കവിയാത്തവരും ആകണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രായപരിധിയിൽ നിയമാനുസൃത ഇളവ് ലഭിക്കും. അങ്കണവാടി വർക്കർ തസ്തികയ്ക്ക് 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. ഹെൽപ്പർ തസ്തികയ്ക്ക് 10-ാം ക്ലാസ് പാസ്സാകാത്തവരായിരിക്കണം. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, സ്ഥിരതാമസം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ വയ്ക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ

0: അടുത്ത മാസം 3 വൈകിട്ട് 5 ഓഫീസിൽ ലഭിക്കണം. അപേക്ഷാ ഫോമും മറ്റു വിവരങ്ങളും ശിശു വികസന പദ്ധതി ഓഫീസർ ICDS മലപ്പുറം അർബൻ മുണ്ടുപറമ്പ് PO മലപ്പുറം എന്ന വിലാസത്തിൽ ലഭ്യമാണ്.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: സമയം 7 കഴിഞ്ഞ് 24:35. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൽഡിഎഫിനായി എ സി മൊയ്തീനും ബിജെപിക്കായി ബി ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ബഹുരാഷ്ട്രവേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്കുശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. വിശ്വസ്ത പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനം രാജ്യത്തിനേറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോളവേദിയിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നതെന്നും പര്യടനത്തിനിടെ 57 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ശ്രീ ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
1: आज पूरा विश्व भारत को एक विश्वसनीय ट्रस्टेड पार्टनर के रूप में देखता है. आज पूरा विश्व भारत को एक प्रिफर्ड ग्लोबल डेस्टिनेशन के रूप में देख रहा है. पांचों देश में एक नया ऊर्जा है भारत के साथ व्यापार करने की. हमारे निर्यातकों के लिए ढेर सारे अवसर और भारत में बड़े पैमाने पर निवेश इस 5 दिवसीय 5 देशों की यात्रा से कैटलाइज होगा.
0: 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എ സി മൊയ്തീൻ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായും ബി ഗോപകുമാർ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് പിരിയുന്ന സഭ ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് ഹംസ കൊല്ലപ്പെട്ടത്. മുസഫർബാദിൽ സ്വകാര്യ കോളേജിൽ നിന്ന് പുറത്തുവരുന്നതിനിടെയാണ് ഇയാൾക്ക് വെടിയേറ്റതെന്ന് പോലീസ് അറിയിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ 40-ലധികം CRPF ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. 2026-27 വിനോദസഞ്ചാരകാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജുവൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപത്തിന് കരാറൊപ്പുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക

0: വിദ്യയിലധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്താനാകുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഉഷസ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധനത്തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നടത്തിപ്പിന് IIMK ലൈവ്, IIT മദ്രാസ് എന്നിവരുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് പങ്കാളിത്തത്തിലേർപ്പെട്ടിട്ടുണ്ട്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്ക് നീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനവും വികസിപ്പിച്ചു. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും. ഇന്ത്യയിലെ സമുദ്ര വ്യാപാരത്തിന്റെയും ചരക്ക് നീക്കത്തിന്റെയും ഡിജിറ്റൽ വൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിൽ ഇത് സുപ്രധാന പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മണിപ്പൂർ പോലീസ് മേധാവി രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. ക്യാബിനറ്റിന്റെ നിയമന സമിതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിന് അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലൊപ്പം താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷയൊരുക്കുന്ന സുരക്ഷാ വിഭാഗമായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവിയാണ് സുരക്ഷാ സെക്രട്ടറി. ഇന്ത്യ വാങ്ങാൻ തയ്യാറുള്ള അത്രയും ഊർജ്ജം നൽകാൻ US തയ്യാറാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ. ഹോർമൂസ് കടലിൽ കടച്ചതുമൂലം ഉയർന്ന ഇന്ധനവിലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നാളെ ഇന്ത്യയിലെത്തുന്ന മാർക്കോ റുബിയോ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ സന്ദർശിക്കും. ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ എന്നിവയുടെ അധ്യക്ഷനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. അതേസമയം ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഈ മാസം 28 മുതൽ 31 വരെ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങളെന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകളും ഇന്ന് പുറത്തിറക്കും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയ്ക്ക് 13.4 ഓവറിൽ 140 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഈ മാസം 26 കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കില്ല. കോഴിക്കോട് വ്യാപക മഴയെ തുടർന്നുണ്ടായ മഴ വെള്ളപ്പാച്ചിലിൽ നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക പാലം തകർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് മുത്തപ്പമ്പുഴയിൽ ഇന്നലെ മലവെള്ളപ്പാച്ചിലാണ് താൽക്കാലികമായി യാത്രക്കായി ഉപയോഗിക്കുന്ന ചപ്പാത്ത് തകർന്നത്. വനത്തിനുള്ളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് റൂട്ടിലൂടെ മലവെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു. നിലവിൽ ഈ റൂട്ടിൽ ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിശ്ചിത സമയത്തിനകം പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കരാർ കമ്പനി തയ്യാറാവാത്തതാണ് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമായാൽ ഈ മേഖല പൂർണ്ണമായി ഒറ്റപ്പെടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.
0: UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പ് ആണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7

0: 8 പൂജ്യം പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിക്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16 കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൽഡിഎഫിനായി എ സി മൊയ്തീനും ബിജെപിക്കായി ബി ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: ഇനി തിമിരത്തിന് വിരാമം.
2: MES മെഡിക്കൽ കോളേജിൽ വളരെ കുറഞ്ഞ ചിലവിൽ തിമിരത്തിന് ഫാക്കോ എമൽസിഫിക്കേഷൻ ശസ്ത്രക്രിയ.
1: കുറഞ്ഞ ചിലവിൽ തിമിരത്തെ തുടച്ചു നീക്കാം.
2: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-298300.
2: മൊബൈൽ 999-530-862.
3: ഇന്നത്തെ ഗാനം.

ഇന്ന് മെയ് 22 ബഹദൂർ ഓർമ്മ ദിനം. മലയാളത്തിന്റെ പ്രിയ നടൻ ബഹദൂർ ഓർമ്മയായിട്ട് ഇന്ന് 26 വർഷം തികയുന്നു. ചിരിയുടെയും ചിന്തയുടെയും ഒരു വലിയ കാലഘട്ടം സമ്മാനിച്ചാണ് ആ കലാകാരൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. തന്റെ സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെയും ശരീരഭാഷയിലൂടെയും മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്ത പ്രതിഭയായിരുന്നു ബഹദൂർ. എന്നാൽ ആ ചിരികൾക്കിടയിലും ജീവിത പ്രാരബ്ധങ്ങളുടെ നോവിന്റെ ഈണം മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. നടൻ തിക്കുറിശിയാണ് ബഹദൂർ എന്ന പേര് നൽകിയത്. ഹാസ്യനടനിൽ ഒതുങ്ങി നിൽക്കാതെ സ്വഭാവ നടനായും വില്ലനായും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ബഹദൂർ. ലോഹിതദാസിന്റെ ജോക്കർ എന്ന സിനിമയിലെ അബൂക്ക എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു വിങ്ങുന്ന ഓർമ്മയാണ്. സ്വന്തം വേദനകൾ മറച്ചുവെച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കേണ്ടി വരുന്ന ഒരു കലാകാരന്റെ നിസ്സഹായത അദ്ദേഹം ആവേശത്തിലൂടെ അതിമനോഹരമായി പകർന്നാടി. കേൾക്കാം ആ വലിയ കലാകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അഭിനയിച്ച ജോക്കർ എന്ന സിനിമയിലെ കണ്ണീർ മഴയത്ത് എന്ന ഗാനം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് നീതു പ്രസാദ്, അവതരണം ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങളും ആയുർവേദ ചികിത്സയും. സംസാരിക്കുന്നത് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്വകാര്യ ആയുർവേദ ആശുപത്രിയുടെ മേധാവി ഡോക്ടർ ജി വിനോദ് കുമാർ.
4: മസ്തിഷ്കത്തിൽ വിവിധ കാരണങ്ങളാൽ തകരാറുണ്ടായി ശരീരഭാഗങ്ങളിൽ തളർച്ചയുണ്ടാകുന്നതിനെ സ്ട്രോക്ക് എന്ന് സാമാന്യമായി പറയാം. മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്താണോ തകരാറ് സംഭവിക്കുന്നത്, ആ ഭാഗം നിയന്ത്രിക്കുന്ന ശരീരഭാഗങ്ങളിലായിരിക്കും പ്രവർത്തന വൈകല്യം ഉണ്ടാകുക. ഇന്ത്യയിൽ 100,000 ആളുകളിൽ 160 പേർക്ക് വരെ സ്ട്രോക്ക് ഉണ്ടാകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സർവ്വസാധാരണമായി കാണുന്ന സ്ട്രോക്ക് പക്ഷാഘാതം അഥവാ ഹെമിപ്ലീജിയ ആണ്. ശരീരത്തിൻ്റെ വലതുഭാഗമോ ഇടതുഭാഗമോ തളർന്ന് ബലക്കുറവും പ്രവർത്തനമാന്ദ്യവും ഉണ്ടാകുന്ന അവസ്ഥയാണിത്. മസ്തിഷ്കത്തിൻ്റെ ഇടതുഭാഗം ശരീരത്തിൻ്റെ വലതുഭാഗത്തെ പ്രവർത്തനങ്ങളെയും വലതുഭാഗം ഇടതുഭാഗത്തെ പ്രവർത്തനങ്ങളെയുമാണ് നിയന്ത്രിക്കുന്നത്. ഈ മസ്തിഷ്ക ഭാഗങ്ങളിൽ നിന്നുദ്ഭവിക്കുന്ന നെർവ്സ് അഥവാ നാഡികൾ ആണ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അതിനാൽ മസ്തിഷ്കത്തിൽ തകരാറ് സംഭവിക്കുന്നതിൻ്റെ എതിർഭാഗത്തായിരിക്കും ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ കാണുക. സ്ട്രോക്ക് ഉണ്ടാകുവാനുള്ള കാരണങ്ങളെ പരിശോധിക്കാം. മസ്തിഷ്കത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്കുള്ള രക്തചക്രണത്തിന് തടസ്സം നേരിടുമ്പോഴാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത്. ഇപ്രകാരം തകരാറ് സംഭവിക്കുമ്പോൾ ഏതു രക്തധമനികൾക്കാണോ തകരാറ് സംഭവിച്ചത് അത് പോഷിപ്പിക്കുന്ന മസ്തിഷ്ക കോശങ്ങൾ നശിക്കുന്നു. അപ്രകാരം ആ ഭാഗം നിയന്ത്രിക്കുന്ന ശരീരഭാഗങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പ്രവർത്തനക്ഷമമല്ലാതായിത്തീരുന്നു. രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞ് അടവുണ്ടാകുക, രക്തധമനികൾ പൊട്ടുക എന്നീ കാര്യങ്ങൾ രക്തചംക്രമണത്തെ തകരാറിലാക്കുന്നു. രക്തധമനിക്ക് പുറത്ത് മസ്തിഷ്കത്തിൽ ഏതെങ്കിലും മുഴകളുണ്ടായി രക്തധമനികളിൽ സമ്മർദ്ദമുണ്ടാക്കുമ്പോഴും രക്തചംക്രമണം തടസ്സപ്പെടും. ഹൃദയത്തിൻ്റെ തകരാറുകളിൽ ചില സന്ദർഭങ്ങളിൽ അവിടെ നിന്ന് ചെറിയ ക്ലോട്ട് അഥവാ രക്തക്കട്ടികൾ രക്തക്കുഴലിലൂടെ മസ്തിഷ്കത്തിലെത്തി അവിടെയുള്ള ധമനികളിൽ തടഞ്ഞു നിന്ന് രക്തചംക്രമണം തടസ്സപ്പെടുന്നതും എംബോളിസം സ്ട്രോക്കിന് കാരണമാകാം. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഇത്തരം രക്തക്കട്ടകൾ ബ്രെയിനിലെത്താം. അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, അധിക കൊളസ്ട്രോൾ, അമിത മദ്യപാനം, മാനസിക സംഘർഷങ്ങൾ എന്നിവ സ്ട്രോക്കിന് കാരണമാകാം. ആയുർവേദത്തിൽ ഈ രോഗത്തെ പക്ഷാഘാതം എന്നാണ് പറയുന്നത്. ചില ആളുകളിൽ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോകാറുണ്ട്. അർദ്ദിതം അഥവാ ഫേഷ്യൽ പാൾസി എന്ന് ഈ അവസ്ഥയെ പറയുന്നു. പലപ്പോഴും യാതൊരു സൂചനകളുമില്ലാതെയാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു ഭാഗത്തെ കൈകാലുകൾ അനക്കാൻ കഴിയാത്ത അവസ്ഥ. ചില ഘട്ടങ്ങളിൽ മുൻകൂർ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന് ബലം കുറഞ്ഞതുപോലെ അനുഭവപ്പെടുക, സ്റ്റെഡിയായി നടക്കാൻ പ്രയാസപ്പെടുക,

0: മുഖം ചെറിയ രീതിയിൽ കോടുക, ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് തരിപ്പ് അനുഭവപ്പെടുക എന്നിവയാണ് സാധാരണയായി കാണുന്നത്. ശക്തമായ തലവേദനയും ഛർദിയും ചിലരിൽ കാണാറുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ പെട്ടെന്നു തന്നെ നല്ല സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ എത്തിക്കണം. ആദ്യത്തെ ഒരു മണിക്കൂറിനകം ഇപ്രകാരം ചികിത്സിക്കാൻ കഴിഞ്ഞാൽ മസ്തിഷ്കകോശങ്ങളെ നാശത്തിൽ നിന്ന് രക്ഷിച്ച് സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. ഈ സമയത്തെ ഗോൾഡൻ അവർ എന്ന് പറയുന്നു. പക്ഷാഘാതത്തിന് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സാ പദ്ധതിയുണ്ട്. മസ്തിഷ്കകോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഔഷധങ്ങളും ചികിത്സാക്രമങ്ങളും ആയുർവേദത്തിലുണ്ട്.
1: സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങളും ആയുർവേദ ചികിത്സയും. ഇതുവരെ സംസാരിച്ചത് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്വകാര്യ ആയുർവേദ ആശുപത്രിയുടെ മേധാവി ഡോക്ടർ ജി വിനോദ് കുമാർ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ
2: തിങ്കൾ രാവിലെ 8:20.
5: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
2: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഒപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
6: സമയം 7:45:37.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
7: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
8: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
7: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
1: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ് ചാവക്കാട്.
2: ഫോൺ 7025131199.
9: കാവ്യധാര.
10: വിജയലക്ഷ്മി എഴുതിയ മൃഗശിക്ഷകൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് സ്മൃതി സജീവൻ.

0: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് വിജയലക്ഷ്മി എഴുതിയ മൃഗശിക്ഷകൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ചൊല്ലിയത് സ്മൃതി സജീവൻ.
1: കാവ്യധാര. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: IQ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമർപ്പിക്കുന്നു
4: സമകാലികം. പ്രായോജികർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം IQ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
5: KSRTCയിലെ സൗജന്യ യാത്ര. റിപ്പോർട്ടുകൾ പറയുന്നതെന്ത്? തയ്യാറാക്കിയത് ഷുഹൈബ് കൈതറ. അടുത്ത മാസം 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര നടപ്പിലാവുന്നു എന്നാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ഭരണത്തിലെത്തിയപ്പോൾ പുറപ്പെടുവിച്ച ആദ്യത്തെ ഉത്തരവുകളിൽ ഒന്ന്. നേരത്തെ UDFന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലും ഏറെ ശ്രദ്ധയാകർഷിച്ച ഒന്നാണ് സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നൽകും എന്നുള്ളത്. അത്തരമൊരു വാഗ്ദാനം പുറത്തു വന്നപ്പോൾ തന്നെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തു വന്നിരുന്നു. UDFന് ഭരണം ഉറപ്പായത് മുതൽ സോഷ്യൽ മീഡിയയും ഉറ്റുനോക്കിയിരുന്നത് ഈ വിഷയത്തിലേക്ക് തന്നെ. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരമൊരു നീക്കത്തിനെതിരെ കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സുടമകളുടെ സംഘടന പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. KSRTC സൗജന്യ യാത്ര പ്രൈവറ്റ് ബസ്സുകളെ ഇല്ലാതാക്കും എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രസ്താവന. സത്യത്തിൽ ഈയൊരു പ്രഖ്യാപനം സർക്കാരിന് വലിയൊരു ബാധ്യതയായി മാറുമോ? നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രതിമാസം ഏകദേശം 60 മുതൽ 90 കോടി രൂപ വരെ സർക്കാർ KSRTCക്ക് സബ്സിഡിയായി നൽകേണ്ടി വരുമെന്നാണ്. സാമ്പത്തികമായി വലിയൊരു ബാധ്യത സർക്കാർ അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും അതിനെ കൃത്യമായി ആസൂത്രണം ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അത്തരത്തിൽ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതൊക്കെ മാർഗ്ഗങ്ങളാണ് ഉള്ളതെന്ന് അധികൃതരിപ്പോൾ തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. ഈ മാസം 8 മുതൽ 5 ദിവസം KSRTC സ്ത്രീ ട്രാൻസ്ജെൻഡർ യാത്രക്കാരുടെ എണ്ണം എടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കണം, എത്രത്തോളം സാമ്പത്തിക സഹായം സർക്കാർ നൽകേണ്ടി വരും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KSRTC ഗതാഗത സെക്രട്ടറിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം മുഴുവൻ ബസ്സുകളിലും സൌജന്യ യാത്ര അനുവദിച്ചാൽ നഷ്ടം 112 കോടി ആയിരിക്കുമെന്നാണ്. ഓർഡിനറി ബസ്സിൽ മാത്രം നടപ്പിലാക്കുകയാണെങ്കിൽ 57 കോടിയും സിറ്റി ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകളിലാണെങ്കിൽ 65 കോടി നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ നിലനിൽക്കുമ്പോഴും സ്ത്രീകളുടെ സാമൂഹിക മുന്നേറ്റത്തിനും സുരക്ഷിത യാത്രയ്ക്കും വഴിയൊരുക്കുന്ന ഈ ജനക്ഷേമ പദ്ധതി വലിയൊരു നാഴികക്കല്ലാകും എന്നതിൽ തർക്കമില്ല. അതിനാൽ പ്രതിസന്ധികൾ മറികടന്ന് പദ്ധതി കൃത്യമായ ആസൂത്രണത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങളെ ഏറെ പ്രതീക്ഷയോടെയാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത്. KSRTCയിലെ സൗജന്യ യാത്ര. റിപ്പോർട്ടുകൾ പറയുന്നതെന്ത്? സമകാലികം സമാപിച്ചു. തയ്യാറാക്കിയത് ഷുഹൈബ് കൈതറ.
1: ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ്.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
4: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
5: ആകെ പേടിയാവുന്നു ഡോക്ടർ.
4: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്. പ്രസവിക്കാൻ പേടിയാണെന്ന്. പേടിക്കാനൊന്നുമില്ല ഫാത്തിമ.

0: മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
1: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
0: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ഇന്ന് വട്ടപ്പാട്ട് കേൾക്കാം. കല്യാണ ചടങ്ങുകളിൽ വരനു ചുറ്റും വട്ടത്തിലിരുന്ന് പാടുന്ന പാട്ടാണ് വട്ടപ്പാട്ട്. വളരെ ലളിതമായ അകമ്പടി വാദ്യങ്ങളോടെ ആണുങ്ങളും പെണ്ണുങ്ങളും പ്രത്യേകമായി വട്ടത്തിലിരുന്നു പാടും. നടുവിൽ ഒരു കോളാമ്പി വെച്ചിരിക്കും. അടയ്ക്കാമരത്തിന്റെ പാളകൊണ്ട് നിർമ്മിച്ച ഒരു വിശറി കൊണ്ട് കോളാമ്പിയിൽ താളത്തിൽ തട്ടും. വിശറി ഓടിന്മേൽ തട്ടുമ്പോഴുള്ള പ്രത്യേക ശബ്ദം പാട്ടിന് മാധുര്യമേറ്റും. ഒപ്പം തന്നെ താളത്തിൽ കൈകൊട്ടും. ചെറിയ ഇലത്താളങ്ങളും പാട്ടുകാർ ഉപയോഗിക്കും. തൊല്ലപ്പാട്ട്, മുഖത്തലപ്പാട്ട്, കോളാമ്പിപ്പാട്ട്, കല്യാണപ്പാട്ട്, പുതിയാപ്പിളപ്പാട്ട്, കൈമുട്ടുകളിപ്പാട്ട് എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. ഇന്ന് വട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നു കിഴിശ്ശേരി കെ കുഞ്ഞാലൻ ഹാജിയും സംഘവും.

0: കിഴിശ്ശേരി കെ കുഞ്ഞാലൻ ഹാജിയും സംഘവും അവതരിപ്പിച്ച വട്ടപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ

0: വെള്ളി ഞായർ
1: രാവിലെ 8:23
2: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: സമയം 8:00.
0: FM പ്രധാന വാർത്തകൾ.
3: 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDF സ്ഥാനാർത്ഥി AC മൊയ്തീനും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 June രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിന്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപ കരാർ ഒപ്പുവച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയ വൽക്കരണം, സാങ്കേതിക വിദ്യ അധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് ഉഷസ് പദ്ധതി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 തോൽപ്പിച്ചു. വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും.
0: FM പ്രധാന വാർത്തകൾ.
4: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: LED ടിവി വാങ്ങുമ്പോൾ 6,000 സൗണ്ട് ബാർ വെറും 1,000 സ്വന്തമാക്കാം. കൂടാതെ 5,000 വരെ എക്സ്ചേഞ്ച് ഓഫറും 21,000 വരെ ക്യാഷ് ബാക്കും.
4: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
6: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ഫോൺ 8129110887.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
3: ആദ്യം തിരു സ്റ്റേഷനിലെ സമയക്രമം. 2:02:01 കോയമ്പത്തൂർ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, 8:27. 1:06:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്, 1:49:00 വൈകി 8:37. 1:06:09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ്, 8:46. 1:06:07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്, 15 വൈകി 8:48. 2:06:31 മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്, 9:22. അങ്ങാടിപുരം സ്റ്റേഷനിൽ 5:06:33 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, 9:44 എത്തിച്ചേരും.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: ആയിഷ ഗർഭിണിയാണോലേ?
9: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
8: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
10: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
8: തന്നെയോ? അതേതായാലും നന്നായി.
10: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
8: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
9: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
9: ദിവസവും കാലത്ത് 6:35. വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
12: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
13: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
14: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
13: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്

0: டேப்லெட் இயர்பட் ஸ்பீக்கர்ஸ் மவுஸ் கீபோர்ட் எல்லாம் ஸ்பெஷல் ஆஃபர் வாங்க.
1: மை ஜி பேக் டு ஸ்டடி ஸ்கூல் ஐடி கார்டுமாய் வரும் படனத்தில் ஒரு ஸ்மார்ட் தொடக்கமிடும்.
2: சுப்னா பாம் மல்டி ரப் காய்க லோகம் எல்லா வியாழாச்சியும் രാവിലെ 7:50
3: சுப்னா பாம் ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഡോക്ടർ ഉണ്ട്.
2: சுப்னா பாம்
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20 തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.
5: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
6: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ
5: സി എച്ച് സെന്റർ മഞ്ചേരി. മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
6: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
5: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിനാവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
6: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: ഫോൺ 9495777174.
4: കരിയർ ടിപ്സ്.
7: ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലെ വിവിധ കോഴ്സുകളും അവയുടെ തൊഴിലവസരങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ എം വി സക്കറിയ.
8: ഭൂഗോളത്തിന്റെ ഓരോ കോണിൽ നിന്നും മറ്റുള്ള കോണുകളിലേക്ക് ആളുകൾ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. മിക്കവാറും മനുഷ്യരൊക്കെ സഞ്ചാരികളായി കൊണ്ടിരിക്കുന്നു. ഈ കറക്കം സമാനിക്കുന്ന അതുല്യ തൊഴിൽ മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി. മറ്റു ചില തൊഴിൽ മേഖലകളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മായ്ച്ചുകളയുമ്പോൾ ടൂറിസം മേഖലയെ അത് വളരെ പോസിറ്റീവായാണ് ബാധിക്കുക എന്ന് പറയാം. ബഹിർമുഖ വ്യക്തിത്വവും നേതൃത്വശേഷിയുമുള്ളവർക്ക് ഏറ്റവും ഇണങ്ങും. സേവനത്തിനായി സമീപിക്കുന്ന യാത്രക്കാരുമായും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്ന ഹോട്ടലുകാരുമായും വാഹനക്കാരുമായുമൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടവരാണല്ലോ ടൂർ ഓപ്പറേറ്റർമാരും ഗൈഡുമാരും. ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പഠന കേന്ദ്രങ്ങളിലൊന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് IITTM. ഗോളിയോർ ആണ് ആസ്ഥാനം. ഭുവനേശ്വർ, നോയിഡ, ഗോവ, നെല്ലൂർ എന്നിവയാണ് മറ്റ് കേന്ദ്രങ്ങൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ ടൂറിസം മന്ത്രാലയത്തിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനമാണ് IITTM. ഏതെങ്കിലും വിഷയത്തിൽ പ്ലസ് ടു പാസ്സായിരിക്കണം എന്നതാണ് BBA പ്രവേശന യോഗ്യത. എൻട്രൻസ് അടിസ്ഥാനത്തിലാണ് പ്രവേശനം. IITTM അഡ്മിഷൻ ടെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ട് നടത്തുന്ന പരീക്ഷയാണ്. മൊത്തം 100 മാർക്കിന്റെ 100 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളുണ്ടാകും. പൊതുവിജ്ഞാനം 50 മാർക്ക്, വേർബൽ എബിലിറ്റി 25 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി 25 മാർക്ക്. എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. തുടർന്ന് ഗ്രൂപ്പ് ഡിസ്കഷനും അഭിമുഖവും ഉണ്ടാകും. IITTM ടെസ്റ്റിനു പകരം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന CUET UG പരീക്ഷയുടെ സ്കോറും സ്വീകരിക്കും. CUET UG പരീക്ഷ എല്ലാ പ്ലസ് ടുക്കാരും എഴുതുന്നത് പല രീതികളിൽ ഗുണകരമാണ് എന്നത് ഓർക്കുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ, യാത്രികരെ കൂടുതൽ ആകർഷിക്കുന്ന ഭൂപ്രദേശങ്ങൾ, വിവിധ പ്രദേശങ്ങളിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ, യാത്രാ സംവിധാനങ്ങൾ, രാജ്യത്തേക്കെത്തിയ വിദേശ സഞ്ചാരികൾ തുടങ്ങിയ വിവരങ്ങൾ പൊതുവിജ്ഞാനത്തിൽ ഉൾപ്പെടുത്താം. ആഗോളതലത്തിലെ ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കണം. ടൂറിസവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ പുതിയ നയങ്ങൾ പോലുള്ള ആനുകാലിക സംഭവങ്ങളും അറിയണം. ഇവയൊക്കെ ആസ്പദമാക്കിയ ചോദ്യങ്ങൾ പൊതുവിജ്ഞാനത്തിൽ ഉണ്ടായേക്കാം. അടിസ്ഥാന ഗണിതം 10ാം ക്ലാസ് നിലവാരത്തിൽ പ്രതീക്ഷിച്ചാൽ മതി. കാരണം പ്ലസ് ടുവിന് ഏത് വിഷയങ്ങൾ പഠിച്ചവർക്കും എഴുതാവുന്നതാണല്ലോ ഈ പരീക്ഷ. പക്ഷേ ഗണിതം പൂർണ്ണ ഗൌരവത്തിൽ എടുക്കുകയും വേണം. 10ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ വളരെ നല്ല മാർക്കോടെ ജയിച്ചവരായിരിക്കാം. എന്നാൽ മത്സര പരീക്ഷകളെ നേരിടേണ്ട രീതികൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അത്തരം ചോദ്യങ്ങൾക്ക് വേഗത്തിലും കൃത്യമായും ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. കാര്യങ്ങൾ നന്നായി വിശകലനം ചെയ്യാൻ പ്രാപ്തരായ വ്യക്തികളെ കണ്ടെത്താൻ വേണ്ടിയാണ് മത്സര പരീക്ഷ നടത്തുന്നത്. എളുപ്പമാക്കുകയല്ല, പരമാവധി മിടുക്കന്മാരെ കണ്ടെത്തുകയാണ് അതിന്റെ ലക്ഷ്യം. ഭേദപ്പെട്ട പ്ലേസ്മെന്റ് സാധ്യതകളുള്ളതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റിലെ BBA പഠനം. ഇതിനു പുറമെ മികച്ച പ്ലേസ്മെന്റുള്ള MBA പ്രോഗ്രാമുകളും ലഭ്യമാണ്. കേരളത്തിലെ സർവകലാശാലകൾക്ക് കീഴിലെ കോളേജുകളിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ചേർന്ന് പഠിക്കാവുന്ന

0: ടൂറിസം ഡിഗ്രി പി ജി പ്രോഗ്രാമുകളും ലഭ്യമാണ്.
1: കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ എം വി സക്കറിയ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: ETU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
3: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
2: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
4: ഇന്ന് രാവിലെ FM ശുഭദിനത്തിന് ശേഷം മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി. വിളിക്കാനുള്ള നമ്പറുകൾ 0483 29 50 300, അടുത്ത നമ്പർ 29 50 800. മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ FM ശുഭദിനത്തിന് ശേഷം.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
0: മിലിക്സ് ഡിഷ് വാഷ്,
5: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
0: ലോവ വാഷിംഗ് സോപ്പ്,
5: പിങ്ക് വാഷിംഗ് പൗഡർ,
0: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
5: ഫോൺ 8078078540.
0: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
6: സൈബർ ജാലകം.
7: ഫോട്ടോകളിലെ ബാക്ക്ഗ്രൗണ്ടിൽ ആവശ്യമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാൻ അറിയാമോ?
8: താജ്മഹലിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനായി നിങ്ങൾ ഒരുപാട് നേരം കാത്തു നിന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഫോട്ടോ കിട്ടി. കിട്ടിയപ്പോഴോ ഒരു എട്ടിന്റെ പണി കൂടി കൂടെ കിട്ടി. മറ്റാരോ ബാക്ക്ഗ്രൗണ്ടിൽ കയറി നിന്ന് അവരുടെ മുഖം കൂടി ഫോട്ടോയിലുണ്ട്. എന്തു ചെയ്യും? ഇതുപോലെയുള്ള അനുഭവം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടാകാറില്ലേ? ഇതിന് പരിഹാരങ്ങൾ പലതുണ്ട്. AI ഉപയോഗിച്ചുള്ള ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകളിൽ പലതിലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യുവാൻ പറ്റും. അത്തരത്തിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മാർഗമാണ് ഗൂഗിൾ ഫോട്ടോസിലെ മാജിക് ഇറേസർ ഉപയോഗിക്കുക എന്നത്. നമുക്ക് ഫോട്ടോയിൽ ആവശ്യമില്ലാത്ത വ്യക്തികളെയോ വസ്തുക്കളെയോ ഫോട്ടോയിൽ നിന്ന് മാന്ത്രികമായി മായ്ച്ചു കളയുവാൻ ഈ മാജിക് ഇറേസറിന് പറ്റും. ഒറിജിനൽ ഫോട്ടോയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. നിങ്ങളുടെ ഫോട്ടോകൾ ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പെർഫെക്റ്റ് ആകട്ടെ മാജിക് ഇറേസർ കൂടെയുള്ളപ്പോൾ.
6: സൈബർ ജാലകം.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
10: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
11: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
10: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
11: ഇന്ന് തന്നെ സ്കൂൾ IDയുമായി വരൂ.
10: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. എ സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
0: കണ്ടംകുളത്തി പ്രസവരക്ഷ.
12: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ.

0: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555-0424.
2: സമയം 8 മണി കഴിഞ്ഞ് 15:12.
3: ബി ആർ ജി സി AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുക്കുളം.
0: പ്രായോജികർ ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544. ബി ആർ ജി സി ഇപ്പോൾ മഞ്ചേരി ചരണിയിലും.
3: നിങ്ങളുടെ ബാറ്ററി ചെറുതോ വലുതോ ഏതായാലും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു.
0: കുറഞ്ഞ ചെലവിൽ കൂടുതൽ കാര്യക്ഷമതയോടെ.
3: വൻകിട സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ടെലികോം, ഹോസ്പിറ്റലുകൾ എന്നിവയുടെ വൈദ്യുത സംഭരണി ശേഷി കുറഞ്ഞ ബാറ്ററികൾ റീജനറേറ്റ് ചെയ്ത് നൽകുന്നു.
0: ബി ആർ ജി സി AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചരണി, മഞ്ചേരി.
4: പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഉലർത്തിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. ബീഫ് 1 കിലോ ചെറിയ കഷ്ണങ്ങളാക്കിയത്, സവാള 2 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, ചെറിയ ഉള്ളി 1 കപ്പ് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾസ്പൂൺ, തേങ്ങാക്കൊത്ത് 1/2 കപ്പ്, പച്ചമുളക് 4 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 1 ടേബിൾസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾസ്പൂൺ, വെളിച്ചെണ്ണ 4 ടേബിൾസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: ആദ്യമായി കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് പകുതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കണം. ഇതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി തേങ്ങാക്കൊത്തിട്ട് ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ വറുക്കുക. അതിലേക്ക് ചതച്ചു വെച്ച ചെറിയ ഉള്ളി, സവാള, ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. സവാള നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റണം. ഇനി ഇതിലേക്ക് ഗരം മസാലയും ബാക്കിയുള്ള കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇടത്തരം തീയിൽ വെച്ച് വെള്ളം പൂർണ്ണമായും വറ്റുന്നതുവരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. വെള്ളം വറ്റി ബീഫ് മസാലയിൽ പൊതിഞ്ഞ് എണ്ണ തെളിഞ്ഞു വരുന്നതുവരെ ഏകദേശം 10-15 മിനിറ്റ് നേരം കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുക. അവസാനമായി കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് ഇളക്കി തീ ഓഫ് ചെയ്യാം. നല്ല മൊരിഞ്ഞ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള, കുരുമുളകിന്റെ എരിവും രുചിയുമൊക്കെയുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് ഉലർത്തിയത് ഇപ്പോൾ റെഡിയായി. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് പകുതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കണം. ഇതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി തേങ്ങാക്കൊത്തിട്ട് ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ വറുക്കുക. അതിലേക്ക് ചതച്ചു വെച്ച ചെറിയ ഉള്ളി, സവാള, ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റുക. ഇനി ഇതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇടത്തരം തീയിൽ വെച്ച് വെള്ളം പൂർണ്ണമായും വറ്റുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. വെള്ളം വറ്റി ബീഫ് മസാലയിൽ പൊതിഞ്ഞ് എണ്ണ തെളിഞ്ഞു വരുന്നതുവരെ കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുക. അവസാനമായി കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് ഇളക്കി തീ ഓഫ് ചെയ്യാം. നമ്മുടെ രുചികരമായിട്ടുള്ള ബീഫ് ഉലർത്തിയത് ഇപ്പോൾ റെഡിയാണ്.
3: രസമുകുളം.
0: ബി ആർ ജി സി AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം. പ്രായോജികർ ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
5: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: ക്യാൻസർ രോഗത്തിന് ഫലപ്രദം.

0: ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കോരമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം
2: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് നേരം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
2: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
5: കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഈ മാസം 25 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന മുൻകരുതൽ കാർ മേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യം ആകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്.
6: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
7: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
6: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
6: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
7: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണുപരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
6: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
7: ശ്രീകാന്ത് നേത്രാലയ.
5: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സായം പ്രഭ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വയോജന സംരക്ഷണവുമായിട്ടാണ് സായം പ്രഭ ബന്ധപ്പെട്ടിരിക്കുന്നത്. വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ഏകാന്തത മാറ്റുന്നതിനുമുള്ള സംസ്ഥാന സർക്കാരിന്റെ പകൽ വീട് പദ്ധതിയാണ് സായം പ്രഭ. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: സായം പ്രഭ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: വയോജന സംരക്ഷണവുമായാണ് സായം പ്രഭ ബന്ധപ്പെട്ടിരിക്കുന്നത്. വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ഏകാന്തത മാറ്റുന്നതിനുമുള്ള സംസ്ഥാന സർക്കാരിന്റെ പകൽ വീട് പദ്ധതിയാണ് സായം പ്രഭ.
7: ഇതുവരെ കേട്ടത്
6: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
6: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
8: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
9: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:45.
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
9: എ ബി സി ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
9: ശാരീരിക വേദനകൾക്ക് പി ആർ പി പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
11: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
12: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
11: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
12: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
5: എഫ് എം ശുഭദിനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓരോ വേദനയും ഒരു പാഠം നൽകുന്നു. ഓരോ പാഠവും ഒരു വ്യക്തിയെ മാറ്റുന്നു.

ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് FM ശുഭദിനത്തിൽ നിന്നും വിട പറയുന്നു. ഞാൻ TV രാജേന്ദ്രൻ, കൂടെ പ്രമീള ചോലക്കൽ.

0: Manjeri FM 102.7. ஆகாஷவாணி 102.7 மஞ்சேரி எஃப்எம்.
1: மைண்ட் ரீசார்ஜ்

ഓ പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? വളരെ മനോഹരമല്ലേ? പിന്നെ ഈ അടുത്ത് SSLC റിസൾട്ടൊക്കെ വന്നു അല്ലേ? ഫുൾ എ പ്ലസ്സുകാരൊക്കെ ഒരുപാടുണ്ട്, എങ്കിലും കഴിഞ്ഞ വർഷത്തെക്കാൾ ഏകദേശം പകുതിയേ ഉള്ളൂ അല്ലേ? എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കല്ലേ ഫുൾ എ പ്ലസ് കിട്ടുന്നത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അവരാണോ, അല്ലെങ്കിൽ അവർ മാത്രമാണോ നമുക്ക് ചുറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവർ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവരാണ് ഏറ്റവും നല്ല ഇൻ്റലിജൻ്റ് സ്റ്റുഡൻസ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ട് അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അറിയിക്കൂ. 9495090600 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അറിയിക്കാം ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഫുൾ എ പ്ലസ് നേടിയത് എന്നുള്ള, അതല്ലെങ്കിൽ അവർ മാത്രമാണ് ഏറ്റവും നല്ല ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾ എന്ന അഭിപ്രായമുള്ളവർക്ക് വേഗം എന്ത് ചെയ്യാം? 9495090600 എന്ന വാട്സപ്പ് നമ്പറിൽ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. പേരും സ്ഥലവും ടൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ മുനിറാമിയൂരാണ്. സ്റ്റുഡിയോ സഹായം ഒരുക്കുന്നത് പ്രമീള ചോലക്കൽ, സാങ്കേതിക സഹായം ഒരുക്കുന്നു അബ്ബാസ് പറപ്പൂർ, വേലായുധൻ അരീക്കോട് എന്നിവർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈൻഡ് റീചാർജ്. ഇത് നമുക്ക് ഒരുമിച്ച് റീചാർജ് ചെയ്യുവാനുള്ള സമയം, നമുക്ക് ഒരുമിച്ച് സംസാരിക്കുവാനുള്ള സമയം. ഈ പരിപാടിയിലേക്ക് വിളിക്കുവാനുള്ള ഫോൺ നമ്പറുകൾ 0483 ഇതാണ് കോഡ്, 2950300 ഇതാണ് ഒരു നമ്പർ, 2950300 ഒരു നമ്പർ കൂടിയുണ്ട്, 2950800 2950800. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് സന്ദേശങ്ങളും ടൈപ്പ് ചെയ്ത് അയക്കാം. 9495050600 ഇതാ ആദ്യത്തെ സന്ദേശം വന്നിട്ടുണ്ട്. ആദ്യത്തെ സന്ദേശം അയച്ചിരിക്കുന്നത് ഇതാരാണ്? ഇത് അയച്ചിരിക്കുന്നത് ഷെഫിനാണ്, മഞ്ചേരി നിന്ന്. ഷെഫിൻ പറയുന്നത് അതെ, ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഫുൾ എ പ്ലസ് കിട്ടുക എന്നാണ്. ഓക്കെ, നല്ല നിരീക്ഷണമാണ് ഷെഫിൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ആരൊക്കെയാണ് അയക്കുന്നത് നമുക്ക് നോക്കാം. ഇതാരാണ് അയച്ചിരിക്കുന്നത്? ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇതാരാണ്? ഇത് ബാലനാണ്, മലപ്പുറത്ത് നിന്ന്. ബാലൻ പറയുന്നത് അതെ, ഏറ്റവും ബുദ്ധിശക്തിയുള്ള കുട്ടികൾക്കാണല്ലോ ഫുൾ എ പ്ലസ് കിട്ടുക എന്ന് തന്നെയാണ്. ഓക്കെ, വേറെയും ഉത്തരങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് അയച്ചിരിക്കുന്നത്. നക്ഷത്രയാണ്, അരീക്കോട് നിന്ന്. നക്ഷത്ര പറയുന്നു നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ബുദ്ധിശക്തിയുള്ള വേറെയും കുട്ടികളുണ്ടാവും, ഫുൾ എ പ്ലസ് എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. ആഹാ, എന്തായാലും ഒരുപാട് അഭിപ്രായങ്ങൾ പലതരത്തിലാണല്ലേ വരുന്നത്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ സച്ചിൻ ഇൻ്റലിജൻ്റ് അല്ലേ? നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ, മോഹൻലാലോ ആണല്ലേ? പക്ഷേ അവർക്ക് മാർക്ക് കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അവിടെയാണ് ബഹുമുഖ പ്രതിഭ, ബഹുമുഖ ഇൻ്റലിജൻസ് എന്ന വാക്ക് പ്രസക്തമാകുന്നത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന ആശയം ഹോവാർഡ് ഗാർഡ്നറാണ് മുന്നോട്ട് വെച്ചത് ഫ്രെയിംസ് ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകത്തിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് കിട്ടിയ മാർക്കല്ല നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന കാര്യം, മറിച്ച് നിങ്ങൾ എവിടെ എത്തിച്ചേരണം എന്നുള്ളിൽ നിന്ന് വരുന്നൊരു വിളിയില്ലേ, ആ കോളിംഗ് അതാണ്. അതുകൊണ്ട് നിങ്ങളുടെ

0: വ്യക്തിത്വത്തെ തിരിച്ചറിയുക. പാട്ടുപാടുവാനുള്ള കഴിവാണെങ്കിൽ ആ വഴിക്ക് പോവട്ടെ. അതെ, ഇനി ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യാനുള്ള കഴിവാണെങ്കിൽ ആ വഴിക്ക് പോവട്ടെ. അങ്ങനെ എല്ലാവർക്കും യുണീക്കായ ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് പറക്കുവാനുള്ള ആകാശം നൽകുക. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടേതായ ആകാശത്ത് പറന്നു നടക്കുക. എല്ലാവിധ ആശംസകളും. നമുക്ക് ആദ്യത്തെ ശ്രോതാവിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ.
1: ഹലോ.
0: ആ സ്വാഗതം. ഇതാരാണ്?
1: ഇത് ഷീബ, മലപ്പുറം.
0: ആ, എന്തൊക്കെയാണ് ഷീബ വിശേഷം?
1: നല്ല വിശേഷങ്ങൾ.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ MSc ഇംഗ്ലീഷ് മീഡിയത്തിലെ ടീച്ചറാണ്.
0: ആ, അത് ശരി. അപ്പോൾ ഇപ്പൊ വെക്കേഷൻ ആയിട്ട് എങ്ങനെയുണ്ട്?
1: വെക്കേഷൻ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു.
0: കുഴപ്പമില്ലാന്ന് വെച്ചാൽ എങ്ങനെയാ?
1: അല്ല, സുഖമായി പോകും.
0: അത് ശരി. ഓക്കെ, പിന്നെ എന്താണ്, ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ ഉണ്ടോ വെക്കേഷൻ ആയിട്ട്?
1: ഞങ്ങൾക്ക് പിന്നെ ക്ലസ്റ്റർ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്.
0: ഓ, അത് ശരി. ഇത്തവണ ഒരു ഇത്തിരി ലേറ്റ് ആയിട്ടാണ്
1: തുടങ്ങിയത്. ഓഫ്ലൈൻ ക്ലാസ്സുകളാണുള്ളത്.
0: ഓ, ഓക്കെ ഓക്കെ, അത് ശരി. പിന്നെ എന്ത് പറയുന്നു കുട്ടികൾ റിസൾട്ടൊക്കെ വന്നിട്ട്?
1: കുട്ടികളുടെ റിസൾട്ട് കുഴപ്പമില്ല. ഇപ്പൊ സാറിന്റെ അത് കേട്ടു, ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികളൊക്കെ ഇൻഡിവിജ്വലാണ്. ഒരു ചെറിയൊരു ഇത് കേട്ടു. ഇപ്പൊ ഞാൻ സിനിമ റേഡിയോ ശ്രോതാവാണ്.
0: അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് അവർ മാത്രമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതിൽ ആ കാര്യത്തിൽ ശ്രോതാക്കളുടെ അഭിപ്രായം തേടിയതായിരുന്നു. അപ്പോൾ അതായത് പലതരത്തിൽ ചിലപ്പോ പത്താം ക്ലാസ് പാസ്സാവാത്ത കുട്ടിയെ കുറിച്ച് പത്താം ക്ലാസ്സിൽ പാഠഭാഗം പഠിക്കാനുണ്ട്, സച്ചിനെ കുറിച്ച്
1: അല്ലേ?
0: ആ, അത് മാത്രല്ലേ, ഓരോരുത്തർക്കും ഓരോ കഴിവുകളല്ലേ അല്ലേ, നമ്മുടെ മുന്നിലുള്ള കുട്ടികൾക്ക്.
1: ഒരു മേഖലയിൽ കഴിവില്ലാത്ത കുട്ടികൾ മറ്റേ മേഖലയിൽ തീർച്ചയായിട്ടും നല്ല കഴിവുള്ള കുട്ടികൾ.
0: തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പൊ നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ അറിയുന്ന ഒരു കുട്ടിയെ അതിന് വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടി IM വിജയനായിട്ട് വരും. ആ കുട്ടിയെ പിടിച്ച് നമ്മൾ വേറെ അല്ല, നീ എന്തായാലും ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ് ആക്കി കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് പഠിക്കാനുള്ള സീറ്റും പോവും, ഇദ്ദേഹം ഡോക്ടർ ആവൂല്ല അല്ലേ?
1: ഇല്ല ഇല്ല ഇല്ല. ഏത് കഴിവുകളാണ് അത് ഞങ്ങൾ കുട്ടികളോട് പറയാറുണ്ട്. നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ ഇഷ്ടം അവിടെ പഠിക്കുക. ഫ്രണ്ട്സിനെ നമ്മൾ ചൂസ് ചെയ്യരുത്. എന്റെ ഫ്രണ്ട് ഇതാണ് ചെസ് സെലക്ട് ചെയ്യണതെങ്കിൽ എനിക്കും അത് മതി, നല്ല പോണത്. നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ കഴിവ് അവിടെ നിങ്ങൾ ചൂസ് ചെയ്ത് ടോപ്പായി പോയാൽ നിങ്ങൾ എത്രയും ഉയരത്തിലെത്തും ഞങ്ങൾ കുട്ടികളോട് പറയാറുണ്ട്.
0: ആ, അതെ അതെ അതെ, അതങ്ങനെയാണ്. അതിനെ സഹായിക്കാനായി, കുട്ടികളെ അത് കണ്ടെത്താൻ സഹായിക്കുന്നതിനായി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു അധ്യാപിക എന്ന നിലയിൽ ചെയ്യാറുള്ളത്?
1: ഞങ്ങൾ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ ചില ചില കാര്യങ്ങൾ, ഇപ്പൊ ചിലപ്പോ നമ്മള് നമുക്ക് തന്നെ പാഠഭാഗങ്ങളിലുണ്ട്. ഈ ഞാൻ ബയോളജി ടീച്ചറാണ്. അപ്പോ അതിൽ ചില പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ഇന്ന കോഴ്സുകൾ ചില ചില ഭാഗങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒരു പാഠഭാഗത്തിന്റെ അവസാനം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പറയാറുണ്ട്. പിന്നെ സാർ, ഈ നമ്മളുടെ ഈ റേഡിയോയിലും ഉണ്ടാവാറുണ്ടല്ലോ നല്ല നല്ല തൊഴിൽ മേഖലകളെ കുറിച്ചുള്ള കാര്യങ്ങൾ.
0: ചിലപ്പോ
1: അത് കേൾക്കുമ്പോ കരിയർ ടിപ്സ്, അപ്പൊ അത് കേൾക്കുമ്പോ അതിനെ കുറിച്ചിട്ടും ക്ലാസ്സിൽ പറയാറുണ്ട്. ഞാൻ അവരോട് തന്നെ പറയാറുണ്ട്, ഞാനൊരു റേഡിയോ ശ്രോതാവാണ്, നമ്മൾ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, കുറെ നല്ല കാര്യങ്ങൾ അതിൽ ഉണ്ടാവാറുണ്ട് എന്ന് കുട്ടികളോടും പറയാറുണ്ട്. അപ്പൊ ഈ കരിയർ ടിപ്സിനെ കുറിച്ച് പറയുമ്പോ ചില ചില കാര്യങ്ങൾ ചിലപ്പോ നമുക്ക് പാഠഭാഗം റഷായി പോകുമ്പോ നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ, അത് സത്യം. പക്ഷെ ചിലപ്പോ മിക്കവാറും നമ്മൾ ഇന്നന്ന കാര്യങ്ങളുണ്ട് കേട്ടോ എന്നുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ഞങ്ങൾ പറയാറുണ്ട്. ഞാൻ എന്തായാലും പറയാറുണ്ട്.
0: തീർച്ചയായിട്ടും, നമ്മുടെ മുന്നിലിരിക്കുന്ന മക്കളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട് അല്ലേ?
1: അതെ അതെ അതെ അതെ, ഉണ്ട്.
0: ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ടീച്ചറുടെ കാര്യം വ്യക്തിപരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ടീച്ചറുടെ ഈ ഒരു കരിയർ ആ ഒരു പാഷനുമായിട്ട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ട്?
1: എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കാറ്, ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എന്റെ മനസ്സിൽ എപ്പോഴും കുട്ടികളോട് സംവദിക്കുമ്പോൾ ഞാനും ആ പ്രായത്തിലേക്ക് ഇറങ്ങി പോവാറുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ ഞാൻ അത്യാവശ്യം ചീത്ത പറയും, പക്ഷെ ചില സമയത്ത് അവരോടൊപ്പം, അതായത് എനിക്ക് തോന്നുന്നു എനിക്ക് പ്രായമായിട്ടില്ല
0: തോന്നും.
1: ഇല്ല, അതായത് നമ്മൾ കുട്ടികളെ രീതിയിലേക്ക് തന്നെ ഇങ്ങനെ പോകും എന്നുള്ള ഒരു രീതി. അതായത് എനിക്ക് ഭയങ്കര പാഷനാണ്, നല്ല ഇഷ്ടമാണ് പഠിപ്പിക്കാൻ.
0: അത് ശരി. ഓക്കെ ഓക്കെ. അല്ല, അങ്ങനെ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ ഈ പ്രൊഫഷനിൽ എത്തുമ്പോൾ അതിന്റെ ഗുണം അവർക്ക് മാത്രമല്ല സമൂഹത്തിന് മൊത്തത്തിലാണ്.
1: അതെ അതെ അതെ.
0: അപ്പൊ അതുകൊണ്ട് കൂടുതൽ കൂടുതൽ കുട്ടികൾ അവരുടെ പാഷൻ തിരിച്ചറിയാനും അവരുടെ കഴിവ് തിരിച്ചറിയാനും എന്നിട്ട് കറക്റ്റ് മേഖലയിലേക്ക് ഉയർന്ന് പറക്കാൻ സഹായിക്കാനും ടീച്ചർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ.
1: താങ്ക് യു സാർ.
0: അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ? ഓക്കെ ടീച്ചറെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ടീച്ചർ പറഞ്ഞത് കേട്ടില്ലേ, ടീച്ചർ ഏറെ ഇഷ്ടത്തോടെയാണ് ഈ ജോലി ചെയ്യുന്നത്. മാത്രമല്ല, ഒരുപാട് കുട്ടികളെ ഈ ഒരു പ്രൊഫഷനിലേക്ക്, അവരുടെ ഇഷ്ടമേഖലയിലേക്ക് എത്താനും വളരുവാനും ഒക്കെ ടീച്ചർ സഹായിക്കുന്നു എന്നുള്ള സന്തോഷം കൂടി ടീച്ചർ പങ്കിട്ടു അല്ലേ. നീ നിങ്ങളും ചിന്തിച്ചു നോക്കൂ,

ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട്. പലപ്പോഴും നമ്മൾ പലയിടത്ത് സ്റ്റക്കായി പോകും, എന്താണ് എൻ്റെ കഴിവ് എന്നറിയാതെ. അതല്ലെങ്കിൽ ഇഷ്ടമേഖലയിൽ എത്തിപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വഴി അറിയില്ല, അതല്ലെങ്കിൽ ശ്രമിച്ച് പരാജയപ്പെട്ടു പോകും. നിങ്ങൾ ജോ ആൻഡ് ദ ബോയ് എന്നുള്ള സിനിമ കണ്ടിട്ടില്ലേ? അതിൽ മഞ്ജു വാര്യരുടെ കഥാപാത്രം ഒരു ആനിമേറ്റഡ് ക്യാരക്ടറിനെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണല്ലേ. അങ്ങനെ ഉണ്ടാക്കാനായി ഇങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് പരാജയപ്പെടുന്നു, ഇടയിൽ പ്രശ്നങ്ങൾ വരുന്നു, അവസാനം ഒരു കുട്ടിയാണ് അതിന് പ്രചോദനം വയ്ക്കുന്നത് അല്ലേ. നമുക്ക് ജോ ആൻഡ് ദ ബോയ് എന്ന സിനിമയിലെ ഒരു പാട്ട് കേട്ടാലോ. ഈ സമയത്ത് നിങ്ങളും ചിന്തിക്കൂ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളെക്കുറിച്ച്.

0: കുഞ്ഞുകാലം പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
3: മഴയെത്തും അലക്കി ഉണക്കാം,
2: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
3: ശുദ്ധജലം കുടിക്കാം.
2: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
3: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇത് മൈൻഡ് റീചാർജ്. നമുക്ക് പരസ്പരം റീചാർജ് ചെയ്യുവാനുള്ള സമയം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്ദേശങ്ങൾ ഈ പരിപാടിയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. നിങ്ങൾക്കും ഈ പരിപാടിയിലേക്ക് വിളിക്കാം, സന്ദേശങ്ങൾ അയക്കാം. വിളിക്കുവാനുള്ള നമ്പറുകൾ 0483 29 50 300, ഇതാണ് ഒരു നമ്പർ. മറ്റൊരു നമ്പർ 0483 തന്നെയാണ് കോഡ്, 29 50 800, 800. വാട്സപ്പ് നമ്പർ അറിയാമല്ലോ, സേവ് ചെയ്തിട്ടില്ലേ? ഇപ്പോൾ തന്നെ 94 95 0 50 600. ഇതാ ധാരാളം സന്ദേശങ്ങൾ ഒരുപാട് ആളുകൾ അയക്കുന്നുണ്ട്. ഇതിൽ ഇതാരൊക്കെയാണ്? മലയാളം അക്ഷരങ്ങൾ വ്യക്തമായി എഴുതാനറിയാത്ത കുട്ടികൾക്ക് പോലും A+ കിട്ടുന്നതിൽ അർത്ഥമില്ല, കഴിവുള്ളവർക്ക് കിട്ടട്ടെ, അതല്ലേ നല്ലത്. ഭാമ കേശവാനന്ദൻ ആണ് അയച്ചിരിക്കുന്നത്. ഭാമ പറഞ്ഞത് ശരിയാണ്, കഴിവുള്ള കുട്ടികൾക്കാണ് ഫുൾ A+ കിട്ടേണ്ടത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഫുൾ A+ കിട്ടണമെങ്കിൽ വെറുതെ ഒന്നും കിട്ടില്ല, കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചാൽ തന്നെ കിട്ടൂ. പാസ്സാകാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും, പക്ഷെ ഫുൾ A+ നേടണമെങ്കിൽ കഷ്ടപ്പെട്ട് പഠിക്കുക തന്നെ വേണം. അതുകൊണ്ട് അങ്ങനെ നേടിയവരെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. പക്ഷേ നേടാത്തവരാരും മോശക്കാരല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അവർക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ ധാരാളം കഴിവുകൾ ഉണ്ടാകും എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ ഇത് ഒരുപാട് ആളുകൾ, ആയിഷ എം പുല്ലൂർ പറയുന്നത്, ഏറ്റവും ഇൻ്റലിജൻ്റായ കുട്ടികൾക്ക് മാത്രമാണ് പരീക്ഷയിൽ ഉന്നത ഗ്രേഡ് കിട്ടുക എന്ന് പറയുവാൻ കഴിയില്ല. ഹാർഡ് വർക്കാണ് പ്രധാനം. അത്ര ബുദ്ധിശക്തി ഇല്ലാത്തവർക്കും ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മുന്നേറാം. വളരെ ശരിയാണ് അല്ലേ? അതായത് ഈ 9 ടൈപ്പ് ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് പറയുക. അതിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പരീക്ഷയിൽ മാർക്ക് വാങ്ങാനും പഠിക്കാനും ഒക്കെ ഉള്ള ഇൻ്റലിജൻസ്. ഈ എല്ലാവർക്കും ഈ ടൈപ്പ് ഇൻ്റലിജൻസ് ഉണ്ടാവും, ഏറിയും കുറഞ്ഞും ഇരിക്കുമെന്ന് മാത്രം. നമുക്ക് കുറവുള്ളൊരു മേഖലയിൽ മുന്നേറണമെങ്കിൽ എന്ത് വേണം? കൂടുതൽ കൂടുതൽ എഫേർട്ട് ഇടണമെന്ന് മാത്രം അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ആയിഷ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. താങ്ക് യു ആയിഷ. പിന്നെയും ഇതാ ധാരാളം ധാരാളം സന്ദേശങ്ങൾ ഒരുപാട് ആളുകൾ അയക്കുന്നുണ്ട്, നിങ്ങൾക്കും അയക്കാം കേട്ടോ. ഇതാരാണ് അയച്ചിരിക്കുന്നത്? രാജി മരത്തങ്കോടാണ്. പലർക്കും പല കഴിവുകളാണ് ദൈവം കൊടുത്തിരിക്കുന്നത്, അത് നല്ല രീതിയിൽ വിനിയോഗിക്കണം. അതെ, പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ കഴിവ് തിരിച്ചറിയാതെ, നാം എന്താണ് നമ്മുടെ പ്രത്യേകത എന്ന് തിരിച്ചറിയാതെ മരിച്ചു പോകുന്നു അല്ലേ? ഒരിക്കലും അത് സംഭവിക്കുവാനായി അനുവദിക്കരുത്. ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് അടുത്ത ശ്രോതാവിനെ സ്വാഗതം ചെയ്യാം.
5: ഹലോ,
4: സ്വാഗതം.
5: ഹലോ, ഞാൻ വൈക്കത്ത് നിന്ന്, വൈക്കമാണ്, കോട്ടയം ജില്ലയിലെ വൈക്കത്ത് നിന്ന്. ശ്രീദേവി ടീച്ചർ ആയിരുന്നു, ഞാൻ പ്രിൻസിപ്പളായിട്ട്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ട്യൂഷനൊക്കെ എടുക്കുന്നു.
4: അത് ശരി, വളരെ സന്തോഷം. അപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ കൂടുതൽ കൂടുതൽ സജീവമായിട്ടുണ്ട് എന്ന് ഈ ശബ്ദം കേൾക്കുമ്പോഴേ അറിയാം. നല്ല എനർജി ഉണ്ട് ഈ വോയിസ്.
5: എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് എന്ന് പറയുന്നത് പാട്ട് കേൾക്കുക, പാട്ട് പാടുക
4: അതൊക്കെയാണ്.
5: സമയം കണ്ടെത്താൻ കഴിഞ്ഞു.
4: വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് മ്യൂസിക്കൽ ഇന്റലിജൻസ് നന്നായിട്ടുള്ള ഒരാളാണ് ടീച്ചർ. ഈ 9 ഇന്റലിജൻസ് പറയുമ്പോ അതില് അല്ലേ, ഈ മ്യൂസിക്കൽ ഇന്റലിജൻസ് നന്നായിട്ടുണ്ട്, ഒപ്പം ഇന്റർപേഴ്സണലും ടീച്ചർക്ക് നന്നായിട്ടുണ്ട്, ശരിയല്ലേ? കുട്ടികളായിട്ട് നന്നായിട്ട് ഇടപഴകും, സംസാരിക്കും അല്ലേ? അത് ശരി. പിന്നെ ഈ എന്താണ് ഇത്രയും കാലത്തെ അധ്യാപന അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന അനുഭവം?
5: കുട്ടികള് നമ്മൾക്ക് നയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളിലൊക്കെ, അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അവരെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുമായിട്ട് നമുക്കൊരു റിലേഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അവര് സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ പോകാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ അനുഭവം. ടീച്ചറായിരുന്നു സൗഹൃദ എന്ന് വെച്ചാൽ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന ടീച്ചറായിരുന്നു. അപ്പൊ അങ്ങനെ ഒത്തിരി കുട്ടികളുമായിട്ട് അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രിൻസിപ്പളായിരുന്നു, പ്രിൻസിപ്പളായപ്പോഴും എനിക്ക് ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവർക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്.
4: വെരി ഗുഡ്, വെരി ഗുഡ്.
5: പിന്നെ അതുപോലെ റിസൾട്ട് മെച്ചപ്പെടുത്താനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഓർക്കുമ്പോ വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്.
4: വളരെ സന്തോഷം.
5: പിന്നെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ

0: ആകാശവാണി എന്ന് പറഞ്ഞാൽ മഞ്ചേരി എഫ് എം ആണ്. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് മഞ്ചേരി എഫ് എം ഇങ്ങനെ ഇടയ്ക്ക് കേട്ടു തുടങ്ങിയത്. പക്ഷേ ഞാനിപ്പോ അതിന്റെ സ്ഥിരം ശ്രോതാവാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മഞ്ചേരി എഫ് എം വെക്കും. അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഒത്തിരി ഇൻഫോർമേറ്റീവ് ആണ്, ഒത്തിരി വിനോദമുണ്ട്, പാട്ട് കേൾക്കാം, അങ്ങനെ ഒത്തിരി ജ്ഞാനമാണ്. അപ്പൊ എല്ലാം കൊണ്ടും നല്ലതാണ് കേട്ടോ. മറ്റ് ആകാശവാണി പ്രോഗ്രാമിനെ അപേക്ഷിച്ച് മഞ്ചേരി എഫ് എം ഏറ്റവും നല്ല നിലവാരം പുലർത്തുന്നുണ്ട് എന്നതാണ് എന്റെ അഭിപ്രായം.
1: താങ്ക് യു സോ മച്ച് ടീച്ചറേ, നല്ല വാക്കുകൾക്ക്. ഇത് ഞങ്ങൾക്കും ഭയങ്കര റീചാർജ് ആണ്.
0: പിന്നെ ഞാൻ ട്യൂഷൻ എടുക്കുന്ന കുട്ടികൾക്കും ഒക്കെ ഈ കരിയർ ഗൈഡൻസിന്റെ ഇതൊക്കെ പറയുമല്ലോ. ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുട്ടികളോടും പറയാറുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ സമയത്ത് ഞാൻ അവർക്ക് ഇച്ചിരി ബ്രേക്ക് കൊടുത്തിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ കേൾക്കുവാണ്. ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും കേട്ടോ ആൻസറും ഒക്കെ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, കുട്ടികൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു.
1: അത് ചെയ്യണം, അത് ചെയ്യാറുണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, അതിലേ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ കുറെ കാലം വർക്ക് ചെയ്തതുകൊണ്ട് ഒരു കാര്യം, ഒരു രഹസ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ചില അധ്യാപകർ പറയാറുണ്ട്, ഇപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് റിബൽ സ്വഭാവം കാണിക്കുന്നുണ്ട്, അവരെ കൈകാര്യം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് എന്നൊക്കെ. എന്താണ് ഇതിനുള്ള മറുമരുന്ന്? സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി.
0: ഞാൻ, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. റിബൽ ആണ്, ചില കുട്ടികൾ റിബലാണ്, പക്ഷെ നമ്മൾ എത്ര കറക്റ്റ് ചെയ്യാൻ നോക്കിയാലും അത് ശരിയാവത്തില്ല.
1: അങ്ങനെ
0: ദുരനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനത് പേരൻസിനെ വിളിച്ച് പറയുമ്പോൾ പേരൻസ് അതിന് സപ്പോർട്ടീവ്, അതാണ് കുട്ടികൾക്ക് സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് നമ്മളുടെ ഭാഗത്ത് നിൽക്കാൻ അവരില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ ഇപ്പൊ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ. ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സംഭവം ഉണ്ടായി ഇങ്ങനെ ഇതുപോലെ.
1: അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് പിന്നെ രക്ഷിതാക്കൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ടി വരും അല്ലേ?
0: രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം കൊടുത്താലും അവര് നേരെ ആവണമെന്നില്ല. അവര് പല ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്, പല ഘടകങ്ങൾ അതിന്റെ അവരെ സ്വാധീനിക്കുന്നുണ്ടാവും. കാസ്റ്റ് സംബന്ധമായിട്ടുള്ളത്, സോഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, അങ്ങനെ അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വേറെ ഉണ്ടാവും. അപ്പൊ നമുക്കെതിരായിട്ട് വരും അത്. എങ്ങനെയാണേലും നമ്മളിപ്പോ നല്ല നിലപാടാണ് എടുക്കുന്നതെങ്കിലും
1: അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്കല്ലേ, നമ്മളൊരു ഒരു ഒരു അവസരം ഉണ്ടാവുന്ന സമയത്ത് പരമാവധി അല്ലേ സ്നേഹത്തിന്റെ ഭാഷയൊക്കെ മാത്രല്ലേ മാറ്റാൻ പറ്റൂ
0: അല്ലേ.
1: പിന്നെ ആവശ്യമുള്ള സമയത്ത് നിയമം ഇടപെടണം, കർക്കശമായിട്ട് നിയമം ഇടപെടണം അല്ലേ. അതാണ്
0: പിന്നെ നമ്മള് അവർക്ക് വേണ്ടി വഴങ്ങി കൊടുത്തിട്ടുണ്ട്. റിബലായിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾ സ്വാധിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമുക്കത് ഇപ്പൊ പല അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. പ്രിൻസിപ്പൽമാര് റിട്ടയർ ചെയ്യുന്നുണ്ട്, പിന്നെ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വശങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്.
1: അപ്പോൾ അധ്യാപകർക്ക് കുറച്ചുകൂടി ശാക്തീകരണം ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അല്ലെ. കൂടുതൽ സപ്പോർട്ട് ആവശ്യമാണ് സിസ്റ്റത്തിന്റെ ഭാഗത്താണ്.
0: അധ്യാപകർ നേരെയായിരിക്കും, പക്ഷെ അവർക്ക് സപ്പോർട്ട് ഇല്ല സമൂഹത്തില്. അവരെപ്പോഴും കംപ്ലൈന്റ് ചെയ്തോണ്ടിരിക്കുകയുള്ളൂ, അതാണ്.
1: ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ ടീച്ചർ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ചില വേദനകൾ കൂടി ഉള്ളിൽ ബാക്കിയാവുന്നത്. കാരണം ഒട്ടും ചെയ്യാത്ത ഒരാൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാവുമോ?
0: ഉണ്ടാവുമോ?
1: ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ചില സങ്കടങ്ങൾ ബാക്കിയുണ്ടാവൂ. സോ യു ഹാവ് ഡൺ വെൽ, ബി പ്രൗഡ് ഓഫ് ദാറ്റ്. ഇനിയും കൂടുതൽ ആളുകളെ സ്നേഹത്തിലൂടെ സ്വാധീനിക്കാനും ഗൈഡ് ചെയ്യാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ.
0: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്. ഇത് നമുക്ക് ഇഷ്ടഗാനങ്ങൾ വെക്കുന്ന പരിപാടിയല്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ നല്ലൊരു പാട്ട് കേൾക്കാം കേട്ടോ. പ്രിയപ്പെട്ടവര്, ഇപ്പോൾ വിളിച്ച് സംസാരിച്ചത് കേട്ടില്ലേ, ശ്രീദേവി ടീച്ചറല്ലേ വിളിച്ചത്. ടീച്ചറ് കുറെ കാര്യങ്ങൾ പറഞ്ഞു, എത്ര പാഷനേറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ. റേഡിയോ ഇഷ്ടപ്പെടുന്നു, ഇപ്പോൾ റിട്ടയർമെന്റിന് ശേഷം പാട്ടുകളുടെ ലോകത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. അതിനിടയ്ക്ക് ഈ അധ്യാപന കാലത്തുണ്ടായ ചില അനുഭവങ്ങളെ കുറിച്ചും പറഞ്ഞു അല്ലേ. കുട്ടികൾ ചിലപ്പോൾ മേ ബി ഇത്തിരി റിബലായിട്ടുള്ള സ്വഭാവമൊക്കെ കാണിച്ചു എന്ന് വരാം, പക്ഷേ സ്നേഹത്തോടെ നമുക്ക് ചേർത്ത് പിടിക്കുമ്പോൾ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നമുക്ക് മുന്നേറാം. സിസ്റ്റത്തിൻ്റെ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളെല്ലാം അക്കാര്യത്തിൽ ഉണ്ടാവും. പിന്നെ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, നിങ്ങൾ ഈ അധ്യാപകരുടെ വേദനകൾക്ക് തീർച്ചയായിട്ടും വലിയ ഇടം കൊടുക്കണം കേട്ടോ. നമുക്കിപ്പോൾ ഇനി നല്ലൊരു പാട്ട് കേൾക്കാം. മാണിക്കക്കല്ല് എന്ന സിനിമയിൽ പൃഥ്വിരാജ് ഒരു അധ്യാപകനായിട്ടാണ് വേഷം അണിഞ്ഞിട്ടുള്ളത് അല്ലേ. കുട്ടികളെ സ്വാധീനിക്കുന്ന, ഹൃദയം കൊണ്ട് തൊട്ടറിയുന്ന ഒരു അധ്യാപകൻ. നമുക്ക് ആ സിനിമയിലെ ഒരു പാട്ട് കേട്ടാലോ.

0: ക്ലാസ് പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
3: പ്രിയപ്പെട്ടവരെ, മൈൻഡ് റീചാർജ് തുടരുന്നു. ഒരുപാട് ആളുകൾ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്, വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു സന്ദേശം നോക്കാം. ഇതാരാണ് അയച്ചിരിക്കുന്നത്? ഇത് കോഴിക്കോട് നിന്ന് സുരേഷാണ് അയച്ചിരിക്കുന്നത്. എൻ്റെ മോൻ 10-ാം ക്ലാസ്

ാണ് പഠിക്കുന്നത്. അവന് പഠിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ വീട്ടിൽ എന്ത് ഇലക്ട്രോണിക് സാധനം കേടായാലും അവൻ തനിയാഴ്ച നന്നാക്കും. അവനെ കാണുമ്പോൾ എനിക്ക് ആധിയാണ്, ഭാവിയിൽ എന്താകുമോ ആവോ. സുരേഷേട്ടാ, എന്താണ് മോന്റെ പേരെന്ന് പറഞ്ഞില്ല. മോനെ കാണുമ്പോഴെന്തിനാണ് സങ്കടം വരുന്നത്?

0: മോനെ കാണുമ്പോൾ എന്തിനാണ് സങ്കടം വരുന്നത്? മോന് നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടിയാണ് എന്നല്ലേ മോൻ തെളിയിച്ചിട്ടുള്ളത്? നല്ല സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള കുട്ടിയായതുകൊണ്ടല്ലേ ഇതൊക്കെ നന്നാക്കാൻ പറ്റുന്നത്. അതോടൊപ്പം ബോഡിലി കിനസ്തെറ്റിക് എന്ന് പറഞ്ഞൊരു ഇൻ്റലിജൻസ് ഉണ്ട്. അതെന്താണെന്നറിയോ? ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, മൈന്യൂട്ടായിട്ടുള്ള റിപ്പയർ, ഇതൊക്കെ ചെയ്യാനുള്ള കഴിവാ. അതായത് കാണാതെ പഠിക്കുന്നത് മാത്രമല്ലല്ലോ ഇൻ്റലിജൻസ്. അപ്പോൾ താങ്കളുടെ മോന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് നന്നായിട്ടുണ്ടാവും, അതോടൊപ്പം ഈ ബോഡിലി കിനസ്തെറ്റിക്കും ഉണ്ടാവും. അപ്പോൾ ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുക, അതുപോലത്തെ സ്കില്ലുകൾ നന്നായിട്ട് പഠിക്കാനും അപ്ലൈ ചെയ്യാനും പറ്റും. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു കോഴ്സിനൊക്കെ പറഞ്ഞയക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചൂടെ? ഭാവിയിൽ നല്ലൊരു എഞ്ചിനീയറൊക്കെ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഇനി മോനെ കാണുമ്പോൾ അഭിമാനം തോന്നണം കേട്ടോ. പിന്നെ എന്താണെന്നറിയോ, അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും കഴിവില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികളാണ് ഭാവിയിൽ വലിയ കഴിവുറ്റ വ്യക്തികളായിട്ട് മാറുന്നത് അല്ലേ? നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഉദാഹരണങ്ങൾ ഉണ്ടാകും. എന്തിനേറെ പറയുന്നു, നിങ്ങൾ കേട്ടിട്ടില്ലേ എഡിസൺ? എഡിസൺ കുട്ടിയാകുമ്പോഴേ ടീച്ചർ ഈ കുട്ടി മണ്ടനാണ്, ഈ കുട്ടിയെ ടി സി വാങ്ങി കൊണ്ടുപോകുമെന്നാണ് ടീച്ചർ എഴുത്ത് കൊടുത്തയച്ചത്. പിന്നെ ആ അമ്മയാണ് എഡിസനെ പഠിപ്പിച്ച് വലുതാക്കി ഇപ്പോൾ നല്ല ചക്കരയുമ്മ കൊടുത്ത് അവനെ നിനക്ക് കഴിവുണ്ട് നീ മിടുക്കനാണ് എന്ന് പറഞ്ഞത്. ആ അമ്മയുടെ ചക്കരയുമ്മ കിട്ടിയപ്പോൾ എഡിസൺ എഡിസണായി അല്ലേ? സോ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കട്ടോ സുരേഷേട്ടാ, ആ മോനെ കാണുമ്പോൾ അഭിമാനം ഇങ്ങനെ ഇരച്ചു കയറട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അടുത്ത ശ്രോതാവിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ, ഹലോ. ആ നമുക്ക് ടെലിഫോൺ ഇപ്പോൾ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നമ്പർ തരാം, 0483 29 50 300. ഇതാണ് ഒരു നമ്പർ. മറ്റൊരു നമ്പർ 29 50 800. വേറെയും ധാരാളം സന്ദേശങ്ങൾ വരുന്നുണ്ട്. ഇതാരാണ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ. നീറാട് റേഡിയോ കുടുംബത്തിൻ്റെതാണ് സന്ദേശം. ശരിക്കും തോറ്റവരാണ് ജയിച്ചത്. അവരുടെ മനസ്സിൽ എപ്പോഴും ഇനിയും ജയിക്കണം എന്ന ആഗ്രഹമുണ്ടാകും, പ്രതീക്ഷ ഉണ്ടാകും. വിജയിച്ചു കഴിഞ്ഞവർക്ക് ഇനി കൂടുതൽ ഉയരങ്ങൾ കീഴടക്കണം എന്ന ചിന്തയും, എന്നാൽ തോറ്റവർക്ക് ഈ ലോകം തന്നെ കീഴടക്കണം എന്ന മോഹമുണ്ടാകും. അതുകൊണ്ട് അവർ ആവേശത്തോടെ പൊരുതും. മാത്രമല്ല, ഇപ്പോൾ ഫുൾ എ പ്ലസ്സുകാരെ തെരഞ്ഞു നടന്ന് മൊമെൻറ്റോ കൊടുക്കുന്ന തിരക്കിലായിരിക്കും ഒട്ടുമിക്ക ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമൊക്കെ. എന്നാൽ ഞങ്ങളൊന്ന് പറയട്ടെ, നിങ്ങൾ തോറ്റവരുടെ വീട്ടിലേക്ക് പോകണം, അവരുടെ തോളിൽ തട്ടി പറയണം സാരമില്ല അടുത്ത വർഷം നിനക്കുള്ളതാണ് എന്ന്. അതവർക്ക് വലിയൊരു പ്രതീക്ഷ നൽകും, അവർ ജയിച്ചു കയറും. നല്ലൊരു സന്ദേശമാണല്ലേ ഇവർ അയച്ചിട്ടുള്ളത്. ആരെയും മാറ്റി നിർത്തുവാനല്ല, ചേർത്ത് നിർത്തുവാനാണ് ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഓരോ കുട്ടിയിലും ഒരു വലിയ പ്രതിഭ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന സത്യം മനസ്സിലാക്കാം. ഓരോരുത്തർക്കും നമുക്ക് ഈ ഒരു പ്രചോദനം നൽകാം അല്ലേ? ഒരു ഒരു കുട്ടി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തോളിൽ തട്ടി പോട്ടടോ സാരയില്ല നീ ഉഷാറാണ് എന്ന് പറയുമ്പോൾ ഒരു പുഞ്ചിരി വരില്ലേ? അങ്ങനെ അങ്ങനെ കൂടുതൽ കൂടുതൽ പുഞ്ചിരികൾ ലോകത്ത് നിറയട്ടെ അല്ലേ? അങ്ങനെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ലോകം നമുക്ക് സാധ്യമാവട്ടെ. നമുക്ക് അടുത്ത ശ്രോതാവിനെ സ്വാഗതം ചെയ്താലോ. ഹലോ.
1: ഹലോ,
0: സ്വാഗതം മൈൻഡ് റീചാർജിലേക്ക്. ഇത് ആരാണ്?
1: സുജാത.
0: സുജാത എവിടുന്നാണ്?
1: കാരാട് വണ്ടൂർ. കാരാട്.
0: ആ കാരാട് വണ്ടൂർ അല്ലേ? എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല വിശേഷം.
0: വണ്ടൂർ അടിപൊളിയാണോ?
1: ആ അടിപൊളി.
0: ഈ കാരാടിന് എങ്ങനെയാ കാരാട് എന്ന് പേര് കിട്ടിയതാവോ?
1: അതെങ്ങനെ ചോദിച്ചാ അറിയില്ല.
0: അറിയില്ല, പെട്ടു അല്ലേ? അല്ല, എന്ത് ചെയ്യുന്നു സുജാത?
1: ഞാനും വീട്ടമ്മേനെ.
0: ആ അത് ശരി. അപ്പോൾ പിന്നെ വീട്ടില് ഇന്ന് തിരക്കുകളൊക്കെ ഏകദേശം ആയോ?
1: ആ മോള് വലിയ മോള് 10ാം ക്ലാസ്സിലാണ്, മോള് ട്യൂഷന് പോയി, അപ്പൊ രാവിലത്തെ കഴിയും.
0: ആ അത് ശരി, അത് ശരി. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് എല്ലാം ഒരുങ്ങി റേഡിയോ ഒക്കെ മുന്നിൽ ഇരിക്കാം.
1: റേഡിയോ എപ്പോഴും ഉണ്ട്, രണ്ട് റേഡിയോ.
0: അത് ശരി, രണ്ടെണ്ണം ഒന്ന് അടുക്കളയിലാണ് തോന്നുന്നു ഞാൻ കണ്ടു.
1: ഒന്ന് അടുക്കളയിലോ?
0: ആ അതാണ് അതാണ്. ഒന്നോ മറ്റേ റേഡിയോയോ? ഹലോ, നമുക്ക് കോളിൽ തടസ്സം നേരിട്ടിരിക്കുന്നു, സാരമില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. നിങ്ങൾക്ക് വീണ്ടും വിളിക്കാം. 0483 29 50 300 ഇതാണ് ഒരു നമ്പർ. മറ്റൊന്ന് 29 50 800. പിന്നെ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ, ഇപ്പോൾ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് സുജാത ചേച്ചി വിളിച്ചത്, പക്ഷേ കോൾ കട്ടായി പോയി. പക്ഷേ എന്ന് വെച്ച് എന്ത് ചെയ്യാം, ഇനി അടുത്ത ഓപ്ഷൻ എന്താണ് എന്നല്ലേ ചിന്തിക്കാൻ പറ്റൂ? മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയക്കാം അല്ലേ, അതല്ലെങ്കിൽ വീണ്ടും വിളിച്ച് കിട്ടുകയാണെങ്കിൽ വിളിച്ച് കെട്ടാം. അതായത് നിരാശരാവാതെ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട് നീങ്ങുക എന്നല്ലേ ഓരോ നിമിഷവും ഈ ലോകം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.

0: പിന്നെ ഇതാ വേറെയും ഒരുപാട് ഒരുപാട് ആളുകൾ നമുക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കും അയക്കാം 0483 29 50 300, ഇത് വിളിക്കാനുള്ളതാണ്. സന്ദേശം അയക്കാനുള്ളത് 94 95 0 50 600 എന്ന നമ്പരാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇതാരൊക്കെയാണ്. ഒരുപാട് ആളുകൾ അയക്കുന്നുണ്ട് കേട്ടോ ഇന്ന്. ഇതാരാണ് അയച്ചിരിക്കുന്നത്? സുനില സി കെ, കരുവാരക്കുണ്ട്, ഇരിങ്ങാട്ടിരി. ചില കുട്ടികൾ ഊണും ഉറക്കവും ഒഴിവാക്കി പഠിക്കും, പക്ഷേ അവർക്ക് എ പ്ലസ് കിട്ടിയെന്ന് വരില്ല. അവരെ നാം ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. 99% കുട്ടികൾക്കും ആഗ്രഹമുണ്ടാകും. വളരെ ശരിയാണല്ലേ സുനില പറഞ്ഞത്. എല്ലാവരും പഠിക്കുമ്പോൾ നല്ല ആഗ്രഹത്തിലാണ് പഠിക്കുന്നത്, പക്ഷേ ചിലപ്പോൾ ഒരു മാർക്കിന് ഒരു എ പ്ലസ് പോകും. അവരെ കുറ്റപ്പെടുത്തുക കൂടി ചെയ്യുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ സങ്കടത്തിലേക്ക് ആണ്ടുപോകും. അരുത്, കിട്ടിയത് മതിയെന്ന് അതിൽ ചേർത്ത് പിടിച്ചൊന്ന് അഭിനന്ദിച്ച് നോക്കൂ. ആ ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ നിധിയാണ്. സംതൃപ്തിയേക്കാൾ വലിയൊരു നിധി, അതിനേക്കാൾ മനോഹരമായൊരു സമ്മാനം ലോകത്ത് വേറെയുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കുട്ടിയായിരിക്കും ചിലപ്പോൾ ഭാവിയിൽ യേശുദാസായിട്ട് മാറുന്നത് അല്ലേ, അതല്ലെങ്കിൽ ഒരുപക്ഷെ നാളെയുടെ താരമായിട്ട്, ഫുട്ബോൾ താരമായിട്ട് മാറുന്നത്. ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ അവരിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ലോകം സുന്ദരമാകും അല്ലേ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇപ്പോൾ ലോകകപ്പ് നടക്കാനിരിക്കുകയാണല്ലോ, ഫുട്ബോൾ ലോകകപ്പ്. ഫുട്ബോൾ ലോകകപ്പിൽ ഒരുപക്ഷെ ഖത്തർ ടീമിൽ ഒരു മലയാളി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്, ഇപ്പോൾ ഈ പുതിയ സാധ്യതകൾ വെച്ചിട്ട്. അതായത് ഓരോരുത്തരും ഏതൊക്കെ മേഖലയിലാണ് മുന്നേറുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ചിലപ്പോൾ കരാട്ടയിൽ ഉഷാറായിട്ടുള്ളൊരു കുട്ടി കരാട്ടയിൽ ഇന്ത്യക്ക് മെഡൽ കൊണ്ടുതരും. അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സാധ്യതകളുണ്ട്. അതിനെന്ത് വേണം? നമുക്ക് അവരുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ്, അവരുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അതിന് പ്രോത്സാഹിപ്പിക്കുവാൻ, അതിന് പ്രചോദനം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് മാത്രം അല്ലേ. അതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ആരെക്കുറിച്ചെന്നറിയോ? കണ്ണൂർ സ്വദേശിയായിട്ടുള്ള തെഹസിൻ മുഹമ്മദ് ജംഷിദ്. അദ്ദേഹം അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായിട്ട് അടുത്ത മാസം നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിൽ ഉണ്ടാകാനുള്ള സാധ്യതയിലുണ്ട്. 35 സാധ്യതാ ടീമിൽ, ഖത്തറിൻ്റെ 35 സാധ്യതാ ടീമിലാണ് തെഹസിൻ ഇടം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ലോകകപ്പിൽ നമുക്ക് തെഹസിൻ്റെ മലയാളിയുടെ പ്രകടനം കാണാൻ പറ്റുമോ എന്ന് അല്ലേ. സ്വാഗതം ചെയ്യാം നമുക്ക് അടുത്ത ശ്രോതാവിനെ. ഹലോ.
1: ഹലോ,
0: ആ സ്വാഗതം, ഇതാരാണ്?
1: നമസ്കാരം, പാണ്ടിക്കാട്.
0: നമസ്കാരം, പേരെന്താണ്?
1: റാഷിദ്.
0: റാഷിദ്, പാണ്ടിക്കാട്. ഓക്കെ, എന്തൊക്കെയാണ് റാഷിദെ വിശേഷം?
1: നല്ല വർത്താനം.
0: നല്ല വർത്താനാണ് അല്ലേ. മഴയുണ്ടോ?
1: ഓ, മഴ ചെറുതായിട്ടൊക്കെ ഉണ്ട്. 2 ദിവസം മുന്നേ നല്ല മഴ കിട്ടിയിരുന്നു. അന്നലെ രാത്രി ചെറുതായിട്ടൊരു മഴ കിട്ടി.
0: അപ്പൊ മനസ്സൊക്കെ ഒന്ന് തണുത്തു?
1: ഓ, മനസ്സും ഭൂമിയൊക്കെ മൊത്തം.
0: എന്നാൽ മതി. എന്ത് ചെയ്യുന്നു റാഷിദ്?
1: സുഖമായിട്ട് പോകുന്നു.
0: മിസ്റ്റർ കൂൾ റാഷിദ് അല്ലേ.
1: എല്ലാ ഭാഗം സുഖം.
0: ഓക്കെ ഓക്കെ, എന്താണ് റാഷിദിന്റെ പരിപാടി?
1: ഞാൻ തുണിക്കടയിൽ നിൽക്കാം.
0: ഓ, അത് ശരി. പിന്നെ
1: പെരുന്നാളിന്റെ യൂണിഫോമിന്റെ ഒക്കെ ഒരു
0: തിരക്കുള്ള സമയമാണ്.
1: തിരക്കുള്ള സമയമാണ്. പെരുന്നാള് ബാക്ക് പോയ മാതിരി യൂണിഫോമിലാ മുന്നില്ല. അത് നിർബന്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ട്
0: യൂണിഫോമിലാണ്
1: കാര്യമായിട്ട് രക്ഷിതാക്കളൊക്കെ അതിൽ വരുന്നത്.
0: അത് ശരി, അത് ശരി. പിന്നെ എങ്ങനെയുണ്ട് ഈ വർക്കൊക്കെ? നല്ല ആസ്വദിച്ച് ചെയ്യുന്നുണ്ടോ?
1: ഓ, 100% ആസ്വദിച്ച് ചെയ്യണേ.
0: ആ, അത് ശരി. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യട്ടെ. അതായത് പിന്നെ നിങ്ങൾക്ക് പൊതുവിൽ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, നാട്ടിലൊക്കെ അവരോട് സംസാരിച്ചിരിക്കാൻ നല്ല ഇഷ്ടമാണ് അല്ലേ. കല്യാണങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആൾക്കാരുമായിട്ട് വേഗം മിംഗിൾ ചെയ്യാറുണ്ട് അല്ലേ. ഒരുമിച്ച് പിന്നെ നാട്ടിലെ ക്ലബിന്റെ പരിപാടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും കൂടുതൽ ഇടപെടും, സംസാരിക്കും അല്ലേ. അതില്ല,
1: നമ്മള് സാന്നിധ്യം അവിടെ അവരോട് അറിയിക്കുമ്പോൾ അവരോട് നമ്മള് ക്ഷണിക്കുകയും അവരോട് ബന്ധപ്പെട്ട് അവരുടെ സന്തോഷം നമുക്കും നമ്മളെ സന്തോഷം അവരെ അറിയിച്ചിട്ട് നമ്മള് കാര്യങ്ങൾക്ക് തിരിയും.
0: അതെ, അതല്ലാണ്ട് മിണ്ടാണ്ട് ഇരിക്കുക, ഒറ്റക്ക് ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സ്വഭാവം ഇല്ല. ശരിയല്ലേ?
1: ആ പരിപാടിയല്ല, എപ്പോഴും വർക്കാണ്, എപ്പോഴും മനസ്സെപ്പോഴും വർക്കായിട്ട് നിൽക്കണം.
0: അതാണ് അതാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ? താങ്കൾ ഈ തുണിക്കടയിലെ ജോലി വളരെ ആസ്വദിച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇങ്ങനത്തെ അതാണ് അതാണ്. അപ്പൊ ഇത് ഇതിനെ ഈ പിന്നെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്നാ പറയാ. അതായത് ഇങ്ങനെ ആളുകളുമായിട്ട് നന്നായിട്ട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ തുണിക്കടയിലെ ജോലി ചിലപ്പോൾ ആസ്വദിക്കണമെന്ന്

0: കഴിയൂല കഴിയൂല, കാരണം അത് മടുപ്പായി തോന്നും, ഒരു ബുദ്ധിമുട്ടായി തോന്നും.
1: അതാണ് അതാണ്
0: ഈ പല ആൾക്കാരും മൈൻഡ് നമുക്ക് കിട്ടേ, എത്ര ആൾക്കാരെ.
1: അതാണ് അതാണ്
0: ഒരു തുണിക്കടയിൽ വരുമ്പോ ഡ്രസ്സിന്റെ കാര്യത്തിൽ എത്തുമ്പോ എല്ലാവർക്കും ഒരു സ്വാർത്ഥത ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും
1: അതാണ്
0: സെലക്ഷൻ ഇതിന്റെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അവരെ മൈൻഡ് മനസ്സിലാക്കണം,
1: അത് വേണം.
0: അതിനെത്ര നമ്മൾ സോഫ്റ്റ് ആയിട്ട് എത്രമാത്രം നിൽക്കണോ അത്രമാത്രം അവരെ മൈൻഡ് നമുക്ക് കിട്ടും,
1: അത് കിട്ടും കിട്ടും. അതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ വേണം അല്ലെ, ഓരോരുത്തരുടെയും ആവശ്യം അറിഞ്ഞ് വേണം നമ്മൾ പെരുമാറാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ.
0: ഞാൻ കുറച്ച് വർഷമായിട്ട് 10-30 വർഷമായി ഈ ഫീൽഡിൽ.
1: അത് ശരി, അപ്പോ വളരെ എക്സ്പെർട്ട് ആണ്, എല്ലാ മേഖലയിലും എല്ലാ തരം ആളുകളെയും കണ്ടിട്ടുണ്ട്
0: അല്ലേ.
1: അത് ശരി, ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, കൂടുതൽ കൂടുതൽ ഇതുപോലെ ഇഷ്ടമുള്ള മേഖലകളിൽ വ്യാപരിക്കാനും.
0: എല്ലാ വെള്ളിയാഴ്ചയും വിളിക്കണം, കിട്ടലില്ല
1: എന്ന് കിട്ടി. അപ്പൊ അപ്പൊ ഇന്ന് ട്രീറ്റ് ചെയ്യണം സുഹൃത്തുക്കൾക്ക്. ഓക്കെ ഓക്കെ കേട്ടോ റാഷിദ്, നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ നമുക്ക്.
0: ഓക്കെ ഓക്കെ ഓക്കെ
1: ഓക്കെ താങ്ക് യു.
0: താങ്ക് യു.

0: കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
4: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: പ്രിയപ്പെട്ടവരെ, ഇത് ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈൻഡ് റീചാർജ്. ഒരുപാട് ആളുകൾ ഇതാ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ശ്രോതാവിനെ സ്വാഗതം ചെയ്താലോ. ഹലോ.
7: ഹലോ, നമസ്കാരം.
6: നമസ്കാരം, ഇതാരാണ്?
7: എം ആർ രവി, നിലമ്പൂർ.
6: ആ, എന്തൊക്കെയാണ് വിശേഷം?
7: ഓ, നല്ല കാര്യം, നമുക്ക് കുറെ നാളത്തെ വീണ്ടും മൈൻഡ് റീചാർജ്.
6: അതെ അതെ അതെ,
7: ഒന്ന് വിളിക്കണമെന്ന് തോന്നി.
6: വളരെ സന്തോഷം. എന്നിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്?
7: വന്ന മുന്നേ പറഞ്ഞവരെയൊക്കെ ഞാൻ കേട്ട്, അവരൊക്കെ നല്ല അനുഭവം പറഞ്ഞു.
6: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓരോരുത്തരും മുന്നിൽ പറയുന്നത്
7: ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒന്നാം റാങ്കുകാരൻ ഞാൻ പഠിപ്പിച്ചേക്കണം മുഴുവൻ, അതിനു വേണ്ടി ആരും പഠിക്കരുതെന്നാ പറഞ്ഞത്.
6: അധ്യാപന ജീവിതത്തിലെ അനുഭവം അങ്ങനെയാണ് അല്ലെ?
7: എന്തുകഴിഞ്ഞാ, റാങ്ക് മേടിച്ചിട്ട് ഒന്നാം റാങ്ക് മേടിച്ചവനും അവസാനത്തെ അലോട്ട്മെന്റിൽ അവിടെ അഡ്മിഷൻ കിട്ടണമെന്ന് ഒന്നിച്ചായിരുന്നു പഠിക്കണത്.
6: പിന്നെ
7: അതിൽ തന്നെ എനിക്കറിയാം, ഞാൻ 210 മാർക്ക് മേടിച്ചാണ് പാസ്സായത്, എസ് എൽ സി 78 പാസ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മള് നമുക്ക് വേണമെന്ന് തോന്നുക, അതേപോലെ തന്നെ നമ്മുടെ ആ പരിമിതി നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കിയാൽ നമുക്ക് രക്ഷപ്പെടാമെന്നാണ് എനിക്ക് തോന്നണേ.
6: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിലൊരു കാര്യം ചോദിക്കട്ടെ, കുട്ടികൾക്ക് ഈ മാർക്ക് മാത്രല്ലോ, വേറെ ഒരുപാട് കലകളിൽ താല്പര്യമുള്ളവരുണ്ടോ? ചിത്രകലയാവാം, ശില്പകലയാവാം,
7: തന്നെ മാറ്റണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ.
6: എന്നിട്ട് എന്ത് വേണം, പകരം എന്താ വേണ്ടത്?
7: എന്നിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ നല്ലൊരു മനുഷ്യനാക്കി എടുക്കാൻ ശ്രമിച്ചാൽ മതി. ഇത് ആദ്യം ചെയ്യേണ്ട അധ്യാപക പരിശീലനത്തിന്, ഞാനൊക്കെ ക്ലസ്റ്ററിൽ പോയേക്കണം, അവിടെ ചെയ്യണത് നമ്മുടെ ഈ പാഠപുസ്തകം മാത്രമാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക, അതല്ല വേണ്ട. ആ അധ്യാപകൻ ആ ക്ലാസ്സിൽ എങ്ങനെ ക്ലാസ് എടുക്കണം, അല്ലെങ്കിൽ ആ കുട്ടീനെ എങ്ങനെ സ്നേഹിക്കണം, ആ കുട്ടിയുടെ വീട്ടുകാരെ എങ്ങനെ സ്നേഹിക്കണം, അവനെ സമൂഹത്തിലേക്ക് എങ്ങനെ ആക്കണം, അതാണ് പരിശീലനം കൊടുക്കേണ്ടതാ എനിക്ക് തോന്നുന്നത്.
6: അതെ അതെ അതെ അതെ. ആ ഒരു
7: അവൻ തന്നെ സ്വയം പഠിച്ചോളും, നമ്മൾ അങ്ങനെ പഠിപ്പിക്കുകയൊന്നും വേണ്ട.
6: നല്ലൊരു കുട്ടിയായിട്ട് ജീവിക്കാൻ, നല്ലൊരു പൗരനായിട്ട് ജീവിക്കാൻ ഉള്ള കരുത്ത് നമ്മൾ പകരണം.
7: അതെ, ഇത് എല്ലാവർക്കും ഈ ബുദ്ധിയൊക്കെ ഉണ്ട്, അവര് പഠിക്കും, പക്ഷെ അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുത്താൽ മതി.
6: ഓക്കെ, അതിൽ ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇപ്പോൾ മാഷെ ഒരു ചിത്രകാരനും ഒക്കെ ആണല്ലോ, അപ്പൊ എങ്ങനെയാണ് ഈ അത്തരം കഴിവുള്ള കുട്ടികൾ എങ്ങനെ തിരിച്ചറിയാം?
7: ഞാൻ തിരിച്ചറിയാം, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവിടെ എടുത്തത്, ഞാൻ ബ്ലൈൻഡായ കുട്ടീനെ പോലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചിത്രകലയ്ക്ക് ഞാൻ എല്ലാരും ചിത്രം വരയ്ക്കൂല്ല എന്നാണ്, അല്ല വരയ്ക്കും എന്നാണ്, അല്ല വരയ്ക്കില്ല എന്നാണ് എല്ലാവരുടെയും ധാരണ. അങ്ങനെയല്ല, എല്ലാരും വരയ്ക്കും, പക്ഷെ നമുക്ക് ചില ചിത്രം നമുക്ക് വരയ്ക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ. അവനെ കൊണ്ട് ആ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്, 50 കുട്ടികളെയും വരയ്ക്കാനുള്ള ചിത്രം ഞാൻ ഇട്ടു കൊടുക്കും, അതിനുള്ള ടെക്നിക്ക് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, ബ്ലൈൻഡിൽ ഞാൻ ആ ലിപിയിൽ ഞാൻ ആ കുട്ടിയുടെ അടുത്തുനിന്ന് അത് മേടിച്ചിട്ട് ആ എന്നിട്ട് ആ കുട്ടി അതിലൊരു ചിത്രം ഉണ്ടാക്കി ആ കുട്ടിക്ക് കൊടുത്തിട്ട് പിറ്റേ ദിവസം നല്ല ഭംഗിയായിട്ട് ആ കുട്ടി എനിക്ക് ചെയ്തുകൊണ്ട് നിൽക്കുക, അതിലും കൂടുതൽ ചിത്രങ്ങൾ.
6: അത് ശരി, അത് ശരി.
7: അപ്പൊ അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ പോകണം. ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ ചെല്ലുമ്പോ കുട്ടികൾ ചിലപ്പോ കൂവും, നമ്മൾ ആ കൂടെ ഒന്ന് കൂവി കൊടുക്കണമെന്നാണ് എന്റെ
6: അഭിപ്രായം.
7: നമ്മുടെ കൂടെ ആവും, നമ്മുടെ കൂടെ വരും, പിന്നെ നമുക്ക് നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലെ അന്തസ്സായിട്ട് അവർ ജയിക്കുകയും ചെയ്യും, നമ്മളെ ഒത്തിരി സ്നേഹിക്കും, ഒരു കുഴപ്പമില്ല. ഇതിപ്പോ എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം, ഞാൻ പഠിപ്പിച്ചതിൽ എന്റെ ഇതിൽ പറഞ്ഞ ഈ പകുതി അധ്യാപകരും കുട്ടികളെ സ്നേഹിക്കണില്ല എന്നുള്ള, അതാണ് അവിടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അതേപോലെ ഈ പരീക്ഷാ സമ്പ്രദായം ഒന്ന് മാറ്റിക്കേ, ഈ കുട്ടിക്ക് ഒരു 2 ദിവസം മുമ്പേ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കൊടുത്തു നോക്ക്, എന്നിട്ട് നിങ്ങൾ ഇത് പഠിച്ചോണ്ട് വരാൻ പറയാ, ഇതിൽ പരീക്ഷയ്ക്ക് വരുവോളൊന്നും.

0: പറയാ. എന്തായാലും അവര് പഠിച്ചോണ്ടിരിക്കും, വിദ്യാഭ്യാസ മാർക്ക് പരീക്ഷ എടുത്താൽ മതി. എന്താണെന്നറിയാവോ, ഒരാഴ്ച കൊണ്ട് അവര് നാടകം മുഴുവൻ പഠിച്ചിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നുണ്ട്, പാഠഭാഗം പഠിക്കുന്നില്ല.
1: താല്പര്യത്തിൽ താല്പര്യം ഉണ്ടാവുന്ന തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ കാര്യം നടക്കും അല്ലേ?
0: തീർച്ചയായിട്ടും. പിന്നെ നമ്മളാ കൂടെ കൂടണം, അല്ലാതെ നമ്മളവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ വലിയ കസേരയിൽ ഇരിക്കുക, കുട്ടി അവിടെ ഇരുന്ന് പഠിച്ചോളുക, എന്തെങ്കിലും കാണിച്ചിട്ട് നമ്മളവിടെ. ഇപ്പോഴത്തെ കാലത്ത് ഫോണും കുട്ടിയിരിക്കണം അധ്യാപകരുണ്ട്.
1: അതാണ്. അപ്പോൾ എന്തായാലും വളരെ ശ്രദ്ധേയമായ ഒരു പാഠമാണ് അങ്ങ് പങ്കിട്ടത്. കുട്ടികളുടെ കൂടെ അവരുടെ കൂടെ പാലിലെ പഞ്ചസാര പോലെ അലിഞ്ഞു ചേർന്ന്
0: നമുക്ക് ചോറ് വാങ്ങി തന്നത്.
1: അതാണ്, അതാണ്,
0: ആ ഒരു ചിന്ത വേണം.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ മനോഹരമായ ഒരു സന്ദേശം പങ്കിട്ടതിൽ വളരെ സന്തോഷം. നന്ദി കേട്ടോ.
0: ആയിക്കോട്ടെ, സന്തോഷം. ഓക്കെ,
1: താങ്ക് യു. ഇപ്പോൾ രവിമാഷ് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ഓരോ കുട്ടിയുടെയും കൂടെ അവരുടെ ലെവലിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത്. കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ പോലും അദ്ദേഹം ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു അല്ലേ? അതാണ് പാഷൻ. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് താരെ ജമീൻ പർ എന്ന ചിത്രമില്ലേ, അതിൽ ആമിർ ഖാൻ ചെയ്ത വേഷമുണ്ട്. അവിടെ ഒരു കുട്ടിയെ അല്ലേ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടിയെ അവനെ വരക്കാനും ഒക്കെ പഠിപ്പിച്ച് അവൻ്റെ കഴിവ് തിരിച്ചറിയിപ്പിച്ച് അവനെ ഇങ്ങനെ വളർത്തി വലുതാക്കി കൊണ്ടുവരികയാണ് അല്ലേ? അതുപോലെ നമ്മുടെ മുന്നിലുള്ള മക്കളെ നമുക്കും പ്രചോദിപ്പിച്ചുകൂടേ?

അതെ, നീ നക്ഷത്രമാണ് എന്ന് അവനെ നോക്കി നാം പറയണമെന്ന് മാത്രം. ചിലപ്പോൾ ചില മുത്തുരത്നങ്ങൾ ചെളിമൂടി കിടക്കുന്നുണ്ടാകാം. ആ ചെളിയൊന്ന് മാറ്റുവാൻ നാം അവരെ സഹായിക്കണം എന്ന് മാത്രം. ഓരോരുത്തരിലുമുള്ള യുണീക്കായ, മനോഹരമായ അവരുടെ ഇൻ്റലിജൻസ്, അവരുടെ മേഖല കണ്ടെത്തുവാൻ ഇന്നത്തെ ഈ പരിപാടി പ്രചോദനമാകട്ടെ. ഓരോരുത്തരും സ്വയം ചോദിക്കുക, എന്താണ് എനിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായ ആ സമ്മാനം എന്ന്. ആ സമ്മാനം തിരിച്ചറിയുവാൻ പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, നിങ്ങളും തീർച്ചയായും അവരെ സഹായിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ മൈൻഡ് റീചാർജിൽ നിന്ന് വിട പറയുവാനുള്ള സമയമായിരിക്കുന്നു. ഇതുവരെ നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്നത് ഞാൻ മുനി രാമയൂർ, സ്റ്റുഡിയോ സഹായമൊരുക്കിയത് പ്രമീള ചോലക്കൽ, സാങ്കേതിക സഹായമൊരുക്കിയത് അബ്ബാസ് പറപ്പൂർ, വേലായുധൻ അരീക്കോട് എന്നിവർ.

താരെ ജമീൻ പർ, നക്ഷത്രങ്ങൾ മണ്ണിൽ. അതെ, ഈ മണ്ണിൽ, മനോഹരമായ ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റുമുള്ളത് നക്ഷത്രങ്ങളാണ്. ഓരോ കുഞ്ഞും തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്.

0: FM പ്രധാന വാർത്തകൾ.
1: 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം. UDFലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFലെ AC മൊയ്തീനും BJPയിലെ BB ഗോമകുമാറുമാണ് സ്ഥാനാർത്ഥികൾ. ജീവിത സൌകര്യം, ബിസിനസ് ചെയ്യുന്നതിനുള്ള എളുപ്പം എന്നിവ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ ഇന്നലെ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടുതൽ പരിഷ്കാരങ്ങൾ എങ്ങനെ വേണമെന്നത് സംബന്ധിച്ച കാഴ്ചപ്പാടുകളും യോഗത്തിൽ പങ്കുവച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് ഐലൻഡ് സമ്മിറ്റ് മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. കാസർഗോഡ് ദേശീയപാത 66 നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ നിലവിലെ നിർമ്മാണ രീതിക്ക് പകരം ആകാശപാത നിർമ്മിക്കണമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംസ്ഥാന ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു. വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കളക്ടർ കൈമാറിയത്. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരം കാണാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കണ്ണൂർ മംഗലാപുരം സെൻട്രൽ, മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ടേക്ക് നീക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. രാജ്യത്തെ 16th സെൻസസിന്റെ ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് കോഴിക്കോട്ട് പരിശീലനം സംഘടിപ്പിച്ചു. സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ നറുക്കെടുപ്പ് നാളെ. 44 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് ഇതിനകം വിറ്റുതീർന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രത്യേക സംസ്ഥാന സമ്മേളനം റാലിയോടെ കോഴിക്കോട്ട് സമാപിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നാരംഭിച്ച റാലി മുതലക്കുളത്ത് സമാപിച്ചു.
0: FM പ്രധാന വാർത്തകൾ.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
3: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാരംഗത്ത് 150 പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9745550424.
8: ട്രെയിൻ സമയം.

0: ട്രെയിൻ നമ്പർ 166-49 മംഗളൂരു കന്യാകുമാരി പരശുരാമ എക്സ്പ്രസ് 9:40 12 മിനിറ്റ് 9:40 22-475 ഹിസാർ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് 10:19 163-45 ലോകമാന്യ തിലക് തിരുവനന്തപുരം സെൺട്രൽ നേത്രാവതി എക്സ്പ്രസ് 1:31 10:19 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
3: ശനിയും ഞായറും രാവിലെ 7:50.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
4: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
6: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് പ്രമീള ചോലക്കിൽ. ആരോഗ്യരംഗത്തെ ഗുണനിലവാര മികവിൽ ഹാട്രിക് അടിച്ച പൊന്നാനി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. NQAS, ലക്ഷ്യ, മുസ്കാൻ അംഗീകാരങ്ങളാണ് പൊന്നാനി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് ലഭിച്ചത്. ജില്ലയിൽ 3 ലഭിച്ച ആദ്യത്തെ ആശുപത്രിയാണ് പൊന്നാനി ആശുപത്രി. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മാനദണ്ഡമാണ് NQAS. മികച്ച രോഗീപരിചരണം, ശുചിത്വം, അണുബാധ നിയന്ത്രണം എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും ചികിത്സാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തി ശിശു സൌഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് മുസ്കാൻ. പ്രസവം നടക്കുന്ന ആശുപത്രികളുടെ ഗുണനിലവാരം ഉയർത്തുകയും ശിശുമരണ നിരക്ക് കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മാതൃ ശിശു ശുചിത്വ, രോഗി സൌഹൃദാന്തരീക്ഷം എന്നിവ സാധ്യമാക്കുന്നതിനും കഴിഞ്ഞതിലൂടെയാണ് പൊന്നാനി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് ഈ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ഫലവൃക്ഷ തൈ വിതരണത്തിന്റെ പാവണ്ണ വാർഡുതല ഉദ്ഘാടനം കുറ്റിക്കുഴിയൻ ഹൈദരലിക്ക് നൽകി വാർഡ് മെമ്പർ KK കുഞ്ഞാണി നിർവഹിച്ചു. 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കിയത്. J33 പ്ലാവ്, റോൺഗ്രീൻ, റംബുട്ടാൻ എന്നീ ഇനങ്ങളിൽപ്പെട്ട തൈകളാണ് വിതരണം ചെയ്തത്. സെൻസസ് 2027 ബന്ധപ്പെട്ട് എന്യൂമറേറ്റർ, സൂപ്പർവൈസർ എന്നിവർക്ക് പരിശീലനം നൽകുന്നതിനായി നിയമിതരായിട്ടുള്ള ഫീൽഡ് ട്രെയിനർമാർക്കുള്ള പരിശീലന പരിപാടി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചു. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടക്കുന്ന 3 ദിവസത്തെ പരിശീലന പരിപാടി ADM CS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലേക്ക് 132 ഫീൽഡ് ട്രെയിനർമാരെയാണ് നിയമിച്ചിട്ടുള്ളത്. 33 പേർ വീതമുള്ള 4 ബാച്ചുകളായി തിരിച്ച് 2 ഘട്ടങ്ങളിലായാണ് പരിശീലനം നൽകുന്നത്. ആദ്യഘട്ട പരിശീലനം 18 മുതൽ 20 വരെ ആസൂത്രണ സമിതി ഹാളിൽ നടന്നു. 2ാം ഘട്ട പരിശീലനം ഇന്നലെ മുതൽ ഈ മാസം 23, അതായത് 4 വരെ നടക്കും. ജില്ലയിൽ സെൻസസ് ജോലികൾക്കായി 8751 എന്യൂമറേറ്റർമാരെയും സൂപ്പർവൈസർമാരെയാണ് നിയമിച്ചിട്ടുള്ളത്. ഇവരെ 216 ബാച്ചുകളായി തിരിച്ച് ഈ മാസം 28 മുതൽ അടുത്ത മാസം 23 വരെ പരിശീലനം നൽകും. ഗ്രാമപ്രദേശങ്ങളിൽ സെൻസസ് ചുമതല നിർവഹിക്കുന്നത് തഹസിൽദാർമാരും നഗരപ്രദേശങ്ങളിൽ മുനിസിപ്പൽ സെക്രട്ടറിമാരുമാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് 1 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനം എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും നൽകുന്നത്. പൂർണ്ണമായും ഡിജിറ്റലായി നടക്കുന്ന ആദ്യ സെൻസസാണിത്. 2026 ജൂൺ 16 മുതൽ ജൂലൈ 30 വരെയും 2027 ഫെബ്രുവരി 9 മുതൽ 28 വരെയുമുള്ള 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടക്കുന്നത്.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
0: എന്നും രാവിലെ 8:03.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: മൈലാഞ്ചി മുഞ്ച്,
4: മുഞ്ചോറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
3: മൈലാഞ്ചി മുഞ്ച്.

0: മൈലാഞ്ച് മുഞ്ചിൽ ഇന്നത്തെ അതിഥി ഗാനരചയിതാവ് ബാപ്പു വാവാട്.
1: ഒരു വർഷം മുമ്പ് നമ്മെ വിട്ടു പിരിഞ്ഞു പോയ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു ഗായിക നമ്മുടെ വിളയിൽ ഫസീലത്ത, അവരുടെ ശബ്ദത്തിലാണ് ഈ പാട്ട് ഞാൻ കേൾക്കുന്നത്. അന്ന് ഞാനതിൻ്റെ ഡിസ്ക്, വലിയ അരക്ക് കൊണ്ടുണ്ടാക്കുന്ന ഡിസ്കിലായിരുന്നു ഈ പാട്ട് അന്ന് വന്നിരുന്നത്. അതെടുത്ത് ഞാൻ പരിശോധിച്ചു. കാരണം എന്താ വെച്ചാൽ, ഈ പാട്ട് ആരാണ് എഴുതിയത്, ആരാണ് സംഗീതം നിർവഹിച്ചത് എന്നൊക്കെ നോക്കുന്നൊരു പതിവ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പി ടി അബ്ദുറഹ്മാൻ തന്നെ എഴുതിയ പാട്ടാണ്. കല്യാണപ്പാട്ട് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാലോ. ഏതായാലും കല്യാണപ്പെണ്ണിനോട് തന്റെ മാരൻ, പുതുമാരൻ വരുന്നതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളും അതോടെ കല്യാണത്തിൽ നിന്നുള്ള മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പാട്ടാണ്. ഈ പാട്ട് ഈണം കൊണ്ടും ആലാപനം കൊണ്ടും രചന കൊണ്ടൊക്കെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ആ പാട്ടിന്റെ തുടക്കം ആശിച്ച മാരൻ അണയുന്ന നാളേത് എന്നാണ്.

അടുത്ത പാട്ട് കുറച്ച് വ്യത്യസ്തമായ ഒരു പാട്ടാണ്. ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് റഹ്മാൻ മുന്നൂര് എന്ന ദിവംഗതനായ കവിയാണ്. അദ്ദേഹം ഒരു മതപണ്ഡിതൻ ആയിരുന്നു. ഒപ്പം ഒരുപാട് അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ നിർവഹിച്ച ആളായിരുന്നു. തന്നെയുമല്ല, തൻ്റെ പാട്ടുകളിൽ കൃത്യമായ ചില ആശയങ്ങൾ, ചില സന്ദേശങ്ങൾ എപ്പോഴും അനുവാചകർക്ക് അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് പകർന്നു കൊടുക്കണമെന്ന് തീരുമാനിച്ച ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുൻഗാമികളിൽ ഈ പാതയിൽ സഞ്ചരിച്ച കവികളിൽ പ്രധാനിയായിരുന്നു അബൂ സഹില. നമുക്കറിയാം അബൂ സഹിലയുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിൽ ശരിക്കും എന്താ പറയുക, മതപ്രബോധനം തന്നെ ആ പാട്ടിലൂടെ സാധിച്ച ഒരു കവിയായിരുന്നു അദ്ദേഹം. അതിൻ്റെ ചുവട് പിടിച്ചു എന്ന് പറയാവുന്ന രീതിയിലായിരുന്നു റഹ്മാൻ മുന്നൂരിൻ്റെയും രചന എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒത്തിരി പാട്ടുകളുണ്ട്, വളരെ ജനപ്രിയങ്ങളായ ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷേ ഞാനതിൽ എനിക്കതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പാട്ട്, ഒരു ആൽബത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഏതായാലും അതിൽ ഹാജി എസ് എം ഇസ്മായിൽ എന്നാള്, അതായത് നമ്മുടെ സിംഗറ് അഫ്സലിൻ്റെ പിതാവാണ് ഈ പാട്ട് ഈണമിട്ടിരിക്കുന്നത്. മനോഹരമായ ഒരു ഈണത്തിലുള്ള ഈ പാട്ടാണ് പൂജാ പാട്ടുകളല്ല എന്നാണ് ഇത് തുടങ്ങുന്നത്. ഈ പാട്ടിൻ്റെ തുടക്കം കെ ജി മാർക്കോസ് ആണ് ഈ പാട്ട് വളരെ സുന്ദരമായി പാടിയിരിക്കുന്നത്. ആ പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറഞ്ഞ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാട്ട് ഉൾപ്പെടുത്താൻ കാരണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തന്നെ ഞാൻ

ഈ പാട്ട് എഴുതിയിരിക്കുന്നത് വടകരയിലെ ദിവംഗതനായ എസ് വി ഉസ്മാൻ സാഹിബാണ് ഈ പാട്ടിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഇത് ഈണമിട്ട് പാടിയിരിക്കുന്നത് എം കുഞ്ഞിമൂസ എന്ന നമ്മുടെ പ്രിയങ്കരനായ ഗായകനും സംഗീത സംവിധായകനുമായ വ്യക്തിയാണ്. ഈ പാട്ട് എത്രമാത്രം ശ്രോതാക്കളെ ആകർഷിച്ചു എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എത്ര മനോഹരമായിട്ടുള്ള ഒരു ഈണമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുപോലെ ആലാപനത്തിൽ അദ്ദേഹം ഇതിന്റെ ഭാവം 100% ഉൾക്കൊണ്ടുകൊണ്ടാണ് കുഞ്ഞിമൂസ സാഹിബ് ഈ പാട്ട് പാടുന്നത്. ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെടും. ഇന്നലെ രാവിലെ മാറത്തുറങ്ങിയ എന്നാണ് ഈ പാട്ടിന്റെ ആരംഭം. ഞാൻ ആ പാട്ട് പാടിയാൽ ശരിയാവില്ല എന്നതുകൊണ്ടാണ് പാടാതിരിക്കുന്നത്. ഏതായാലും ഈ പാട്ട് നിങ്ങൾ ആസ്വദിക്കുക.

ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ഗാനം ഹൃദയമുരുകി ഒഴുകി വരുന്ന വേദന എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെയുള്ള വളരെ സങ്കടകരമായ രീതിയിൽ ആലപിക്കപ്പെട്ട ഒരു പാട്ടാണ്. വളകിലുക്കിയ സുന്ദരി എന്ന ഒരു കാസറ്റ് ഇറങ്ങിയിരുന്നു. അതിൽ നമ്മുടെ കാനേഷ് പൂനൂര്, അതുപോലെ ജമാൽ കൊച്ചങ്ങാടി തുടങ്ങിയ ആൾക്കാരായിരുന്നു ഗാനരചന നിർവഹിച്ചിരുന്നത്. കെ രാഘവ മാഷ് എന്ന നമ്മുടെ അതിപ്രഗത്ഭനായ സംഗീത സംവിധായകനാണ് അതിൻ്റെ പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്തിരുന്നത്. ആ കാസറ്റിൽ അല്ലെങ്കിൽ ആ ആൽബത്തിൽ ജമാൽ കൊച്ചങ്ങാടി എഴുതിയ വി ടി മുരളി ഏട്ടൻ പാടിയ ഒരു പാട്ടുണ്ട്. വി ടി മുരളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ നിന്ന പാട്ടിലൂടെ കേരളീയരായ അല്ലെങ്കിൽ മലയാളികളെ എല്ലാവരുടെയും മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു ഗായകനാണ്. അദ്ദേഹം പാടിയ ഒരു പാട്ടുണ്ട് ആ വളക്കിലുക്കിയ സുന്ദരി എന്ന ആൽബത്തിൽ. അത് തുടങ്ങുന്നത് വാടി വീണ പൂവ് പോലെ എന്നാണ്. ഇത് വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ആ പ്രായവും അത് ഒരു പിതാവിൽ വരുത്തുന്ന വലിയ രീതിയിലുള്ള ബാധ്യത ഉത്തരവാദിത്തങ്ങൾ പ്രശ്നങ്ങളെല്ലാം, ആ പിതാവിനെ എത്ര കണ്ട് സദാസമയവും അലട്ടുന്നു ഉണ്ട് എന്നുള്ളതിൻ്റെ ആ വിഷയമാണ് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ജമാൽ കൊച്ചങ്ങാടി സാർ അത് എഴുതിയിരിക്കുന്നത്. രാഘവമാഷിൻ്റെ സംഗീതത്തിൽ അത് വളരെ മനോഹരമായി നമ്മുടെ വി ടി മുരളിയേട്ടൻ ആലപിച്ച പാട്ടാണ്. ആ പാട്ടാണ്

0: മൈലാഞ്ചി മുഞ്ചിൽ ഇന്ന് അതിഥിയായി എത്തിയത് ഗാനരചയിതാവ് ബാപ്പു വാവാട്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9846768696. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9846768696.
1: നിർവഹണം മുനീർ ആമയൂർ, സഹായം യു കൃഷ്ണപ്രസാദ്.
0: മൈലാഞ്ചി മുഞ്ച്.
1: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
0: മൈലാഞ്ചി മുഞ്ച്.

0: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം ജീവിത പാഠം.
4: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
6: കണ്ടംകുളത്തി പ്രസവരക്ഷ.
7: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
6: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ.

0: മഞ്ചരി.
1: മഴയത്ത് മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
2: മഴയത്തും അലക്കി ഉണക്കാം,
1: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
2: ശുദ്ധജലം കുടിക്കാം.
1: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
2: ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: സമയം 9 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 38 സെക്കൻഡ്.

0: ദറാഷ ബിഗ് ക്യാറ്റ് ഐലൻഡ് സമ്മിറ്റ് മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രാ ക്ലേശങ്ങൾക്ക് പരിഹാരം കാണാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലാ കലക്ടർ അർജുൻ ഭണ്ടൻ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കണ്ണൂർ മംഗലാപുരം സെൻട്രൽ, മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ടേക്ക് നീട്ടണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. രാജ്യത്തെ 16-ാമത് സെൻസസിന്റെ ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് കോഴിക്കോട്ട് പരിശീലനം സംഘടിപ്പിച്ചു. സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം റാലിയോടെ കോഴിക്കോട്ട് സമാപിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിച്ച റാലി മുതലക്കുളത്ത് സമാപിച്ചു.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23
2: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
3: വാക്കും
2: പൊരുളും പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
5: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ
2: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
1: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
6: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
7: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
8: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
9: എൽ ഇ ഡി ടിവി വാങ്ങുമ്പോൾ 6,000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21,000 രൂപ വരെ ക്യാഷ് ബാക്കും.
8: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
10: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 22475 ഹിസാർ കോയമ്പത്തൂർ സൂപ്പർ ഫാസ്റ്റ് 10:19, 163:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:51 വൈകി 10:39, 166:10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163:26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 566:10 നിലമ്പൂർ ഷോണൂർ പാസഞ്ചർ 10:52 ഹങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
10: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9:00 കഴിഞ്ഞ് 59:39. ഇനി അല്പസമയത്തിനുള്ളിൽ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടികൾക്ക്
11: ആകാശവാണി. സമയം 10:00. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.

0: കാര്യം ഇത് പലപ്പോഴും ഒരു ലക്ഷണങ്ങളുമില്ലാതെ പുരോഗമിക്കുന്നു എന്നതാണ്. സാഹചര്യം ഗുരുതരമാകുന്നതുവരെ പലരും തങ്ങളുടെ കരൾ തകരാറിലാവുകയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നിശബ്ദ കൊലയാളി തന്നെയാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ് മറുപടി നൽകുന്നു.
1: സർ, ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ഒട്ടനവധി കാരണങ്ങളുണ്ട് ഫാറ്റി ലിവറിന്. നമുക്കറിയാവുന്ന പോലെ കരളിന്റെ അസുഖങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, മദ്യപാനത്തെ തുടർന്ന് വരുന്ന കരൾ രോഗങ്ങൾ. മറ്റേത്, മദ്യപാനത്തെ തുടർന്നല്ലാതെ വരുന്ന കരൾ രോഗങ്ങൾ. ഇപ്പം മദ്യപാനം തന്നെ കരൾ രോഗത്തിൽ ഫാറ്റി ലിവറിലൊരു പ്രധാനപ്പെട്ട കാരണമാണ്. മദ്യം കഴിക്കുന്നയാളിൽ അവരുടെ കരൾ അസുഖത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകും. അത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. എന്നാൽ മറ്റ് ചിലരുണ്ട്, അവർ മദ്യം ഒരിക്കലും കഴിക്കില്ല. ഇവരെ സ്ത്രീകൾ, മദ്യം കഴിക്കാത്തവർ, ഇവരിലും ഫാറ്റി ലിവർ കാണാം. ഇത് കൂടുതലായിട്ട് കൊഴുപ്പുകൾ ബ്ലഡിൽ നിന്ന് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞടിഞ്ഞ് വരുന്നതാണ്. അതിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെ നാഷ് എന്നൊക്കെ പറയുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടാതെ ചില വൈറസിൻ്റെ ഇൻഫെക്ഷൻസ്, അയണിന്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, കോപ്പറിന്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒക്കെ ഫാറ്റി ലിവർ ഡിസീസ് വരാറുണ്ട്. ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഇത് രണ്ടും പ്രധാനപ്പെട്ട വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സി വൈറസും കരളിൽ വിട്ടുമാറാത്ത അണുബാധ സൃഷ്ടിക്കാൻ കഴിവുള്ള വൈറസുകളാണ്. അതായത് 6 മാസത്തിൽ കൂടുതലായിട്ട് ആ വൈറസ് ശരീരത്തിൽ തങ്ങാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ നീണ്ടകാലം നിൽക്കുന്ന ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബിയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സിയും ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാൻ പര്യാപ്തമായ കാരണങ്ങളാണ്. ഇപ്പോൾ പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യമാണ്. മദ്യമല്ലാതെ ഈ ഫാറ്റി ലിവർ ഡിസീസ്, നോൺ ആൽക്കോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇത് കൂടാതെ ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ, കോപ്പറിന്റെ ഡെപ്പോസിറ്റ്, തൈറോയിഡിന്റെ അപാകതയിലും ഈ ഫാറ്റി ലിവർ ഡിസീസ് വരാവുന്നതാണ്.
1: സർ, ഈ മദ്യപാനികളിലാണ് സാധാരണ ഫാറ്റി ലിവർ കണ്ടുവരാറുള്ളത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ മദ്യം ഉപയോഗിക്കാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകളിലും ഇന്ന് ധാരാളമായി ഫാറ്റി ലിവർ ഉള്ളതായി കാണുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം?
2: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ജനങ്ങളിൽ നമ്മൾ എത്തിക്കേണ്ട ഒരു സന്ദേശം കൂടിയാണ്. കരൾ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ എനിക്ക് കരൾ രോഗം വന്ന് മരിച്ച ചിലരെ അറിയാം. അവരുടെ ബന്ധുക്കൾ ഒരിക്കലും കരൾ രോഗം വന്ന് മരിച്ചു എന്ന് പറയത്തില്ല. കാര്യം അവർക്കൊരു നാണക്കേടായിട്ട് തോന്നും. കാര്യം ഇത് മദ്യം കൊണ്ട് വന്നതാണ് എന്നുള്ളൊരു ധാരണയായിട്ട് വെറുതെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ, നാട്ടുകാരെ സംശയിക്കേണ്ടെന്ന് വെച്ചാൽ അത് ഒളിച്ചു വെക്കാറുണ്ട് പലരും. പക്ഷെ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, മദ്യപാനം പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് കരൾ രോഗം വരാൻ വേണ്ടി. പക്ഷെ മദ്യപിക്കാത്ത ആൾക്കാരിൽ ഒത്തിരി പേരിൽ, സ്ത്രീകളിൽ ഒക്കെ കരൾ രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വരാറുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളും, നമ്മുടെ ജോലി, പഴയ എത്ര കായികാധ്വാനമുള്ള ജോലികൾ ഇപ്പോൾ പലരും ചെയ്യാറില്ല. ഈ മാറ്റങ്ങൾ കാരണം മദ്യപിക്കാത്ത പലരിലും കരൾ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. മദ്യപാനം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, എന്നാൽ മദ്യപിക്കാത്ത ആൾക്കാരിലും കൂടുതലായിട്ട് വരാറുണ്ട്. ഈ മദ്യപിക്കാത്ത ആൾക്കാരിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസിനെയാണ് നാഷ് എന്ന് പറയുന്നത്. അതായത് നോൺ ആൽക്കോളിക് സിയറ്റോ, നോൺ ആൽക്കോളിക് വെച്ചാൽ മദ്യം കഴിക്കാത്തതിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ആ അസുഖങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരിൽ, ഇപ്പം കുട്ടികളിൽ ഒക്കെ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്ത്രീകളുടെ അടുത്ത് നോക്കിയാലും കാണാം. പൊതുവേ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, വയറ് ചാടി വരുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ കുടവയറെന്നൊക്കെ പണ്ട് പറയുന്നവർ, നമ്മൾ ഇന്ന് നമ്മൾ യാത്രയ്ക്ക് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴൊക്കെ വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ വഴികളിലൂടെ നടന്നു പോകുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ഒട്ടിയ വയറുണ്ടെന്നുള്ളത്. ഒട്ടിയ വയറ് രോഗ ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ചാടിയ വയർ എപ്പോഴും അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ വയറ് മുന്നോട്ട് തള്ളി നിൽക്കുന്ന കുടവയറുള്ള ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ഫാറ്റി ലിവർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ, നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവുള്ളൂ. പണ്ട് കാലത്ത് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കുക, കുളിക്കുക, കക്കൂസി പോയി, ഇതുപോലത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നോ വ്യായാമം ചെയ്യണമെന്നോ ഒരു ആൾക്കാർ തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല, അല്ലെ മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഇതോടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന ദിനചര്യയുടെ ഭാഗമായിട്ട് വ്യായാമം ഉൾപ്പെടുത്തേണ്ടി വരും, ഒരമണിക്കൂറെങ്കിലും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അമിതമായിട്ട് ഫാറ്റുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പടിയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഈ ചോറ് തന്നെ ഒത്തിരി കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. അത് ചോറ് കാർബോഹൈഡ്രേറ്റാണ്. ആവശ്യത്തിൽ കൂടുതൽ വരുന്ന ഭക്ഷണങ്ങളെ ക്ഷാമകാലത്തിലേക്ക് ശരീരം ശേഖരിച്ചു വെക്കുന്ന കൊഴുപ്പായിട്ടാണ്. ഈ കൊഴുപ്പായിട്ട് ശേഖരിച്ചു വെക്കുന്നത് ഈ ലിവറിൽ ശേഖരിച്ചു വെക്കും, പൊക്കിളിന് ചുറ്റും ശേഖരിച്ചു വെക്കും, മസിലിലൊക്കെ ശേഖരിച്ചു വെക്കും. പക്ഷേ കാലം മാറി, ഇപ്പം അങ്ങനെ ക്ഷാമകാലങ്ങൾ പൊതുവെ വരാറില്ല. അങ്ങനെ വരാത്തിടത്തോളം ഈ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ തിരിച്ച് ശരീരത്തിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുക,

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്ത് ഏറ്റവും സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നായി ഫാറ്റി ലിവർ രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഭയാനകമായ

0: ഇതാണ് ഫാറ്റി ലിവർ പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി ഫാറ്റി ലിവർ പ്രിവെന്റ് ചെയ്യാൻ ഇതാണുള്ളത്. പിന്നെ മദ്യപിക്കുന്നവർ തീർച്ചയായിട്ടും മദ്യപാനം നിർത്തേണ്ടി വരും. മദ്യപിക്കുന്ന ആൾക്കാരുടെ ഫാറ്റി ലിവർ മറ്റൊരു തലത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. മദ്യപിക്കാത്ത ആൾക്കാരുടെ കാര്യത്തിലാണ് ഇത് പറഞ്ഞത്. എന്നിരുന്നാലും മദ്യപിക്കുന്നവർക്കും ഭക്ഷണ നിയന്ത്രണവും വ്യായാമം കൊണ്ട് കരളിന്റെ ആരോഗ്യത്തിൽ ഒത്തിരി ഒത്തിരി ഇംപ്രൂവ്മെന്റ് വരുത്താൻ സാധിക്കുന്നതാണ്.
1: അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് ഫാറ്റി ലിവർ ഉള്ളപ്പോഴത്തേക്കും ആദ്യമായിട്ട് നമുക്കത് രോഗിയുടെ മനസ്സിൽ വരുന്നത് എനിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. കാര്യം അവർക്ക് ലക്ഷണമില്ല, അപ്പം അതുകൊണ്ട് തന്നെ എന്തിനു ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ഇപ്പം ഡോക്ടർ പറയും ഫാറ്റി ലിവർ ഉള്ളപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനു ടെസ്റ്റ് ചെയ്യണം, ഇതാണ് രോഗിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ നിന്നുള്ള ചിന്ത വരുന്നത്. രണ്ടാമതായിട്ട് ഭക്ഷണം നിയന്ത്രിക്കണം, എന്തിനു ഭക്ഷണം നിയന്ത്രിക്കണം, കാര്യം ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൂന്നാമതായിട്ട് വ്യായാമം ചെയ്യണം, എന്തിനാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത്, കാര്യം എനിക്ക് കുഴപ്പമില്ല. അപ്പം ജീവിതശൈലിയിൽ എന്തിനു മാറ്റം വരുത്തണം, ഭക്ഷണക്രമത്തിൽ എന്തിനു മാറ്റം വരുത്തണം, ഈ ചോദ്യം തന്നെയാണ് ഓരോ രോഗികളും ആദ്യഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നത്. നമുക്ക് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞാൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത്ര നല്ലൊരു അസുഖമായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. പ്രകടമായ അത് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും മറ്റ് പല അസുഖങ്ങളും വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഫാറ്റി ലിവർ വരുന്നതായിട്ട് നമുക്ക് കണക്കാക്കണം. മറ്റസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് ഷുഗർ, പ്രഷർ, ഹൃദ്രോഗങ്ങൾ, സിറോസിസ്, ലിവർ ക്യാൻസർ, ഒബിസിറ്റി, അതായത് അമിതവണ്ണം, പൊണ്ണത്തടി എന്നൊക്കെ പറയുന്നത്. ഈ അസുഖങ്ങൾ വരുന്നതിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണമായിട്ട് ഫാറ്റി ലിവർ വരുമ്പോൾ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഭാവിയിൽ ഒരു 10-ഓ 15-ഓ വർഷത്തിന് ശേഷം ഷുഗറും പ്രഷറും കൊളസ്ട്രോളിൻ്റെ അസുഖങ്ങളും കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും തടയാൻ വേണ്ടി ചിട്ടയായിട്ട് തന്നെ ഫാറ്റി ലിവർ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്, ഭക്ഷണം നിയന്ത്രിച്ചും വ്യായാമം ചെയ്തിട്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ഇന്നേ നമ്മളതിനു വേണ്ടി പ്രതിരോധം സ്വീകരിക്കുന്നതാണ് ഫാറ്റി ലിവറിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകം, അല്ലെങ്കിൽ ഫാറ്റി ലിവറിനെ നമ്മൾ ശരിക്കുള്ള ചികിത്സയ്ക്ക് വിധേയമാകണം എന്ന് പറയുന്നത്. ചികിത്സ മറ്റൊന്നുമല്ല, അവർക്ക് വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിലുള്ള കൺട്രോളുമാണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത്.
1: സാർ, ഇതിൻ്റെ ചികിത്സാരീതിയെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ?
0: ചികിത്സാരീതിയുള്ള ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ചികിത്സാരീതി വ്യായാമം ഭക്ഷണ നിയന്ത്രണം തന്നെയാണ്. രോഗിയൊക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് അസുഖം പോകണമെന്ന്, അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു അസുഖമായിട്ട് ഇതിനെ കണക്കാക്കണ്ട. അതായത് കരളിൽ നിന്ന് കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ഒരു മെഷീനും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ കരളിലെ കൊഴുപ്പ് അലിയിച്ച് കളയുന്ന മരുന്നുകളും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് റെസ്പോൺസിബിളായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വ്യായാമം ഭക്ഷണ നിയന്ത്രണം വേണം. എന്തിന് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും ഷുഗറും പ്രഷറും ഒക്കെ വരാതിരിക്കാനും ജീവിതത്തിൽ ആരോഗ്യം മെച്ചപ്പെട്ട് നിർത്താനുമാണ് ഇത് ചെയ്യുന്നത്. വെയിറ്റ് കുറയ്ക്കുക, അതാണ് നമ്മുടെ ടാർഗറ്റ്. വെയിറ്റ് എത്ര ശതമാനം, ഒരു 10% വെയിറ്റ് കുറയ്ക്കണം. 70 കിലോ തൂക്കമുള്ള ഒരാളാണെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻ്റെ ഭാഗമായിട്ട് ഒരു 10% കുറയ്ക്കുക എന്ന് വെച്ചാൽ 7 കിലോ വെയിറ്റ് കുറയ്ക്കും. മിക്കാറും ഈ 7 കിലോ വെയിറ്റ് കുറയ്ക്കുന്നവരെ, 70 കിലോ ഉള്ള ആൾക്ക് 10% 7 കിലോയാണ്. 7 കിലോ കുറയ്ക്കുമ്പോഴത്തേക്കും അവരിൽ കരളിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുമെന്നാണ് പഠനങ്ങൾ കണ്ടിരിക്കുന്നത്. നമുക്ക് 10% വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം 5% വെയിറ്റ് ലോസ് എങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനു വേണ്ടി പ്ലാൻ ചെയ്യണം. അത്രയും നമ്മൾ കുറച്ച് കിട്ടിയാൽ ഫാറ്റി ലിവറിൻ്റെ അസുഖത്തിൽ ഒത്തിരി ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ട്രീറ്റ്മെൻറ്റിൽ പ്രധാനം വ്യായാമവും ഭക്ഷണക്രമവുമാണ്. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ലിവറിൻ്റെ ആരോഗ്യം വളരെ മോശമാകുന്ന ഘട്ടങ്ങളിൽ ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകളും നമുക്ക് കഴിക്കാം.
2: ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഈ രോഗം ആർക്കൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ പൊന്നികൃഷ്ണൻ.
1: മേഡം, പലരുടെയും ഒരു സംശയമാണ് ഈ ഫാറ്റി ലിവർ ഒരാളിലുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക? അതിന് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഇത് ഏതെങ്കിലും പരിശോധനകളിലൂടെ ഈ രോഗത്തെ കൃത്യമായും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ?
3: ഫാറ്റി ലിവർ എന്ന് മാത്രമല്ല, മിക്കവാറും ഒരു കരൾ രോഗങ്ങൾ, അതിപ്പോൾ ലിവർ സിറോസിസ് പോലും അതിന്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അപ്പൊ കരൾ രോഗങ്ങളെ സംബന്ധിച്ച് നമുക്കതിനെ നേരിടുന്നതിലുള്ള ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത്, ആദ്യ ഘട്ടങ്ങളിൽ ഈ കരൾ രോഗങ്ങൾ മിക്കവാറും ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് മിക്കവാറും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരു സിറോസിസിലേക്ക് വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ നമ്മൾക്കറിയാം, വയറ്റിൽ നീര് കെട്ടുക, രക്തം ഛർദ്ദിക്കുക, കാലിൽ നീര് വരിക, മഞ്ഞപ്പിത്തം വരിക. അപ്പം അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ അവർക്ക് സിറോസിസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷെ അത് വളരെ വൈകി മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. ആ ഒരു ഘട്ടത്തിലൊക്കെ മിക്കവാറും നമുക്ക് കരൾ മാറ്റി വെക്കുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഏർലി സ്റ്റേജുകളിൽ ആദ്യമുള്ള ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ഒരു സ്കാൻ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും.

0: പിന്നെ ചില ആളുകളിൽ അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, പിന്നെ വയറിന്റെ വലതുവശത്ത് മുകളിലായിട്ട് ചെറിയൊരു വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചില ആൾക്കാരിൽ കാണാം. പക്ഷെ അത് നമുക്ക് എല്ലാ ആൾക്കാരിലും ആ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുപോലെ മദ്യപിക്കുന്നവർ പോലും ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നോക്കിയിട്ട് അത് നോർമലാണെങ്കിൽ കരൾ കുഴപ്പമില്ല എന്ന് കരുതും. പക്ഷേ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളും നമുക്ക് എപ്പോഴും കരളിന്റെ അസുഖങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയില്ല. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ പോലും ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് സ്കാനിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ ഫാറ്റി ലിവർ വന്നതെന്ന് നോക്കുക. മദ്യത്തിന്റെ ഉപയോഗം മൂലമാണോ അതോ നോൺ ആൽക്കഹോളിക് മദ്യം ഉപയോഗിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവർ ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ പടി. പ്രമേഹമുള്ളവരത് HbA1c ലെവൽ കറക്റ്റായിട്ട് വെക്കുക, കൊളസ്ട്രോള് കുറയ്ക്കുക, അമിതവണ്ണം കുറയ്ക്കുക, ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഒരു പരിധിവരെ തടയാൻ കഴിയും. അല്ലാതെ ഫാറ്റി ലിവറിന് മാത്രമായിട്ട് നമുക്കൊരു മരുന്ന് അങ്ങനെ പറയാനില്ല. HGOT HGPT ലെവലുകളിൽ വ്യതിയാനം ഉണ്ടെങ്കിൽ നമുക്കത് ചികിത്സിക്കാം, പക്ഷേ അത് ഫാറ്റി ലിവറിനുള്ള ചികിത്സയല്ല.
1: മാഡം, ഈ ഫാറ്റി ലിവർ കൂടുതലും ഏത് പ്രായക്കാരെയാണ് ബാധിക്കുക?
0: ഫാറ്റി ലിവർ നമുക്ക് നേരത്തെയൊക്കെയുള്ള, ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ തന്നെ പല പഠനങ്ങൾ അനുസരിച്ച്, ഒരു ആഗോളതലത്തിലെ പഠനങ്ങൾ അനുസരിച്ച് മൂന്നിലൊരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പഠനങ്ങൾ അനുസരിച്ച് 50% കൂടുതൽ, ചില പഠനങ്ങളിൽ 50% കൂടുതൽ ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണുന്നത്, അതായത് രണ്ടുപേരെ എടുത്താൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 12 വയസ്സ് 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഫാറ്റി ലിവർ, ഒബിസിറ്റി എല്ലാം കാണാം. അത് നമുക്കറിയാം ഭക്ഷണക്രമത്തിന്റെ തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പ്രോസസ്ഡ് ഫുഡുകൾ, കേക്ക്, പേസ്ട്രി, ബിസ്ക്കറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ, കുട്ടികൾ ആ ഒരു ടേസ്റ്റുമായിട്ട് അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അതാണ് കുട്ടികൾ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കുറേ വർഷങ്ങൾ ഇരുന്നതിന് ശേഷമാണത് സിറോസിസ് അല്ലെങ്കിൽ പോകുന്നത്, ഫൈബ്രോസിസ് സിറോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 12 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സിൽ ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ ഒരു 10, 15, 20 വർഷം കൊണ്ട് അവർക്ക് സിറോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജീവിതശൈലിയിൽ മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പം മദ്യത്തിന് നമുക്കൊരു ഇന്ന ഡോസ് വരെ സേഫ് ആണ് അല്ലെങ്കിൽ ഇന്ന ഡോസ് വരെ സേഫ് അല്ല എന്നല്ല. ഏതളവിലുള്ള മദ്യവും എന്ത് തരം മദ്യമാണെങ്കിലും അത് കരളിന് ഡാമേജ് തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്.
1: മാഡം, ഈ ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥ ആരംഭത്തിലേ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താനാവുമോ?
0: പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന അസുഖമാണ് ഫാറ്റി ലിവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അസുഖമല്ല, മറ്റ് അസുഖങ്ങളുടെ കൂടെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് നമ്മൾ കൃത്യമായ ഭക്ഷണത്തിലുള്ള ക്രമീകരണം, എക്സസൈസ്, ശരിയായ രീതിയിലുള്ള വ്യായാമം, അതുപോലെ വെയിറ്റ് കുറയ്ക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ കഴിയും. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഫാറ്റി ലിവറിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളില്ല. നമ്മൾ വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ ഫാറ്റി ലിവറിനെ തടയാൻ പറ്റുള്ളൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 10 മണി കഴിഞ്ഞ് 15:10.
4: അല്ല ഭാസ്കര ഏട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
6: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
7: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
8: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
9: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
8: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ID കാർഡുമായി വരൂ.
9: ടീച്ചേഴ്സ്

0: സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈ ജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈ ജിയിൽ. ടിഎൻസി അപ്ലൈ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബിഎഡ് ഡിഎൽഎഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
5: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
5: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
7: ആയിഷ ഗർഭിണിയാണോലേ?
8: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
7: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി. പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078-77-77-10 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഇസൈമഴി, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ഗാനാഞ്ജലി. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഹിശൽ. 12:25 ചാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പ് വഴി ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 നാടകഗാനങ്ങൾ. 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം, അവതരിപ്പിക്കുന്നത് ഗാനരചയിതാവ് ബാപ്പു വാവാട്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലെ പരിപാടികളിൽ. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇപ്പോൾ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
10: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
11: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
10: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
11: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
10: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
12: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
13: എന്നും രാവിലെ 7:00
12: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
13: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
14: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
12: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
13: സാന്ത്വനത്തിന്റെ കരസ്പർശം, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: ഇന്നത്തെ ഗാനം
13: എന്നും രാവിലെ 7:35.
12: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3:00 മുതൽ 6:00 വരെ സായാഹ്ന OP.
15: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
16: LED ടിവി വാങ്ങുമ്പോൾ 6,000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21,000 രൂപ വരെ ക്യാഷ് ബാക്കും.
15: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
17: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
18: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
17: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
18: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
17: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
12: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
19: ABC ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
20: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഗാനമാധുരി ശനിയാഴ്ച രാവിലെ 8:20.
21: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
22: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
23: നാടകം

0: സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
0: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: സമയം 10 മണി കഴിഞ്ഞ് 21:22.
3: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: കാര്യം ശരിയായി.
1: ഏത് കാര്യം?
2: മോളുടെ ഫീസേ.
1: കാണട്ടെ, നേട് ഉടനടി 20,000 ലോൺ.
3: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്.
1: കാര്യം ശരിയായി, ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
4: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
5: TM സൗന്ദരരാജൻ പാടിയത്. ചിത്രം പാലും പഴവും. വരികൾ കണ്ണദാസൻ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: വാലിയുടെ വരികളിൽ ടി എം സൗന്ദരരാജൻ പാടിയത്. ചിത്രം അൻബേവ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഇനി യേശുദാസ് പാടിയത്, ചിത്രം അപൂർവ രാഗങ്ങൾ.

0: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
0: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
1: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
2: ജയചന്ദ്രനും സംഘവും പാടിയത്. ചിത്രം റെയിൽ പയനങ്ങളിൽ.

0: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
1: മഴയെത്തും അലക്കി ഉണക്കാം,
0: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
1: ഇപ്പോൾ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സിന്ധു ഭൈരവി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: എസ്എംഡി സമാപിച്ചു.
3: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: 0 ഫിനാൻസ് സ്കീമുകൾ ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
1: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സപ്ലൈ സെയിൽ.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
5: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
4: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
7: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
10: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
11: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
10: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
11: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
10: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
12: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
13: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
13: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555-0424.
7: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
0: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
7: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
4: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
5: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
4: ഓഫറുകൾ പരിമിത കാലത്തേക്ക് മാത്രം.

0: സീനിയർ സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സീനിയർ സെന്റർ മഞ്ചേരി ഫോൺ 9495777174.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: LED ടിവി വാങ്ങുമ്പോൾ 6,000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21,000 രൂപ വരെ ക്യാഷ് ബാക്കും.
3: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
6: മഴയെത്തും അലക്കി ഉണക്കാം,
5: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
6: ശുദ്ധജലം കുടിക്കാം.
5: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
6: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
8: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം ആലോചിക്കുന്നത്?
7: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
8: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
7: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
8: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
9: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
8: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
9: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
10: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി

0: ഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30
3: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
2: കണ്ടംകുളത്തെ പ്രസവരക്ഷ.

0: FM പ്രധാന വാർത്തകൾ.
1: 16 കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. 139 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകളും LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടുകളും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടുകളും ലഭിച്ചു. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഒരു ജനപ്രതിനിധി എപ്രകാരമാണ് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നതിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂരിനെ അനുമോദിച്ച് സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും പ്രവർത്തിച്ച നിലയിൽ നേടിയ അനുഭവങ്ങൾ തിരുവഞ്ചൂരിനെ പ്രഗത്ഭനായ സഭാധ്യക്ഷനാക്കി മാറ്റുമെന്നാണ് വിശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഈ അനുഭവ പരിചയം സഭാ നടപടികളെ ജനതാൽപര്യത്തിനനുസരിച്ച് നയിക്കുവാൻ അദ്ദേഹത്തിന് മികച്ച അവസരമൊരുക്കുമെന്നും പിണറായി പറഞ്ഞു. UDF അധികാരത്തിലേറിയത് ഉറച്ച മതേതര നിലപാടിന് അംഗീകാരമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മന്ത്രിമാർക്കും MLA മുസ്ലിം ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IRCTC നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ ആരംഭിക്കും. ദക്ഷിണേന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിച്ച് പേരുകേട്ട ഗോൾഡൻ ചാരിയറ്റിൽ 80 പേർക്ക് വരെ യാത്ര ചെയ്യാം. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 June രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിന്റെ 2026-27 സീസണിന്റെ വിപുലമായ കലണ്ടർ BCCI പുറത്തിറക്കി. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ പ്രായപരിധിയിലും ഫോർമാറ്റുകളിലും ആകെ 1,788 മത്സരങ്ങളുണ്ട്.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 166-06 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33, 161-60 മംഗളൂരു ചെന്നൈ മെയിൽ 11:38, 163-23 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് പ്രമീള ചോലക്കൽ. പാലക്കാട് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ്, ശിശു സംരക്ഷണ ഓഫീസ്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ത്രിദിന സഹവാസ ക്യാമ്പ് കൂട്ടിൻ ചിറക് കൈകൂർക്കാം ഇന്നു മുതൽ നടക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ സെഷനുകൾ നയിക്കും. ഒറിഗാമി, യോഗ, പാട്ടുകൾ, കളികൾ, ശാസ്ത്രപരീക്ഷണങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ, പക്ഷി നിരീക്ഷണം, ഹ്രസ്വ ചലച്ചിത്ര പ്രദർശനം, സർഗാത്മക പ്രവർത്തനങ്ങൾ, വനനിരീക്ഷണം എന്നിവയും ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി പാലക്കാട് ജില്ലയിൽ കർശന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളുമായി വിദ്യാഭ്യാസ വകുപ്പ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പാലക്കാട് ജില്ലയിലെ സ്കൂളുകളിൽ കർശന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ക്ലാസ് മുറികളും സ്കൂൾ പരിസരങ്ങളും പൂർണ്ണമായും അപകടരഹിതമാക്കുക എന്നതാണ് ലക്ഷ്യം. സ്കൂൾ കെട്ടിടങ്ങൾ, ശൌചാലയങ്ങൾ, ലൈബ്രറി, കളിസ്ഥലം, ചുറ്റുമതൽ എന്നിവ കേന്ദ്രീകരിച്ച് സമഗ്ര സുരക്ഷാ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. സ്കൂൾ കെട്ടിടങ്ങൾ കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും KER അനുശാസിക്കുന്ന പ്രകാരമുള്ള ക്ഷമതാ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. ഫിറ്റ്നസ് ലഭിക്കാത്ത കെട്ടിടങ്ങളിൽ യാതൊരു കാരണവശാലും അധ്യയനം നടത്താനും മറ്റ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പാടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളുകളിൽ വാടക കെട്ടിടത്തിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ക്ലാസുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ കെട്ടിടങ്ങൾ കൂടി പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കണം. കെട്ടിടങ്ങളുടെ സ്ഥിരത, ക്ലാസ് മുറികളുടെ അവസ്ഥ, ശുചിത്വ സൌകര്യങ്ങൾ, വൈദ്യുത സംവിധാനങ്ങൾ എന്നിവ പരിശോധിക്കണം. വിള്ളൽ വീണ ചുവരുകൾ, സുരക്ഷിതമല്ലാത്ത ഇലക്ട്രിഫിക്കേഷൻ, സുരക്ഷിതമല്ലാത്ത വാതിലുകൾ, ജനാലകൾ തുടങ്ങിയവയെല്ലാം നീക്കം ചെയ്ത് അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗപ്രദമാക്കണം. സ്കൂളുകളിലെ മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സമഗ്രമായ സുരക്ഷാ ഓഡിറ്റിംഗ്

0: നടത്തണം. സ്കൂൾ പരിസരത്ത് വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികളും പുല്ലും അപകടകരമായ രീതിയിൽ വളർന്നു നിൽക്കുന്ന മരങ്ങൾ മരച്ചില്ലകൾ കൃത്യമായ ഇടവേളകളിൽ മുറിച്ചു മാറ്റണം. കളിസ്ഥലങ്ങൾ, സമീപ പ്രദേശങ്ങളിൽ പടർന്നു പിടിച്ച സസ്യങ്ങൾ, കെട്ടിക്കിടക്കുന്ന വെള്ളം, ഇഴജന്തുക്കളോ വന്യജീവികൾ എന്നിവയിലൂടെ സാധ്യതയുള്ള അപകടങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണം.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 38 സെക്കൻഡ്.

ഇപ്പോൾ ഗാനാഞ്ജലി കേൾക്കാം. ബഹദൂർ അഭിനയിച്ച ചിത്രത്തിലെ ഗാനങ്ങളും സംഗീത സജിത് പാടിയ ഗാനങ്ങളുമാണ് ഇന്ന് ഗാനാഞ്ജലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ബഹദൂർ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ. 1930 ഡിസംബർ 1 പടിയത്ത് കൊച്ചുമൊയ്തീൻ ഖദീജ ദമ്പതികളുടെ മകനായി കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. പി കെ കുഞ്ഞാലു എന്നാണ് ബഹദൂറിന്റെ യഥാർത്ഥ പേര്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകാലമാണെങ്കിലും കുഞ്ഞാലുവിന്റെ മനസ്സ് നിറയെ നാടകവും സിനിമയുമായിരുന്നു. അഭിനയത്തിലെന്ന പോലെ പഠിത്തത്തിലും അദ്ദേഹം മിടുക്കനായിരുന്നു. 10-ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. തുടർന്ന് കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റും കരസ്ഥമാക്കി. സാമ്പത്തിക പരാധീനത കാരണം പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ബസ് കണ്ടക്ടറായി ജോലി ആരംഭിച്ചു. പിന്നീട് മലയാള ചലച്ചിത്രകാരനും നടനുമായ തെക്കുറിശിയെ ഒരു ബന്ധുവഴി കണ്ടുമുട്ടുകയും സിനിമയിലേക്കുള്ള വഴി തുറക്കുവാനും അത് നിമിത്തമായി. തെക്കുറിശിയാണ് അദ്ദേഹത്തിന് ബഹദൂർ എന്ന പേര് നിർദ്ദേശിച്ചത്. കേൾക്കാം ആദ്യ ഗാനം, ഉമ്മ എന്ന ചിത്രത്തിൽ മെഹബൂബ് പാടിയത്. വരികൾ പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഹാസ്യനടന്റെയും സഹനടന്റെയും നായകന്റെയും വേഷം കെട്ടി അരനൂറ്റാണ്ടോളം പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത പ്രതിപാദനനായിരുന്നു ബഹദൂർ. 1954 റിലീസ് ചെയ്ത പി സുബ്രഹ്മണ്യത്തിന്റെ അവകാശിയിൽ ഒരു ചെറിയ വേഷം ചെയ്ത് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവന്നു. ഇനി ചിരുക്കുടുക എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ശങ്കർ ഗണേഷ്.

ആകാശവാണിയിലും അമച്വർ പ്രൊഫഷണൽ നാടകങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. പിന്നീട് നീല പ്രൊഡക്ഷൻസിന്റെ പാടാത്ത പൈങ്കിളിയിലെ ചക്കരവക്കൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് ബഹാദൂർ ശ്രദ്ധിക്കപ്പെട്ടത്. ഇനി എം എസ് ബാബുരാജ് പാടിയത് ചുഴി എന്ന ചിത്രം. വരികൾ പോച്ചൽ ഖാദർ, സംഗീതം എം എസ് ബാബുരാജ്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

ഹാസ്യതാരം എന്ന നിലയിൽ അടൂർ ഭാസയോടൊപ്പം ചേർന്ന് പൊട്ടിച്ചിരിയുടെ ഒരു യുഗം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചിരുന്നു. കച്ചവട സിനിമയിൽ അടൂർ ഭാസി ബാദൂർ ടീമിന്റെ സാന്നിധ്യം ഒരു അവിഭാജ്യ ഘടകമായി മാറി. ഇനി രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്. വരികൾ ബിജു തിരുമല, സംഗീതം ശ്യാം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: സമയം 11 മണി കഴിഞ്ഞ് 21:18 കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനാഞ്ജലിയിൽ ബഹദൂർ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളാണ്. സ്വതസിദ്ധമായ രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ തുടങ്ങി അവസാനം ജോക്കർ വരെയുള്ള ചിത്രത്തിൽ വരെ ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ ബഹദൂറിന് സാധിച്ചിട്ടുണ്ട്. ഇനി ഉദയഭാനുവും റാണിയും പാടിയത് ചിത്രം വേലുത്തമ്പിതളവ. ഗാനരചന അഭയദേവ്, സംഗീതം ആർ പാർത്ഥസാരഥി.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: 1970s '72s മികച്ച ഹാസ്യനടനുള്ള സംസ്ഥാന അവാർഡും 1973s 1976s മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. തിരുവനന്തപുരം കൈമനത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രോസസിംഗ് സ്റ്റുഡിയോ തുടങ്ങിയെങ്കിലും മലയാള സിനിമ അപ്പോഴേക്കും പൂർണ്ണമായും കളറിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഇനി മഹബൂബ് പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി. നൽകിയത് ചിത്രം നീലി സാലി.

ലോഹിതദാസിന്റെ ജോക്കർ എന്ന സിനിമയിലാണ് ബഹദൂർ അവസാനമായി വേഷമിട്ടത്. ഒരു സർക്കസ് ക്യാമ്പിലെ മാനസിക രോഗിയായ ഒരു മുതിർന്ന ജോക്കറുടെ വേഷമായിരുന്നു അത്. മുഖത്ത് ചായം തേച്ച ഒരു പഴയ സർക്കസുകാരന്റെ ആഗ്രഹവും അത് സഫലമാകാതെ അയാൾ മരിക്കുന്നതുമെല്ലാം ഹൃദയസ്പർശിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്. എല്ലാ എടാ കോമാളി കരയാൻ പാടില്ല, ചത്താലും കരയാൻ പാടില്ല, കോമാളി കരഞ്ഞാൽ ആളുകൾ ചിരിക്കും. ജോക്കർ എന്ന സിനിമയിലെ ഈ ഡയലോഗ് കേൾക്കാത്തവർ ഉണ്ടാകില്ല. എല്ലാവരെയും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അദ്ദേഹം 2000 May 22 ഈ ലോകത്തോട് വിട പറഞ്ഞു. കേൾക്കാം ജോക്കർ എന്ന സിനിമയിലെ ഗാനം. പാടിയത് പി. ജയചന്ദ്രൻ. ഗാനരചന യൂസഫ് അലി കേച്ചേരി. സംഗീതം മോഹൻ സിത്താരം.

ഗാനാഞ്ജലിയിൽ ഇനി സംഗീത സജിത് പാടിയ ഗാനങ്ങൾ കേൾക്കാം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലായി 200-ൽ ഗാനങ്ങൾ ആലപിച്ച ശ്രദ്ധേയയായ ദക്ഷിണേന്ത്യൻ പിന്നണി ഗായികയായിരുന്നു സംഗീത സജിത്. വ്യത്യസ്തമായ ആലാപന ശൈലി കൊണ്ടും ലളിതമായ ജീവിതത്തിലൂടെയും അവർ സംഗീത ആസ്വാദകരുടെ മനസ്സിൽ ഇടം നേടി. ഹൈവേ എന്ന ചിത്രത്തിൽ സംഗീത സജിത്തിനോടൊപ്പം ശുഭയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

കർണാടക സംഗീതത്തിൽ മികച്ച പരിശീലനം നേടിയിരുന്നു സംഗീത സജിത്. 1990s തുടക്കത്തിൽ പിന്നണി ഗാനരംഗത്ത് സജീവമായി നിലകൊണ്ടു. ഇനി ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറിനോടും ശ്രീറാമിനോടും ഒപ്പം പാടിയത് എസ് രമേശൻ നായരുടെ വരികൾ. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

1992 നാളയ്യാതീരത്ത് എന്ന നാളയ്യാതീർപ്പ് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സംഗീത പിന്നണി ഗാന രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നത്. ഇനി രാക്കിളിപ്പാട്ട് എന്ന ചിത്രത്തിൽ ചിത്രയും സുജാതയോടൊപ്പവും പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ വിദ്യാസാഗറിൻ്റെ ഈണം.

1998 എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിലെ അമ്പിളിപ്പൂവട്ടം എന്ന ഗാനത്തിലൂടെയാണ് മലയാള സിനിമ ലോകത്തേക്കുള്ള സംഗീത സജിത്തിന്റെ തുടക്കം. ഇനി കേൾക്കാം ആ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതവും രചനയും കൈതപ്രമാണ്.

ചുരുക്കം പാട്ടുകൾക്കെ സംഗീത ശബ്ദം നൽകിയിട്ടുള്ളൂവെങ്കിലും ശബ്ദം നൽകിയവ എക്കാലത്തെയും മികച്ച ഹിറ്റ് പാട്ടുകളാണ്. പൃഥ്വിരാജ് നായകനായ കുരുതി എന്ന ചിത്രത്തിന്റെ തീം സോങ് ആണ് മലയാളത്തിൽ അവസാനമായി പാടിയത്. പാടിയ ഗാനങ്ങളിലൊക്കെയും തന്റെ കയ്യൊപ്പ് ചാർത്തി. പാതിയിൽ മുറിഞ്ഞ നാദവുമായി 2022.

May 22 അന്തരിച്ചു. ഇനി ഇതാ ഒരു സ്നേഹഗാഥ എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ, സംഗീതം നൽകിയത് ജോൺസൺ.

0: FM പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ബഹുമുഖ വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ കൈമാറും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിലെത്തും. നേമം മണ്ഡലത്തിൽ 24 മണിക്കൂർ ആംബുലൻസ് സേവനം ഉൾപ്പെടെ സൌകര്യങ്ങളോടെ MLA ഓഫീസ് ജൂൺ ആദ്യവാരം പ്രവർത്തനം ആരംഭിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. വികസന കാര്യത്തിൽ BJPയുടെ മണ്ഡലങ്ങളോട് വിവേചനമുണ്ടായാൽ ശക്തമായി പ്രതികരിക്കുന്നുവെന്നും അദ്ദേഹം നേമത്ത് പറഞ്ഞു. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്തു. എറണാകുളം മലയിടം തുരുത്ത് പരിയത്ത് കോളനി ഒഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. ഒഴിപ്പിക്കൽ നടപടികൾ നാളെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസീഫ് കോടതിയുടെ ഉത്തരവ്. ദുബായ് കേന്ദ്രീകരിച്ച് നടന്ന മനുഷ്യക്കടത്ത് കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് ഇന്നലെ മരട് പോലീസിന്റെ പിടിയിലായത്. സ്വർണ്ണവില പവന് 320 രൂപ കുറഞ്ഞ് 116,960 14,620 രൂപയാണ് ഗ്രാമിന്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ഹൈദരാബാദിലാണ് മത്സരം.

0: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ സമയം.
2: ട്രെയിൻ നമ്പർ 16605 മംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:08, 16159 ചെന്നൈ എഗ്മോർ മംഗളൂരു എക്സ്പ്രസ് 1:08, 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.

സേവന വാർത്ത. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളുടെ ബസ് യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനുമായി സ്റ്റുഡൻസ് ട്രാവലിംഗ് ഫെസിലിറ്റി കമ്മിറ്റി മീറ്റിംഗ് ഈ മാസം 25 വൈകിട്ട് 3 ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. മലപ്പുറം ജില്ലാ വികസന സമിതിയുടെ ഈ മാസത്തെ യോഗം 30 രാവിലെ 10:30 ജില്ലാ ആസൂത്രണ കമ്മിറ്റി കോൺഫറൻസ് ഹാളിൽ ചേരും. മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ മറ്റന്നാൾ നടത്താൻ തീരുമാനിച്ചിരുന്ന ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ എഴുത്തുപരീക്ഷ മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 4 മിനിറ്റ് 47 സെക്കൻഡ്. ഇനി കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രീമിയറുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
4: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
7: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
6: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
9: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
10: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
12: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
11: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
12: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
11: മൈജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
13: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
14: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
13: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
14: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
13: ഫോൺ 9744550424.
15: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
16: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
15: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
17: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
18: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
17: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക്

0: ശാഖയുമായി ബന്ധപ്പെടുക.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു,
4: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു,
3: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
4: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: ഇശലിൽ ഇനി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
2: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: കാര്യം ശരിയായി.
6: ഏത് കാര്യം?
5: മോളുടെ ഫീസേ
6: കാണട്ടെ. നേടു ഉടനടി 20,000 ലോൺ. ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
7: RBI പറയുന്നു,
8: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
9: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
9: എന്നും രാവിലെ 7:35.
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.

ഇശൽ സമാപിച്ചു. ഇപ്പോൾ കേൾക്കാം ജാലകം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള NIELIT നടത്തുന്ന ഒരു വർഷത്തെ സൈബർ സെക്യൂർഡ് വൈബ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കെൽട്രോണിന്റെ കോഴിക്കോട്ടുള്ള നോളജ് സെന്ററിലാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സിൽ താഴെയുള്ള 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള പ്ലസ് ടു പാസ്സായ SC/ST വിഭാഗത്തിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ഹാജരാകണം. ഫോൺ നമ്പറുണ്ട് 0495 2301772. മറ്റൊരു നമ്പർ 8590605275. 8590605275.

0: അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1 ക്ലാസ് എന്നിവയിൽ പുതുതായി അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക ധനസഹായം അനുവദിക്കും. അഡ്മിഷൻ നേടുന്ന സ്കൂളുകളിൽ നിന്നുള്ള സാക്ഷ്യപത്രവും അനുബന്ധ രേഖകളും services.unorganized.wssb.org എന്ന ലിങ്ക് വഴി അടുത്ത മാസം 5 അപേക്ഷിക്കണം. അപേക്ഷയും അനുബന്ധ രേഖകളുടെ പകർപ്പും കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി ബോർഡ് മലപ്പുറം ജില്ലാ ഓഫീസിൽ June 6 ലഭിക്കണം. ഫോൺ നമ്പർ 04832730400, 04832730400. പാലക്കാട് കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആൺകുട്ടികൾക്കായുള്ള കൊല്ലങ്കോട് പുതുനഗരം ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ താമസിച്ചു പഠിക്കുന്നതിന് 5 മുതൽ 10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10% സീറ്റ് മറ്റ് വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താമസം, ഭക്ഷണം, ട്യൂഷൻ, പോക്കറ്റ് മണി, യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ സൌജന്യമായി നൽകും. താൽപര്യമുള്ളവർ നിശ്ചിത ഫോമിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, പ്രധാനാധ്യാപകർ അല്ലെങ്കിൽ അധ്യാപിക സാക്ഷ്യപത്രം എന്നിവ സഹിതമുള്ള അപേക്ഷ ഈ മാസം 25 വൈകിട്ട് 5 കൊല്ലങ്കോട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണമെന്ന് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 8547630129. ആവർത്തിക്കാം, 8547630129.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: LED ടിവി വാങ്ങുമ്പോൾ 6000 സൗണ്ട് ബാർ വെറും 1000 സ്വന്തമാക്കാം. കൂടാതെ 5000 വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 വരെ ക്യാഷ് ബാക്കും.
1: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
4: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
5: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ,

0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 16th നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29th സഭ വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18th. എറണാകുളം കിഴക്കമ്പലം ഭൂമിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കും. IRCTCയുടെ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ പാക്കേജിൽ ഇടം നേടി കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. 16th നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 3 സ്ഥാനാർത്ഥികളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നത്. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകളാണ് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. രാവിലെ 9 മണിക്ക് പേപ്പർ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. തുടർന്ന് ഫലം പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ വേദിയിലേക്ക് ആനയിക്കുകയും ചെയ്തു.
1: നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. ജൂൺ 3 വരെയാണ് 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം. നാളെ മുതൽ ഈ മാസം 28 വരെ സഭ സമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29th ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചാസഭയിൽ നടക്കും. അടുത്ത മാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്.

0: പത്ത് സംസ്ഥാനങ്ങളിൽ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, രവ്നീത് സിംഗ് എന്നിവരും കാലാവധി പൂർത്തിയാക്കുന്ന രാജ്യസഭാ അംഗങ്ങളിൽ ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്തമാസം 1 പുറപ്പെടുവിക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഒഴിവുവരുന്ന ഓരോ രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും അടുത്തമാസം 18 നടക്കും. എറണാകുളം കിഴക്കമ്പലം ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. നടപടികൾ നാളെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. ഇക്കാര്യത്തിൽ കൂടുതൽ സാവകാശം തേടി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, പ്രദേശത്തെ MLA VP സജീന്ദ്രൻ എന്നിവരെ വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തും ജാഗ്രത ശക്തമാക്കി. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ത്യയിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യോഗം ചേർന്നത്. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എറണാകുളം മനുഷ്യക്കടത്ത് കേസിൽ ഒരു പ്രതിയെക്കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് മരട് പോലീസിന്റെ പിടിയിലായത്. അതിനിടെ കേസിലെ ഒന്നാം പ്രതി സിന്ധുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വാഗ്ദാനങ്ങൾ നൽകി ദുബായിലെത്തിക്കുന്ന യുവതികളെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് മയക്കുമരുന്ന് ബലമായി നൽകി പീഡിപ്പിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൂലിഡസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജ്വൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴയിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ അറബിക്കടലിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്തും തമിഴ്നാട് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വിവിധ ദേശങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ഈ മാസം 28 നെയ്യാട്ടത്തോടെ ഉത്സവത്തിന് തുടക്കമാകും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിന്റെ തീയതി നിശ്ചയിക്കുന്നത് മുതൽ കഠിനമായ വ്രതം നോറ്റുകൊണ്ടാണ് സാധന സാമഗ്രികൾ ഒരുക്കുന്നത്. ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള അവകാശം വിവിധ ദേശങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ്. അക്കരെ കൊട്ടിയൂരിലെ ദീപങ്ങൾ തെളിയിക്കുന്നതിന് എള്ളെണ്ണ എത്തിക്കുന്നതിനുള്ള അവകാശം അഞ്ചരക്കണ്ടി പടുവിലായിലെ വാണി സമുദായത്തിലെ കിള്ളിയോട്ട് തറവാട്ടിനാണ്. കൂത്തുപറമ്പ് പുറക്കുളം തിരൂർക്കുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ പ്രേമരാജന്റെ നേതൃത്വത്തിൽ വിളക്ക് തിരിയുമായി പുറപ്പെട്ടു. നെയ്യമൃത സംഘവും ഇളനീർ സംഘവും വരും ദിവസങ്ങളിൽ കാൽനടയായി പുറപ്പെടും.
0: സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം.

0: പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ എന്നിവരും പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. വൈസ് ചാൻസലർ കെ കെ സാജു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗമാകുന്നത്. 60 രൂപ പ്രീമിയം നിരക്കിൽ 5 ലക്ഷം രൂപയാണ് പോളിസി തുക. കാൽപന്ത് ആരാധകർ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ കിക്കോഫിന് ഇനി 20 ദിവസം മാത്രം. കാൽപന്ത് കളിയുടെ ആവേശത്തിന്റെ അലയൊലികൾ കേരളത്തിലും പ്രകടമായി തുടങ്ങി. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇതാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായാണ് നടക്കുക. മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലുമെല്ലാം ഇപ്പോൾ തന്നെ ലോകകപ്പിനെ സ്വാഗതം ചെയ്തുള്ള ബോർഡുകളും ബാനറുകളും വഴിയോരങ്ങളിൽ സ്ഥാപിച്ചു തുടങ്ങി. മലപ്പുറത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുള്ള ബൈസിക്കിൾ കിക്കിന്റെ രൂപം നിർമ്മിച്ചാണ് ആരാധകർ ഇടം പിടിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണ് ഈ ബൈസിക്കിൾ കിക്ക്. പോരാട്ടം വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിലും ആവേശം കൊടുമ്പിരിക്കൊള്ളുമെന്ന് ഉറപ്പാണ്.
0: IPL 2020 ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന സെൻസസ് 2027 പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് ട്രെയിനർമാരുടെ 2 ബാച്ചിന്റെ ആലപ്പുഴ ജില്ലാതല പരിശീലനം ആരംഭിച്ചു. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ADM ബി ജ്യോതി ഉദ്ഘാടനം ചെയ്തു. നാളെ വരെയാണ് പരിശീലനം. 2 ബാച്ചുകളിലായി ആകെ 76 പേർക്കാണ് പരിശീലനം നൽകുന്നത്. SSLC, THSLC, AHSLC എന്നീ പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. പ്രധാന വാർത്തകൾ വീണ്ടും. 16 നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29 സഭ വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18. എറണാകുളം, കിഴക്കമ്പലം ഭൂമിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കും. IRCTCയുടെ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ പാക്കേജിൽ ഇടം നേടി കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി.
2: നെഞ്ചെരിച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജലധരൻ സംസാരിക്കുന്നു.
3: നെഞ്ചെരിച്ചിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാത്ത ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് നെഞ്ചെരിച്ചിൽ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ നെഞ്ചെരിച്ചിൽ ഉണ്ടാകുന്നത്. ആമാശയത്തിനും അന്നനാളത്തിനും ഇടയിൽ ഒരു വാൽവ് പോലെ പ്രവർത്തിക്കുന്ന ഒരു മസിലുണ്ട്. ഇതിനെ നമ്മൾ ലോവർ ഈസോഫേജൽ സ്ഫിഞ്ചർ എന്നാണ് അതിന് പേരുള്ളത്. ആമാശയത്തിൽ ധാരാളമായി ഉണ്ടാകുന്ന ആസിഡും മറ്റു ദഹനരസങ്ങളും തിരികെ അന്നനാളത്തിലേക്ക് വരുന്നത് തടയുന്നത് ഈ വാൽവാണ്. ഈ വാൽവ് അഥവാ ഈ ലോവർ ഈസോഫേജൽ സ്ഫിഞ്ചർ ബലഹീനമായാൽ എളുപ്പത്തിൽ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകാം, പുളിച്ചു തികട്ടലും ഉണ്ടാകാം. ഇതിൽ ആസിഡ് മാത്രമല്ല മറ്റു ദഹനരസങ്ങളും ആഹാര സാധനങ്ങളും നെഞ്ചിലേക്ക് കയറാറുണ്ട്. എന്നാൽ ആസിഡ് കൊണ്ടുണ്ടാകുന്ന മുറിവുകളാണ് യഥാർത്ഥത്തിൽ നെഞ്ചെരിച്ചിൽ ഉണ്ടാക്കുന്നത്. മറ്റ് പദാർത്ഥങ്ങൾ സാധാരണ എരിച്ചിൽ ഉണ്ടാക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ ആസിഡ് റിഫ്ലക്സിന്റെ അടിസ്ഥാന കാരണം ലോവർ ഈസോഫേജൽ സ്ഫിഞ്ചർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മസിലിന്റെ പ്രവർത്തന ക്ഷമതയില്ലായ്മയാണ്. ഇംഗ്ലീഷിൽ ഈ അസുഖത്തെ നമ്മൾ GERD അഥവാ ഗാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് വിളിക്കുന്നു. നമുക്കിനി അറിയേണ്ടത് ഈ GERD അഥവാ ഗാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് അപകടകാരിയാണോ അത് നമുക്ക് അവഗണിക്കാവുന്നതാണോ എന്നുള്ളതാണ്. ഭൂരിപക്ഷം രോഗികൾക്കും നേരിയ തോതിൽ നെഞ്ചെരിച്ചിൽ വരികയും മരുന്നുകൾ കൊണ്ട് പൂർണ്ണമായ ആശ്വാസം ലഭിക്കാറുമുണ്ട്. പക്ഷേ നീണ്ടു നിൽക്കുന്ന ചികിത്സ വേണ്ടി വന്നേക്കാമെന്നേ ഉള്ളൂ. എങ്കിലും രോഗമില്ലാത്തവരെ പോലെ തന്നെ അവർക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയും. എന്നാൽ ഒരു ചെറിയ ശതമാനം രോഗികൾക്ക് നീണ്ടു നിൽക്കുന്ന ശക്തമായ റിഫ്ലക്സ് ഡിസീസ് ഉണ്ടാവുകയും പല സങ്കീർണതകളും ഉണ്ടാവുകയും ചെയ്യുന്നു. സ്ഥിരമായി വലിയ തോതിൽ ആസിഡ് റിഫ്ലക്സ് ചെയ്യുന്നതുകൊണ്ട്

അന്നനാളത്തിലെ പാടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇത് ക്രമേണ അൾസറായി മാറാം. ഈ അൾസറിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവാം, വിളർച്ചയും ഉണ്ടാവാം. ഈ അൾസറുകൾ കരിയുമ്പോൾ ആ ഭാഗം ചുരുങ്ങുകയും ആഹാരം ഇറക്കാൻ തടസ്സം ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ഈ പാടയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ക്രമേണ അൾസറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആ അൾസറിൽ നിന്ന് ബ്ലീഡിംഗ് വരാൻ സാധ്യതയുണ്ട്. അത് അൾസർ ചികിത്സ കൊണ്ടോ അല്ലാതെയോ ചുരുങ്ങുമ്പോൾ ആ ഭാഗത്തിന്റെ വ്യാസം കുറയുകയും ആഹാരം ഇറക്കാൻ തടസ്സം ഉണ്ടാകുകയും ചെയ്യും. അന്നനാളത്തിന്റെ പാടയിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന വ്യതിയാനം ക്രമേണ ക്യാൻസറായി മാറാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ സങ്കീർണതകളെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് വിദഗ്ധ ചികിത്സ നൽകിയാൽ ക്യാൻസർ തടയാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? നമ്മൾ നെഞ്ചരിച്ചിൽ അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നെഞ്ചരിച്ചിൽ അഥവാ ഗേർഡ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പ്രത്യേക ടെസ്റ്റുകൾ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. സാധാരണയായി നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഗേർഡ് എന്ന അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് രോഗികളുടെ ലക്ഷണങ്ങൾ കേട്ടിട്ടാണ്. കൂടുതൽ ടെസ്റ്റുകൾ സാധാരണ വേണ്ടി വരാറില്ല. നെഞ്ചരിച്ചിലും പുളിച്ചുതുകട്ടിലുമാണ് പ്രധാന ലക്ഷണങ്ങൾ. എന്നാലും ചുരുക്കം ചിലരിൽ വിട്ടുമാറാത്ത ചുമ, നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ എന്നിവയും റിഫ്ലക്സ് ഡിസീസ് കൊണ്ടുവരാം. എൻഡോസ്കോപ്പി, PH സ്റ്റഡീസ്, മാനോമെട്രി എന്നിവ രോഗനിർണയത്തിന് സഹായകമാണ്. ഉറക്കത്തിലെ ശ്വാസം മുട്ടും ചുമയും വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കൽ സിറ്റുവേഷനാണ്. പലപ്പോഴും രോഗികൾ പെട്ടെന്ന് ഉറങ്ങിക്കിടക്കുന്ന ആള് പെട്ടെന്ന് ചാടി എണീക്കുകയും ശ്വാസം മുട്ടലുകൊണ്ട് എണീറ്റിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ വളരെ കോമൺ ആയിട്ട് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്നുണ്ട്. ഇത് പലപ്പോഴും ഈ ഗർഡ് കാരണം ഉണ്ടാകുന്നതാണ്, അഥവാ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് കാരണം ഉണ്ടാകുന്നതാണ്. ആസിഡ് അന്നനാളത്തിന് പുറത്തേക്ക് തൊണ്ടയിലേക്കും ശ്വാസകോശങ്ങളിലേക്കും തെറിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഉറങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് ശ്വാസം മുട്ടൽ വരികയും ചാടി എണീക്കുകയും ചെയ്യുന്ന സാധാരണമാണ്. ഇത് തീവ്രമായ ആസിഡ് റിഫ്ലക്സിനെ സൂചിപ്പിക്കുന്നു. എന്നുവെച്ചാൽ സിവിയർ റിഫ്ലക്സ് ഡിസീസാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത്തരം രോഗികൾ തലയും നെഞ്ചും നലയണ കൊണ്ട് പൊക്കിവെച്ച് ഉറങ്ങേണ്ടതാണ്. തലയണ ഫലപ്രദമല്ലെങ്കിൽ പലപ്പോഴും കട്ടിൽ കാലുകൾക്ക് കീഴെ ഇഷ്ടിക വെച്ച് തലഭാഗം ഉയർത്തി ഉറങ്ങാൻ ശ്രമിക്കണം. ഈ രണ്ടാമത് പറഞ്ഞതാണ് കൂടുതൽ ഫലപ്രദം. അതുപോലെ അത്താഴം കഴിഞ്ഞ് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കിടക്കാവൂ. പിന്നെ കട്ടിലിന്റെ തലഭാഗം ഇഷ്ടിക കൊണ്ട് പൊക്കിവെക്കുക, ഇതൊക്കെ വളരെ സഹായകരമാണ്. വേറൊരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് റിഫ്ലക്സ് ഡിസീസിന്റെ മാനിഫെസ്റ്റേഷനായിട്ട് പലപ്പോഴും കാണുന്ന നെഞ്ചുവേദനയാണ്. നെഞ്ചുവേദനയും ആസിഡ് റിഫ്ലക്സിന്റെ ലക്ഷണമായി വരാം. അന്നനാളത്തിൽ അസിഡിറ്റി കൊണ്ടുണ്ടാകുന്ന സങ്കോച വികാസങ്ങൾ കാരണമാണ് നെഞ്ചുവേദന ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും ഹാർട്ട് അറ്റാക്കായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ആസിഡ് റിഫ്ലക്സിനുള്ള ചികിത്സ വഴി ഇങ്ങനെയുള്ള നെഞ്ചുവേദനകൾ മാറുന്നതായി കാണാം. എങ്കിലും ECG, മറ്റു ബ്ലഡ് ടെസ്റ്റുകൾ എന്നിവ ചെയ്ത് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് തീർച്ചപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി ചികിത്സയെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് 2 രീതിയിലുള്ള ചികിത്സയാണ് നമുക്ക് ആവശ്യം. 1, ജീവിതശൈലി ക്രമീകരണം. 2, മരുന്നുകൾ. ജീവിതശൈലി രോഗമായിട്ട് തന്നെയാണ് ഈ ഗർഡിനെയും അല്ലെങ്കിൽ റിഫ്ലക്സ് ഡിസീസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ വരുന്ന രോഗികളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് അമിതവണ്ണം ഉണ്ടായിരിക്കാം, അവർക്ക് ഡയബറ്റീസ് കാണും, ഹൈപ്പർ ടെൻഷൻ കാണും, അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ അമിതമായുള്ള ലെവൽസ് ഒക്കെ കാണാറുണ്ട്. സ്വാഭാവികമായിട്ടും ജീവിതശൈലി ക്രമീകരണം വളരെ പ്രധാനമാണ്. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 1, അമിത ഭാരം കുറയ്ക്കുക. അതിന് വേണ്ടിയത് ആഹാര ക്രമീകരണം, ചിട്ടായ വ്യായാമം എന്നിവയൊക്കെയാണ്. ആഹാര ക്രമീകരണത്തിനെ പറ്റി പറയുമ്പോൾ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ ഒഴിവാക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, അത്താഴം മിതമാക്കുക. അത്താഴം കഴിഞ്ഞ് കുറഞ്ഞത് 2 മണിക്കൂറേയും കഴിഞ്ഞ് കിടക്കാനും പാടുള്ളൂ. അസിഡിക് അഥവാ അമ്ല സ്വഭാവമുള്ള ആഹാരങ്ങൾ കുറയ്ക്കേണ്ടതുണ്ട്. ഫ്രൂട്ട്സിൽ നാരങ്ങ, മുന്തിരി, മുസാമ്പി, പിന്നെ വിനാഗിരി ചേർന്ന ആഹാര സാധനങ്ങൾ, പിക്കിൾസ് മുതലായവ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അസിഡിക് ആയിട്ടുള്ള ഫുഡ് കഴിയുന്നതും ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കണം. ധാരാളം വെള്ളം കുടിക്കണം, അതും അസിഡിറ്റിയെ ഹെൽപ്പ് ചെയ്യും. മാനസിക സംഘർഷം ലഘൂകരിക്കുന്ന യോഗ, മെഡിറ്റേഷൻ എന്നിവയും ഈ റിഫ്ലക്സ് ഡിസീസ് കുറയ്ക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇറുകിയ വസ്ത്രങ്ങൾ കഴിയുന്ന ഒഴിവാക്കുക. വയറിന്റെ പ്രഷർ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അത് റിഫ്ലക്സ് സിംപ്റ്റംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഗർഭിണികളിൽ റിഫ്ലക്സ് ഡിസീസ് കൂടുതലായിട്ട് കാണുന്നു. വയറിലെ യൂട്രസിന്റെ വലിപ്പം കൂടുന്നതോടുകൂടി വയറിന്റെ പ്രഷർ കൂടുകയും റിഫ്ലക്സ് ഡിസീസ് വരുന്നതായിട്ടും ഗർഭിണികളിൽ കാണാറുണ്ട്. 2, വ്യായാമം. വ്യായാമം വളരെ പ്രധാനമാണ് ജീവിതശൈലിയിൽ. 1 മണിക്കൂർ വീതം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നടക്കുക, ജോഗ് ചെയ്യുക ആവാം. പുകവലിയും മദ്യപാനവും ഒഴിവാക്കണം. ഈ 2 കാര്യങ്ങളും അസിഡിറ്റി ഉണ്ടാക്കും എന്നതിൽ തർക്കമില്ല. എങ്കിലും നിക്കോട്ടിനാണ് കൂടുതൽ അപകടകാരി. മദ്യപാനത്തിനേക്കാളും കൂടുതൽ അപകടകാരി പുകവലിയാണ് നമ്മുടെ അസിഡിറ്റിയെ സംബന്ധിച്ചിടത്തോളം.
ഇനി മരുന്നുകളിലേക്ക് വരുമ്പോൾ ആസിഡിനെ

0: നിർവീര്യമാക്കുന്ന മെഡിസിൻസിനെ നമ്മൾ സാധാരണ പറയുന്ന ആന്റാസിഡ്സ് എന്നാണ്. നമുക്ക് ജലൂസിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകളാണ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ആസിഡ് ഉൽപാദനം കുറയ്ക്കുന്ന മരുന്നുകൾ. ഉദാഹരണത്തിന് റൈനിറ്റിഡിൻ, ആസിഡ് ഉൽപാദനം കുറയ്ക്കുന്ന മരുന്നുകൾ, അതിന് ഒമിപ്രസോൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ്. മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതും പ്രധാനമാണ്. ആന്റാസിഡ്സ്, റൈനിറ്റിഡിൻ എന്ന മരുന്നുകൾ ആഹാരത്തിന് ശേഷം കഴിക്കേണ്ടതാണ്. ഒമിപ്രസോൾ പോലെയുള്ള മരുന്നുകൾ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പേ കഴിക്കണം. മരുന്നുകൾ കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ രോഗിക്ക് നെഞ്ചരിച്ചിൽ പോലുള്ള രോഗലക്ഷണങ്ങൾ വളരെ കുറയുന്നതായിട്ട് കാണും. ചിലപ്പോൾ പൂർണ്ണ സുഖം കിട്ടി എന്നുവരെ തോന്നാം. എന്നാൽ ഈ സിറ്റുവേഷനിൽ മരുന്നുകൾ നിർത്താൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം. ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവിൽ തന്നെ കഴിക്കണം. സാധാരണ 6 ആഴ്ചയെങ്കിലും പൂർണ്ണ ഡോസിൽ കഴിച്ചാലേ റിഫ്ലക്സ് ഡിസീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ആ മരുന്നുകൾ ക്രമേണ കുറച്ചു കൊണ്ടുവരാം. 2-3 മാസം കൊണ്ട് ഈ ഒമിപ്രസോൾ പോലെയുള്ള മരുന്നുകൾ ക്രമേണ ഡോസ് കുറച്ചു കൊണ്ടുവരണം. എങ്കിലേ നമുക്കൊരു ശാശ്വതമായ ഒരു റിലീഫ് കിട്ടുകയുള്ളൂ. മരുന്ന് നിർത്തുന്നു, വെയിറ്റ് ചെയ്യുന്നു, പിന്നെയും സിംപ്റ്റംസ് വരികയാണെങ്കിൽ വീണ്ടും കഴിക്കുന്നു, പിന്നെയും നിർത്തുന്നു. ഇങ്ങനെയുള്ള ആവൃത്തി എത്ര തവണ വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. വേറൊരു പ്രധാന കാരണം, നമ്മൾ ചികിത്സ എടുത്ത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ രോഗലക്ഷണങ്ങളിൽ വ്യത്യാസം വരികയാണെങ്കിൽ ശരീരഭാരം കുറയുക, വിളർച്ച ഉണ്ടാകുക, എപ്പോഴെങ്കിലും ഛർദി ഉണ്ടാകുക, അല്ലെങ്കിൽ ഉറക്കത്തിലെ സിംപ്റ്റംസ് വളരെ കൂടുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വയമായിട്ടുള്ള ചികിത്സ ഉടനെ തന്നെ നിർത്തിയിട്ട് വീണ്ടും ഡോക്ടറെ കാണുകയും ഒന്നുകൂടെ പരിശോധനകളെല്ലാം ചെയ്യേണ്ടി വരും. ചുരുക്കത്തിൽ ഗർഡ് എന്ന് പറയുന്നത് വളരെ സാധാരണമായ രോഗമാണ്. 15-20% വരെ ആളുകൾക്ക് ഈ രോഗമുണ്ട്. പലപ്പോഴും ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് ഇതിനെ നിയന്ത്രിക്കാം. നെഞ്ചരിച്ചിൽ സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ പരിശോധന ആവശ്യമാണ്. സ്വയം ചികിത്സ കഴിയുന്നതും ഒഴിവാക്കുക. നെഞ്ചുവേദനയോ നെഞ്ചിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും തീർച്ചയായിട്ടും ആ ലക്ഷണങ്ങൾ അവഗണിക്കരുത്. ചിലപ്പോൾ അതൊരു ഹാർട്ട് അറ്റാക്ക് ആവാം. തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ചെറിയ ലക്ഷണങ്ങൾ പോലും ശരീരം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളാണ്.
1: നെഞ്ചരിച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജലധരൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് പുറമെ പ്രാദേശികവും ആഗോളവുമായ പ്രധാന വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നിരവധി കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റിനൊപ്പം വിദേശകാര്യമന്ത്രി, വാർത്താവിനിമയ മന്ത്രി, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഉന്നതതല പ്രതിനിധി സംഘവുമുണ്ട്. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. യുഡിഎഫ് സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി എസി മൊയ്തീന് 35 വോട്ടും ബിജെപി സ്ഥാനാർത്ഥി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലപ്രഖ്യാപനത്തിനുശേഷം മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു.

0: വിളിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ലഭ്യമാക്കുക എന്നതാകും സ്പീക്കർ എന്ന നിലയിൽ തന്റെ പ്രധാന കടമയെന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി.
1: ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എന്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ.
0: മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറ്റംഗങ്ങളും സ്പീക്കർക്ക് അനുമോദനമർപ്പിച്ചു. പരിണിതപ്രജ്ഞനായ സാമാജികൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ എന്ന നിലയിൽ എല്ലാവർക്കും മാതൃകയാണെന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. ദീർഘമായ പരിചയസമ്പത്തിനുടമയാണ് അദ്ദേഹമെന്നും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നുള്ള വൈവിധ്യമാർന്ന രാഷ്ട്രീയ അനുഭവ പശ്ചാത്തലം തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ടെന്നും ശ്രീ പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. സ്പീക്കർക്ക് പൂർണ്ണ സഹകരണം ഉറപ്പു നൽകിയ ബി ജെ പി അംഗം രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സഭയ്ക്ക് സാധിക്കട്ടെയെന്നും ആശംസിച്ചു. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിപുലമായ നിയമനിർമ്മാണ പരിചയവും പാർലമെന്ററി സംവിധാനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും സഭയെ നീതിയോടെയും അന്തസ്സോടെയും നയിക്കാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സഹായിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ എംപിമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3, ഝാർഖണ്ഡിൽ 2, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP സി വി ഷൺമുഖം എന്നിവർ രാജിവച്ച ഒഴിവുകളിലേക്കാണ് അടുത്ത മാസം 18 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന പോലീസ്, കേന്ദ്ര സായുധ സേനകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, പ്രാദേശിക ഭരണകൂടം എന്നിവ തമ്മിൽ കൂടുതൽ ഏകോപനമുണ്ടാകണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന BSF പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളും നിരവധി വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും രാജ്യത്തിന്റെ അഭിമാനം എക്കാലവും ഉയർത്തിപ്പിടിക്കാൻ അതിർത്തി രക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം, ക്വാഡ് പദ്ധതികളുടെ പുരോഗതി, ഇൻഡോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യ സംരക്ഷണം എന്നത് ആഗോള പ്രതിബദ്ധത എന്നതിലുപരി സമൂഹങ്ങളും സ്ഥാപനങ്ങളും സർക്കാരുകളും സംയുക്തമായി നിർവഹിക്കേണ്ട പ്രാദേശിക ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. രാജ്യത്താകമാനമുള്ള പ്രാദേശിക സംരക്ഷണ പ്രവർത്തകർക്ക് അദ്ദേഹം ആദരമർപ്പിച്ചു. മൻ കി ബാത് ഉൾപ്പെടെയുള്ള വേദികൾ ഇത്തരം പ്രാദേശികമായ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
3: Conservation cannot depend only on national policies, as care for nature must grow from the grassroots. Nationwide efforts are being undertaken for implementing the Kunming-Montreal Global Biodiversity Framework into real action. Programs like Mission Saibhagita encourage people to take part in managing wetlands and ecosystems. This ensures that conservation is inclusive, transparent, and people-driven.

ആഗോളതലത്തിൽ അവബോധം വർദ്ധിപ്പിക്കാനും അവയുടെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ മെയ് 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ന്യൂഡൽഹിയിൽ June 1 നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രഥമ അന്താരാഷ്ട്ര വിക്യാറ്റ് അലയൻസ് ഉച്ചകോടി മാറ്റിവച്ചു. 4 ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യം കണക്കിലെടുത്ത് മാറ്റിവച്ചതിനു പിന്നാലെയാണ് ഇതിനോടനുബന്ധിച്ച് നടക്കാനിരുന്ന വിക്യാറ്റ് ഉച്ചകോടിയും മാറ്റിയത്. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി തുടങ്ങി

0: ാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോളയുടെ വുണ്ടി ബ്യൂഗോ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വകഭേദത്തിനെതിരെ മരുന്ന് വികസിപ്പിക്കാൻ 9 മാസമെങ്കിലും എടുക്കുമെന്നാണ് WHO വിലയിരുത്തുന്നത്. 140-ലേറെ എബോള മരണങ്ങളും 650-ലേറെ പേർക്ക് രോഗബാധയും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് 89 റൺസിന് വിജയിച്ചു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് മരണം. പത്താൻകോട്ട് ജമ്മു ദേശീയപാത 44 ഇന്റർനെറ്റ് ബന്ധിത CCTV ക്യാമറ സ്ഥാപിച്ച് പാകിസ്ഥാൻ ഏജന്റുമാർക്കുവേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഒരാളെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. പത്താൻകോട്ട് സ്വദേശി ബൽജിത് സിംഗ് ആണ് അറസ്റ്റിലായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് വാട്സാപ്പ് ഇഷ്ടഗാനങ്ങൾ. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സാപ്പിൽ സന്ദേശം അയയ്ക്കൂ 9495050600 9495050600. തുടർന്ന് 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 3:00 നാടകഗാനങ്ങൾ, 3:30 മൈലാഞ്ചി മൊഞ്ച്. പുനഃപ്രക്ഷേപണം അവതരിപ്പിക്കുന്നത് ഗാനരചയിതാവ് ബാപ്പു വാവാട്. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, തുടർന്ന് 4:00 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, തുടർന്ന് ആകാശവാണി തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിങ്ങൾ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.

ഇനി കേൾക്കാം മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. വിലകൾ കിലോഗ്രാമിന്. ഇനം നാടൻ മൊത്തവില ചില്ലറവില, മറുനാടൻ മൊത്തവില ചില്ലറവില എന്ന ക്രമത്തിൽ. ചീര പച്ച 20-30, 20-30. ചീര ചുവപ്പ് 20-30, 20-30. കുമ്പളങ്ങ 13-20, 13-20. ഏത്തയ്ക്ക 38-45, 38-45. പാളയംതോടൻ 25-30, 24-30. പാവയ്ക്ക 40-50, 35-45. പയർ 50-60, 35-45. വെള്ളരി 13-20, 12-20. ചേന 23-30, 22-30. കോവയ്ക്ക 35-45, 35-45. മാങ്ങ പച്ച 25-35, 25-35. മത്തൻ 18-27, 18-25. പടവലം 22-30, 20-30. ഇഞ്ചി 110-130. മരച്ചീനി 18-23.

ഞാലിപ്പൂവൻ, മറുനാടൻ മൊത്തവില 45, ചില്ലറ വില 55, പൂവൻ 40-50, റോബസ്റ്റ 26-35, ബീട്രൂട്ട് 40-50, വെണ്ടയ്ക്ക 35-45, ചുരയ്ക്ക 13-20, വഴുതന 25-35, കത്തിരി ഉരുണ്ടത് 25-35, കാബേജ് 22-30, ക്യാരറ്റ് 45-55, കോളിഫ്ലവർ 40-50, കൊത്തമര 35-45, കൂർക്ക 60-70, ചേമ്പ് വലുത് 45-55, ചേമ്പ് ചെറുത് 35-45, മുരിങ്ങക്കായ 35-45, ബീൻസ് 95-110, പച്ചമുളക് 40-50, കറുനാരങ്ങ 55-65, ചെറുനാരങ്ങ 4-5, സവാള 19-22, ചെറിയ ഉള്ളി 50-60, ഉരുളക്കിഴങ്ങ് 22-30, തക്കാളി 42-46, അമരപ്പയർ 60-70. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 40, മൊത്തവില 41. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 20, മൊത്തവില 21. നിങ്ങൾ കേട്ടത് മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം.

പ്രിയരെ, ഇപ്പോൾ കേൾക്കാം വാട്സ്ആപ്പ് ഇഷ്ടഗാനങ്ങൾ. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സ്ആപ്പ് സന്ദേശം അയക്കേണ്ട നമ്പർ 9495050600. ആദ്യം കേൾക്കാം മങ്കടയിൽ നിന്നും സുരേഖ ആവശ്യപ്പെട്ട ഗാനം, ദൃശ്യം എന്ന ചിത്രത്തിലെ മാരുവിൽ എന്ന് തുടങ്ങുന്ന ഗാനം. പാടിയത് നജീം അർഷാദ്.

0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
2: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: രാമപുരത്തു നിന്നും സൂര്യകിരൺ, ഗൗരി പാർവതി എന്നിവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന ചിത്രത്തിലെ സാമ്പ്രാണി പെൺതിരി എന്ന് തുടങ്ങുന്ന ഗാനം. പാടിയവർ അദീബ് മുഹമ്മദ്, അങ്കിത് മേനോൻ. രചന വിനായക് ശശികുമാർ. സംഗീതം അങ്കിത് മേനോൻ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: കാളികാവ് ആമപ്പൊയിൽ നിന്ന് രമ്യ ബാബുട്ടൻ, ആനന്ദ്, ആര്യനന്ദ, സിന്ധു രാമകൃഷ്ണൻ എന്നിവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ പിന്നെയും പിന്നെയും എന്ന് തുടങ്ങുന്ന ഗാനം. പാടിയത് യേശുദാസ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: മാറഞ്ചേരിയിൽ നിന്നും ഷീന ശശി കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിലെ ആലാപനം എന്ന് തുടങ്ങുന്ന ഗാനം. പാടിയത് യേശുദാസ്. ബിജു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ഇളയരാജ.

0: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ 1000 എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ജാസ്മിൻ ചോലക്കൽ, MG ശ്രീകുമാർ, ഉണ്ണി മേനോൻ, ചിത്ര എന്നിവരും സംഘവും ചേർന്ന് പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ബാലകൃഷ്ണൻ.

0: മുത്തശ്ശ ഇതേതു പ്ലാന്റാണ്?
1: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
1: എന്തേ
0: ഇത്? എസ് എം എസ് സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: മഴ എത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
4: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
3: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
4: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
5: അമ്പലപ്പടി കോളനിയിൽ നിന്നും ബിൻസി, കിങ്ങിണി, അമ്പിളി, സുബി, സൂസി എന്നിവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ എന്തേ ഇന്നും വന്നില്ല എന്ന് തുടങ്ങുന്ന ഗാനം. പി ജയചന്ദ്രനും എരഞ്ഞോളി മൂസയും സംഘവും ചേർന്ന് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സന്നിധാനന്ദൻ. സംഗീതം വിദ്യാസാഗർ.

0: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ട് ആക്കാനുള്ള ബെസ്റ്റ് ടൈം.
3: മഴയെത്തും അലക്കി ഉണക്കാം,
2: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
3: ശുദ്ധജലം കുടിക്കാം.
2: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
3: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: പ്രണയകാലം എന്ന ചിത്രത്തിലെ ഒരു വേനൽപ്പുഴയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മുളയങ്കാവിൽ നിന്നും സാന്ദ്ര. പാടിയത് രഞ്ജിത്ത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: മണ്ണാർക്കാട് നാട്ടുകലിൽ നിന്നും KP അബൂബക്കർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ ചന്ദന ലേപ സുഗന്ധം എന്ന് തുടങ്ങുന്ന ഗാനം. പാടിയത് യേശുദാസ്. K. ജയകുമാറിന്റെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം.

തിളക്കം എന്ന ചിത്രത്തിലെ നീയൊരു പുഴയായ് എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വേങ്ങരയിൽ നിന്ന് ജിതു പ്രസന്ന രാജൻ, പാടിയത് ജയചന്ദ്രൻ, രചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: ഇതുവരെ കേട്ടത് വാട്സാപ്പ് ഇഷ്ടഗാനങ്ങൾ. സന്ദേശമയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
1: FM പ്രധാന വാർത്തകൾ.
0: 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഈ മാസം 29th ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ പുതിയ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം നടത്തും. നാളെ മുതൽ ഈ മാസം 28 വരെ സഭ സമ്മേളിക്കില്ല. June 1 to 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചയായിരിക്കും സഭയിൽ. അടുത്ത മാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കർ പദവിയെന്നാൽ രാഷ്ട്രീയ ഇടവേളയല്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോൺഗ്രസ് ദൌത്യമേൽപ്പിച്ചപ്പോൾ 100% സംതൃപ്തനായിരുന്നുവെന്നും നിയമസഭയിലെ നവാഗതകർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ മുന്നിലുണ്ടാവുമെന്നും സ്പീക്കറായി ചുമതലയേറ്റ ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യാതിർത്തികൾ കൂടുതൽ ഭദ്രമാക്കാൻ സ്മാർട്ട് ബോർഡർ പദ്ധതി നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഡൽഹിയിൽ അതിർത്തി രക്ഷാ സേനയിൽ പുതുതായി ചേർന്ന സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത്ഷാ. ഇന്ത്യയുടെ Chandrayaan-3 ദൌത്യത്തിന് 2026 ഗോഡാർഡ് ആസ്ട്രോനോട്ടിക്സ് അവാർഡിന് അർഹമായതിൽ ബഹിരാകാശ സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് സന്തോഷം അറിയിച്ചു. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോനോട്ടിക്സ് ആന്റ് അസ്ട്രോനോട്ടിക്സ് ആണ് അവാർഡ് ഏർപ്പെടുത്തിയത്. CBSE വിദ്യാർത്ഥികൾ 9th class മുതൽ 3 നിർബന്ധമായും പഠിക്കണമെന്ന നയത്തിനെതിരെ സമർപ്പിച്ച ഹർജി അടുത്ത ആഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പരാതി മുതിർന്ന അഭിഭാഷകൻ മുകുൾ രോഹത്ഗിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കോടതി പരിഗണിക്കാമെന്ന് അറിയിച്ചത്. SSLC, THSLC, AHSLC എന്നീ പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവയ്ക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. വൈകിട്ട് 4 അപേക്ഷ സമർപ്പിക്കാം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
4: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
5: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ MyG-യിലേക്ക് വരൂ.
6: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
5: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
6: MyG ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744550424.
9: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
11: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
12: സാന്ത്വനത്തിന്റെ കരസ്പർശം.
13: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 12-075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ്.

2:19-ലും 16:324 മംഗളൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34-ലും 16:650 കന്യാകുമാരി മംഗളൂർ പരശുറാം എക്സ്പ്രസ് 2:55-നും 22:609 മംഗളൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 2:59-നും തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56-609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54-ന് എത്തിച്ചേരും.

0: ട്രെയിൻ സമയം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
3: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.

0: in Hyderabad today. The match will start at 7:30 p.m. Earlier, Gujarat Titans defeated Chennai Super Kings by 89 runs at the Narendra Modi Stadium in Ahmedabad last night. Chasing a target of 230 runs set by Gujarat Titans, Chennai Super Kings were all out for 140 in 13.4 overs. Benchmark domestic equity indices were trading around 0.7% higher in afternoon trade today. The Sensex climbed 535 points to 75,718, while the Nifty rose 154 points to 23,808 when reports last came in. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds discussion with President of Cyprus, Nikos Christodoulidis, in New Delhi. Says India and Cyprus aim to double investment flows in next 5 years. Election Commission announces biennial elections for 24 Rajya Sabha seats from 10 states on 18th of next month. Supreme Court to hear plea next week against CBSE's three-language compulsory study for Class 9 students from July 1st. IMD issues red alert for severe heat wave over Uttar Pradesh, Madhya Pradesh and Vidarbha till tomorrow. And in IPL cricket, Sunrisers Hyderabad to take on Royal Challengers Bengaluru in Hyderabad this evening. And with that, we end the media news.
1: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 26-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: പണത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പട്ടണത്തിൽ പഠിക്കാൻ അയച്ചയാളാണ് റസ്കോൾനിക്കോ. 1866 റഷ്യയിലാണ് കഥ നടക്കുന്നത്. പണമില്ലാതെ പഠനം മുടങ്ങി, തൊഴിലൊന്നും കിട്ടാതെ ജീവിതം പ്രതിസന്ധിയിലായി, ചുറ്റിലുമാകെ പതിതരും ചൂഷിതരുമായവരെ കണ്ട് രക്തം തിളച്ച് പണക്കാരി ഒരു സ്ത്രീയെ കൊന്നു കൊള്ള ചെയ്യുന്നത് വരെ എത്തി കാര്യങ്ങൾ. പിന്നെ അങ്ങോട്ട് യവനിക ഉയരുമ്പോഴെല്ലാം മനസ്സിന്റെ ഉൾക്കടലിന്റെ ചുഴിച്ചുരുളുകളാണ്. ചുഴറ്റിയെറിഞ്ഞു വീഴുന്നതിനിടയിലും ജീവിതാസക്തിയുടെ തൊടുമധുരങ്ങൾ തൊട്ടുമടങ്ങുന്നുണ്ട്. നിക്കോവ് പച്ച പരമാർത്ഥിയെന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാരൻ റസുമഹീൻ കഥയിലുടനീളമുണ്ട്. നിക്കോവിന്റെ പനിയും മനോരോഗവും ചികിത്സിക്കാൻ വരുന്ന ഡോക്ടറാണ് സോസിമോഫ്. 3 കൊല്ലം കഴിഞ്ഞ് പ്രതീക്ഷയോടെ മകനെ കാണാനെത്തുന്ന അമ്മയെയും പെങ്ങൾ ഡോണിയയെയും ഇപ്പോൾ സ്വീകരിക്കുന്നത് റസുമഹീനാണ്. ഡോണിയയുടെ ഭാവി വരൻ ലൂഷൻ ആർക്കും അത്ര പിടിച്ചിട്ടില്ല. കുടിച്ചൽപ്പം ഓവറാണെങ്കിലും റസുമഹീൻ പ്രിയങ്കരനാകുന്നു. അയാളുടെ കണ്ണുകൾ ഏതോ അലസ നയനങ്ങൾ ഉടക്കിയോ.
3: നമ്മൾ അപ്പോ ഇറങ്ങിയത് നന്നായി.
4: റസുമഹീൻ, നീ മോന്റെ ജീവൻ രക്ഷിച്ചില്ലേ, നീ അവനെ നോക്കിക്കോണം.
3: ധൈര്യമായിട്ട് അമ്മ വയ്ക്കോ.
5: റസുമഹീനുള്ളത് ചേട്ടന് വലിയൊരു ആശ്വാസമായി അല്ലേ?
3: ഡാണാ മോളെ, നീ എന്നെ മനസ്സിലാക്കുന്നു. നീ ഒരു മാലാഖയാണ്.
4: നീ അവന്റെ അടുത്ത് ചെന്നിരിക്കെ, ഞങ്ങൾ പൊക്കോളാം.
3: ഷോ, നിങ്ങൾ ഒറ്റയ്ക്ക് വിടില്ല. ഈ റസുമഹീൻ തടി പോലെ ഇവിടെ നിൽക്കുമ്പോ ഒറ്റയ്ക്കോ? നിങ്ങൾ ഒറ്റയ്ക്ക് പോവാനോ? ഷോ, അത് പറ്റില്ല.
5: നമുക്ക് നടക്കാം.
3: ഞാനൊരു വിഡ്ഢിയാണ്. കുറച്ചകത്താക്കിയിട്ടുണ്ടെന്നുള്ളത് ശരി, ബോധം പോയിട്ടില്ല. നിനക്ക് ബോധമൊന്നും പോയിട്ടില്ല. പക്ഷെ എങ്ങനെ കുടിക്കാതിരിക്കും? ലൂഷിനുമായുള്ള വഴക്ക് അത്രയ്ക്കായിരുന്നില്ലേ? ഓ, എന്തൊരു വാദപ്രതിവാദമായിരുന്നു.
4: പിണക്കിയാണോ ലൂഷിനെ അവൻ അയച്ചത്?
3: ഇന്നല്ലാതെ പോയിട്ട് തോന്നുന്നു.

0: 14 തെറ്റെങ്കിലും ചെയ്യാതെ നിങ്ങൾക്കൊരു ശരീരത്താനാവില്ല. ഒരുപക്ഷെ 114 നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു തെറ്റും ചെയ്യാൻ പാടില്ലെന്നല്ലേ? മറ്റാരുടെയെങ്കിലും മാർഗത്തിലൂടെ തെറ്റ് വരുത്തുന്നതിനേക്കാൾ ഭേദമാണ് സ്വന്തം മാറ്റത്തിലൂടെ തെറ്റ് വരുത്തുന്നത്.
1: കൊള്ളാമല്ലോ രസമുഖീൻ നിങ്ങളുടെ ദർശനം.
0: മറ്റുള്ളവരുടെ ആശയങ്ങൾ ആശ്രയിച്ച് ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളത് ശീലിച്ചു പോയി. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ?
1: അതെ, ശരിയാണ് റസുമുഹീൻ. 100% നീ പറയുന്നത് ശരിയാണ്.
0: എനിക്കിപ്പോ മുട്ടുകുത്തി നിന്ന് അമ്മയുടെ കൈകളിൽ ചുംബിക്കണം, എന്നും ചുംബിക്കണം.
1: പെരുവഴിയിൽ നിന്നോ? എന്താ നിനക്ക് ബോധമില്ലേ?
0: ഇല്ല, ഞാനിതാ മുട്ടുകുത്തുന്നു, ഞാനിതാ മുട്ടുകുത്തുന്നു. അമ്മ ആ കൈകളെങ്കിൽ തരും. അമ്മ
1: എന്ത് ഭ്രാന്താണിത്? നിർബന്ധമാണെങ്കിൽ ഇതാ എന്റെ കൈകൾ.
0: ഞാൻ ഈ കൈകളിലൊന്ന് മുത്തിക്കോട്ടെ അമ്മേ.
1: എണീക്ക് രസമുഖീൻ, എണീക്ക്. അമ്മയുടെ കൈ ചുംബിച്ചു കഴിഞ്ഞല്ലോ.
0: ശരി, ഞാൻ എണീക്കുന്നു. അമ്മ, ഞാൻ നിർഭാഗ്യവാനായൊരു വിഡ്ഢിയാണ്.
1: മോനെ എണീക്ക്, കരയാതെ മോനെ, നീ കരയാതെ.
0: അമ്മ, നിങ്ങളെ സ്നേഹിക്കാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല. എന്നാൽ മാന്യനായ ഏതൊരുവന്റെയും കടമയാണ് നിങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കുക എന്നത്.
1: നമ്മുടെ താമസ സ്ഥലം അവിടെയല്ലേ? വന്നതറിഞ്ഞില്ല.
0: ഇവിടെ നിങ്ങളെ പാർപ്പിച്ച ഒറ്റ കാരണം മതി നിക്കോവ് നിങ്ങളുടെ ലൂഷിനെ ആട്ടി പുറത്താക്കിയത് ന്യായീകരിക്കാൻ.
1: അതെന്താ അങ്ങനെ?
0: ഇത്തരം വൃത്തികെട്ട ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുവാൻ അയാൾ എങ്ങനെ ധൈര്യപ്പെട്ടു? അപമാനകരും കുടിയന്മാരും അഭിസാരികകളുമുള്ള ഇവിടെയാണോ മാന്യകളായ നിങ്ങളെ?
1: നമ്മുടെ സ്ഥലം എത്തി.
0: നിങ്ങളുടെ ഭാവി വരൻ ഒരു വൃത്തികെട്ടവനാണ്, ഒരു ദുർമാർഗി. എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്?
1: നിങ്ങൾ കാര്യങ്ങൾ മറന്ന് സംസാരിക്കുന്നു രസമുഖീൻ. ഇനി ഈ വിഷയം വേണ്ട.
0: അതെ, നിങ്ങൾ പറയുന്നതാണ് ശരി. ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഞാനത് ലജ്ജിക്കുന്നു. ക്ഷമിക്കണം, വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. രാത്രി ഡോക്ടർ വരും, ഇവിടെ തന്നെ ഇന്ന് തങ്ങും. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം.

0: കഥക തുറക്കണ്ട അമ്മേ, മോൻ സുഖമായിട്ടിരിക്കുന്നു, പോത്തുപോലെ കിടന്നുറങ്ങുകയാ. നസ്താസ്യ അവന്റെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ തിരിച്ചെത്തുന്നത് വരെ പോകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡോക്ടറെ കൊണ്ടുവരാൻ പോവുകയാണ്. അദ്ദേഹം എല്ലാം പറയും. പിന്നെ ഞാൻ അകത്തേറുന്നില്ല. ആ വാതില് പൂട്ടിയേക്കുക, ഞാൻ പോവുക.
1: ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു പയ്യനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എത്രമാത്രം സമർത്ഥനും അർപ്പണബോധമുള്ളവനുമായ ചെറുപ്പക്കാരൻ.
2: റസ്മുഹീനല്ലേ, എന്ത് മാന്യമായ പെരുമാറ്റം! ഇടയ്ക്കൊന്ന് ഓവറാക്കി, സാരമില്ല, 80 മാർക്ക് കൊടുക്കല്ലേ.
1: ആ ഇനി ഡോക്ടർ വരും, എന്നിട്ട് കിടക്കാം.

0: ഞാൻ ഡോക്ടർ സോസിമോ. നിക്കോവിന്റെ ആരോഗ്യനിലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ സമാധാനമായിട്ടിരിക്കെ.
1: അവൻ തീരെ അവശനല്ലേ?
0: കുഴപ്പമില്ല, എല്ലാം നേരെയാകും. അവനെന്തോ മനസ്സിലൊരാഘാതമേറ്റിട്ടുണ്ട്. ഇനി ആഘാതങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് കുടുംബാംഗങ്ങളാണ്.
1: ചേട്ടന് എന്ത് രോഗമാണ് ഡോക്ടർ?
0: രോഗമോ? രോഗമൊന്നുമില്ല, മാനസികമായ എന്തോ ആഘാതം.

0: കുഴപ്പമില്ല, നന്നായി രണ്ടു മൂന്ന് ദിവസം ഉറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ. കൂട്ടത്തിൽ അപസ്മാരവുമുണ്ടല്ലേ.
1: ഡോക്ടർ അടുത്താണോ താമസിക്കുന്നത്?
0: അതെ. അപ്പോ നമുക്ക് നാളെ കാണാം. ഇനി നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ.
1: ശരി ഡോക്ടർ.
0: നല്ല അമ്മയും മോളും സ്നേഹസമ്പന്നരാണവർ. റസ്കോൾനിക്കോവിനെ ജീവന തുല്യം സ്നേഹിക്കുന്നവർ.
2: ഒരു പനി വന്നപ്പോ ഓടി ഇങ്ങ് വന്നില്ലേ രണ്ടും കൂടി?
0: അവന്റെ സഹോദരിക്ക് എന്തൊരു ഭംഗി, ഹൃദ്യമായ പെരുമാറ്റം.
2: മതി, ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ. ഡോണിയെ പറ്റി നിങ്ങൾ ഒരു അഭിപ്രായവും പറയണ്ട. ഇതൊക്കെ മനസ്സിലായോ കാര്യത്തിന്റെ കിടപ്പ്?
0: മനസ്സിലായേ
2: ഡോക്ടറെ. കാര്യമൊക്കെ ശരി, നിങ്ങളുടെ ഒരു നല്ല മനുഷ്യനൊക്കെ തന്നെ. എന്നാലേ നിങ്ങൾക്ക് ചില ദൗർബല്യങ്ങളുണ്ട്. സ്ത്രീ വിഷയത്തിൽ എനിക്കത്ര വിശ്വാസം പോരെ. തിന്ന് താടിച്ച് കൊഴുത്ത് അലസ ജീവിതം നയിക്കുന്നവൻ.
0: എനിക്ക് മനസ്സിലായി അവന്റെ സഹോദരിയുടെ മേലുള്ള നിന്റെ കരുതൽ.
2: നിങ്ങൾ ഡോക്ടർമാർ സുഖകരമായ തൂവൽ ശയ്യയിൽ ഉറങ്ങുമ്പോൾ വാതിൽക്കൽ വന്ന് മുട്ടുന്നത് പാവപ്പെട്ട രോഗികൾ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം രോഗികളുടെ അടുത്തേക്ക് സന്തോഷത്തോടെ പോകാനാവുമോ ഡോക്ടർ? ഇനി മൂന്ന് നാല് വർഷം കഴിയട്ടെ, രോഗികൾ വിളിക്കുമ്പോൾ രാത്രി നിങ്ങൾ എഴുന്നേൽക്കില്ല, ഉറപ്പ്.
0: ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന ഘട്ടമായതുകൊണ്ട് വലുപ്പച്ചെറുപ്പമില്ലാതെ നടക്കുന്നെന്നാണോ?
2: ഡോക്ടർ ഒന്നുമില്ല, വെറുതെ ഒന്ന് പ്രകോപിപ്പിച്ചു, അത്ര തന്നെ. ഇന്ന് ഡോക്ടർ വീട്ടുടമയോട് ചോദിച്ച് ഒരു മുറി വാങ്ങി അവിടെ കൂടുന്നു. നിക്കോവിന് ഒരു കൂട്ടാവും.
0: റസുമിഹിൻ, ഞാനൊരു കാര്യം ചോദിച്ചാൽ മനസ്സിലിരിപ്പ് പറയണം. നിങ്ങൾക്ക് ഡോണിയെ ഇഷ്ടമാണോ?
2: ഇഷ്ടമാണോന്ന് അങ്ങ് ഒറ്റയടിക്ക് ചോദിച്ചാൽ, ഡോക്ടർ, അവൾ വിനയമുള്ളവളാണ്, ലജ്ജാവതി, പരിശുദ്ധ, വേണമെങ്കിൽ ഭീരുവെന്നും വിശേഷിപ്പിക്കാം. കത്തുന്ന സൗന്ദര്യമല്ലേ അവൾക്ക്. അതുകൊണ്ട് ഞാൻ അവളുടെ മുഖത്ത് നോക്കുന്നില്ല.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 26-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. എം ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം, ക്ഷമിക്കണം, മഞ്ജരി പാടിയ ഗാനം ചിത്രം നോവൽ.

ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. അനൂപ് മേനോന്റെ വരികൾ, രതീഷ് വേഗയുടെ സംഗീതം.

മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം ചിത്രം മേക്കപ്പ് മാൻ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

സൈക്കിൾ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും സെസിലി അബ്രഹാമും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. അനിൽ പനച്ചൂരാന്റെ വരികൾ, മെജോ ജോസഫിന്റെ സംഗീതം.

ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം 3 മണിക്ക് നാടകഗാനങ്ങൾ, 3:30 മൈലാഞ്ചി മൊഞ്ച് പുനഃപ്രക്ഷേപണം, അവതരിപ്പിക്കുന്നത് ഗാനരചയിതാവ് ബാപ്പു വാവാട്. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് ആകാശവാണി തിരുവനന്തപുരം റിലേ പരിപാടികൾ, ഇതിൽ 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും.

ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 6 മണിക്ക് പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് GK രാംമോഹൻ, തുടർന്ന് പ്രഭാതഗീതം, 6:25 ട്രെയിൻ സമയം ഇന്നത്തെ വിശേഷം ചരിത്രപഥം, 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, തുടർന്ന് കാലാവസ്ഥ, 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെന്തൽമണ്ണ വിപണി, തുടർന്ന് ചലച്ചിത്രഗാനം, 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം: 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ചാവക്കാട് ആരോഗ്യജാലകം. എന്തുകൊണ്ടാണ് വിളർച്ച ഉണ്ടാകുന്നത്? പെരിന്തൽമണ്ണ EMS മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോദെ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. മഴക്കാല രോഗങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും. പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. അയ്യപ്പ പണിക്കരുടെ മൃത്യുപൂജ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം MN രാജീവ്. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ

ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത, മഴക്കാല ദുരന്തങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ എ കെ അബ്ദുൾ സലീം സംസാരിക്കുന്നു. 7:55 കോരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, ട്രെയിൻ സമയം. 8:05 CHKR നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി, കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചെറാണി, മഞ്ചേരി, രസമുകുളം. 8:20 സേവന വാർത്തകൾ. 8:20 മൌലാന IVF മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം, ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KP രാമനുണ്ണിയുമായി മുനീർ ആമയൂർ നടത്തുന്ന അഭിമുഖം, 3rd ഭാഗം. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 യുവവാണി. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. കഥാനേരം, ടി പത്മനാഭന്റെ വനസ്ഥലി, അവതരണം എൻ സിജേഷ്. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ഹലോ യൂസ്, തത്സമയ പ്രശ്നോത്തരി, വിഷയം ഇന്ത്യയിലെ നദികൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇഷൽ, 12:40 പ്രകാശധാര. 1:00 പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ. 3:00 ഓർമ്മയിൽ ഒരു പാട്ട്. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിങ്ങൾ കേട്ടത് ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.

0: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം, എന്നും രാവിലെ 8:15.
1: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
3: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
4: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
3: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ID കാർഡുമായി വരൂ.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി, ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
0: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30.
0: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
6: കണ്ടംകുളത്തി പ്രസവരക്ഷ.
7: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
7: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്.

0: എന്നും രാവിലെ 8-5
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8-10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7-5 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
5: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
5: ഇന്ന് തന്നെ സ്കൂൾ ID കാർഡുമായി വരൂ.
4: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
9: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
10: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
11: LED ടിവി വാങ്ങുമ്പോൾ 6,000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21,000 രൂപ വരെ ക്യാഷ് ബാക്കും.
10: വിട്ടാപ്പിളിൽ ഏജൻസീസ്.

FM പ്രധാന വാർത്തകൾ. ഭീകരവിരുദ്ധ പ്രവർത്തനം, സാങ്കേതികവിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും സൈപ്രസും. സൈപ്രസ് പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16th നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ

16 നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി സഭ ഈ മാസം 29 വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവുവരുന്ന 24 നിയമസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും 18 നടക്കും. എറണാകുളം കിഴക്കമ്പലം ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി കോടതിയെ സമീപിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, കുന്നത്തുനാട് എംഎൽഎ വി പി സജീന്ദ്രൻ എന്നിവരെ വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാർ നിയോഗിച്ചു. എബോള വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട് മുൻകരുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനം. ബക്രീദിനോടനുബന്ധിച്ച് 10 സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വയനാട് കാരാപ്പുഴ ഡാമിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്

0: ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം.
1: FM പ്രധാന വാർത്തകൾ.
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും

0: சமயம்.
1: ട്രെയിൻ നമ്പർ 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4-5, 12617 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 4-23, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4-50, 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5-13 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4-1, 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 3 മണി. കേൾക്കാം നാടകഗാനങ്ങൾ. പി എൽ എൽ സി പാടിയ ഗാനം, നാടകം സുന്ദരമായ ഭൂമി.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിരശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
4: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
5: KPSC ലളിത, ഗ്രേസി സാമുവൽ എന്നിവർ പാടിയ ഗാനം നാടകം തുലാഭാരം.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
0: എന്നും രാവിലെ 7
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: അഗ്നിഗോളം എന്ന നാടകത്തിനു വേണ്ടി PM ഗംഗാധരൻ പാടിയ ഗാനം കേൾക്കാം.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
1: എന്നും രാവിലെ 8:30
0: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: കുരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കോരമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം.

0: എസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM-ൽ സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
1: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈജി പ്രീ മൺസൂൺ സെയിൽ.
2: ഗാഡ്ജറ്റ്സിനൊപ്പം AC, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
1: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ട് ആക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
2: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
4: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
5: മരട് ജോസഫ് പാടിയ ഗാനം, നാടകം വിശക്കുന്ന കരിങ്കാലി.

0: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: എബിസി ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എബിസി ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ കേൾക്കാം മൈലാഞ്ചി മൊഞ്ച്.
1: മൈലാഞ്ചി മൊഞ്ച്.
2: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
1: മൈലാഞ്ചി മൊഞ്ച്.

ഒരു വർഷം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു ഗായിക നമ്മുടെ വിളയിൽ ഫസീലത്ത, അവരുടെ ശബ്ദത്തിലാണ് ഈ പാട്ട് ഞാൻ കേൾക്കുന്നത്. അന്ന് ഞാനതിൻ്റെ ഡിസ്ക്, വലിയ അരക്ക് കൊണ്ടുണ്ടാക്കുന്ന ഡിസ്കിലായിരുന്നു ഈ പാട്ട് അന്ന് വന്നിരുന്നത്. അതെടുത്ത് ഞാൻ പരിശോധിച്ചു. കാരണം എന്താ വെച്ചാൽ, ഈ പാട്ട് ആരാണ് എഴുതിയത്, ആരാണ് സംഗീതം നിർവഹിച്ചത് എന്നൊക്കെ നോക്കുന്നൊരു പതി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പി ടി അബ്ദുറഹ്മാൻ തന്നെ എഴുതിയ പാട്ടാണ്. കല്യാണപ്പാട്ട് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാൽ. ഏതായാലും കല്യാണ പെണ്ണിനോട് തന്റെ മാരൻ, പുതുമാരൻ വരുന്നതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളും അതോടെ കല്യാണത്തിൽ നിന്നുള്ള മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പാട്ടാണ് ഈ പാട്ട്. ഈണം കൊണ്ടും ആലാപനം കൊണ്ടും രചന കൊണ്ടൊക്കെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ആ പാട്ടിന്റെ തുടക്കം ആശിച്ച മാരൻ അണയുന്ന നാളേത് എന്നാണ്. ആശിച്ച മാരൻ അണയുന്ന നാളേത്, ഇനി ആനന്ദം കൽവിൽ ആദരതൽ.

ഈ പാട്ട് എഴുതിയിരിക്കുന്നത് വടകരയിലെ ദിവംഗതനായ എസ് വി ഉസ്മാൻ സാഹിബാണ് ഈ പാട്ടിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഇത് ഈണമിട്ട് പാടിയിരിക്കുന്നത് എം കുഞ്ഞിമൂസ എന്ന നമ്മുടെ പ്രിയങ്കരനായ ഗായകനും സംഗീത സംവിധായകനുമായ വ്യക്തിയാണ്. ഈ പാട്ട് എത്രമാത്രം ശ്രോതാക്കളെ ആകർഷിച്ചു എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എത്ര മനോഹരമായിട്ടുള്ളൊരു ഈണമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുപോലെ ആലാപനത്തിൽ അദ്ദേഹം ഇതിൻ്റെ ഭാവം 100% ഉൾക്കൊണ്ടുകൊണ്ടാണ്

മുസ സൈബി പാട്ട് പാടുന്നത്. ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെടും. ഇന്നലെ രാവിലെ മാറത്തുറങ്ങിയ എന്നാണ് ഈ പാട്ടിന്റെ ആരംഭം. ഞാൻ ആ പാട്ട് പാടിയാൽ ശരിയാവില്ല എന്നതുകൊണ്ടാണ് പാടാതിരിക്കുന്നത്. ഏതായാലും ഈ പാട്ട് നിങ്ങൾ ആസ്വദിക്കുക.

ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ഗാനം ഹൃദയമുരുകി ഒഴുകി വരുന്ന വേദന എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെയുള്ള വളരെ സങ്കടകരമായ രീതിയിൽ ആലപിക്കപ്പെട്ട ഒരു പാട്ടാണ്. വളകിലുക്കിയ സുന്ദരി എന്ന ഒരു കാസറ്റ് ഇറങ്ങിയിരുന്നു. അതിൽ നമ്മുടെ കാനേഷ് പൂനൂര്, അതുപോലെ ജമാൽ കൊച്ചങ്ങാടി തുടങ്ങിയ ആൾക്കാരായിരുന്നു ഗാനരചന നിർവഹിച്ചിരുന്നത്. കെ രാഘവ മാഷ് എന്ന നമ്മുടെ അതിപ്രഗത്ഭനായ സംഗീത സംവിധായകനാണ് അതിൻ്റെ പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്തിരുന്നത്. ആ കാസറ്റിൽ അല്ലെങ്കിൽ ആ ആൽബത്തിൽ ജമാൽ കൊച്ചങ്ങാടി എഴുതിയ വി ടി മുരളി ഏട്ടൻ പാടിയ ഒരു പാട്ടുണ്ട്. വി ടി മുരളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ എന്ന പാട്ടിലൂടെ കേരളീയരായ അല്ലെങ്കിൽ മലയാളികളായ എല്ലാവരുടെയും മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു ഗായകനാണ്. അദ്ദേഹം പാടിയ ഒരു പാട്ടുണ്ട് ആ വളക്കിലുക്കിയ സുന്ദരി എന്ന ആൽബത്തിൽ. അത് തുടങ്ങുന്നത് വാടി വീണ പൂവ് പോലെ എന്നാണ്. ഇത് വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ആ പ്രായവും അത് ഒരു പിതാവിൽ വരുത്തുന്ന വലിയ രീതിയിലുള്ള ബാധ്യത ഉത്തരവാദിത്തങ്ങൾ പ്രശ്നങ്ങളെല്ലാം ആ പിതാവിനെ എത്ര കണ്ട് സദാസമയവും അലട്ടുന്നു ഉണ്ട് എന്നുള്ളതിൻ്റെ ആ വിഷയമാണ് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ജമാൽ കൊച്ചങ്ങാടി സാർ അത് എഴുതിയിരിക്കുന്നത്. രാഘവമാഷിൻ്റെ സംഗീതത്തിൽ അത് വളരെ മനോഹരമായി നമ്മുടെ വി ടി മുരളിയേട്ടൻ ആലപിച്ച പാട്ടാണ്. ആ പാട്ടാണ് മറ്റൊന്ന്.

മൈലാഞ്ചി മുഞ്ചിൽ ഇന്ന് അതിഥിയായി എത്തിയത് ഗാനരചയിതാവ് ബാപ്പു വാവാട്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9846768696. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9846768696.

0: നിർവഹണം മുനീർ ആമയൂർ, സഹായം യു കൃഷ്ണപ്രസാദ്.
1: മൈലാഞ്ചി മുഞ്ച്,
0: മുഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര.
1: മൈലാഞ്ചി മുഞ്ച്.

അറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഈ മാസം 25 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലും അടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയുമരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം.

FM പ്രധാന വാർത്തകൾ. ഭീകരവിരുദ്ധ പ്രവർത്തനം. സാങ്കേതികവിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും സൈപ്രസും. സൈപ്രസ് പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്ത ആഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. 16-ാം നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി സഭ ഈ മാസം 29-ന് വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18-ന്. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും 18-ന് നടക്കും. വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് 5 സെന്റിമീറ്റർ വീതം ഉയർത്താൻ ജില്ലാ കലക്ടർ അനുമതി നൽകി. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എബോള വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട മുൻകരുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനം. ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം

0: ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ തുടങ്ങി 1,101 രൂപയുടെ സാധനങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 56600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരും.

കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56 608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരും.

ഹലോ, ഗുഡ് ഈവനിംഗ്. സമയം 4 മണി. 4 മണി പൂക്കളുടെ സമയമാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നാലുമണിപ്പൂക്കളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ വിദ്യ അനൂപ്.

ഇന്ന് മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ലോകത്തിലെ ഒട്ടുമിക്ക ജീവജാലങ്ങൾക്കും ഭവനം പ്രദാനം ചെയ്യുന്നതിൽ ഉപരി അവയുടെ അഭിവൃദ്ധിക്ക് ആവശ്യമായ ഭക്ഷണം, വെള്ളം, മറ്റ് വിഭവങ്ങൾ എന്നിവയുടെ ഉറവിടമായി വർത്തിക്കുന്നത് ജൈവ വൈവിധ്യമാണ്. പരിസ്ഥിതിയെക്കുറിച്ചും ഈ ഗ്രഹത്തിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം പ്രാദേശിക പ്രവർത്തനങ്ങളിലൂടെ ആഗോള പുരോഗതി എന്നതാണ്. ആഗോളതലത്തിലുള്ള ജൈവ വൈവിധ്യ നാശം തടയുന്നതിൽ പ്രാദേശിക സമൂഹങ്ങളുടെയും വ്യക്തികളുടെയും പ്രവർത്തനങ്ങൾ എത്രത്തോളം പ്രാധാന്യമർഹിക്കുമെന്ന് ഈ പ്രമേയം വ്യക്തമാക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കൾ. കേൾക്കാനായി ട്യൂൺ ചെയ്യൂ 102.7 മഞ്ചേരി FM.

0: മുത്തശ്ശാ, ഇതേ ഇത് പ്ലാന്റാണ്.
1: ടാഞ്ചറീൻ നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശാ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
1: എന്തേ
0: ഇത്? എസ് എം എസ് സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
4: മഴയെത്തും അലക്കി ഉണക്കാം,
3: ചൂടുവെള്ളത്തിൽ കുളിക്കാം,
4: ശുദ്ധജലം കുടിക്കാം.
3: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
4: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, ദൃഷ്ടി.
6: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
7: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
8: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
9: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
8: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
9: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
8: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
9: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
10: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
9: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
10: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
11: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
12: LED ടിവി വാങ്ങുമ്പോൾ 6,000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21,000 രൂപ വരെ ക്യാഷ് ബാക്കും.
11: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
13: ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഉപകരണങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുമാണ്. ആശയവിനിമയ, വിദ്യാഭ്യാസം, തൊഴിൽ, വിനോദം എന്നിവയിൽ ഇവയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആവശ്യമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ ഒഴിവാക്കാം എന്നറിയാമോ? കേൾക്കാം മുനീർ ആമയൂരിന്റെ വാക്കുകൾ.
14: താജ്മഹലിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനായി നിങ്ങൾ ഒരുപാട് നേരം കാത്തു നിന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഫോട്ടോ കിട്ടി. കിട്ടിയപ്പോഴോ ഒരു 8-ന്റെ പണി കൂടി കൂടെ കിട്ടി. മറ്റാരോ ബാക്ക്ഗ്രൗണ്ടിൽ കയറി നിന്ന് അവരുടെ മുഖം കൂടി ഫോട്ടോയിലുണ്ട്. എന്തു ചെയ്യും? ഇതുപോലെയുള്ള അനുഭവം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടാകാറില്ലേ? ഇതിന് പരിഹാരങ്ങൾ പലതുണ്ട്. AI ഉപയോഗിച്ചുള്ള ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകളിൽ പലതിലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യുവാൻ പറ്റും. അത്തരത്തിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മാർഗമാണ് ഗൂഗിൾ ഫോട്ടോസിലെ മാജിക് ഇറേസർ ഉപയോഗിക്കുക എന്നത്. നമുക്ക് ഫോട്ടോയിൽ ആവശ്യമില്ലാത്ത വ്യക്തികളെയും

0: വസ്തുക്കളെയോ ഫോട്ടോയിൽ നിന്ന് മാന്ത്രികമായി മായ്ച്ചു കളയുവാൻ ഈ മാജിക് ഇറേസറിന് പറ്റും. ഒറിജിനൽ ഫോട്ടോയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. നിങ്ങളുടെ ഫോട്ടോകൾ ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പെർഫെക്റ്റ് ആകട്ടെ മാജിക് ഇറേസർ കൂടെയുള്ളപ്പോൾ.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
4: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
3: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
4: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
5: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: കെഎസ്ആർടിസിയിലെ സൗജന്യ യാത്ര, റിപ്പോർട്ടുകൾ പറയുന്നതെന്ത്? ഷുഹേബ് കൈതർ തയ്യാറാക്കിയ അറിയിപ്പ് കേട്ടുനോക്കാം. അടുത്ത മാസം 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്കായുള്ള സൌജന്യ യാത്ര നടപ്പിലാക്കുമെന്നാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ഭരണത്തിലെത്തിയപ്പോൾ പുറപ്പെടുവിച്ച ആദ്യത്തെ ഉത്തരവുകളിലൊന്ന്. നേരത്തെ UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലും ഏറെ ശ്രദ്ധയാകർഷിച്ച ഒന്നാണ് സ്ത്രീകൾക്ക് KSRTCയിൽ സൌജന്യ യാത്ര നൽകും എന്നുള്ളത്. അത്തരമൊരു വാഗ്ദാനം പുറത്തു വന്നപ്പോൾ തന്നെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. UDFന്

ഭരണം ഉറപ്പായത് മുതൽ സോഷ്യൽ മീഡിയയും ഉറ്റുനോക്കിയിരുന്നത് ഈ വിഷയത്തിലേക്ക് തന്നെ. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരമൊരു നീക്കത്തിനെതിരെ കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സുടമകളുടെ സംഘടന പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. KSRTC സൗജന്യ യാത്ര പ്രൈവറ്റ് ബസ്സുകളെ ഇല്ലാതാക്കും എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രസ്താവന. സത്യത്തിൽ ഈയൊരു പ്രഖ്യാപനം സർക്കാരിന് വലിയൊരു ബാധ്യതയായി മാറുമോ? നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രതിമാസം ഏകദേശം 60 മുതൽ 90 കോടി രൂപ വരെ സർക്കാർ KSRTCക്ക് സബ്സിഡിയായി നൽകേണ്ടി വരുമെന്നാണ്. സാമ്പത്തികമായി വലിയൊരു ബാധ്യത സർക്കാർ അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും അതിനെ കൃത്യമായി ആസൂത്രണം ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അത്തരത്തിൽ പദ്ധതിയെ മുന്നോട്ടു കൊണ്ടുപോകാൻ ഏതൊക്കെ മാർഗങ്ങളാണ് ഉള്ളതെന്ന് അധികൃതരിപ്പോൾ തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. ഈ മാസം 8 മുതൽ 5 ദിവസം KSRTC സ്ത്രീ ട്രാൻസ്ജെൻഡർ യാത്രക്കാരുടെ എണ്ണം എടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കണം, എത്രത്തോളം സാമ്പത്തിക സഹായം സർക്കാർ നൽകേണ്ടി വരും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KSRTC ഗതാഗത സെക്രട്ടറിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം മുഴുവൻ ബസ്സുകളിലും സൌജന്യ യാത്ര അനുവദിച്ചാൽ നഷ്ടം 112 കോടിയായിരിക്കുമെന്നതാണ്. ഓർഡിനറി ബസ്സിൽ മാത്രം നടപ്പിലാക്കുകയാണെങ്കിൽ 57 കോടിയും സിറ്റി ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകളിലാണെങ്കിൽ 65 കോടി നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ നിലനിൽക്കുമ്പോഴും സ്ത്രീകളുടെ സാമൂഹിക മുന്നേറ്റത്തിനും സുരക്ഷിത യാത്രയ്ക്കും വഴിയൊരുക്കുന്ന ഈ ജനക്ഷേമ പദ്ധതി വലിയൊരു നാഴികക്കല്ലാകും എന്നതിൽ തർക്കമില്ല. അതിനാൽ പ്രതിസന്ധികൾ മറികടന്ന് പദ്ധതി കൃത്യമായ ആസൂത്രണത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങളെ ഏറെ പ്രതീക്ഷയോടെയാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത്. റിപ്പോർട്ട് തയ്യാറാക്കിയത് ഷുഹൈബ് കൈത്തറ.

0: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് നേരാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: മഴയെത്തും മുമ്പേ ഓഫറുകളുടെ ഇടിവെട്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ.
6: ഗാഡ്ജറ്റ്സിനൊപ്പം എസി, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവയിൽ 75% വരെ വിലക്കിഴിവ്.
5: മഴക്കാലത്തിന് മുമ്പേ നിങ്ങളുടെ വീടിനെ സ്മാർട്ടാക്കാൻ ഇതാണ് ബെസ്റ്റ് ടൈം.
6: ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രം.
7: വിളർച്ച അഥവാ അനീമിയ എന്ന അവസ്ഥയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. മതിയായ ശ്രദ്ധ കൊടുക്കാതെ ഗുരുതരമാകുന്ന അവസ്ഥ ഈ രോഗത്തിനുണ്ടാകാറുണ്ട്. എന്താണ് വിളർച്ച അഥവാ അനീമിയ? കൂടുതലറിയാൻ കേൾക്കൂ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗ മേധാവിയും പ്രൊഫസറുമായ KK പുരുഷോത്തമന്റെ വാക്കുകൾ.
8: ലോകജനതയുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോഷകാഹാരക്കുറവാണ്. അതിൽ എടുത്തു പറയേണ്ടത് പോഷകാഹാരക്കുറവ് കൊണ്ടുണ്ടാവുന്ന വിളർച്ചയാണ്. എന്താണ് വിളർച്ച അഥവാ അനീമിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും പ്രാണവായു, ഓക്സിജൻ എത്തിക്കുന്ന ശ്വേതാണുക്കളുടെ കുറവാണ്. ശ്വേതാണുക്കളിൽ അടങ്ങിയിട്ടുള്ള ഹിമോഗ്ലോബിൻ എന്ന പിഗ്മെന്റ് ആണ് പ്രാണവായുവിനെ ഓരോ സെല്ലുകളിലേക്കും എത്തിക്കുന്നത്. ശ്വേതാണുക്കളുടെ കുറവ് ഉണ്ടാവുമ്പോൾ ഇതിന് കോട്ടം വരികയും അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ശ്വേതാണുക്കളുടെ കുറവ് ഉണ്ടാവുന്നത്? ഏതൊരു കാര്യത്തിൻ്റെയും കുറവുണ്ടാവുന്നത് അതിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴും അത് ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമ്പോഴും ആണല്ലോ. ശ്വേതരക്താണുക്കൾ ഉണ്ടാവുന്നത് മജ്ജയിൽ നിന്നാണ്, റെഡ് ബോൺ മാരോ. മജ്ജയിൽ നിന്ന് ഉണ്ടാവുന്നതിൽ കുറവ് സംഭവിക്കുമ്പോൾ ശ്വേതാണുക്കളുടെ എണ്ണം കുറയാം. അതല്ലെങ്കിൽ ഉണ്ടായ ശ്വേതാണുക്കൾ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പതിയെ പതിയായോ അല്ലെങ്കിൽ ഒന്നിച്ചു തന്നെയോ രക്തം നഷ്ടപ്പെട്ടു പോകുന്ന പല പല അവസ്ഥകളുമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം പൈൽസ്, മുലക്കുരു, അതുമല്ലെങ്കിൽ മാസക് മുറയോട് അനുബന്ധിച്ച് പതിവിലും കൂടുതലുള്ള രക്തനഷ്ടം, അതുമല്ലെങ്കിൽ ജന്മനാ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ, ഹിമോഫിലിയ പോലുള്ള അസുഖങ്ങൾ, അവിടെയൊക്കെ രക്തം നഷ്ടപ്പെട്ടു പോയിട്ടാണ് രക്തക്കുറവ് ഉണ്ടാകുന്നത്. കാലങ്ങളായി നമുക്കറിയാവുന്ന മറ്റൊരവസ്ഥയാണല്ലോ കൊക്കപ്പുഴു ബാധ, ഹുക്കുവേം. നമ്മളെ വയറിന്റെ ഉള്ളിൽ സ്മോൾ ഇൻ്റെസ്റ്റൈൻ, ചെറുകുടലിന് കടിച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന കൊക്കപ്പുഴുക്കൾ മാസങ്ങൾ കൊണ്ട് തന്നെ ഈ വളർച്ചയെന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം. ഇങ്ങനെ രക്തം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഓരോ പ്രായക്കാരിലും ഓരോ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. പക്ഷെ മറ്റൊരു കാര്യം, ശ്വേതരക്താണുക്കൾ അതിന്റെ ആയുസ് എത്തുന്നതിന് മുമ്പ് തന്നെ അത് നശിച്ചു പോകുന്ന അവസ്ഥകൾ, ഹിമോളിറ്റിക് ഡിസീസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ശ്വേതരക്താണുവിന് 120 ദിവസത്തോളം ആയുസ് ഉണ്ട് എങ്കിൽ ശ്വേതരക്താണു മജ്ജയിൽ നിന്ന് പുറത്തേക്ക് വന്ന് 10 ദിവസം കഴിയുമ്പോഴേക്കും അത് നശിച്ചു പോകുന്ന അവസ്ഥ. നമുക്കറിയാം തലസീമിയാസ്, സിക്കിൾ സെൽ അനീമിയാസ്, സ്പെറോസൈറ്റോസിസ് എന്നൊക്കെയുള്ള രോഗാവസ്ഥകൾ ഇത്തരത്തിലുള്ളവയാണ്. അവർക്ക് അടിക്കടി ഓരോ മാസത്തിലും ചിലപ്പം രക്തം സ്വീകരിക്കേണ്ടി വരും. അവർക്ക് ഹിമോഗ്ലോബിൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, നിലനിർത്തിക്കൊണ്ടുപോകണമെങ്കിൽ.
5: മഴയെത്തും മുമ്പേ ഇതാണ് വീടിനെ സ്മാർട്ടാക്കാനുള്ള ബെസ്റ്റ് ടൈം.
6: മഴയെത്തും അലക്കി ഉണക്കാം.

0: വെള്ളത്തിൽ കുളിക്കാം,
1: ശുദ്ധജലം കുടിക്കാം.
0: വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ എന്നിവയ്ക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി പ്രീ മൺസൂൺ സെയിൽ
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
6: മോളുടെ പ്രസവത്തീയതേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
5: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

0: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
4: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
5: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
7: നിങ്ങൾ കൃഷി ചെയ്യുന്നവരിൽ താൽപര്യമുള്ളവരാണോ? കൃഷി സംബന്ധമായ നമുക്കറിയാത്ത അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കൃഷി സംബന്ധിച്ച ഏതാനും അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം.
8: കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ ദീർഘിപ്പിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയത്. സ്മാർട്ട് കൃഷി

0: രീതികൾ, കാർഷിക ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 മണി. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഫോൺ നമ്പറുകൾ പറയാം: 9778436265, മറ്റൊരു നമ്പർ 0487243832. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലോ ഗൂഗിൾ ഫോം മുഖേനയോ അയക്കാം. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് അയക്കേണ്ട വിലാസം: ഡോക്ടർ KP സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 680656. നമ്പരുകൾ ആവർത്തിക്കാം: 9778436265, 0487243832. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാം. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ജൂൺ 15, അതായത് അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 85478372256 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. ആവർത്തിക്കാം: celkau@gmail.com, ഫോൺ നമ്പർ 85478372256. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്കായി നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡിന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 2026 SSLC പരീക്ഷയിൽ 8A+ മുതൽ ഫുൾ A+ വരെ വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. മാർക്ക് ലിസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, രക്ഷകർത്താവിന്റെ ക്ഷേമനിധി ബോർഡ് പാസ്ബുക്കിന്റെ ഫോട്ടോ പതിച്ച പേജ്, കുടുംബവിവര പേജ്, വിഹിത മടവ് രേഖപ്പെടുത്തിയിട്ടുള്ള പേജ് എന്നിവയുടെ പകർപ്പ്, വിദ്യാർത്ഥിയുടെ ആധാറിന്റെയും പാസ്ബുക്കിന്റെയും കോപ്പി, ഫോട്ടോ എന്നിവ ഹാജരാക്കണം. 2 സെറ്റ് അപേക്ഷകൾ അനുബന്ധ രേഖകൾക്കൊപ്പം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 23, അതായത് നാളെയാണ്. ബന്ധപ്പെടാൻ ഫോൺ നമ്പറുണ്ട്: 0471232548 3, 0471232548 3.
1: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ID കാർഡുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: ആയിഷ ഗർഭിണിയാണോലേ?
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
7: ഹാ, അതപ്പൊ നന്നായെ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
5: തന്നെയോ? അതേതായാലും നന്നായി.
7: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
5: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
8: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:30.

0: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
2: സാന്ത്വനത്തിന്റെ കരസ്പർശം.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
2: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
5: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
5: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: ശരീരത്തിന്റെ ഒരു വശത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ പേശികളുടെ ചലനശേഷി പൂർണമായോ ഭാഗികമായോ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ആയുർവേദ ചികിത്സയെക്കുറിച്ചും ഇന്ന് നമ്മളോട് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ആയുർവേദ ഡോക്ടറായ ജി വിനോദ് കുമാർ.
7: മസ്തിഷ്കത്തിൽ വിവിധ കാരണങ്ങളാൽ തകരാറുണ്ടായി ശരീരഭാഗങ്ങളിൽ തളർച്ചയുണ്ടാകുന്നതിനെ സ്ട്രോക്ക് എന്ന് സാമാന്യമായി പറയാം. മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്താണോ തകരാറ് സംഭവിക്കുന്നത് ആ ഭാഗം നിയന്ത്രിക്കുന്ന ശരീരഭാഗങ്ങളിലായിരിക്കും പ്രവർത്തനം.

0: വൈകല്യം ഉണ്ടാകുക. ഇന്ത്യയിൽ 100,000 ആളുകളിൽ 160 പേർക്ക് വരെ സ്ട്രോക്ക് ഉണ്ടാകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സർവ്വസാധാരണമായി കാണുന്ന സ്ട്രോക്ക് പക്ഷാഘാതം അഥവാ ഹെമിപ്ലീജിയ ആണ്. ശരീരത്തിന്റെ വലതുഭാഗമോ ഇടതുഭാഗമോ തളർന്ന് ബലക്കുറവും പ്രവർത്തനമാന്ദ്യവും ഉണ്ടാകുന്ന അവസ്ഥയാണിത്. മസ്തിഷ്കത്തിന്റെ ഇടതുഭാഗം ശരീരത്തിന്റെ വലതുഭാഗത്തെ പ്രവർത്തനങ്ങളെയും വലതുഭാഗം ഇടതുഭാഗത്തെ പ്രവർത്തനങ്ങളെയുമാണ് നിയന്ത്രിക്കുന്നത്. ഈ മസ്തിഷ്ക ഭാഗങ്ങളിൽ നിന്നുദ്ഭവിക്കുന്ന നെർവ്സ് അഥവാ നാഡികൾ ആണ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അതിനാൽ മസ്തിഷ്കത്തിൽ തകരാറ് സംഭവിക്കുന്നതിന്റെ എതിർഭാഗത്തായിരിക്കും ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ കാണുക. സ്ട്രോക്ക് ഉണ്ടാകുവാനുള്ള കാരണങ്ങളെ പരിശോധിക്കാം. മസ്തിഷ്കത്തിന്റെ ഏതെങ്കിലും ഭാഗത്തേക്കുള്ള രക്തചക്രണത്തിന് തടസ്സം നേരിടുമ്പോഴാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത്. ഇപ്രകാരം തകരാറ് സംഭവിക്കുമ്പോൾ ഏതു രക്തധമനികൾക്കാണോ തകരാറ് സംഭവിച്ചത് അത് പോഷിപ്പിക്കുന്ന മസ്തിഷ്ക കോശങ്ങൾ നശിക്കുന്നു. അപ്രകാരം ആ ഭാഗം നിയന്ത്രിക്കുന്ന ശരീരഭാഗങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പ്രവർത്തനക്ഷമമല്ലാതായിത്തീരുന്നു. രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞ് അടവുണ്ടാകുക, രക്തധമനികൾ പൊട്ടുക എന്നീ കാര്യങ്ങൾ രക്തചംക്രമണത്തെ തകരാറിലാക്കുന്നു. രക്തധമനിക്ക് പുറത്ത് മസ്തിഷ്കത്തിൽ ഏതെങ്കിലും മുഴകളുണ്ടായി രക്തധമനികളിൽ സമ്മർദ്ദമുണ്ടാക്കുമ്പോഴും രക്തചംക്രമണം തടസ്സപ്പെടും. ഹൃദയത്തിന്റെ തകരാറുകളിൽ ചില സന്ദർഭങ്ങളിൽ അവിടെ നിന്ന് ചെറിയ ക്ലോട്ട് അഥവാ രക്തക്കട്ടികൾ രക്തക്കുഴലിലൂടെ മസ്തിഷ്കത്തിലെത്തി അവിടെയുള്ള ധമനികളിൽ തടഞ്ഞു നിന്ന് രക്തചംക്രമണം തടസ്സപ്പെടുന്നതും എംബോളിസം സ്ട്രോക്കിന് കാരണമാകാം. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഇത്തരം രക്തക്കട്ടകൾ ബ്രെയിനിലെത്താം. അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, അധിക കൊളസ്ട്രോൾ, അമിത മദ്യപാനം, മാനസിക സംഘർഷങ്ങൾ എന്നിവ സ്ട്രോക്കിന് കാരണമാകാം. ആയുർവേദത്തിൽ ഈ രോഗത്തെ പക്ഷാഘാതം എന്നാണ് പറയുന്നത്. ചില ആളുകളിൽ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോകാറുണ്ട്. അർദ്ധിതം അഥവാ ഫേഷ്യൽ പാൾസി എന്ന് ഈ അവസ്ഥയെ പറയുന്നു. പലപ്പോഴും യാതൊരു സൂചനകളുമില്ലാതെയാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു ഭാഗത്തെ കൈകാലുകൾ അനക്കാൻ കഴിയാത്ത അവസ്ഥ. ചില ഘട്ടങ്ങളിൽ മുൻകൂർ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് ബലം കുറഞ്ഞതുപോലെ അനുഭവപ്പെടുക, സ്റ്റെഡിയായി നടക്കാൻ പ്രയാസപ്പെടുക, മുഖം ചെറിയ രീതിയിൽ കൂടുക, ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് തരിപ്പ് അനുഭവപ്പെടുക എന്നിവയാണ് സാധാരണയായി കാണുന്നത്. ശക്തമായ തലവേദനയും ഛർദിയും ചിലരിൽ കാണാറുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ പെട്ടെന്നു തന്നെ നല്ല സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ എത്തിക്കണം. ആദ്യത്തെ ഒരു മണിക്കൂറിനകം ഇപ്രകാരം ചികിത്സിക്കാൻ കഴിഞ്ഞാൽ മസ്തിഷ്ക കോശങ്ങളെ നാശത്തിൽ നിന്ന് രക്ഷിച്ച് സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. ഈ സമയത്തെ ഗോൾഡൻ അവർ എന്ന് പറയുന്നു. പക്ഷാഘാതത്തിന് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സാ പദ്ധതിയുണ്ട്. മസ്തിഷ്ക കോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഔഷധങ്ങളും ചികിത്സാക്രമങ്ങളും ആയുർവേദത്തിലുണ്ട്.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
2: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.

0: നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതരം കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. കുടുംബത്തിനോട്, ബന്ധുക്കളോട്, സമൂഹത്തോട്, അങ്ങനെയങ്ങനെ പലരോടും. ഇതിന്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു ശ്രീമതി അജിത്രി.
1: എന്താണ് കടമ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ ഞെരുങ്ങു. മറ്റ് സഹജീവികളോടും സമുദായത്തോട് പൊതുവെയും ഒരേ പ്രകാരത്തിൽ നമുക്കുള്ള ബാധ്യതയാണ് കടമ എന്ന് പറയുന്നത്. അവശരോടും നിസ്സഹായരോടും നാം എന്തു ചെയ്യണം? എന്താണ് അവരോടുള്ള ബാധ്യത? അവരെ സഹായിക്കുക, രക്ഷിക്കുക എന്നതല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കടമ അതാണ്. കണ്ണു കാണാത്തവരെ വഴി നടക്കുവാൻ സഹായിക്കുക, വിശപ്പുകൊണ്ട് കഷ്ടപ്പെടുന്നവനെ ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തുക, അത് നമ്മുടെ കൂടി കടമയാണ്. അറിവില്ലാത്തവരോട് നമുക്കുള്ള കടമയോ അവർക്ക് വിദ്യാഭ്യാസവും വെളിച്ചവും നൽകുക എന്നതാണ്. അതുപോലെ ഇനി മറ്റൊരു തരക്കാരെ എടുക്കുക. തെറ്റിദ്ധാരണ കൊണ്ട് നമ്മോട് വെറുപ്പോ വിദ്വേഷമോ വെച്ചുകൊണ്ടിരിക്കുന്ന ചിലരെ ആ തെറ്റിദ്ധാരണ തീർക്കുവാനായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് അവരോടുള്ള നമ്മുടെ കടമകളിൽ ഒന്ന്. കൂടാതെ അവരുടെ മനസ്സിലുള്ള വിചാരങ്ങളും അവക്ക് കാരണമായ വസ്തുതകളും ശരിയായി മനസ്സിലാക്കാനും നാം ശ്രമിക്കണം. അവരുടെ സ്ഥാനത്ത് നാം ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഭാവന ചെയ്യുവാൻ നാം സന്നദ്ധരാവണം. നമ്മുടെ കടമ നിർവഹിക്കുന്നതിന് ഇത് രണ്ടും ആവശ്യമാണ്. മാനഹാനിയോ അപജയമോ സംഭവിച്ചതുകൊണ്ട് ദുഃഖിച്ച് മറ്റുള്ളവരിൽ നിന്നും വിട്ടുകഴിഞ്ഞുകൂടുന്ന ചിലരുണ്ടാവാം. ഒരുപക്ഷേ അവർ നമ്മുടെ സുഹൃത്തുക്കളാവാനും മതി. അത്തരക്കാരോട് നാം എന്തു ചെയ്യണം? അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും പകരണം. ഇതുമായും ഈ ദിനവും കടന്നുപോകും എന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് ജീവിതത്തിലേക്ക് ധൈര്യത്തോടെ

കൂട്ടിക്കൊണ്ടുവരണം. ജീവിതമെന്നാൽ സുഖിക്കാനുള്ളത് മാത്രമെന്ന് കരുതുന്ന മണ്ടന്മാരുണ്ട്. അവരോടും ധനികരായ താൻ പോരുമയുള്ള ആളുകളോടും ഉള്ള കടമ ഇതൊന്നും ശാശ്വതമല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് തന്നിൽ താഴ്ന്നവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി വിനിയോഗിക്കുകയാണ് വേണ്ടത് എന്ന് അവരെ ബോധവൽക്കരിക്കുകയാണ്. അടുത്ത ബന്ധുക്കളോടാണ് വലിയ കടമ നിർവഹിക്കാനുള്ളത്. മാതാപിതാക്കളോടും മക്കളോടും അയൽക്കാരോടും കടമ പുലർത്തണം. ആശ്രിതരുണ്ടെങ്കിൽ അവരോടും സുപ്രധാന കടമകളുണ്ട്. നാടിനോടും കടമകളുണ്ട്. നാടെന്നത് മണ്ണും മരവും വിണ്ണും മാത്രമല്ല, നന്മയും സംസ്കാരവും മേളിക്കേണ്ട വിശാലമായ സ്ഥലം കൂടിയാണ്. അതിൻ്റെ അന്തസ്സും മുദ്രയും കാത്തുരക്ഷിക്കാനുള്ള സാധ്യത, ബാധ്യത, ഇതൊക്കെ ഓരോ പൗരജന്മത്തിനുമുണ്ട്. പ്രത്യേകിച്ചും രാജ്യരക്ഷ അപകടത്തിലാവുന്ന നേരങ്ങളിൽ മാതൃഭൂമിയുടെ സംരക്ഷണവും നമ്മുടെ കടമയാണ്. ഞാൻ ജീവനോടെ ഇരിക്കുന്നതുവരെ എന്റെ നാടിന് ഒരാപത്തും സംഭവിക്കില്ല എന്ന് പറയാൻ ഇച്ഛാശക്തിയുള്ള മനുഷ്യർക്ക് മാത്രമേ ആവൂ. ഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി, മുതിർന്നവർക്ക് അവകാശങ്ങളല്ല ഉള്ളത്, ബാധ്യതകളാണ്, കടമകളാണ്. നമ്മോട് തന്നെയും നമുക്ക് ചില കടമകൾ നിറവേറ്റാനുണ്ട്. പഠിപ്പിലും നടപ്പിലും സേവനത്തിലും ഇന്നത്തേക്കാൾ ഉയർന്നതാവണം നാളത്തെ നില എന്ന വിചാരത്തോടെ നമ്മൾ പ്രവർത്തിക്കണം. സ്വന്തം കടമ തൃപ്തികരമായി നിർവഹിച്ചു എന്ന് ബോധമുള്ള മനുഷ്യനാണ് ഏറ്റവും ധന്യനായ മനുഷ്യൻ.

ഇന്നത്തെ നാലുമണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ വിദ്യ അനൂപ്. നാലുമണിപ്പൂക്കൾ ഇനി നാളെ വൈകിട്ട് 4 മണിക്ക് കേൾക്കാൻ ട്യൂൺ ചെയ്യൂ 102.7 മഞ്ചേരി FM.

0: FM പ്രധാന വാർത്തകൾ.
1: 19th റോസ്കർ മേളയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ SP റാങ്കും അതിനു മുകളിലുമുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണ് ഇത്. 9th class വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്ത ആഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കൊല്ലത്ത് കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചലച്ചിത്രാസ്വാദന ക്യാമ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. വിനോദമായല്ല, ലോകത്തെയും ജീവിതങ്ങളെയും അടുത്തറിയാനുള്ള ഉപാധിയായാണ് സിനിമയെ കാണുന്നതെന്ന് മന്ത്രി. കോഴിക്കോട് കൊടിയത്തൂരിൽ കുറുക്കന്റെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിക്കാണ് കുറുക്കന്റെ കടിയേറ്റത്. എബോള വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട മുൻകരുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനം. ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 56600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08, 12602 മംഗളൂർ ചെന്നൈ സൂപ്പർഫാസ്റ്റ് മെയിൽ 6:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 56611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: വായിക്കുന്നത് വിദ്യ അനൂപ്. നമസ്കാരം. രാജ്യത്തെ 16th ജനസംഖ്യാ കണക്കെടുപ്പായ സെൻസസ് 2027 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലന പരിപാടി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് സെക്രട്ടറി ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. 25 ഫീൽഡ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകിയത്. വീടുകളിൽ നേരിട്ടെത്തി വിവരശേഖരണം നടത്തുന്ന എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും പരിശീലനം നൽകേണ്ടവരാണ് ഫീൽഡ് ട്രെയിനർമാർ. പാലക്കാട് ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ ഫോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കൂട്ടിൽ ചിറക് കൈകോർക്കാം അവധിക്കാല ത്രിദിന സഹവാസ ക്യാമ്പിന് മുണ്ടൂർ IRTCയിൽ തുടക്കമായി. ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു.

0: നാട്ടുവൃത്താന്തം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി തുടർന്ന് കേൾക്കാം ആകാശവാണി തിരുവനന്തപുരം റിലേ പരിപാടികൾ.

0: അഞ്ചുമണി പഠിക്കുന്നത് ഹിന്ദി അധ്യാപകനായ ഡോക്ടർ ഡി രാജേന്ദ്രബാബു. പഠിക്കുന്നവർ ശ്രുതി, പ്രയാഗ്.
1: നമസ്തേ ജി.
2: നമസ്തേ, തുമ്മാരാ നാം ക്യാ ഹേ ബേട്ടാ?
1: മേരാ നാം പ്രയാഗ്.
2: പ്രയാഗ് അച്ഛാ നാം ഹേ. ബേട്ടി ക്യാ നാം ഹേ തുമ്മാരാ?
3: മേരാ നാം ശ്രുതി ഹേ.
2: ശ്രുതി വോ ഭീ ബഹുത് അച്ഛാ നാം ഹേ. ശ്രുതി തും കിസ് കക്ഷാ മേ പഠ്തി ഹോ?
3: ദസ്വീം കക്ഷാ മേ.
2: പ്രയാഗ് തും കിസ് കക്ഷാ മേ പഠ്തേ ഹോ?
1: മേ ഫീ ദസ്വീ കക്ഷാ മേ.
2: ഠീക് ഹേ. ക്യാ സുനാ ഹേ ഇസ് സാൽ സേ ദസ്വീം കക്ഷാ കേ ലിയേ നയീ പാഠ്യപുസ്തകേ ലാഗൂ കിയാ ഗയാ ഹേ?
1: ഹാ സുനാ ഹേ ജി.
2: അച്ഛാ, ആജ് ഹം നയീ പാഠ്യപുസ്തകാ കേ ഏക് കവിത പാഠ് പഠേ.
1: ഹാ ജി.
2: കവിത കാ നാം യാദ് ഹേ? കോൺസി കവിത ഹേ? കവിത കാ ശീർഷ ഹേ പൈതൽ ചൽതാ ഹുവ ആദ്മി.
3: പൃഷ്ഠ സംഖ്യ ക്യാ ഹേ ജി?
2: പൃഷ്ഠ സംഖ്യ 78.
1: ഹാ ജി മിൽ ഗയാ.
2: പ്രയാഗ് തും കവിത കാ ശീർഷ ഏക് ബാർ പഠ് സുനാവോ.
1: പൈതൽ ചൽതാ ഹുവ ആദ്മി.
2: ടീക് ഹേ. ശ്രുതി തും ഭീ പഠ് സുനാവോ.
3: പൈതൽ ചൽതാ ഹുവ ആദ്മി.
2: ടീക് ഹേ ശ്രുതി. പൈതൽ ചൽതാ ഹുവ ഇസ്കാ ക്യാ മതലബ് ഹേ?
1: നഹീ മാലൂം ജി.
2: പൈതൽ ചൽന മാനെ വാക്ക് ഇൻ ഫൂട്ട്, കാൽനടയായി പോവുക. സമച്ച?
3: ഹാ സമച്ച് ലിയാ ജി.
2: പ്രയാഗ് തും കൈസേ സ്കൂൾ ജാതേ ഹോ?
1: സ്കൂട്ടർ പർ.
2: ശ്രുതി തും?
3: സ്കൂട്ടർ പർ.
2: അരേ ദോനോ പിതാജി കെ സ്കൂട്ടർ പർ സ്കൂൾ ജാതേ ഹേ നാ?
1: ഹാ ജി.
2: അരേ തുമ്മാരേ ക്ലാസ് മേ പൈതൽ ആനേ വാലാ കോയി ഛാത്ര ഹേ ക്യാ?
1: ജി മേരാ ഏക് ദോസ്ത് രോഷ് പൈതൽ സ്കൂൾ ആതാ ഹേ.
2: ക്യാ ഉസ്കാ ഘർ സ്കൂൾ കെ പാസ് ഹേ?
1: നഹീ ജി, സ്കൂൾ സേ ബഹുത് ദൂർ ഹേ.
2: കിത്നാ ദൂർ?
1: ലഗ്ഭഗ് 2 കിലോമീറ്റർ.
2: തോ വാ 2 കിലോമീറ്റർ ദൂർ സേ രോഷ് പൈതൽ ചൽക്കർ സ്കൂൾ ആതാ ഹേ. ടീക് ഹേ നാ?
1: ഹാ ജി.
2: ശ്രുതി പ്രയാഗ് കാ വോ ദോസ്ത് ക്യോ പൈതൽ ചൽതാ ഹുവാ സ്കൂൾ ആതാ ഹോഗാ ബതാ സക്തി ഹോ?
3: നഹീ ജി, ഷായദ് ഉസ്കേ പാസ് ഗാഡി നഹീ ഹോഗി.
2: പ്രയാഗ് ക്യാ തും ജാൻതേ ഹോ കി വോ ക്യോ പൈതൽ ചൽതാ ഹുവാ സ്കൂൾ ആതാ ഹേ?
1: ഹാ ജി, ഉസ്കേ കാർ മേം സ്കൂട്ടർ വഗേര നഹീ ഹേ, ഏക് സൈക്കിൾ തക് നഹീ ഹേ.
2: അരേ വോ ഇത്നാ ഗരീബ്?
1: ഹാ ജി ഇത്നാ ഗരീബ് ഹേ.
2: ഉസ്കേ പിതാജി ക്യാ കാം കർതേ ഹേ?
1: ഉസ്കേ പിതാജി ഏക് കിസാൻ ഹേ.
2: ടീക് ഹേ. ദൂസരോ കി ജമീൻ പർ കാം കർനേ ജാനേ വാലാ ഉസേ ഹം കൃഷക് മസ്ദൂർ കഹ്തേ ഹേ യാ ഖേതി ഹർ മസ്ദൂർ കഹ്തേ ഹേ. അംഗ്രേജി മീ ഫാം ലേബർ യാ ഫാം വർക്കർ ഭീ കഹ്തേ ഹേ.
3: ടീക് ഹേ ജി.
2: അബ് ഹം പാഠ് ഭാഗ് കി ഓർ ധ്യാൻ ദേ. പൈതൽ ചൽതാ ഹുവാ ആദ്മി കവിത. കവി കാ നാം ഹേ സ്വപ്നിൽ ശ്രീവാസ്തവ്. കവിത കാ ശീർഷ ക്യാ ഹേ ശ്രുതി?
3: പൈതൽ ചൽതാ ഹുവാ ആദ്മി.
2: കവി കാ നാം ക്യാ ഹേ പ്രയാ?
1: സ്വപ്നിൽ ശ്രീവാസ്തവ്.
2: യേ പാഠ് കോൺസി വിധാ മേ കോൺസി പ്രോക്തി മേ ലിഖി ഗയി ഹേ ശ്രുതി?
3: കവിത.
2: ടീക് ഹേ. കവിത പ്രോക്തി മേ ഹേ ഏക് കവിത ഹേ. ഹം കവിത പഠനേ കെ പേലേ പ്രഥം പൃഷ്ഠ പർ ദിയേ ഗയേ ചിത്ര പർ ധ്യാൻ ദേ.
1: ടീക് ഹേ ജി.
2: ഏ കിസ് കാ ചിത്ര ഹേ ശ്രുതി?
3: യഹ് ഏക് ശഹർ കാ ചിത്ര ഹേ.
2: കൈസാ ശഹർ ഹേ പ്രയാഗ്?
1: ബഡാ ശഹർ ഹേ.
2: ഓ യഹ് ഏക് ബഡാ ശഹർ ഹേ. ടീക് ഹേ. ഏ സുന്ദർ ശഹർ ഹേ ആലിശാൻ ശഹർ ഹേ.
3: ആലിശാൻ ക്യാ ഹേ ജി?
2: ആലിശാൻ മാനെ ആഡംബർ ചമക്ദാർ ഭീ ഹേ ഷൈനിംഗ് സിറ്റി. ചിത്ര മേ ക്യാ ക്യാ ദിഖ്തേ ഹേ?
1: ബഡേ ബഡേ മക്കാൻ ഹേ.
2: ടീക് ഹേ. ചിത്ര മേ ബഡേ ബഡേ മക്കാൻ ദിഖ്തേ ഹേ ഓർ സഡക് പർ ക്യാ ക്യാ ദിഖ്തേ ഹേ?
3: കാറേ ഹേ.
2: അച്ഛാ കാറേ ഹേ ഓർ ക്യാ?
1: ബസ്സേ ഓട്ടോ റിക്ഷ സ്കൂട്ടർ.
2: ടീക് ടീക് ഓർ കുച്ച് നഹീ ദിഖ്തേ?
3: ഹാ ജി അനേക് ലോഗ് ഹേ.
2: ലോഗ് ഹേ? ലോഗ് ക്യാ കർതേ ഹേ?
1: ലോഗ് ചൽതേ ഹേ.
2: അച്ഛാ ലോഗ് ചൽതേ ഹേ ലോഗ് ആതേ ജാതേ രഹതേ ഹേ യേ ലോഗ് കേസേ ചൽതേ ഹേ?
3: കാർ മേ ചൽതേ ഹേ.
2: കേവൽ കാർ മേ?
1: നഹീ ജി കുച്ച് ലോഗ് ബസ് മേ ഓർ കുച്ച് സ്കൂട്ടർ പർ.
2: അച്ഛാ ഓർ കുച്ച് നഹീ ദിഖ്താ?
3: ദിഖ്താ ഹേ ജി.
2: ക്യാ ദിഖ്താ ഹേ?
3: കുച്ച് ആദ്മി പൈതൽ ചൽതേ ഹേ.
2: ഹാ കുച്ച് ലോഗ് കാറോ മേ

ശനിയാഴ്ച വൈകുന്നേരം 5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

0: ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനുഷ എ മെൻഡസ്.
1: ആകാശവാണി. സമയം 5:15. ഇപ്പോൾ ചങ്ങാതി സ്പോൺസർ പരിപാടി.
2: ചങ്ങാതി പരിപാടി കേൾക്കാൻ തയ്യാറായതിന് നന്ദി. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുന്നു. വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരും മാതാപിതാക്കളും പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളുമാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും മനസ്സിൽ. എന്ത് പുതിയ കാര്യം ചെയ്യുവാൻ തുടങ്ങുമ്പോഴും ചില പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ വരും. എല്ലാ ഓർമ്മകളും നല്ലതായിരിക്കണമെന്നുമില്ല. പഴയ ചില മോശം ഓർമ്മകളെ എങ്ങനെ തരണം ചെയ്ത് ജീവിതത്തിൽ പുരോഗതിയും വിജയവും നേടാം എന്ന് ഇന്ന് നമുക്ക് കേൾക്കാം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 8050346869. നമ്പർ ഞാൻ വീണ്ടും പറയുന്നു: 8050346869.

ഇന്നത്തെ കാലത്ത് പല ഹോട്ടലുകളിലും പൊതിച്ചോറ് വിൽക്കുവാൻ വെച്ചിരിക്കുന്നു. ചോറ് ഒരു ഇലയിലോ ഒരു പ്ലേറ്റിലോ കഴിക്കാം, പക്ഷേ അതിന് പകരം ഒരു വാഴയില വാട്ടി അതിൽ ചോറും കറികളും പൊതിഞ്ഞ് കുറെ നേരം വയ്ക്കും. അതിനുശേഷം അത് വാങ്ങി ആളുകൾ കഴിക്കും. വാഴയിലയുടെ ഒരു പ്രത്യേക മണം ഈ ഭക്ഷണത്തിന് ഉണ്ടായിരിക്കും. അതാണ് പൊതിച്ചോറിന്റെ പ്രത്യേകത. പൊതിച്ചോറിന്റെ ഉത്ഭവം എന്താണ് എന്ന് പുതിയ തലമുറയ്ക്ക് അറിയുമോ എന്ന് സംശയമാണ്. 50-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ സ്കൂളിൽ പോയിരുന്ന കുട്ടികൾ പൊതിച്ചോറാണ് ഉച്ചഭക്ഷണത്തിന് കൊണ്ടുപോയിരുന്നത്. വളരെ അപൂർവം ചില കുട്ടികളുടെ കയ്യിൽ ചോറ്റുപാത്രം എന്ന പൊതിപാത്രം എന്നും പറയുന്ന ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു. സ്റ്റീൽ കൊണ്ടുള്ള ആ പാത്രത്തിന് അന്ന് വലിയ വിലയായിരുന്നു. ചിലത് വട്ടത്തിലുള്ളതാണ്, അതിന് ഒരടപ്പമുണ്ട്. വട്ടത്തിലാണ്, എന്നാൽ ചിലതിന് കുറച്ച് ഉയരം കൂടുതലുണ്ട്. അത് തൂക്കി പിടിക്കുവാൻ ഒരു പിടിയുമുണ്ട്. ഇതുകൂടാതെ പല തട്ടുകളായിട്ടുള്ള പാത്രം ഉണ്ടായിരുന്നു. സാധാരണ കുട്ടികളാരും ആ പാത്രം ഉപയോഗിക്കാറില്ല. ഒരു പക്ഷേ നിങ്ങൾ ഇതൊക്കെ കണ്ടു കാണും. ഇക്കാലത്ത് അത്തരം പാത്രങ്ങളൊന്നും ആരും ഉപയോഗിക്കാറില്ല. കാരണം ചൂട് പോകാതെ ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഹോട്ട് കേസ് ഇന്നുണ്ടല്ലോ. 50 കൊല്ലം മുമ്പ് സ്റ്റീലിന്റെ ഒരു പാത്രം തന്നെ വലിയ ലക്ഷറി ആയിരുന്നു. പണക്കാരായ കുട്ടികൾ മാത്രമാണ് അത്തരം പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവന്നിരുന്നത്. വാഴയിലയിൽ ചോറ് പൊതിഞ്ഞാണ് സാധാരണക്കാർ ചോറ് കൊണ്ടുവന്നിരുന്നത്. വെറുതെ വാഴയില എടുത്ത് അതിൽ ചോറ് പൊതിഞ്ഞാൽ ആ ഇല പൊട്ടിപ്പോകും. അതുകൊണ്ട് അത് തീയുടെ മുകളിൽ വെച്ചൊന്ന് വാട്ടും. അത് കഴിയുമ്പോൾ ഇല വളരെ ഫ്ലെക്സിബിളാകും. അതിൽ ചോറിട്ട് പൊതിഞ്ഞാൽ പിന്നെ ഇല പൊട്ടുകയില്ല. അങ്ങനെ വാഴയില വാട്ടി അതിൽ ചോറ് പൊതിഞ്ഞിട്ട് ആ പൊതി കടലാസ് കൊണ്ട് ഒന്നുകൂടി പൊതിയും. പത്രത്തിന്റെ കടലാസാണ് അതിനുപയോഗിച്ചിരുന്നത്. സ്റ്റീലിന്റെ ചോറ്റുപാത്രം വാങ്ങാൻ വീട്ടിൽ മാർഗമില്ലാത്തവരെല്ലാം ഇങ്ങനെയാണ് ഉച്ചഭക്ഷണം സ്കൂളിൽ കൊണ്ടുവന്നിരുന്നത്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഗൃഹപാഠം ചെയ്യുകയോ പുസ്തകമെല്ലാം എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമായിരുന്നു ഒരു വാഴയില സംഘടിപ്പിക്കുക എന്നത്. അന്ന് സാധാരണ എല്ലാവരുടെയും വീട്ടിൽ വാഴ കാണും. എന്നാൽ ചില കുട്ടികളുടെ വീടുകളിൽ വാഴയും ഇല്ലായിരുന്നു. കാരണം അവർക്ക് സ്വന്തമായി സ്ഥലമേ ഉണ്ടായിരുന്നില്ല. എന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന രാജുവിന്റെ വീട്ടിൽ വാഴയില്ലായിരുന്നു എന്നെനിക്കറിയാമായിരുന്നു. അതെങ്ങനെയാണെന്നല്ലേ, രാജു ചോറ് പൊതിഞ്ഞുകൊണ്ടുവരുന്ന ഇല പച്ചയിലയായിരുന്നില്ല, അത് പഴയ വാടിയ ഉണങ്ങിയ വാഴയുടെ ഇലയായിരുന്നു. ആ വാഴയില തീയിൽ വെച്ച് വാട്ടേണ്ട കാര്യമില്ലായിരുന്നു.

വാഴയുടെ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ഇലകളിൽ നിന്നും കീറാത്തൊരു ഭാഗമെടുത്ത് അതിലാണ് രാജു ഉച്ചഭക്ഷണം കൊണ്ടുവന്നിരുന്നത്. അവൻ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റു കുട്ടികളെല്ലാം അവർ കൊണ്ടുവന്ന പൊതിച്ചോറ് കഴിച്ചിട്ട് ആ ഇലയും അത് പൊതിഞ്ഞ കടലാസും ചവറ്റുകൂനയിൽ കളയും. എന്നാൽ രാജു ആ കടലാസ് കളയില്ല. അവൻ ആ കടലാസ് മടക്കി അവന്റെ പുസ്തകത്തിനുള്ളിൽ വെക്കും. രാജുവിന്റെ വീട്ടിൽ ന്യൂസ് പേപ്പർ വരുത്തുന്നില്ല. ഒരു കഷ്ണം പത്രക്കടലാസ് പോലും അവന് വിലയുള്ളതായിരുന്നു. ഞാനിതൊക്കെ കണ്ടു എങ്കിലും അന്ന് എനിക്കിതൊന്നും ഒരു വിഷമമുള്ള കാര്യമായി തോന്നിയില്ല. കാരണം ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് ക്ലാസ്സിലുള്ള മറ്റ് എല്ലാ കുട്ടികളും വാഴയിലയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. എന്റെ സ്റ്റീൽ പാത്രം ഭക്ഷണത്തിന് ഒരു പ്രത്യേക മണവും നൽകിയിരുന്നില്ല. എന്നാൽ എന്റെ ചുറ്റുമിരിക്കുന്ന കുട്ടികൾ അവരുടെ ഇലപ്പൊതി തുറക്കുമ്പോൾ വാടിയ ഇലയിൽ പൊതിഞ്ഞ ചോറിന്റെ മണം എന്റെ മൂക്കിലേക്ക് ഇരച്ചു കയറും. എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളും മിക്കവാറും ഒരു മുട്ട പൊരിച്ചതുമായിരിക്കും എന്റെ ഉച്ചഭക്ഷണം. പക്ഷെ ഞാനതിൽ തൃപ്തനായിരുന്നില്ല. എനിക്ക് ഇലയിൽ പൊതിഞ്ഞ ചോറ് വേണമായിരുന്നു. ഞാൻ വീട്ടിൽ പോയി എന്റെ ആഗ്രഹം പറഞ്ഞു. ഞങ്ങളുടെ തൊടിയിൽ ധാരാളം വാഴയുണ്ട്. അതിൽ നിന്ന് ഒരു ഇല വെട്ടിക്കൊണ്ടുവരുവാൻ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ വീട്ടിൽ പോയി പൊതിച്ചോറ് വേണമെന്ന് ആവശ്യപ്പെട്ടത്. ചോദിച്ചതേ ഓർമ്മയുള്ളൂ. തുടർന്ന് കേട്ടത് എന്തൊക്കെയായിരുന്നോ? പിന്നെ എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് നിനക്ക് ചോറ് കൊണ്ടുപോകാൻ പാത്രം വാങ്ങിയത്? എല്ലാ ദിവസവും രാവിലെ ഇല വെട്ടാൻ പോകാൻ ഇവിടെ ആർക്കും നേരമില്ല. പാത്രത്തിൽ ചോറ് കൊണ്ടുപോയാൽ മതി. അതിനുള്ള പണമൊക്കെ ഈ വീട്ടിലുണ്ട്. നമ്മുടെ വീട്ടിൽ പണിയാൻ വരുന്നവരുടെ പിള്ളേരെ പോലെ നിനക്കും വാഴയിലയിൽ ചോറ് കൊണ്ടുപോകണമോ? എന്റെ വീട്ടിലെ അടുക്കളയിൽ നിന്നും കേട്ട ഈ പ്രതികരണങ്ങൾ ഇത് വെറും ഒരു പൊതിച്ചോറിന്റെ പ്രശ്നമല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ പഠിക്കുന്ന സ്കൂളിൽ എന്നോടൊപ്പം പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളെല്ലാവരും എന്നെപ്പോലെ അല്ല എന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. അവരുടെ കൂടെ കളിക്കുന്നതും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതും പോലും ശരിയല്ലത്രേ. ആ സാധാരണക്കാരിൽ നിന്നും ഞാൻ വ്യത്യസ്തനാണ് എന്ന് കാണിക്കുവാനുള്ള ഒരു അടയാളം കൂടിയായിരുന്നു എന്റെ സ്റ്റീൽ കൊണ്ടുള്ള ചുറ്റുപാത്രം. ഇത്തരം സാമൂഹിക സാമ്പത്തിക ഉച്ചനീചത്വങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുവാൻ പറ്റുന്ന പ്രായമായിരുന്നില്ല എനിക്ക്. ഉച്ചഭക്ഷണത്തിന്റെ സമയത്ത് വാഴയിലയിൽ പൊതിഞ്ഞ ചോറിന്റെ ഉച്ചനീചത്വങ്ങളൊന്നും അറിയില്ലായിരുന്നു. അതിന്റെ മണം എല്ലാ ദിവസവും എന്റെ മൂക്കിൽ ഇരച്ചു കയറി. ആ മണം എന്റെ തലച്ചോറിലും നാവിലും വയറ്റിലും എന്തെന്നില്ലാത്ത ആർത്തി സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഞാൻ അതിനൊരു പരിഹാരം കണ്ടത് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴായിരുന്നു. ഒരു ദിവസം എന്തോ കാരണത്താൽ വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അടുക്കളയിൽ വെച്ചിരുന്നു. ഉച്ച സമയത്ത് അതെടുത്ത് കഴിക്കുവാനുള്ള നിർദ്ദേശവും എനിക്ക് ലഭിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് ആ ബുദ്ധി തോന്നിയത്, ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ, എന്നിട്ട് അത് ഉച്ചയ്ക്ക് ഭക്ഷിക്കാം. എനിക്കെന്തേ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്? ഞാൻ ആലോചിച്ചു. ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ അല്ലേ. ഞാനൊരു കത്തിയുമായി തൊടിയിലേക്ക് ഇറങ്ങി ഒരു ഞാലിപ്പൂവൻ വാഴയുടെ ഇല വെട്ടി അടുക്കളയിൽ കൊണ്ടുവന്നു. ഇല വാട്ടാനുള്ള ശ്രമം തുടങ്ങി. അടുപ്പിന്റെ മുകളിൽ വെച്ച് ഇല വാട്ടി എനിക്ക് പരിചയമില്ല. അതുകൊണ്ട് ആദ്യം വെട്ടിയ വാഴയില ഞാൻ കരിച്ചു കളഞ്ഞു. ഞാൻ പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല. വീണ്ടും വേറൊരു വാഴയില കൊണ്ടുവന്നു. മൂന്നാമത്തെ ഇല ഞാൻ വിജയകരമായി വാട്ടിയെടുത്തു. പിന്നെയും ഉണ്ടായിരുന്നു പല വെല്ലുവിളികൾ. എന്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ കൊണ്ടുവരുന്ന പൊതിച്ചോറിന്റെ രൂപം എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ മുറുക്ക ചോറും കറികളും പൊതിയാൻ ഞാൻ നന്നേ കഷ്ടപ്പെട്ടു. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എന്റെ ശ്രമം വിജയിച്ചു എന്ന് വേണം പറയാൻ. അന്ന് ഉച്ചയ്ക്ക് ഒരു മണിയാകാൻ ഞാൻ കാത്തിരുന്നു. ജീവിതത്തിൽ ആദ്യമായി പൊതിച്ചോറ് ഉണ്ണാൻ പോകുന്നു. അങ്ങനെ ആ കാത്തിരുന്ന അവസരം വന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയ പൊതിച്ചോറ് തുറന്നപ്പോൾ ആ കാത്തിരുന്ന മണം വന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ഉച്ചഭക്ഷണ സമയത്തും എനിക്ക് ലഭിച്ചിരുന്ന ആ മണം, വാഴയിലയും ചോറും കറികളും ചേർന്ന മണം, എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഉച്ചയൂണുകളിൽ ഒന്നായിരുന്നു അത് എന്ന് എനിക്ക് നിസ്സംശയം പറയാം. പിന്നീട് ഞാൻ പലപ്പോഴും പുതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് എന്റെ സ്കൂൾ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് സ്വാഭാവികം. അതിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടാതെ പോയ പൊതിച്ചോറ് ഒരു പ്രധാന കാര്യമാണ്. ഇക്കാലത്ത് പൊതിച്ചോറിന് വളരെ രാഷ്ട്രീയമുണ്ട് എന്ന് ആളുകൾ തമാശയായി പറയാറുണ്ട്. എന്നാൽ പൊതിച്ചോറ് എന്നെ പഠിപ്പിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ചെറുപ്രായത്തിൽ നമ്മൾ സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും അവ നേടിക്കഴിയുമ്പോൾ അത്ര വലിയ പ്രാധാന്യമൊന്നും ഉള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു പ്രാവശ്യം

ഉച്ചം പുതിച്ചോറ് ഉണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. അതൊരു നല്ല അനുഭവമാണെങ്കിലും അത് ജീവിതത്തിൽ അത്ര പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല. എൻ്റെ മാതാപിതാക്കളിൽ നിന്നും ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചു. ദാരിദ്ര്യത്തിൻ്റെയും ഒരു പരിധിവരെ നാണക്കേടിൻ്റെയും ചിഹ്നമായിരുന്നു അവർക്ക് പുതിച്ചോറ്. അതിനും മാറ്റമുണ്ടായി. ഇന്ന് പുതിച്ചോറ് ലഭിക്കുന്ന വില കൂടിയ റെസ്റ്റോറൻറ്റുകൾ പട്ടണങ്ങളിലുണ്ട്. അത് കഴിക്കാൻ എന്നെപ്പോലെയുള്ള ആളുകൾ പണം മുടക്കിയെത്തുന്നു. ഒരു കാലത്ത് വിലയുണ്ടായിരുന്ന കാര്യങ്ങൾ പിന്നീട് വിലയില്ലാതെയാവുകയും എന്നാൽ വിലയില്ലാതിരുന്ന ചില വസ്തുക്കൾ വലിയ വിലയുള്ളവയായി മാറുകയും ചെയ്യുന്നു. ഈ മാറ്റങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ഒരു പ്രധാന സംഗതിയാണ്. വിലയുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അവയുടെ വില ഒരിക്കലും മാറുകയില്ല. നമ്മുടെ നല്ല സ്വഭാവം, സത്യസന്ധത, മറ്റുള്ളവരോടുള്ള അനുകമ്പയും സഹതാപവും വിനയം, ഇതിനൊക്കെ എല്ലാ കാലത്തും വിലയുണ്ടായിരിക്കും. എന്നാൽ വിലയില്ലാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ചോറ്റുപാത്രം. ഇന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ പോലും ഉച്ചഭക്ഷണം കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉച്ചഭക്ഷണം എങ്ങനെ സ്കൂളിൽ കൊണ്ടുവരുന്നു എന്ന പ്രശ്നം ഉദിക്കുന്നേയില്ല. എന്നാൽ മറ്റുള്ള കുട്ടികളെപ്പോലെ തന്നെ എനിക്കും ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹം, എനിക്ക് തോന്നുന്നു അതൊരു നല്ല ആഗ്രഹമായിരുന്നു എന്ന്. പിന്നീട് ഞാൻ പല പ്രാവശ്യം പുതിച്ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം എൻ്റെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെപ്പോലെ എനിക്കും പുതിച്ചോറ് കഴിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അതൊരു ഇച്ഛാഭംഗമായി തുടരും. പക്ഷേ അതൊരു വലിയ പ്രശ്നമല്ല. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ തിരുത്തേണ്ട പല കാര്യങ്ങളുണ്ട്. ആ തിരുത്തലുകൾ അനിവാര്യമാണ്. അത് നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലും നമ്മുടെ വ്യക്തിജീവിതത്തിലും ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. കാലാനുസരണമായ ഈ മാറ്റങ്ങൾ ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. അങ്ങനെ മാറാത്ത വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവയ്ക്ക് പ്രസക്തിയില്ലാതാവും. പണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നില്ല എന്നത് ഒരു വലിയ തെറ്റായിരിക്കണമെന്നില്ല. എന്നാൽ വ്യക്തികളുടെയും സംഘടനകളുടെയും ധാർമ്മിക ഗുണങ്ങൾ എപ്പോഴും നിലനിൽക്കുകയും വേണം. ഈ പുതു അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അതിന് കഴിയട്ടെ എന്ന് ആ

ഞങ്ങളെ വിളിക്കുവാനും ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ വിളിക്കുക. 8050343689. നിങ്ങളുടെ സ്കൂളിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഞങ്ങളെ വിളിച്ചറിയിക്കുകയോ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുകയോ ചെയ്യാം. ഞങ്ങളുടെ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. 8050343689. ഞങ്ങളുടെ വിലാസം ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250066, ബാംഗ്ലൂർ 25.

ആകാശവാണി നഗരപുരാണം. അനന്തപുരിയെ പ്രതിമകളുടെ നഗരമെന്ന് അല്പം അഭിമാനത്തോടെയും നല്ല പരിഹാസത്തോടെയും പലരും വിവക്ഷിക്കാറുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ നാനാതുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരുടെ ഏകദേശം 150-ലേറെ പ്രതിമകളുള്ളതായി കണക്കാക്കപ്പെടുന്നു. ദേശീയ നേതാക്കളായ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഡോക്ടർ B.R. അംബേദ്കർ തുടങ്ങിയവരുടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നിവരുടെയും പ്രതിമകൾ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യസമര നേതാക്കളായ പൊന്നറ ശ്രീധർ, അക്കാമച്ചെറിയാൻ, K.R. ഇലങ്കത്ത് തുടങ്ങിയവർക്കും അർഹമായ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. നവോത്ഥാന നായകരായ നാരായണഗുരു, ചട്ടമ്പിസ്വാമികൾ, അയ്യൻകാളി എന്നിവരുടെ പ്രതിമകളും ആദരവോടെ നഗരം ഏറ്റുവാങ്ങി. മുൻ മുഖ്യമന്ത്രിമാരായ പട്ടം താണുപിള്ള, E.M.S. ആർ ശങ്കർ, അച്യുതമേനോൻ തുടങ്ങിയവരും സാഹിത്യ സർവഭൗമന്മാരായ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വയലാർ രാമവർമ്മ എന്നിവർക്കും ഉചിതമായ പ്രതിമാ സ്മാരകങ്ങൾ അനന്തപുരിയുടെ ഹൃദയഭൂമിയിലുണ്ട്. ഈ പറഞ്ഞവയെല്ലാം സ്വാതന്ത്ര്യാനന്തര കാലത്ത് സ്ഥാപിക്കപ്പെട്ടവയാണ്. ഇവരോടൊപ്പം തന്നെ പത്രാധിപ സിംഹങ്ങളായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും കേസരി ബാലകൃഷ്ണപിള്ളയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. രാജഭരണകാലത്തും തിരുവനന്തപുരത്ത് പ്രതിമാ സ്ഥാപനങ്ങൾ നടന്നിട്ടുണ്ട്. അവയിൽ ശ്രദ്ധേയമായവ 1858 മുതൽ 1872 വരെ തിരുവിതാംകൂർ ദിവാനായിരുന്ന മാധവ റാവുവിന്റേതാണ്. ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിന് ആശയരൂപീകരണം നടത്തിയത് അദ്ദേഹമാണ്. തിരുവിതാംകൂറിന് നൽകിയ സേവനങ്ങളെ പരിഗണിച്ച് 1893 മാധവ റാവുവിന്റെ ഒരു സ്റ്റാച്യു കച്ചേരി നടയിൽ സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് കച്ചേരി നട സ്റ്റാച്യു ജംഗ്ഷനായി. രാജവാഴ്ച കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റു പ്രതിമകളാണ് അവസാനത്തെ തിരുവിതാംകൂർ നാടുവാഴിയായ ചിത്തിര തിരുനാളിന്റെയും അദ്ദേഹത്തിന്റെ മാതാവായ റാണി സേതു പാർവതിഭായിയുടെയും അക്കാലത്ത് ദിവാനായിരുന്ന സർ C.P. രാമസ്വാമി അയ്യരുടേതും. അനന്തപുരിയുടെ പ്രതിമാ ചരിത്രം പൂർണ്ണമാകണമെങ്കിൽ ഇവിടെ തകർക്കപ്പെട്ട പ്രതിമകളുടെ പുരാവൃത്തം കൂടി പറയേണ്ടതുണ്ട്. 1940 തുടക്കത്തിൽ ദിവാൻ C.P. രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരം തമ്പാനൂരിൽ ഒരു സത്രം പണികഴിപ്പിക്കപ്പെട്ടു. ആ കെട്ടിടത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ഒരു അർത്ഥകായ പ്രതിമയും സ്ഥാപിച്ചു. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് C.P. രാമസ്വാമി അയ്യർക്ക് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ വെച്ച് വെട്ടേൽക്കുന്നതും തുടർന്ന് പോലീസ് അക്രമവാഴ്ച അഴിച്ചുവിടുന്നതും. ഈ കൂട്ടക്കുഴപ്പങ്ങൾക്കിടയിൽ അജ്ഞാതരായ ചില സമര പോരാളികൾ ആ പ്രതിമ തകർത്തു. രണ്ടാമതായി തകർക്കപ്പെട്ട പ്രതിമയും CP യുടേത് തന്നെ. അതിന്റെ ചരിത്രം ഇങ്ങനെ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ വെച്ച് ആദ്യമായി പേരിനെങ്കിലും ഒരു നിയമസഭ രൂപം കൊള്ളുന്നത് തിരുവിതാംകൂറിലാണ്. 1888 ദിവാന്റെ ചേംബറിൽ വെച്ച് കൂടിയ പ്രഥമ സമ്മേളനം പല പല പരിണാമങ്ങൾക്കു ശേഷം ഇന്നത്തെ അയ്യങ്കാളി ഹാളായ VGT ഹാളിലേക്ക് മാറ്റുകയുണ്ടായി. വാർത്താവിനിമയ സൌകര്യങ്ങൾ പ്രാകൃതാവസ്ഥയിലായിരുന്ന അക്കാലത്ത് സെക്രട്ടേറിയറ്റിനോടടുത്ത് നിയമസഭ സമ്മേളിക്കുന്നത് സൌകര്യപ്രദമായിരിക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിന്റെ അങ്കണത്തിൽ തന്നെ പുതിയ നിയമസഭാ മന്ദിരം പണികഴിപ്പിച്ചു. പുതിയ മന്ദിരത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിൽ ഈ സഭാമന്ദിരത്തിന് മുന്നിൽ CP യുടെ ഒരു പ്രതിമയും സ്ഥാപിക്കപ്പെട്ടു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ പ്രതിമ നീക്കം ചെയ്യണമെന്ന അഭിപ്രായം അതിശക്തമായി ഉയർന്നുവന്നു. അന്നത്തെ ഭരണാധികാരി ഈ ആവശ്യം പരിഗണിക്കാത്തതിനെ തുടർന്ന് ഒരു പാതിരാത്രിയിൽ അജ്ഞാതരായ ചിലർ പ്രസ്തുത പ്രതിമ നീക്കം ചെയ്തു. തകർക്കപ്പെട്ട മൂന്നാമത്തെ പ്രതിമ ചിത്തിര തിരുനാളിന്റെ മാതാവായ സേതു പാർവതിഭായിയുടേതാണ്. മ്യൂസിയത്തിന്റെ പ്രധാന കവാടത്തിനെതിരെ രാജപാതയുടെ ഓരത്ത് 1941 ഒക്ടോബർ 22 തീയതിയാണ് രാജമാതാവിന്റെ പൂർണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. 1970 നക്സൽ പ്രക്ഷോഭണ കാലത്താണ് ഈ പ്രതിമയ്ക്ക് കേടുപാടുകൾ വരുത്തിയത്. ആ പ്രതിമ സ്ഥാപിച്ചിരുന്ന ശിലാമണ്ഡപം ഒരു ചരിത്ര ശേഷിപ്പായി ഇന്നും കാണാം. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.

0: മിനിട്ട്.
1: ഖുറാൻ പാരായണം ചെയ്യുന്നത് എ കെ സഫറുള്ള മൗലവി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വിശുദ്ധ ഖുർആനിലെ ഏഴാമത്തെ അധ്യായമായ സൂറത്തുൽ അഅ്റാഫാണ് ഞാനിവിടെ പാരായണം ചെയ്യുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ പാരായണത്തിന് മുമ്പ് മക്കയിൽ അവതരിച്ചതാണ് ഈ സൂക്തം. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയ്ക്ക് നിർണയിക്കപ്പെട്ട അതിർത്തി പ്രദേശമാണ് അഅ്റാഫ്. പൊതുവെ മക്കയിൽ അവതരിപ്പിച്ച സൂറത്തുകളുടെ അടിസ്ഥാന പ്രമേയങ്ങളെ പോലെ ഇതിലും അള്ളാഹുവിൻ്റെ ഏകത്വം, പുനരുദ്ധാനം, പാരത്രിക രക്ഷാ ശിക്ഷകൾ, പ്രവാചകത്വത്തിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയവ ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. ആദ്യ നബി അലൈഹിസ്സലാം എന്ന ആദ്യ പിതാവിൽ നിന്നാണ് മനുഷ്യരാശി ഉത്ഭവിച്ച് പരന്നു വ്യാപിച്ചത്. മലക്കുകളെ സുജൂദി ചെയ്യിച്ച് ഈ ആദ്യ പിതാവിൻ്റെ ബഹുമതി അള്ളാഹു തെളിയിച്ചതാണ്. എന്നിട്ടും സ്വർഗത്തിൽ വസിക്കുകയായിരുന്ന ആദിപിതാവിനെ ഇബ്ലീസ് അഥവാ പിശാജാണ് വഴിതെറ്റിച്ചത്. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടതായി വന്നു. ഈ പിശാജ് ആദ നബിയുടെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സന്തതിയുടെ മുഴുവൻ മനുഷ്യരാശിയുടെയും ആജന്മശത്രുവാണ്. അവൻ മനുഷ്യരുടെ മുന്നിലും പിന്നിലും ഒക്കെ നടക്കുന്നുണ്ട്. ആദമിൻ്റെ സന്തതികളെ വഴിതെറ്റിക്കുകയാണ് പിശാജിൻ്റെ ലക്ഷ്യം. തൻ്റെ പ്രിയപ്പെട്ട അടിമകൾ ഈ ദുഷ്ടന്റെ കെണിയിൽ പെട്ടുപോകാതിരിക്കാൻ കാരുണ്യപൂർവം പ്രപഞ്ചനാഥനായ അള്ളാഹു ഗുണദോഷിക്കുകയാണ്. യാ ബനി ആദം, ആദമിന്റെ സന്തതികളെ എന്ന അഭിസംബോധനയിലൂടെ ആ കാരുണ്യം തെളിഞ്ഞു നിൽക്കുകയാണ്.

0: ഖുർആൻ ഇതുവരെ പാരായണം ചെയ്തത് എ കെ സഫറുള്ള മൗലവി.
1: ആകാശവാണി ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭാരതീയ പ്രാകൃതിക് കൃഷി പദ്ധതി

6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ, പുത്തൻ തലമുറ കീടനാശിനികളും സുരക്ഷിത ഉപയോഗവും, ഡോക്ടർ ബെറിൻ പത്രോസുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി റേഡിയോ ഗൈഡ്, 8:00 സാഹിത്യവേദി, സുരേഷ് വിട്ടിയറം, അരുവിക്കര വിൽഫ്രഡ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും, ടെറിൻ ലോറൻസ് പള്ളിത്തുറ എഴുതി അവതരിപ്പിക്കുന്ന കഥയും, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, പഴമൊഴിയും കടങ്കഥയും, മലയാളത്തിന്റെ മാണിക്യമുത്തുകൾ, മനോജ് പുളിമാത്ത് സംസാരിക്കുന്നു, 9:30 ഇംഗ്ലീഷ് പരിപാടി, മെഷീൻ മൈൻഡ്സ് ആന്റ് ഹ്യൂമൻ ഹാർട്ട്സ്, ദ ന്യൂ ഏജ് ഓഫ് ഡിജിറ്റൽ കമ്പാനിയൻഷിപ്പ്, ഡയാന വി പ്രകാശ് സംസാരിക്കുന്നു, 9:45 മൊഴിയാമൊരു കഥ, തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ വിമോചനം, 10:00 മെഹഫിൽ, ഗസൽ ഗാനങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡെലി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. 6:00 ഉഷ മലരി, ഇടശ്ശേരിയുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിത, ആലാപനം NJ ജോഷിലാൽ. 6:15 ഉദയഗീതം ബാലഗോപാലൻ തമ്പി പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 മുതൽ 8:00 വരെ പുലർവെട്ടത്തിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 26-ാം ഭാഗം, 8:35 സ്മൃതി മധുരം, 8:45 സംഗീത സരണി, വയലിൻ പാഠം, പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി S വാസുദേവ്, 9:00 ചലച്ചിത്രഗാനങ്ങൾ, 10:00 നേർവഴി, 10:15 തമിഴ് ചൊൽമാലൈ, കന്യാകുമാരി മാവട്ടക്കോട്ടകൾ S മുരുകൻ നടത്തുന്ന പ്രഭാഷണം, A സുന്ദരം അവതരിപ്പിക്കുന്ന ചെറുകഥ സാലയോര സാക്ഷികൾ, തുടർന്ന് തിരൈപ്പൂക്കൾ, 11:00 ഗാനകൈരളി മലയാള കവികളുടെ രചനകൾ 4-ാം ഭാഗം, 11:30 റേഡിയോ സ്മരണകൾ നാടകരചയിതാവും സംവിധായകനും നടനുമായ ജോയി ചിറയൻകീഴ് പങ്കെടുക്കുന്നു, 11:40 ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം, 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 തുടർ നാടകം, ഡോസ്തോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 26-ാം ഭാഗം, നാടക ആവിഷ്കാരം ഡോക്ടർ M രാജീവ് കുമാർ, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 3:00 കൂട്ടുകാരി, ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം, രചന അനിഷ എ മെൻഡസ്, 3:30 ചലച്ചിത്രഗാനങ്ങൾ, 4:00 വെള്ളി വെളിച്ചം, 4:45 ജനപഥം, 5:00 സംസ്കൃത പരിപാടി, സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ കുട്ടികളുടെ വിവിധ പരിപാടികൾ അവസാന ഭാഗം, അഷ്ടപതി ഗൌതം എ അരുൺ പ്രഭാഷണം, അപർണ S പൈ, 5:15 പാട്ടുകളം മധുകുമാരൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന തോറ്റംപാട്ട്, 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 5:40 ചലച്ചിത്രഗാനം, 5:45 ഭക്തിഗാനങ്ങൾ ലക്ഷ്മിശ്രീ ഓമനക്കുട്ടൻ പാടിയത്, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഡോക്ടർ R വേണുഗോപാൽ മറുപടി നൽകുന്നു. ഈ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി മ്യൂസിക് ടൈം, 8:00 നാടകം പെയ്ത്ത് 1-ാം ഭാഗം, രചന അബിത് കൃഷ്ണ C, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ അജ്മൽ ദേവദത്തൻ, നിധീഷ് ധർമ്മരാജൻ, ഷാഹിനാസ് അബ്ദുൾ സമദ്, ഷീബ കെ നായർ, ശിൽപ P പ്രസാദ്, ഗ്രീറ്റ യൂജിൻ, ജയന്തി കൃഷ്ണ.

8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം, ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി, രചന അജ്മൽ എൻഎസ്. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി, ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ തിരുവിഴ വിജു എസ് ആനന്ദ്, മൃദംഗം കോട്ടയം ജി സന്തോഷ് കുമാർ, ഘടം വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ. 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:15 മുതൽ FM ഗോൾഡ് ഡെലിറിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1°C, കുറഞ്ഞ താപനില 24.4°C. നേരിയ മഴ പെയ്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30

0: മഴ പെയ്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടെ താപനില 30.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.8 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
3: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
2: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ അഞ്ചു മണ്ഡലങ്ങളിലും നടപ്പിലാക്കാനുള്ള ലക്ഷ്യങ്ങളും ആശയങ്ങളും പങ്കുവച്ച് ജില്ലയിലെ MLA മാർ പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിലാണ് ആറന്മുള, അടൂർ, തിരുവല്ല, കോന്നി, റാന്നി എന്നീ മണ്ഡലങ്ങളിലെ MLA മാർ തങ്ങളുടെ മണ്ഡലങ്ങളിലെ വികസന ലക്ഷ്യങ്ങൾ പങ്കുവച്ചത്. ആറന്മുളയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പഞ്ചായത്ത് തലത്തിൽ വികസന സെമിനാർ

0: സംഘടിപ്പിക്കുമെന്നും വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ആറന്മുളയുടെ അത്തരം സാധ്യതകൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുമെന്നും
1: അഡ്വക്കേറ്റ് അബിൻ വർക്കി എംഎൽഎ പറഞ്ഞു. ജില്ലാതലത്തിൽ വികസന കോൺക്ലേവ് സംഘടിപ്പിക്കും. എംഎൽഎ ഓഫീസിനെ പൊതുജനങ്ങൾക്ക് ജാതിമത രാഷ്ട്രീയ ലിംഗഭേദമന്യേ 24 മണിക്കൂറും സമീപിക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കും. പ്രവാസികൾ ഏറെയുള്ള ആറന്മുള മണ്ഡലത്തിലെ ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ള വൃദ്ധജനങ്ങളുടെ പ്രശ്നത്തിന് പ്രാധാന്യം നൽകും. സമീപ ജില്ലകളുടെ പോലും വികസനത്തിന് കാരണമാകുന്ന ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് എതിരല്ലെന്നും എന്നാൽ ആറന്മുളയുടെ പൈതൃകത്തിനോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പദ്ധതി മൂലം ഉണ്ടാകുന്നതിനെ അനുകൂലിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അടൂർ മണ്ഡലത്തിലെ അടിസ്ഥാന സൌകര്യ വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് അഡ്വക്കേറ്റ് സി വി ശാന്തകുമാർ എംഎൽഎ പറഞ്ഞു. അടൂരിലെ കിഫ്ബി പദ്ധതികളുടെ നിലവിലെ അവസ്ഥ പരിശോധിക്കും. പാതിവഴിയിൽ തടസ്സപ്പെട്ടു കിടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടൂർ നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായി ബൈപ്പാസ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുൻഗണന നൽകും. മണ്ഡലങ്ങളിലെ വിവിധ പഞ്ചായത്തുകളിൽ നിലനിൽക്കുന്ന കുടിവെള്ളക്ഷാമം പൂർണ്ണമായി പരിഹരിക്കാൻ പുതിയ ജലവിതരണ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിശപ്പ് രഹിത തിരുവല്ലയാണ് തന്റെ ലക്ഷ്യമെന്ന് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ എംഎൽഎ പറഞ്ഞു. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തും. മലപ്പള്ളിയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കുമെന്നും എംഎൽഎ പറഞ്ഞു. കോർട്ട് കോംപ്ലക്സ് പണിവേഗം പൂർത്തിയാക്കും. കൾച്ചറൽ സെന്ററും ലൈബ്രറി നിർമ്മാണവും ആലോചനയിലുണ്ട്. തിരുവല്ല മല്ലപ്പള്ളി താലൂക്കുകളുടെ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. പ്രവാസി പുനരധിവാസ പദ്ധതികളാണ് മറ്റൊരു ലക്ഷ്യം. എല്ലാ ബസ്സുകളും റെയിൽവേ സ്റ്റേഷൻ വഴി പോകും വിധം ക്രമീകരിക്കും. വ്യവസായശാലകൾ പുനരുദ്ധരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോന്നി മണ്ഡലത്തിന്റെ സമഗ്ര വികസനം തുടർ ലക്ഷ്യമെന്നും കോന്നിയുടെ സമഗ്രമായ പുരോഗതിക്കായി ജനങ്ങളെ ചേർത്തുപിടിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ശക്തമായി തുടരുമെന്നും എംഎൽഎ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ പറഞ്ഞു. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലമെന്ന നിലയിൽ റാന്നിക്ക് പ്രത്യേക പരിഗണന സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ടെന്ന് പഴകുളം മധു എംഎൽഎ പറഞ്ഞു. റാന്നി വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. റാന്നിയിലെ പുതിയ പാലത്തിന്റെ പണികൾ പൂർത്തീകരിക്കേണ്ടതായുണ്ട്. തീർത്ഥാടകരുടെ പമ്പയിലെ തിരക്ക് ഒഴിവാക്കാൻ വടശ്ശേരിക്കര കേന്ദ്രീകരിച്ച് പിൽഗ്രിം സെന്റർ തുറക്കും. മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണെന്നും അത് പരിഹരിക്കാൻ ശ്രമം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 99.73% വിജയം നേടി 10-ാം ക്ലാസ് പരീക്ഷയിൽ ജില്ല 1-ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ വർഷം 99.48% വിജയം. 3,200 കുട്ടികൾ ഉപരിപഠനത്തിന് അർഹത നേടി. 635 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. പത്തനംതിട്ട വിദ്യാഭ്യാസ ജില്ലയിൽ 473 പേരും തിരുവല്ല വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് 162 പേരും എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. കഴിഞ്ഞ വർഷം 1462 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയിരുന്നു. ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയ ജില്ല കൂടിയായിരുന്നു പത്തനംതിട്ട. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിന് പത്തനംതിട്ട ജില്ലയിലെ നിരണം അർഹമായി. കേരളത്തിൽ നിന്ന് 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് തിരുവല്ല താലൂക്കിലെ പുളിക്കിഴി ബ്ലോക്കിൽ ഉൾപ്പെട്ട നിരണം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് 3-ാം സ്ഥാനമാണ് നിരണത്തിന് ലഭിച്ചത്. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. 50 ലക്ഷം രൂപ നിരണം പഞ്ചായത്തിനും ലഭിക്കും.
2: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ, ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനുഷ എ മെൻഡസ്.

0: റൺപതിന് കേൾക്കാം. കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ. പുത്തൻ തലമുറ കീടനാശിനികളും സുരക്ഷിത ഉപയോഗവും. ഡോക്ടർ ബെറിൻ പത്രോസുമായി അഭിമുഖം.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മുതൽ 12 വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തുമാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495 9691 9496 5961 9496 5961. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മുതൽ 12 വരെ.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ 29 1800 11 700 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
0: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVPM@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി AIRTVMPM@gmail.com.
3: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹി റിലേ.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവദില്യാം സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിനാ നികോസ് ക്രിസ്റ്റോഡോലൈഡ്സ് ഇത്യനേന സഹ ചർച്ചിതവാൻ. സഹ ഉക്തവാൻ യത് അഗ്രിമേഷു പഞ്ചവർഷേഷു നിവേശപ്രവാഹ ദ്വിഗുണീകർത്തും ഭാരത സൈപ്രസ് ദേശയോ ലക്ഷ്യമസ്തി. നിർവാചനായോഗേന അഗ്രിമേ മാസേ അഷ്ടാദശ ദിനാങ്കേ ദശരാജ്യാണാം ചതുർവിംശതി രാജ്യസഭാസനാനാം ദ്വിതീയേ വർഷേ ആയോക്ഷ്യമാണസ്യ നിർവാചനസ്യ ഘോഷണാമകരോത്. സർവോച്ച ന്യായാലയേന ജൂലൈ മാസസ്യ പ്രഥമദിനാങ്ക

0: പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ് മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ നിരവധി പുതിയ സാധ്യതകൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. സൈപ്രസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
1: പിച്ചിലെ ഏക ദശക് സൈപ്രസ് ഭാരത് നിവേശ ലഗ്ഭഗ് ഡബൽ ഹുവാ ഹൈ. ദോനോ ദേശോ കെ ബീച്ച് ട്രസ്റ്റ് ബഡാ ഹൈ. ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സേ തമാം നയി സംഭാവനയെ ബനി ഹൈ. ഇസ്കാ ലാഭ ഉഠാത്തെ ഹുയെ ഹം അഗലെ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനേ കാ ലക്ഷ്യ രഖ രഹേ ഹൈ.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് മേളയുടെ ഭാഗമായി നിയമനപത്രം കൈമാറും. രാജ്യത്തുടനീളമുള്ള 47 കേന്ദ്രങ്ങളിലും ഇതോടൊപ്പം തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. യുഡിഎഫ് സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി എ സി മൊയ്തീന് 35 വോട്ടും ബിജെപി സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്പീക്കർക്ക് അനുമോദനം രേഖപ്പെടുത്തി. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെയായിരിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ 1 പുറപ്പെടുവിക്കും. ജൂൺ 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും 18 നടക്കും. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതിയും യോഗം ചേർന്നിരുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: എബോള നിരീക്ഷണത്തിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ഏർപ്പെടുത്തും. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. എബോള വൈറസിന്റെ ബുണ്ടി ബുഗ്യോ വകഭേദത്തിന് ഫലപ്രദമായ വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. ശരീരദ്രവങ്ങളിലൂടെയാണ് രോഗം പകരാൻ സാധ്യത. രോഗബാധയ്ക്ക് ശേഷം 2 മുതൽ 21 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലയളവ്. പനി, തൊണ്ടവേദന, തലവേദന എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കാണപ്പെടുന്നത്. 30 മുതൽ 50% വരെയാണ് മരണനിരക്ക്. 3-ലെയർ മാസ്ക് ഉപയോഗം, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ ഉൾപ്പെടെയുള്ള വ്യക്തിഗത സുരക്ഷാ നടപടികൾ കർശനമായി പാലിക്കാനും യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ എസ് പി റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_

0: TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി CBSE. വെബ്സൈറ്റിലെ അമിത തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് സമയം ദീർഘിപ്പിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KSEB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് വൈദ്യുതി നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൺസൂൺ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘം ആലപ്പുഴയിലെത്തി. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് നൽകിയിരിക്കുന്നതെങ്കിലും പൊതുവെ മഴ കുറവാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന 10 സൈറണുകൾ ഇന്ന് വൈകിട്ട് 3:30 മുഴങ്ങി. ഇന്ന് മഴ മാറി നിന്നെങ്കിലും ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത്. വേനൽച്ചൂടിൽ വറ്റി വരണ്ടു കിടന്നിരുന്ന കുളങ്ങളും കിണറുകളും തോടുകളും നിറഞ്ഞു. നദികളിൽ നീരൊഴുക്കുണ്ട്. മരമീണെ വൈദ്യുത കമ്പികൾ പൊട്ടി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരുന്നു. ദേശീയപാത അടക്കമുള്ള പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുസ്സഹമാക്കി.
1: വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാൻ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി K.മുരളീധരൻ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചുമാറ്റുമ്പോൾ പകരമായി കൂടുതൽ തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുൻഗണനാ ക്രമപ്രകാരം അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കാനായി കാത്തിരിക്കുന്ന 2 ലക്ഷത്തിലധികം കുടുംബങ്ങളുണ്ടെന്നും നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കോഴിക്കോട് കൊടിയത്തൂരിൽ പട്ടാപ്പകൽ കുറുക്കന്റെ ആക്രമണം. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയുടെ കാലിനാണ് കുറുക്കന്റെ കടിയേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ പിടിയിലായി. ബാബുനഗർ സ്വദേശികളായ സന്തോഷ് കുമാർ, ഹരികുമാർ, മുത്തുകുമാർ എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 20 വിനോദസഞ്ചാരികളുടെ കാറും സന്തോഷ് കുമാറിന്റെ പിക്കപ്പ് ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ മറയൂർ സബ് ഇൻസ്പെക്ടറെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ് മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
3: ആകാശവാണി
4: നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് അനീഷ് ഐലം, ലേഖകൻ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം അക്ഷയ് ഷാജി. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള 16-ാം കേരള നിയമസഭ പ്രാബല്യത്തിൽ വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 140 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് നിയമസഭാ സാമാജികരായി. BJPയുടെ 3 അംഗങ്ങൾ പുതിയ പ്രതിപക്ഷ കക്ഷിയായി എത്തിയതും

സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും സഭാചരിത്രത്തിൽ പുതിയ ഏട് എഴുതി ചേർത്തു. കേരള നിയമസഭയുടെ 25-ാമത് സ്പീക്കറായി നിയമസഭയിലെ പരിണതപ്രജ്ഞനായ അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളന ദിനമായ വ്യാഴാഴ്ച 139 അംഗങ്ങളും അമ്പലപ്പുഴ അംഗവും പ്രോറ്റം സ്പീക്കറുമായ ജി സുധാകരന് മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് രാവിലെ 9 ആരംഭിച്ചു. അക്ഷരമാലാക്രമത്തിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. കളമശ്ശേരിയിൽ നിന്നും വിജയിച്ച ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ ആദ്യവും വടക്കാഞ്ചേരിയിൽ നിന്നുള്ള സേവ്യർ ചിറ്റരപ്പള്ളി അവസാനവും പ്രതിജ്ഞയെടുത്തു. ബിജെപിയിൽ നിന്ന് ചാത്തന്നൂരിൽ നിന്നും വിജയിച്ച ബി ബി ഗോപകുമാറാണ് ആദ്യം പ്രതിജ്ഞ ചെയ്തത്. 64-ാമതായി കഴക്കൂട്ടത്ത് നിന്നും വിജയിച്ച വി മുരളീധരനും 83-ാമതായി നേമത്ത് നിന്നും വിജയിച്ച ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാജീവ് ചന്ദ്രശേഖറും പ്രതിജ്ഞയെടുത്തു. മന്ത്രിമാരിൽ പി സി വിഷ്ണുനാഥായിരുന്നു അവസാനം പ്രതിജ്ഞ ചെയ്തത്. യു ഡി എഫ് അംഗങ്ങളിൽ 5 പേർ സ്രഷ്ടാവിന്റെ നാമത്തിലും ഒരാൾ സർവേശ്വരന്റെ നാമത്തിലും 91 പേർ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. എൽ ഡി എഫിൽ നിന്നുള്ള 34 പേരും യു ഡി എഫിൽ നിന്നുള്ള 8 പേരും സഗൌരവം പ്രതിജ്ഞയെടുത്തു. എൽ ഡി എഫിലെ കൂത്തുപറമ്പ് എം എൽ എ പ്രവീണിന്റെ പ്രതിജ്ഞ ദൈവനാമത്തിലായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ മാത്യു കുഴൽനാടൻ, കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, രമേശ് പിഷാരടി, മുസ്ലിം ലീഗിന്റെ ഫൈസൽ ബാബു, കെ ഡി പി നേതാവ് മാണി സി കാപ്പൻ എന്നിവർ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് കന്നഡയിലും ദേവികുളം എം എൽ എ എഫ് രാജ തമിഴിലുമാണ് സത്യവാചകം ചൊല്ലിയത്. പ്രതിജ്ഞ കഴിഞ്ഞ് ഓരോ അംഗവും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ സർട്ടിഫിക്കറ്റും കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള സത്യവാങ്മൂലവും സമർപ്പിച്ച ശേഷം പ്രോടെം സ്പീക്കറെ അഭിവാദ്യം ചെയ്താണ് ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയത്. 12:30 സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായത്. ഇന്ന് രാവിലെ 9 സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ഡയസിലെത്തിയ പ്രോടെം സ്പീക്കർ ജി സുധാകരൻ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഭരണകക്ഷിയിൽ നിന്നും കോട്ടയം അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൽ ഡി എഫിൽ നിന്നും കുന്നംകുളം അംഗം എ സി മൊയ്തീനും ബി ജെ പിയിൽ നിന്നും ചാത്തന്നൂർ അംഗം ബി ബി ഗോപകുമാറുമായിരുന്നു സ്ഥാനാർത്ഥികൾ. ചരിത്രത്തിലിതാദ്യമായാണ് കേരള നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിക്കുന്നത്. 3 സ്ഥാനാർത്ഥികളുള്ളതിനാൽ ബാലറ്റ് വോട്ടിംഗിലൂടെയാണ് സ്പീക്കറെ തെരഞ്ഞെടുത്തത്. 3 സ്ഥാനാർത്ഥികളുടെ പേര് രേഖപ്പെടുത്തിയ ബാലറ്റിൽ ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അതിനുനേരെ പേനകൊണ്ട് ഗുണന ചിഹ്നം രേഖപ്പെടുത്തണമെന്ന് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ പ്രോടെം സ്പീക്കർ നിർദ്ദേശിച്ചു. ഇരിക്കുന്ന സീറ്റിന്റെ ക്രമത്തിലായിരുന്നു വോട്ടെടുപ്പ്. ആദ്യം മുഖ്യമന്ത്രി വി ഡി സതീശനും അവസാനം മന്ത്രി മോൻസ് ജോസഫുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. റിട്ടേണിംഗ് ഓഫീസറായതിനാൽ താൻ വോട്ട് രേഖപ്പെടുത്തുന്നില്ലെന്ന് പ്രോടെം സ്പീക്കർ അറിയിച്ചു. തുടർന്ന് യു ഡി എഫിൽ നിന്നും അൻവർ സാദത്ത്, എൽ ഡി എഫിൽ നിന്നും സി കെ ഹരീന്ദ്രൻ, ബി ജെ പിയുടെ വി മുരളീധരൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിയമസഭാ സെക്രട്ടറി വോട്ടെണ്ണൽ പൂർത്തീകരിച്ചു. 139 പേർ വോട്ട് രേഖപ്പെടുത്തിയതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101ഉം എ സി മൊയ്തീന് 35ഉം ബി ജെ പിക്ക് 3ഉം വോട്ട് ലഭിച്ചു. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ തിരുവഞ്ചൂരിനെ സ്പീക്കറായി പ്രോടെം സ്പീക്കർ പ്രഖ്യാപിച്ചു. സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനും സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി ജി സുധാകരൻ പ്രോടെം സ്പീക്കർ സ്ഥാനമൊഴിഞ്ഞു. തുടർന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് പുതിയ സ്പീക്കറെ ഡയസിലേക്ക് എത്തിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതിയ സ്പീക്കറെ അനുമോദിച്ച് സംസാരിച്ചു. 50 വർഷത്തിലധികം നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും 3.5 പതിറ്റാണ്ടിന്റെ പാർലമെന്ററി അനുഭവങ്ങളുടെയും പാരമ്പര്യത്തോടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകുന്നതെന്നും ഒരു നിയമസഭാ സാമാജികൻ എങ്ങനെയാകണമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എങ്ങനെ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കണമെന്നതിന്റെയും നിയമസഭയിൽ പെരുമാറണമെന്നതിന്റെയും റോൾ മോഡലാണ് തിരുവഞ്ചൂർ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി താൻ തിരുവഞ്ചൂർ നയിച്ച പദയാത്രയിൽ മുദ്രാവാക്യം വിളിച്ചതും ഓർത്തെടുത്തു. വൈവിധ്യമാർന്ന പ്രതിഭാശാലിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്നും പ്രതിപക്ഷ ശബ്ദം കൂടി അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. അർഹിക്കുന്ന ആൾ അർഹിക്കുന്ന കസേരയിലെത്തിയെന്നും സരസത കലർന്ന ശാസനയിൽ സഭ കൊണ്ടുപോകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുസ്ലിം ലീഗ് അംഗവും മന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവകാശത്തിനുവേണ്ടി ഉന്നയിച്ച കാര്യങ്ങൾ ഓർക്കണമെന്ന് സി പി ഐ കക്ഷി നേതാവ് കെ രാജനും പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമാണെന്നും അവർ പ്രതീക്ഷിക്കുന്നത് ചർച്ച ചെയ്യാനും അവർക്കൊരു മികച്ച ഭാവി സൃഷ്ടിക്കാനും ഒരുമിച്ച് നിൽക്കണമെന്നും ബി ജെ പി അംഗം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ബി ജെ പി എം എൽ എ മാരെ അനുവദിക്കണമെന്നും പുതിയ എം എൽ എ മാരെ പ്രോത്സാഹിപ്പിക്കണമെന്നുമുള്ള അഭ്യർത്ഥനയും മുന്നോട്ട് വച്ചു. കക്ഷി നേതാക്കളായ മോൻസ് ജോസഫ്, മാണി സി കാപ്പൻ, കെ കെ രമ, അനൂപ് ജേക്കബ്, സ്പീക്കർ സ്ഥാനാർത്ഥികളായി മത്സരിച്ച എ സി മൊയ്തീൻ, ബി ബി ഗോപകുമാർ എന്നിവരും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അഭിനന്ദനം അറിയിച്ചു. തുടർന്ന് സ്പീക്കർ സംസാരിച്ചു. സഭയിൽ എല്ലാ അംഗങ്ങൾക്കും സ്വതന്ത്രമായും നിർഭയമായും പക്ഷഭേദമില്ലാതെയും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവസരമുണ്ടാകുമെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണഘടനയുടെ 4-ാം തൂണായ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനുള്ള സൌകര്യമൊരുക്കും.

0: ഭരണപ്രതിപക്ഷത്തിന് ഒരുപോലെ നീതി ഉറപ്പാക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷ നേതാവായി സിപിഐഎം അംഗം പിണറായി വിജയനെ നിർദ്ദേശിച്ചത് സ്പീക്കർ അംഗീകരിച്ചു. ശേഷം സഭ മെയ് 29 ചേരുമെന്ന് പ്രഖ്യാപിച്ച് സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിൽ ചർച്ചയും നടക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഈ കാലയളവിൽ നടക്കും. 10 വർഷമായി ഭരണപക്ഷത്ത് ഇരുന്നവർ പ്രതിപക്ഷത്തേക്കും പ്രതിപക്ഷം ഭരണപക്ഷത്തേക്കും മാറിയതോടെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാവും സഭ വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക. നിങ്ങളിപ്പോൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.
1: മൊഴിയുറവുകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ കേൾക്കാം. മൊഴിയുറവുകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവുകൾ.
2: യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതൂ. ഇമെയിൽ വിലാസം youth.AIRTVM@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
2: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496596321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: നാം ഗുളിക കഴിക്കുമ്പോൾ കയ്പുള്ള ഗുളിക ചവച്ച് കഴിക്കാറില്ല, വിഴുങ്ങാറാണ് പതിവ് അല്ലേ? അതുപോലെ തന്നെ ജീവിതത്തിലും നമുക്ക് അനുവദിക്കാം. അപമാനം, പരാജയം, ദുഃഖങ്ങൾ തുടങ്ങിയ കൈപ്പേറിയ അനുഭവങ്ങളെ നമുക്ക് അവഗണിച്ചു കളയാം. ജീവിതത്തിലെ നല്ല ഓർമ്മകളെ മാത്രം അയവിറക്കുകയും അങ്ങനെ ജീവിതം സന്തോഷകരമാക്കുകയും ചെയ്യാം. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിച്ചാലോ?

0: വയലും വീടും പരിപാടിയിൽ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും പ്ലാനിംഗ് വിഭാഗം ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസാണ്. പരിപാടി ആരംഭിക്കും മുമ്പ് നമുക്ക് ഇന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം കേട്ടോളൂ, എന്താണ് ടെറേറിയം? ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. എങ്കിൽ നമുക്ക് പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം പുതിയ തലമുറ കീടനാശിനികളെ കുറിച്ചാണ്. ഈ വിഷയം ഇന്ന് കർഷകരും സമൂഹവും ഏറെ ശ്രദ്ധിക്കുന്ന ഒന്നാണ്. വിളകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പുതിയ രീതിയിലുള്ള കീടനാശിനികൾ ഇപ്പോൾ ഉപയോഗത്തിലുണ്ട്. അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കീടനാശിനികളുടെ ശരിയായ ഉപയോഗം മനുഷ്യാരോഗ്യത്തിലും പ്രകൃതിയിലും ഉണ്ടാക്കാവുന്ന സ്വാധീനങ്ങളും ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ്. അതിനാൽ തന്നെ ശാസ്ത്രീയ അറിവോടെയും ഉത്തരവാദിത്വത്തോടെയും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കാലത്തിന്റെ ആവശ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും പ്ലാനിംഗ് വിഭാഗം ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസ് ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: സർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി.
1: സർ, ഈ പുത്തൻ തലമുറ കീടനാശിനികൾ എന്ന് നമ്മൾ പറയുമ്പം ഇത് എന്തുവാണ്, ഇത് എങ്ങനെയാണ് ഇത് നമ്മുടെ കൺവെൻഷണൽ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാസ കീടനാശിനിയുമായിട്ട് വ്യത്യാസം എന്തുവാണ് സർ?
2: നമ്മള് ഒരു 2000 വരെയുള്ള ഒരു കാലഘട്ടം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീടനാശിനികളുടെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി 1939 DDT കണ്ടുപിടിക്കുന്ന കൂടിയാണ്. 40s DDT DDT അന്നത്തെ കാലത്ത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന BHC അടക്കുന്ന ഓർഗനോക്ലോറിൻ വിഭാഗം വളരെ വ്യാപകമാവുന്നത്. 40s 50s ഒക്കെ ഒത്തിരി ഈ ഓർഗനോക്ലോറിൻ വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 70s വരെ BHC ഒക്കെ ഏതാണ്ട് 2000 വരെയൊക്കെ നമ്മളുടെ രാജ്യത്ത് ഉപയോഗത്തിലുണ്ടായിരുന്നു. DDT ഒക്കെ അതിന്റെ ഇടയ്ക്കൊക്കെ നിരോധിക്കപ്പെട്ട് ഒത്തിരി അധികം കീടനാശിനികൾ നിരോധിക്കപ്പെട്ടു പോയി. ഇപ്പൊ ഓർഗനോക്ലോറിൻ വിഭാഗത്തിൽപ്പെട്ട ഒറ്റ കീടനാശിനികൾ പോലും വിപണിയിലില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ. അത് കഴിഞ്ഞ് 40s തന്നെ പിന്നെ 50s 60s ഓർഗനോഫോസ്ഫോറസ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ വന്നു. അതിലിപ്പോഴും കുറെയധികം കീടനാശിനികൾ നിരോധിക്കപ്പെട്ടു പോയി. പക്ഷെ കുറെയധികം കീടനാശിനികൾ ഇപ്പോഴും നമ്മളുടെ വിപണിയിൽ ലഭ്യമാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിനാൾഫോസ്, ക്ലോർപൈറിഫോസ്, ഡൈമെത്തവേറ്റ് എന്നൊക്കെ പറയുന്ന കീടനാശിനികൾ ഇപ്പോഴും മാർക്കറ്റിൽ ലഭ്യമാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം കാർബമേറ്റ് വിഭാഗത്തിൽപ്പെട്ടത്, അതും 50s 60s വളരെ കുറച്ച് കീടനാശിനികൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതും ഈ വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു. അതിനുശേഷം 70s സിന്തറ്റിക് പൈറത്രോയിഡ് വിഭാഗം എന്ന് പറഞ്ഞ് ഒരു നാലാമത്തെ ഒരു വിഭാഗം വിപണിയിലേക്ക് വന്നു. സിന്തറ്റിക് പൈറത്രോയിഡ് വിഭാഗത്തിലെ കീടനാശിനികൾ ഇപ്പോഴും വ്യാപകമായിട്ട് നമ്മളുടെ കാർഷിക മേഖലയിലും കൊതുകുകളെ നശിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ കീടനാശിനികളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളുടെ ഓർഗനോക്ലോറിൻ, ഓർഗനോഫോസ്ഫേറ്റ്, കാർബമേറ്റ് വിഭാഗം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഉയർന്ന അളവിൽ വേണ്ടതാണ്. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പഴയ ചില കീടനാശിനികൾ, ഇപ്പൊ കാർബമേറ്റ് വിഭാഗത്തിൽപ്പെട്ട കാർബാറിൽ എന്ന് പറഞ്ഞൊരു കീടനാശിനി ഉണ്ടായിരുന്നു, നിരോധിക്കപ്പെട്ടു പോയ ഒരു സാധനമാണ്. അതിൽ സെവിൻ എന്ന് പറഞ്ഞൊരു കീടനാശിനി ഉണ്ടായിരുന്നു. അത് 1 ലിറ്ററിലേക്ക് നമ്മൾ 3 gram തൊട്ട് 4 gram വരെയൊക്കെ ആയിരുന്നു മിക്സ് ചെയ്തുകൊണ്ട്. ഇതിന്റെയൊക്കെ പ്രവർത്തനം കീടങ്ങളിലെയും മനുഷ്യരിലെയും പ്രവർത്തനം ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പൊ അതായത് കീടങ്ങൾക്ക് ദൂഷ്യം ഉണ്ടാക്കുന്ന പോലെ തന്നെ മനുഷ്യർക്കും ദൂഷ്യഫലം ഉണ്ടാക്കുന്നതായിരുന്നു ഓർഗനോഫോസ്ഫേറ്റും കാർബമേറ്റും അതുപോലെ തന്നെ ഓർഗനോക്ലോറിൻ വിഭാഗത്തിൽപ്പെട്ടത്. അതേസമയം സിന്തറ്റിക് പൈറത്രോയിഡ് മനുഷ്യർക്ക് താരതമ്യേന സുരക്ഷിതമായതുകൊണ്ട് കൂടിയാണ് അതൊക്കെ ഇപ്പോഴും ഉപയോഗിക്കപ്പെട്ടു വരുന്നത്. ഉയർന്ന അളവിൽ ഉപയോഗിക്കുന്നു. രണ്ടാമത്തേത് മനുഷ്യർക്കും കീടങ്ങൾക്കും ഒരേപോലെ ദോഷകരമാണ്. പിന്നെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഏതൊരു കീടനാശിനിയും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ കീടങ്ങൾ അതിനോട് പ്രതിരോധം ആർജിക്കും. ഒരു 10, 40, 50 ഒരേ വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ ഉപയോഗിച്ചതോടുകൂടി കീടങ്ങൾ അതിനോട് പ്രതിരോധം ആർജിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി അപ്പോഴത്തേക്കും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കുറേയധികം പ്രാധാന്യം നമ്മളുടെ ഇടയിൽ ഉയർന്നു വന്നു. അപ്പൊ കൂടുതൽ വിഷലിപ്തമായ കീടനാശിനികൾക്ക് പകരം പുതിയത് വേണമെന്ന് വന്നു. പിന്നെ അതുകൂടാതെ തന്നെ DDT പോലെയുള്ള കീടനാശിനികളും പരിസ്ഥിതിയിൽ കൂടുതൽ നമ്മൾ ബയോ അക്യുമുലേഷൻ എന്നൊക്കെ പറയുന്ന കൂടുതൽ കാലം നില

0: നിൽക്കുന്നു എന്നുള്ളത്. അതായത് തളിച്ചു കഴിഞ്ഞാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചില പൊടിയിലീറ്റൊക്കെയാണ് ഈ കൊല്ലങ്ങളോളം നിലനിൽക്കുന്നത്. അപ്പൊ അതൊക്കെ പരിസ്ഥിതിക്ക് ദോഷകരമാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇതിനെ മറികടക്കുന്നതിനായിട്ടാണ് പുതിയ തലമുറ കീടനാശിനികൾ 90s അവസാനത്തോടു കൂടിയാണ് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ നിയോനിക്കോട്ടിനോയിഡ് വിഭാഗം എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമാണ് ആദ്യകാലത്ത് മാർക്കറ്റിൽ വന്നത്. അപ്പൊ അതിലൊക്കെ വന്നപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട അളവ് വളരെ കുറവാണ്. അതിലൊരു കീടനാശിനി ഇമിഡാക്ലോപ്രിഡ് ഇപ്പോഴും വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു കീടനാശിനിയാണ്. അത് ഉപയോഗിക്കുന്ന അളവ് എന്ന് പറയുന്നത് 10 ലിറ്ററിലേക്ക് 3 മില്ലി വേണ്ടി. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം കാർബാറിൽ എന്ന് പറയുന്നത് 1 ലിറ്ററിലേക്ക് 3 ഗ്രാം വേണ്ടിയിരുന്ന സ്ഥാനത്ത് 10 ലിറ്ററിലേക്ക് 3 മില്ലി എന്നുള്ളത്. അതായത് 10-ൽ-1 നമ്മളുടെ പ്രകൃതിയിലേക്ക് ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ആ പുതിയ കീടനാശിനികളുടെ ഒരു മെച്ചമായിരുന്നു. മനുഷ്യർക്ക് തീർത്തും ദോഷം കുറഞ്ഞ ഒരു തരം കീടനാശിനിയായിരുന്നു. ഒത്തിരി കാലം പ്രകൃതിയിൽ നീണ്ടു നിൽക്കില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പഴയ തലമുറയും പുതിയ തലമുറ കീടനാശിനികളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. നിയോനിക്കോട്ടിനോയിഡ് വിഭാഗം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിയോനിക്കോട്ടിനോയിഡ് വിഭാഗത്തിന് ഞങ്ങൾ അതിനെ സെലക്ടിവിറ്റി എന്നാണ് പറയുക. അതായത് കീടങ്ങൾക്ക് കൂടുതൽ ദോഷകരവും മനുഷ്യർക്ക് കൂടുതൽ സുരക്ഷിതവുമായ കീടനാശിനി, അതിനെയാണ് നമ്മൾ സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സെലക്ടിവിറ്റി ഈ തരം പുതുതലമുറ കീടനാശിനികൾക്കുണ്ട്. അത് ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു ഒത്തിരി ഇൻഡെപ്ത് ആയിട്ട്, അതായത് ഇത് എങ്ങനെ കീടങ്ങളുടെയും നമ്മളുടെ ശരീരത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിന് കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളുണ്ട്. ഇപ്പൊ ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നിക്കോട്ടിനിൽ നിന്നാണ്, അതായത് നമ്മുടെ പുകയിലയിലെ നിക്കോട്ടിനിലിന്റെ ഒരു ചെറിയ പകർത്തമാണ് നിയോനിക്കോട്ടിനോയിഡ്. നിക്കോട്ടിൻ മനുഷ്യർക്ക് ദോഷകരമാണ്, അതേസമയം നിയോനിക്കോട്ടിനോട് ദോഷകരമല്ലാതെ ആകുന്നുണ്ട്. ചെറിയ വ്യത്യാസം മാത്രമേ അതുള്ളൂ, നിക്കോട്ടിൻ ഒരു ഫുൾ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു മോളിക്യൂൾ ആണ്, അതേസമയം നിയോനിക്കോട്ടിനോയിഡ് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ചെറിയ ഡിഫറൻസും കൊണ്ട് തന്നെ മനുഷ്യർക്ക് അത് ദോഷകരമല്ലാതെയാകുകയും കീടങ്ങൾക്ക് ദോഷകരമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വളരെ ഭംഗിയായിട്ട് പഠിച്ച് നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരം കീടനാശിനികൾ കീടങ്ങൾക്ക് കൂടുതൽ ദോഷം, അതുകൊണ്ടാണ് ചെറിയ അളവിൽ തന്നെ വളരെയധികം ഫലപ്രാപ്തി കിട്ടുന്നത്.
1: ജനറലി പെസ്റ്റിസൈഡിനെ നമ്മള് ഡിഫറെന്റ് ലേബൽസ് കൊടുക്കാറുണ്ടല്ലോ, ചുമപ്പുണ്ട്, മഞ്ഞയുണ്ട്, നീലയുണ്ട്, ഇങ്ങനെ. അപ്പൊ ഈ പുത്തൻ തലമുറ കീടനാശിനികൾ ഏത് വിഭാഗത്തിൽ പെടുന്നതാണത്?
0: മിക്കവാറും എല്ലാം തന്നെ നീലയും കുറെ അധികം എണ്ണം പച്ചയുണ്ട്, വളരെ ചുരുക്കം എണ്ണം മഞ്ഞ അടയാളത്തിലും വരുന്നുണ്ട്. ചുമപ്പ് അടയാളത്തിലൊക്കെ ഒന്നും തന്നെ ഇല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡയമൈഡ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, നമ്മുടെ ക്ലോറാൻഡ്രാൻലിപ്പോൾ സ്ലൂബൻഡയമൈഡ് പോലെയുള്ളത്. അതൊക്കെ പച്ചയാണ്, നമ്മൾ താരതമ്യേന സുരക്ഷിതം എന്ന് പറയുന്ന കണത്തിൽപ്പെട്ടാണ് ആ തലമുറയിൽ. ബാക്കി ഭൂരിഭാഗവും നീലയാണ്, ചുരുക്കം 2 എണ്ണം അന്യ അടയാളത്തിലുണ്ട്.
1: ജനറലി നമ്മൾ ഈ കീടനാശിനികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സിസ്റ്റമിക്കും ഉണ്ട്, കോൺടാക്റ്റും ഉണ്ട്, നമ്മുടെ പ്ലാന്റ്സിന്റെ അകത്തോട്ട് പോകുന്ന പെസ്റ്റിസൈഡ്സും ഉണ്ട്, പുറത്ത് തന്നെ നിൽക്കുന്നതും ഉണ്ട്. അപ്പൊ ഈ ഒരു ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സ്, ഇതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് സർ?
0: അത് പലതും പലതാണ്. ഇപ്പൊ നിയോനിക്കോട്ടിനോയിഡ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികളെല്ലാം തന്നെ അന്തർവ്യാപന ശക്തിയുള്ള സിസ്റ്റമിക്ക, അതേസമയം ഡയമൈഡ് ആണെങ്കിൽ കുറെയൊക്കെ അന്തർവ്യാപന ശക്തിയുണ്ട്, നിയോനിക്കോട്ടിന്റെ അത്രയും തന്നെ ഇല്ലെങ്കിൽ പോലും. പക്ഷെ അതേസമയം പുതിയ ചില കീടനാശിനികളൊക്കെ വരുന്നത് മെറ്റാം ഡയമൈഡ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ചില ഗ്രൂപ്പുകളാണ്. അത് ഫ്ലൂക്സാമെറ്റാമൈഡ്, ബ്രോഫ്ലാമിലൈഡ്, ഐസോസൈക്ലോസിറം എന്നൊക്കെ പറയുന്ന കീടനാശിനികൾ വരുന്നത് അത് സ്പർശന ശക്തി ഉള്ളതേ ഉള്ളൂ, അന്തർവ്യാപന ശക്തി താരതമ്യേന കുറവാണ്. അപ്പോ അത് രണ്ട് രീതിയിലും വരുന്നുണ്ട്.
1: പിന്നെ ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ബ്രോഡ് സ്പെക്ട്രം പെസ്റ്റിസൈഡ്സ് എന്നും ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. നിരവധി കീടങ്ങൾക്ക് വേണ്ടി ഒരു പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ഒരു കീടനാശിനി ഉപയോഗിച്ചാൽ മതി. ഈ പുത്തൻ തലമുറ കീടനാശിനികൾ സ്പെസിഫിക് ആണോ, അതോ ഒരു കീടത്തിന് വേണ്ടി സ്പെസിഫിക് ഒരു കീടനാശിനി തന്നെ ആണോ, അതോ നിരവധി കീടത്തിന് വേണ്ടി ഒരു കീടനാശിനി ഉപയോഗിക്കാൻ സാധിക്കുമോ, എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി?
0: അത് ഞാൻ ആദ്യം ഈ പുതുതലമുറയും പഴയ തലമുറയും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാൻ നേരത്തെ വിട്ടുപോയ ഒന്നാണ്. ഒന്ന്, പഴയ തലമുറ എല്ലാം ബ്രോഡ് സ്പെക്ട്രമാണ്. തളിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള എല്ലാ ജീവജാലങ്ങളും, അത് കീടങ്ങൾ ശക്തങ്ങൾ തന്നെ ആവണമെന്നില്ല. പണ്ടൊക്കെ പറയുമായിരുന്നു പാടത്ത് ചില കീടനാശിനികൾ തളിച്ചു കഴിഞ്ഞാൽ പാടത്തുള്ള ഞണ്ടും ഞവനിയും നീർക്കൂലിയും തവളയും വരെ ചത്തു വീഴുമായിരുന്നു. അങ്ങനത്തെ കീടനാശിനികളായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കീടനാശിനികൾ വളരെ സ്പെസിഫിക് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണത്തിൽ ഡയമൈഡ് എന്ന് പറഞ്ഞൊരു ഒരു വിഭാഗത്തെ പറ്റി പറഞ്ഞു. പുഴുക്കൾക്കെതിരെ അത് ഏക്കുകൾ, ശലഭങ്ങളുടെ പുഴുക്കൾക്കെതിരെ അത് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുള്ളൂ. നീരൂറ്റി കുടിക്കുന്ന ഒരു കീടത്തിന് മുഞ്ഞയ്ക്കെതിരെ ഒന്നും അത് ഫലിക്കില്ല. അതേസമയം ന്യൂനിക്കോട്ടിനോട് വിഭാഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെയാണ് ഫലപ്രദമായിട്ടുള്ളൂ, പുഴുക്കൾക്കെതിരെ അത് ഏക്കില്ല. അത് രണ്ട് രീതിയിൽ

0: ാണ് ഒന്ന്, പ്രകൃതിയിലുള്ള മിത്രകീടങ്ങൾക്ക് ദുഷ്കരമാകാതെ തരും. രണ്ട്, നമുക്ക് കൃത്യമായിട്ട് എന്തിനെയാണ് ലക്ഷ്യം വെക്കുന്നത് അതിനെ മാത്രം കൊല്ലാൻ സാധിക്കുന്നത്. പക്ഷെ അതിൽ കർഷകർക്ക് ഒരു ചെറിയ ഇത് വരുന്നത് എന്താണ് കീടമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് കീടനാശിനി തെരഞ്ഞെടുക്കേണ്ടി വരും. കണ്ണും പൂട്ടി ഒരു കീടനാശിനി തളിച്ച് എല്ലാ കീടത്തെയും കൊല്ലാമെന്ന് ആ ഒരു കാര്യം നടക്കില്ല.
1: അപ്പം കർഷകർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു

0: ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പുതുതലമുറ കീടനാശിനി ഉപയോഗിക്കുമ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്?
1: പുതുതലമുറ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അത് ഭൂരിഭാഗവും പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു കീടത്തിന് എതിരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഏത് കീടമാണ്, ചെടിയിൽ കാണുന്ന ലക്ഷണം ഏത് കീടം കൊണ്ടാണ് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞില്ല എങ്കിൽ നമ്മളുടെ കീടനാശിനി പ്രയോഗം തെറ്റിപ്പോവും, വിളനാശം സംഭവിക്കും. വെറുതെ ഒരു കീടനാശിനി, ഒരു രാസവസ്തു പ്രകൃതിയിലേക്ക് അടിക്കുന്ന ഒരു രീതിയിലേക്ക് വരും. ഇത് ഒഴിവാക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ചില കീടങ്ങളെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാം. ഇപ്പൊ വെണ്ടയിലെ ഇലയിരുട്ടിപ്പുൽ, ഇല ചുറ്റി അതിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ പുഴുവിനെ കാണാം. പഴുതനയിലെ തണ്ടും കായം തുറക്കുന്ന പുഴു, വാഴയിലെ പിണ്ടിപ്പുഴു, ഇതൊക്കെ വാഴവെള്ള പിണ്ടിപ്പുഴുവൊക്കെ ഏത് കർഷകനും കണ്ടറിയാവുന്ന ലക്ഷണങ്ങൾ. അതേസമയം വേറെ ചില ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോ മറ്റു ചില പ്രശ്നങ്ങളുമായിട്ട് സംശയം തോന്നും. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി കൃഷി ഓഫീസറോ കൃഷി സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ലക്ഷണം, ഏത് കീടം കൊണ്ടാണ്, ആ കീടത്തിന് ഏറ്റവും ഫലപ്രദമായ കീടനാശിനി ഏത് എന്നുള്ളതൊന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇതിൽ ചേർത്ത് പറയാനുള്ളത്, നമ്മളിപ്പോ പലപ്പോഴും ഉപയോഗിക്കുന്ന പല കീടനാശിനികളും ഒരു 7-8 വർഷം കഴിയുമ്പോൾ കീടങ്ങൾ അതിനോട് പ്രതിരോധം ആർജിക്കും. അത് കീടങ്ങളുടെ ഒരു കഴിവാണ്. ഏത് കീടരാസവസ്തുവാണെങ്കിലും അതിനോട് പ്രതിരോധം ആർജിക്കാനുള്ള കഴിവ് കീടങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുമ്പോൾ കീടങ്ങൾ അതിനോട് പ്രതിരോധം ആർജിക്കും. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അളവിൽ ചിലപ്പോൾ കീടം ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാനാകുന്നില്ല എന്നുള്ളൊരു ഘട്ടം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കീടനാശിനി മാറ്റി പുതിയൊരു കീടനാശിനിയിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അത് ഏത് കീടനാശിനി എന്നുള്ളത് അറിയണമെങ്കിൽ കൃത്യമായിട്ട് ഏതെങ്കിലും സാങ്കേതിക ജ്ഞാനമുള്ള കൃഷി ഓഫീസറോട്, കാർഷിക സർവകലാശാലയോട്, ഉദ്യോഗസ്ഥരോട് ചോദിച്ച് തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്.
0: പിന്നെ സർ, ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ്, ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിളവെടുക്കാൻ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ സാധാരണ കീടനാശിനിയെക്കാട്ടിലും കുറവായിരിക്കും അല്ലേ?
1: പലതിനും പലതാണ്. അത് ഒരു കീടനാശിനി തന്നെ ഇപ്പൊ നമ്മൾ ഫ്ലൂക്സാമെറ്റാമൈഡ്, പ്രോഫ്ലാനിലൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ദിവസമേ ഉള്ളൂ പച്ചക്കറികളിലും. അതായത് ഇന്ന് തളിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും നമുക്ക് വിളവെടുക്കണം. അതേസമയം വേറെ ചിലതൊക്കെ ഇപ്പൊ നെല്ലിലൊക്കെ ഉപയോഗിക്കുന്ന ചില കീടനാശിനികളുണ്ട്, ഇപ്പൊ ക്ലോറൈൻ ട്രാൻലിപ്രോൾ എന്നൊക്കെ പറയും, ഏതാണ്ട് 45 ദിവസം. അപ്പൊ അതിലൊരു ചെറിയ വ്യത്യാസവും കൂടെ ഉണ്ട്. വിഷാംശം നിൽക്കുന്നത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് ആ കീടനാശിനി ചെടിയിലെ ഏത് ഘട്ടം വരെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് നെല്ലിലെ തണ്ടുപുരപ്പിനെതിരെ ക്ലോറൈൻ ട്രാൻലിത്രോൾ ശുപാർശയുണ്ട്. അപ്പൊ നെല്ലിലെ തണ്ടുപുരപ്പിനെതിരെ ക്ലോറൈൻ ട്രാൻലിത്രോൾ ഉപയോഗിക്കണമെങ്കിൽ നെല്ല് കൊയ്യുന്നതിന് 45 ദിവസം മുമ്പെങ്കിലും ഉപയോഗിച്ചിരിക്കണം. അതിനുശേഷം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടില്ല, തണ്ടുപുരപ്പിനെ നിയന്ത്രിക്കാനേ സാധിക്കില്ല. അപ്പൊ അങ്ങനെയെങ്കിലും കണക്ക് കൂട്ടിയാണ് ഈ വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. പൊതുവേ നമ്മൾ കണക്കാക്കുന്ന പോലെ അത് ഇത്രയും ദിവസം അതിന്റെ വിഷാംശം നിൽക്കും എന്ന് അതിന് അർത്ഥമില്ലതാണ്.
0: സർ, ഈ പുത്തൻ തലമുറ കീടനാശിനികളുടെ പ്രചരണം നമ്മുടെ കർഷകരുടെ മധ്യത്തിൽ എത്രത്തോളം ഉണ്ട് സർ?
1: കർഷകരുടെ ഇടയിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും പഴയ കീടനാശിനികൾ ഉപയോഗയോഗ്യം, അതായത് പഴയ ഫലപ്രാപ്തി കിട്ടാതെ വരുന്ന ഒരു ഘട്ടത്തിലാണ് പുതിയ പുതിയ കീടനാശിനികൾ വരുന്നത്. ഇപ്പൊ കൂടുതൽ ഫലപ്രാപ്തിയുള്ള കീടനാശിനികൾ വരുമ്പോൾ കർഷകർ പതുക്കെ പതുക്കെ അതിലേക്ക് മാറുന്നുണ്ട്. ഇപ്പൊ 90s അവസാനം വരെ ഉണ്ടായിരുന്ന കീടനാശിനികളെല്ലാം തന്നെ അളവിന്റെ ഉപയോഗം കുറയുകയും ചില കീടനാശിനികളൊക്കെ വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഭൂരിഭാഗം കീടനാശിനികളുടെ ഉപയോഗം കുറയുകയും ഈ 2000-2020 വരെയുള്ള കാലഘട്ടത്തിൽ നിയോനിക്കോട്ടിനോട് ടൈഎംഐഡി വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ വളരെ വ്യാപകമായിട്ട് കർഷകരുടെ ഇടയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അത് അത്ര വ്യാപകമായി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിന് പ്രതിരോധശേഷി ആർജിച്ചു, അത് അത്ര ഫലപ്രാപ്തി അല്ലാതെ വന്നതോടുകൂടി കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് അടുത്ത ഒരു തലമുറ വന്ന് ആ കീടനാശിനികൾ കർഷകരുടെ ഇടയിൽ പ്രചാരം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ചെറിയ പ്രശ്നം കിടക്കുന്നത് ഏക്കറിന് ഒരു 2000-2500 രൂപ ചെലവ് വരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു 1000-1850 നിന്ന് ഏതാണ്ട് ഇരട്ടിയിലേക്ക് വരുന്നു. അത് കർഷകർക്ക് താങ്ങാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നത് ഇതിന്റെ അഡോപ്ഷന് പലപ്പോഴും പ്രയാസപ്പെടുത്തുന്നു.
0: ഡോക്ടർ ബെറിൻ പത്രോസ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു.
2: പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ച് ശ്രോതാക്കൾക്ക് വ്യക്തമായൊരു ധാരണ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വിഷയത്തിലുള്ള അറിവുകൾ ഇതുവരെ നമ്മോട് പങ്കുവച്ചത് കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും പ്ലാനിംഗ് വിഭാഗം ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസ്. അദ്ദേഹത്തോട് ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ ബെറിൻ പത്രോസിന്റെ ഫോൺ നമ്പർ പറയാം: 9446

0: 9 6 7 6 8 8 നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9 4 4 6 9 6 7 6 8 8
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ
2: മുയൽ ചെവിയൻ? പനിയുണ്ടെങ്കിൽ മുയൽചെവി നീര് കഴിക്കുന്നത് പനി കുറയ്ക്കാൻ സഹായിക്കും. ടോൺസിലൈറ്റിസ് ഉള്ളപ്പോൾ ഉപ്പ് ചേർത്ത മുയൽചെവി നീര് തൊണ്ടയിൽ പുരട്ടുന്നത് ആശ്വാസം നൽകും. മുയൽചെവിയുടെ നീര് കണ്ണുകളിൽ ഒഴിക്കുന്നത് നേത്രരോഗങ്ങൾ ശമിപ്പിക്കാനും കണ്ണിന് കുളിർമ നൽകാനും സഹായിക്കും. അർശസ് വരാതിരിക്കാൻ മുയൽചെവിന്റെ നീര് മോരിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ചെടിയുടെ നീര് കഴിക്കുന്നത് ഉദരത്തിലെ വിരകളെ നശിപ്പിക്കാൻ സഹായിക്കും. മുള്ളുകുത്തിയ ഭാഗത്ത് മുയൽചെവിയുടെ ഇല ചതച്ചരച്ച് വെച്ചുകെട്ടിയാൽ മുള്ള് തനിയെ ഊരിപ്പോകും. സൈനസൈറ്റിസിന് മുയൽചെവി സമൂലം അരച്ച് നെറുകയിൽ തേക്കുന്നത് ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. മഞ്ഞളും ഇരട്ടിമധുരവും ചേർത്ത് കാച്ചിയെടുത്ത മുയൽചെവി എണ്ണ പുരട്ടുന്നത് പലതരം വ്രണങ്ങൾ ശമിപ്പിക്കാൻ സഹായിക്കും. കഴുത്തിലെ വേദനയും മറ്റു വേദനകളിലും മുയൽചെവി സമൂലം അരച്ച് നീരെടുത്ത് വേദനയുള്ള ഭാഗത്ത് തടവുന്നത് ഫലപ്രദമാണ്.
0: ഇനി നമുക്ക് കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം.
3: പട്ടാളപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാകുന്ന സമയമാണിത്. സാധാരണയായി പുഞ്ചപ്പാടങ്ങളിൽ കണ്ടുവരുന്ന ഈ പുഴുവിന്റെ ശലഭത്തിന് തവിട്ട് നിറമാണുള്ളത്. ഒരേ സമയം തന്നെ വളരെയധികം പുഴുക്കൾ പാടത്ത് പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടും അവ കൂട്ടത്തോടെ നെൽച്ചെടികളെ ഒരറ്റത്ത് നിന്ന് തിന്ന് നശിപ്പിക്കുന്നതുകൊണ്ടുമാണ് ഇവയ്ക്ക് പട്ടാളപ്പുഴു എന്ന പേര് ലഭിച്ചത്. രാത്രികാലങ്ങളിലാണ് ഇവയുടെ ആക്രമണം കൂടുതലായും കാണുന്നത്. പകൽ സമയത്ത് പാടത്തെ മൺകട്ടകളുടെയും മറ്റും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇവ നെൽച്ചെടികളെ വെറും കുറ്റികളാക്കി മാറ്റുന്നു. ഇവയെ നിയന്ത്രിക്കാനായി വെള്ളം കയറ്റാവുന്ന പാടങ്ങളിൽ രണ്ടു ദിവസം വെള്ളം കയറ്റി നിർത്തുക. വരമ്പത്തും സ്വയം കിളിർത്തുവരുന്ന നെല്ലിലും കളകളിലും കാണുന്ന പുഴുക്കളെ നശിപ്പിക്കാനായി ഡിപ്പൽ അല്ലെങ്കിൽ ഹിൽബിറ്റ് അല്ലെങ്കിൽ ഹാൾട്ട് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം. നല്ല വെയിലുള്ള സമയത്ത് 1 ലിറ്റർ ഡിപ്പലിന് 5 മുതൽ 10 ഗ്രാം വരെ ശർക്കര ചേർത്ത് തളിക്കണം. നെൽച്ചെടികളിലാണെങ്കിൽ ഫ്ലൂബെൻഡിയമൈഡ് 1/2 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വൈകുന്നേരങ്ങളിൽ തളിക്കണം. രാത്രി സമയത്ത് 7 മുതൽ 8:30 വരെ പാടശേഖരങ്ങളുടെ വരമ്പത്ത് പന്തം കൊളുത്തി സ്ഥാപിച്ചും ഇവയുടെ ശലഭങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കാവുന്നതാണ്. കീടനാശിനി തളിക്കാത്ത പാടങ്ങളിൽ താറാവിൻ കൂട്ടങ്ങളെ വിട്ടും പുഴുക്കളെ ഫലപ്രദമായി നിയന്ത്രിക്കാം. പക്ഷികളെ കൂടുതലായി ആകർഷിക്കുന്നതിനുവേണ്ടി ഓലക്കാലുകൾ പാടത്ത് നാട്ടിക്കൊടുക്കുക. കളനശീകരണം നടത്തുക. പുഴുക്കളെ കെണിവച്ച് പിടിച്ച് നശിപ്പിക്കുക. കെണി തയ്യാറാക്കുന്ന വിധം പറയാം. ഗോതമ്പ് തവിട് 4.5 കിലോഗ്രാം, വെള്ളം 4.5 ലിറ്റർ, ശർക്കര 1.1 കിലോഗ്രാം, ചോളം സ്റ്റാർച്ച് 20 ഗ്രാം, ക്ലോർപൈറിഫോസ് 70 മില്ലി. ഇനി തയ്യാറാക്കുന്ന വിധമാണ്. ശർക്കര പൊടിച്ച് വെള്ളത്തിൽ ലയിപ്പിക്കുക. ഈ മിശ്രിതം ഗോതമ്പ് തവിടുമായി പുട്ടിന് കുഴയ്ക്കുന്ന പരുവം ആവുന്നതുവരെ യോജിപ്പിക്കുക. ഇതിലേക്ക് കോൺ സ്റ്റാർച്ച് 20 ഗ്രാം, 70 മില്ലി ക്ലോർപൈറിഫോസ് ഇവ ചേർക്കുക. ഈ മിശ്രിതം 24 മണിക്കൂർ ചാക്കിൽ കെട്ടി വയ്ക്കുക. അടുത്ത ദിവസം ഈ മിശ്രിതപ്പൊടി ചെറിയ ഉണ്ടകളാക്കി കട്ടിയുള്ള പേപ്പർ കഷ്ണം റോൾ ചെയ്ത് സ്റ്റേപ്പിൾ ചെയ്ത ശേഷം അതിനുള്ളിൽ വയ്ക്കുക. ഇവ പാടവരമ്പുകളിൽ കെണികളായി വച്ചുകൊടുക്കാവുന്നതാണ്. ഈ മിശ്രിതം വെള്ളം കുറഞ്ഞ പാടങ്ങളിൽ വിതറുകയും ചെയ്യാം. ഈ കെണിയിൽ പുഴുക്കൾ ആകർഷിക്കപ്പെട്ട് അവ കഴിക്കുന്നത് വഴി കൂട്ടമായി ചത്തൊടുങ്ങുകയും ചെയ്യുന്നു. ഈ അളവിൽ ഉണ്ടാക്കുന്ന കെണി 5 മുതൽ 8 ഏക്കർ വരെയുള്ള വിസ്തൃതിയിൽ ഉപയോഗിക്കാം. പാടത്ത് വിതച്ച പച്ചില വളച്ചെടികൾ ഉഴുതു ചേർക്കുക. പിന്നീട് നടുന്നതിന് 2 ആഴ്ച ഇടവേള നൽകുകയും വേണം. ഏക്കറിന് 240 കിലോഗ്രാം കുമ്മായവും 2 ടൺ ജൈവവളവും ചേർക്കണം. അവസാന ഉഴവിന് മുമ്പ് വെള്ളം വാർത്ത് കളഞ്ഞ് അടിവളമായി ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ രാസവള

0: വളങ്ങളും ചേർക്കേണ്ടതുണ്ട്. നാടൻ ഇനങ്ങൾക്ക് ഏക്കറൊന്നിന് യൂറിയ, റോക്ക് ഫോസ്ഫേറ്റ്, പൊട്ടാഷ് എന്നിവ യഥാക്രമം 18:45:10 കിലോഗ്രാം വീതവും, ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് യഥാക്രമം 30:75:12 കിലോഗ്രാം വീതവും, ഉൽപാദനശേഷി കൂടിയ മധ്യകാല ഇനങ്ങൾക്ക് 40:90:16 കിലോഗ്രാം വീതവും ആവശ്യമാണ്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വളം ചെയ്യുന്നത് കൃഷി ആദായകരമാക്കാൻ സഹായിക്കും. വാഴയിൽ ഇലപ്പുള്ളി രോഗം കാണാൻ സാധ്യതയുണ്ട്. രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്തതിനുശേഷം ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക. ജാതിയിൽ വരുന്ന വിവിധ രോഗങ്ങളെ തടയുന്നതിനും ചെറുക്കുന്നതിനും മുൻകരുതലായി സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി തളിക്കുക. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. കുരുമുളക് വള്ളികൾ നടുന്ന സമയമാണ് താങ്ങുമരത്തിൽ നിന്നും 15 സെന്റിമീറ്റർ അകലത്തിൽ 1.5 മീറ്റർ നീളത്തിലും വീതിയിലും ആഴത്തിലുമുള്ള കുഴികൾ എടുക്കുക. കുഴിയൊന്നിന് 5 കിലോഗ്രാം എന്ന തോതിൽ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ മേൽമണ്ണുമായി കലർത്തി കുഴി നിറയ്ക്കണം. വേരുപിടിപ്പിച്ച 2-3 വള്ളികൾ ഓരോ കുഴിയിലും നടാം. ഓരോ ചെടിയുടെ ചുവട്ടിലും കൂനയാക്കി മണ്ണുറപ്പിക്കുന്നത് വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ സഹായിക്കും. കമുകിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിനെതിരെ മുൻകരുതൽ എന്ന നിലയ്ക്ക് മഴയ്ക്ക് മുൻപ് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിച്ചു കൊടുക്കണം. മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന ഒരു കുമിൾ രോഗമാണ് കൂമ്പുചീയൽ. തൈകളുടെ കൂമ്പോല മഞ്ഞ നിറമാവുകയും കടഭാഗത്ത് വെച്ച് തന്നെ ഒടിഞ്ഞു തൂങ്ങുകയും ചെയ്യും. ഓലകളുടെ കടഭാഗവും മണ്ടയിലെ മൃദുകോശങ്ങളും അഴുകി ദുർഗന്ധം വമിക്കും. പ്രാരംഭത്തിൽ തന്നെ ഈ രോഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ തെങ്ങ് നശിച്ചുപോകും. രോഗം ആരംഭിക്കുമ്പോൾ തന്നെ മണ്ടയിലെ അഴുകിയ ഭാഗങ്ങൾ ചെത്തിമാറ്റി ബോർഡോ കുഴമ്പ് തേച്ച് പുതിയ കൂമ്പ് വരുന്നതുവരെ മഴയിൽ നിന്നും സംരക്ഷിക്കണം. രോഗം ബാധിച്ച തെങ്ങിൽ നിന്ന് നീക്കം ചെയ്ത ഭാഗങ്ങൾ കത്തിച്ചു കളയണം. രോഗം ബാധിച്ച തെങ്ങിന് ചുറ്റുമുള്ളവയ്ക്കും 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കണം. ജാതി, വാഴ എന്നിവയ്ക്കും മഴക്കാലത്തിനു മുമ്പ് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുന്നതും വെള്ളം വാർന്നു പോകാനുള്ള ചാലുകൾ എടുക്കുന്നതും രോഗം വരാതിരിക്കാൻ സഹായിക്കും.
1: കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
3: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനം.

0: സമ്മാനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
1: പരിപാടിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. നമുക്ക് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, എന്താണ് ടെറേറിയം? ഉത്തരം കേട്ടോളൂ. ചുറ്റുപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരന്തരീക്ഷത്തിൽ മണ്ണും സസ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്ലാസ് പാത്രമാണ് ടെറേറിയം. അടച്ചിട്ട ടെറേറിയത്തിന്റെ സുതാര്യമായ ഭിത്തികൾ ചൂടും വെളിച്ചവും ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കുന്നു. ഇത് സസ്യവളർച്ചയ്ക്ക് അനുകൂലമായ ഒരന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് ഒരു സ്ഫടിക പാത്രത്തിലെ ചെറിയൊരു ലോകം പോലെ തന്നെയാണ്. മണ്ണിൽ ചെറിയ ചെടികൾ, പായൽ എന്നിവ നടുന്ന ഒരു ചെറിയ ഇൻഡോർ ഗാർഡൻ, സസ്യങ്ങൾക്കുള്ള ഒരു ചെറിയ ഹരിതഗൃഹമായി, അല്ലെങ്കിൽ ചില ചെറുജീവികൾക്കുള്ള സുതാര്യമായ ഒരു വീടായി ഇതിനെ കരുതാം. ഉത്തരം വ്യക്തമായല്ലോ? ഉത്തരം വ്യക്തമായല്ലോ എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം.
2: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്,
2: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഓടിക്കുന്ന ദാരോ

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാമർ ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി May 30 വൈകിട്ട് 4 മണിവരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗ്ഗങ്ങൾ എന്നിങ്ങനെ വിവിധ കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്നത്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി May 30 വൈകുന്നേരം 4 മണി. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9778436265 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച

0: പ്രേക്ഷകർ rebi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലോ ഗൂഗിൾ ഫോം മുഖേനയോ അയയ്ക്കാവുന്നതാണ്. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് അയക്കേണ്ട വിലാസം ഡോക്ടർ കെ പി സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 6806656. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില 1 175 രൂപയാണ്. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8547070773. വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. മത്സ്യത്തൊഴിലാളി അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. SSLC, THSLC, ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് എന്നീ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം. കായിക വിനോദ മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുൻപായി മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസിൽ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി മത്സ്യബോർഡിന്റെ ഫിഷറീസ് ഓഫീസുമായോ മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484239605. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന് കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്ന്, കൊല്ലം ജില്ലയിലെ കൊട്ടിയം, തൃശൂർ ജില്ലയിലെ മാള എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ ഇടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 9495000915 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി കമ്പോളം മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200 രൂപ, ആലപ്പുഴ 24,700, ചെങ്ങന്നൂർ 28,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പു�ഴ പുകരാശി 21,850. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,800 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ, എറണാകുളം, വടക്കൻ പറവൂർ 4,000 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 നെയ്യാറ്റിൻകര 22,000, കായംകുളം 20,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിൻകര 20,000, പുത്തൂർ 14,900. ഉഴുന്ന പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,700 രൂപ, കട്ടപ്പന 2,350. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ. കാപ്പിക്കുരു ക്വിന്റലിന് കോട്ടയം 37,500 രൂപ, കട്ടപ്പന 35,000 രൂപ. തൂവരപ്പരിപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,550 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 78,100 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,000, പുനലൂർ 24,200, പുത്തൂർ 24,500. കോഴിമുട്ട 100ന് കൊല്ലം 620 രൂപ, പുനലൂർ 650 രൂപ. ഇതുവരെ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 53 സെക്കൻഡും. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29ന്. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം.

0: വാർത്തകൾ വിശദമായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തിൽ സൈപ്രസിൽ നിന്നുള്ള നിക്ഷേപം ഇരട്ടിയായി വർദ്ധിച്ചു. അടുത്ത 5 വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു.
1: ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സേ തമാം നയി സംഭാവനയെ ബനി ഹേ ഇസ്കാ ലാഭ ഉഠാതേ ഹുയേ അബ് അഗ്ലേ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനേ കാ ലക്ഷ്യ രഖ രഹേ ഹേ ഓർ ഇസ് സങ്കൽപ് കോ സാകാർ കർനേ കേ ലിയേ ആജ് ഹം അപ്നേ വിശ്വസനീയ സംബന്ധോ കോ ഏക് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് കേ രൂപ് മേ എലിവേറ്റ് കർ രഹേ ഹേ.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധവും കഴിഞ്ഞ 1 വർഷത്തിനിടെ വലിയ രീതിയിൽ പുരോഗതി കൈവരിച്ചതായി സൈപ്രസ് പ്രസിഡന്റ് വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗാർ മേള നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ എംപിമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 18 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നാളെ മുതൽ ഈ മാസം 28 വരെ സഭസമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. അടുത്ത മാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് July 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. മുതിർന്ന അഭിഭാഷകൻ മുകുൾ രോഹ്ത്ഗിയാണ് വിഷയം കോടതിയിൽ ഉന്നയിച്ചത്. CBSEയുടെ പുതിയ നയം 9-ാം ക്ലാസ്സിൽ 2 അധിക ഭാഷകൾ കൂടി നിർബന്ധമാക്കുന്നുവെന്നും ഇത് വലിയ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിഗാബിലിൻ എന്ന മരുന്നിനെ ഷെഡ്യൂൾഡ് H1 പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രണം കർശനമാക്കുന്നതിനുമായാണ് നടപടി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും പ്രിഗാബിലിൻ ദുരുപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടെ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോളോ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിയാൽ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയ തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം ഈ മാസം 24 വരെ നീട്ടി CBSE. നാളെയായിരുന്നു ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CBSE വെബ്സൈറ്റിലുണ്ടായ അമിത തിരക്കും വെബ്സൈറ്റിന്റെ പ്രവർത്തനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് 2 ദിവസം കൂടി സമയം ലഭിക്കുമെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്കുള്ള പിന്തുണാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനായി ആവിഷ്കരിച്ചു.

0: ആവിഷ്കരിച്ച ജീവൻ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തന സജ്ജമായി. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ആപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പദ്ധതികളെയും ക്ഷേമ പരിപാടികളെയും കുറിച്ചുള്ള വിവരങ്ങൾ, അടിയന്തര സഹായം, വൃദ്ധസദനങ്ങളുടെ വിവരങ്ങൾ എന്നിവയുൾപ്പെടെ മുതിർന്ന പൌരന്മാരുടെ ആവശ്യങ്ങളും ആശങ്കകളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി സവിശേഷതകൾ ജീവൻ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാണ്. രാജ്യത്തെ മുഴുവൻ അതിർത്തിയും കൂടുതൽ ശക്തമാക്കുന്നതിനായി സർക്കാർ സ്മാർട്ട് ബോർഡർ പദ്ധതി ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ BSFന്റെ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് ബോർഡർ ആശയത്തിന് കീഴിൽ അതിർത്തി സുരക്ഷാ സേനയുടെ സുരക്ഷാ സംവിധാനത്തിലേക്ക് എല്ലാത്തരം സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ച് സുരക്ഷാ ചട്ടക്കൂട് വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
1: आने वाले एक साल के अंदर ही स्मार्ट बॉर्डर कंसेप्ट के साथ सीमा सुरक्षा बल की सुरक्षा में सभी प्रकार की तकनीक को लैस कर एक अभेद बॉर्डर की हम सुरक्षा की ग्रिड बनाने का काम आगे बढ़ रहा है और बहुत कम समय में गृह मंत्रालय ड्रोन रडार आधुनिक कैमराज और बाकी सारी तकनीक के साथ एक स्मार्ट बॉर्डर के प्रोजेक्ट को लेकर देश के सामने आएगा.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റ് ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. നേരത്തെ മെയ് 27 അവധി നിശ്ചയിച്ചിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിലെ നേട്ടം. സെൻസെക്സ് 232 പോയിന്റ് ഉയർന്ന 75,415, നിഫ്റ്റി 65 പോയിന്റ് നഷ്ടത്തിൽ 23,719 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന 116,960 രൂപയും ഗ്രാമിന് 14,620 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29. 9th ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി സമയം 7:35. യുവവാണി.

0: ലോകവാണി റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്കൊരു വഴികാട്ടി.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ ഇന്ന് റേഡിയോ ഗൈഡ്. ഇന്ന് യുവവാണിയുടെ റേഡിയോ ഗൈഡിൽ നാഡീ വ്യവസ്ഥയെപ്പറ്റി അധ്യാപകനായ അനുബി സംസാരിക്കുന്നു, ഒപ്പം ജെ ജയ്ദേവ്.
2: സർ, ജീവശാസ്ത്രം എന്ന വിഷയത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഒരു തുടക്കക്കാരൻ അറിഞ്ഞിരിക്കേണ്ടത്?
3: നമ്മൾ പി എസ് സി മത്സര പരീക്ഷകൾ പഠിക്കുമ്പോൾ ബയോളജിയിലെ മനുഷ്യരത്തെക്കുറിച്ചുള്ള പൊതുവറിവ്, ജീവകങ്ങൾ, അപര്യാപ്ത രോഗങ്ങൾ, രോഗങ്ങൾ, രോഗകാരികൾ, പരിസ്ഥിതി, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ,

0: സംഭവങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായിട്ടുള്ള മേഖലകൾ.
1: ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ചായിരിക്കും സാർ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്?
0: ഇന്ന് നമുക്ക് മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അവയവ വ്യവസ്ഥ പഠിക്കാം. നമ്മുടെ നാഡീ വ്യവസ്ഥ PSC തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് നാഡീ വ്യവസ്ഥ, മസ്തിഷ്കം, നാഡീകോശം എന്നിവ.
1: അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ സാർ?
0: ഓക്കെ, നമ്മൾ മനുഷ്യ ശരീരം പഠിക്കുമ്പോൾ അവിടെ ആദ്യം അവയവ വ്യവസ്ഥകളെ കുറെ പഠിക്കുന്നുണ്ട്. കോശം, കോശങ്ങൾ ചേർന്ന് കലകൾ, കലകൾ ചേർന്ന് അവയവം, അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥ, അങ്ങനെ വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. നാഡി വ്യവസ്ഥ, പേശി വ്യവസ്ഥ, രക്തപരിയന വ്യവസ്ഥ, അന്തസ്രാവി വ്യവസ്ഥ, അങ്ങനെ ഒത്തിരി അവയവ വ്യവസ്ഥകൾ. ഓരോ അവയവസ്ഥകൾക്കും ഓരോ പ്രത്യേക ധർമ്മവുമുണ്ട്. അതുപോലെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ്യവസ്ഥയാണ് നാഡീ വ്യവസ്ഥ. ഈ നാഡീ വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂറോളജി, അല്ലെങ്കിൽ നാഡികളെ കുറിച്ചുള്ള പഠനമാണ് ന്യൂറോളജി. നമ്മുടെ നാഡീ വ്യവസ്ഥയെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം, കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്നും പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്നും. അതിൽ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ നമ്മുടെ മസ്തിഷ്കം, സുഷുമ്നയാണ് ഉൾപ്പെടുന്നത്,
1: അതായത് ബ്രെയിനും സ്പൈനൽ കോഡ്.
0: അതെ, ബ്രെയിനും സ്പൈനൽ കോഡ്. പിന്നെ നമ്മുടെ പെരിഫറൽ നാഡീ വ്യവസ്ഥയിൽ 12 ശിരോനാഡികൾ, 31 സുഷുമ്നാഡികൾ, ഗ്രാഹികൾ, നാഡി ഗാംഗ്ലിയോണുകൾ.
1: ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ എന്താണ്?
0: ഗ്രാഹികൾ എന്ന് പറയാൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അതായത് ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം, സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഗ്രാഹികൾ. ഇപ്പൊ നമ്മുടെ കണ്ണിലാണെങ്കിൽ പ്രകാശഗ്രാഹികളുണ്ട്,
1: ലൈറ്റ് റിസപ്റ്റേഴ്സ്,
0: ഫോട്ടോ റിസപ്റ്റേഴ്സ്, ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രകാശത്തെ സ്വീകരിക്കുന്ന പ്രകാശഗ്രാഹികൾ, പ്രകാശഗ്രാഹി കോശങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് മസ്തിഷ്കത്തെ കുറിച്ചാണ്. കാരണം നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ ധർമ്മം തന്നെ എന്താണ്? ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, ഏകോപിപ്പിക്കുക. അങ്ങനെ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവമാണ് നമ്മുടെ മസ്തിഷ്കം. അതുപോലെ നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്, മസ്തിഷ്കം തന്നെയാണ്. മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. അപ്പോൾ പശുവറിനെ പൊതുവെ കാണപ്പെടുന്ന അസ്ഥി പേടകമാണ് കപാലം അഥവാ തലയോട് അല്ലെങ്കിൽ ക്രേനിയം എന്ന് പറയുന്നത്, സ്കള്ള്. ഈ സ്കള്ളിനെ കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏകദേശ ഭാരം എന്ന് പറയുന്നത് ഏകദേശം
1: 1300 മുതൽ 1400
0: വരെയാണ് പറയുന്നത്. ഇനി നമ്മുടെ മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന 3 ഒരു സ്ഥലമുണ്ട്, അതാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തെ മാത്രമല്ല സുഷുമ്നയും നമ്മുടെ സ്പൈനൽ കോഡിനെയും പൊതിഞ്ഞു കാണപ്പെടുന്ന 3 സ്ഥലമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസിന് അണുബാധ സംഭവിക്കാറുണ്ട്, അതിനാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയും. മെനിഞ്ചസിന് അണുബാധ സംഭവിക്കുന്നതിനാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, മറ്റു പരാദങ്ങളൊക്കെ മെനിഞ്ചൈറ്റിസിന് കാരണമാകുന്നുണ്ട്. അതുപോലെ ഈ ഇടയ്ക്ക് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ്, നെഗ്ലേറിയ ഫൗലേറിയാണ് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസിന് കാരണം.
1: ഓക്കെ, ഇതിന് മരുന്നില്ല തോന്നുന്നു അല്ലേ?
0: കൃത്യമായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ മരണം സംഭവിക്കുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള ഒരു ദ്രവത്തെ കുറിച്ചാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്,
1: സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അല്ലേ?
0: അതെ, സെറിബ്രോ സ്പൈനൽ ദ്രവം. അത് 3 പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഒന്ന്, നമ്മുടെ മെനിഞ്ചസിന്റെ ആന്തര പാളികൾക്കിടയിൽ, അല്ലെ, നമ്മുടെ മസ്തിഷ്കത്തെ പൊതുവെ കാണപ്പെടുന്ന 3 സ്ഥലമാണ് മെനിഞ്ചസ്. അപ്പൊ മെനിഞ്ചസിന്റെ ആന്തര പാളികൾക്കിടയിൽ, അതുപോലെ നമ്മുടെ മസ്തിഷ്ക അറകൾക്കുള്ളിൽ, പിന്നെ നമ്മുടെ സുഷുമ്നയുടെ മധ്യഭാഗത്ത് ഒരു സെൻട്രൽ കനാലുണ്ട്. അപ്പൊ ഈ 3 നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. അപ്പൊ ഇങ്ങനെ ഓർമ്മിച്ചു വയ്ക്കാൻ എളുപ്പമാണ്, മസ്തിഷ്കത്തിന്റെ ഭാഗം സെറിബ്രം, സുഷുമ്ന സ്പൈനൽ കോഡ്, അപ്പോൾ സെറിബ്രോ സ്പൈനൽ ദ്രവം. അങ്ങനെ ഓർമ്മിച്ചു വയ്ക്കുമ്പോൾ മസ്തിഷ്കത്തിന്റെ അറകൾക്കുള്ളിലും മെനിഞ്ചസിന്റെ ആന്തര പാളികൾക്കിടയിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. അപ്പോൾ ഈ ദ്രവത്തിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു ന്യൂറോഗ്ലിയൽ കോശമാണ് എപ്പൻഡൈമൽ കോശം. അത് ചോദിക്കാം, പുതിയ SCRT ആഡ് ചെയ്തു വന്ന ഒരു പോയിന്റാണ്, നമ്മുടെ സെറിബ്രോ സ്പൈനൽ ദ്രവത്തിന്റെ രൂപീകരണത്തിന് പങ്കുവഹിക്കുന്ന ന്യൂറോഗ്ലിയൽ കോശം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? എപ്പൻഡൈമൽ കോശമാണ്. എപ്പൻഡൈമൽ കോശം.
1: സർ, ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻസിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
0: നമ്മുടെ മസ്തിഷ്ക കലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷകഘടകങ്ങളും എത്തിക്കുന്നത് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. അതുപോലെ ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നത്, മസ്തിഷ്കത്തിനകത്തുള്ള മർദ്ദം ക്രമീകരിക്കുന്നത്, അതുപോലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്.
1: സർ, പിന്നെ ഓരോ ബ്രെയിൻ പാർട്സിനെ പറ്റി കൂടുതലായിട്ട് ഒന്ന് പറയാം.
0: നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രധാന ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് PSC ഒത്തിരി ചോദിക്കാറുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഭാഗമാണ് സെറിബ്രം. സെറിബ്രം ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗം. അതുപോലെ നമ്മുടെ ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഇത് സെറിബ്രം എന്ന് പറയുന്നത്. ഇത് 2 ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്,
1: ലെഫ്റ്റ് ഹെമിസ്ഫിയറും
0: റൈറ്റ് ഹെമിസ്ഫിയറും. ഈ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നാഡീകലയുണ്ട്,
1: കോർപ്പസ് കലോസ്.
0: അതെ, അതുപോലെ നമ്മുടെ ഇടത് അർദ്ധഗോളമാണ് ശരീരത്തിന്റെ വലത് ഭാഗത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. വലത് അർദ്ധഗോളം ശരീരത്തിന്റെ ഇടത് ഭാഗത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കും. നമ്മുടെ ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെയൊക്കെ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? സെറിബ്രമാണ്. അതുപോലെ ആസൂത്രണം, പ്രശ്ന പരിഹാരം ഇവയുമായി ബന്ധപ്പെട്ട

0: മസ്തിഷ്ക ഭാഗം എന്ന് പറയുന്നത്
1: സെറിബ്രം.
0: സെറിബ്രം അതുപോലെ ഇന്ദ്രിയ അനുഭവങ്ങളെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതും സെറിബ്രത്തിലാണ്. നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ടാണെങ്കിലും കേൾക്കുന്നത് ചെവി കൊണ്ടാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത് സെറിബ്രത്തിൽ വെച്ചാണ്. അപ്പോൾ കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗമാണ് വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് വിഷ്വൽ കോർട്ടെക്സ് ആണ്. അതുപോലെ നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങളെയൊക്കെ
1: ആക്ഷൻസ്,
0: അതായത് നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് നടക്കുന്ന ചലനങ്ങളുണ്ട്. നമ്മുടെ നടത്തം, ഓട്ടം, നമ്മുടെ കൈകാലുകളുടെ ചലനം, ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന ചലനങ്ങളാണ്. അപ്പൊ ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ സെറിബ്രമാണ്. അപ്പൊ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അതുപോലെ നമ്മുടെ സെറിബ്രത്തിന്റെ പുറം ഭാഗത്തെ വിളിക്കുന്ന കോർട്ടെക്സ് എന്നാണ് വിളിക്കുന്നത്, അകം ഭാഗത്തെ മെഡുല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ സെറിബ്രത്തിന്റെ പുറം ഭാഗമായ കോർട്ടെക്സ് ഗ്രേ മാറ്ററും അകം ഭാഗമായ മെഡുല്ല വൈറ്റ് മാറ്ററുമാണ്. അപ്പോൾ ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ ഇങ്ങനെ ഓർമ്മിക്കുക, നമ്മുടെ തലച്ചോറിന്റെ അകംഭാഗത്ത് ഒരു LED ലൈറ്റ് ഇങ്ങനെ കത്തിച്ചു വെച്ചിരിക്കുന്നതായിട്ട് ഇമേജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരിഞ്ഞു പോകത്തില്ല. അപ്പോൾ അകംഭാഗം വൈറ്റ് മാറ്ററും പുറം ഭാഗം ഗ്രേ മാറ്ററും. എന്തുകൊണ്ടാണ് അകത്ത് ഈ വെളുത്ത് കാണപ്പെടുന്നത്? അകത്ത് മൈലിൻ ഷീത്തുള്ള നാഡീ കോശങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ന്യൂറോണിലും നമ്മുടെ നാഡീ കോശത്തെ പൊതിഞ്ഞ് മൈലിൻ ഷീത്ത് കാണപ്പെടുന്നുണ്ട്. അതിൽ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്നുണ്ട്, നാഡികളെ പൊതിഞ്ഞ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മുടെ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻഷീത്ത് രൂപപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്, മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻഷീത്ത് രൂപപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മുടെ സെറിബ്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പണ്ടൊക്കെ ആണെങ്കിൽ ഇതിലെ ഓരോ പ്രസ്താവനയും ഓരോ ചോദ്യമായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് നടന്ന പരീക്ഷയ്ക്കും ഓരോ പോയിന്റും ഒരു 4 പോയിന്റുള്ള ഒരു ചോദ്യമായിട്ടാണ് എന്ത് ചെയ്തത്, പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പൊ അടുത്ത് നമ്മള് സെറിബ്രം കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പഠിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് തലാമസ് ആണ്. റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്, അതായത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ആന്തര ഭാഗത്ത് ആണ് തലാമസ് കാണപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ അഥവാ സന്ദേശങ്ങൾ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ മാത്രമാണ് തലാമസ് സെറിബ്രത്തിലോട്ട്
1: അയക്കുന്നത്.
0: റിലേ സ്റ്റേഷൻ, അതായത് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. അതുപോലെ നമ്മൾ വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് അല്ലെ, വേദന സംഹാരികൾ കഴിക്കുമ്പോൾ നമ്മൾ വേദന അറിയാറില്ല, അസുഖം മാറിയെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അസുഖം മാറിയതാണോ? അല്ല. ആ വേദനയുടെ ആവേഗങ്ങൾ എവിടെ തടഞ്ഞു വയ്ക്കുന്നു? തലാമസ് തടഞ്ഞു വയ്ക്കുന്നു. ആരറിയിക്കുന്നില്ല, സെറിബ്രത്തെ അറിയിക്കുന്നില്ല. അപ്പോൾ വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് ചോദിച്ചാലും ഏതാണ്? ഉത്തരം തലാമസ് ആണ്. അതുപോലെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെ, ഇപ്പൊ മഴ പെയ്താലും അല്ലെ ആര് സംസാരിച്ചാലും നമ്മൾ അറിയാറില്ല അല്ലെ. രാവിലെ നമ്മൾ എണീറ്റ് ചോദിക്കാറുണ്ട് ഇന്നലെ മഴ പെയ്തോ എന്നൊക്കെ അതിശയത്തോടെ ചോദിക്കാറുണ്ട്. നമ്മൾ അറിഞ്ഞില്ല, കാരണം നമ്മൾ നിദ്രാവേളയിൽ ആവേഗങ്ങളെ തടയുന്ന ഭാഗവും തലാമസ് ആണ്. അപ്പോൾ അവിടെ രണ്ട് കാര്യം ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഒന്ന്, വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം, അതുപോലെ നിദ്രാവേളയിൽ ആവേഗങ്ങളെ തടയുന്ന ഭാഗം. അതുപോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് എന്നറിയപ്പെടുന്ന ഭാഗം, റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നതെല്ലാം ആരാണ്? തലാമസ് ആണ്. ഓക്കെ, തലാമസ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പഠിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഹൈപ്പോ തലാമസ് ആണ്. ഹൈപ്പോതലാമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ആന്തര സമസ്ഥിതി പാലനം, നമ്മുടെ ഹോമിയോസ്റ്റാസിസ്. ആന്തര സമസ്ഥിതി പാലിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോ തലാമസ്. അതുപോലെ നമ്മുടെ ശരീര ഊഷ്മാവ്, ഊഷ്മാവ് നിയന്ത്രിക്കുന്നു. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവം എന്ന് പറയുന്ന തൊക്കാണ് അല്ലെ. ശരീര ദ്രവം ഏതെന്ന് ചോദിച്ചാൽ രക്തമാണ്. അപ്പോൾ നമ്മുടെ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി, വികാരങ്ങൾ ഇവയൊക്കെ നിയന്ത്രിക്കുന്നതും ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ ജലത്തിന്റെ അളവ് അല്ലെ, ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതും ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ നമ്മുടെ ഹൈപ്പോതലാമസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അതായത് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ, ഇതെല്ലാം നമ്മുടെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. അതിൽ ഓക്സിറ്റോസിൻ ഗർഭാശയഭിത്തിയുടെ മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്നത്, പ്രസവം സുഗമാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഹാപ്പി ഹോർമോൺസിൽ വരുന്ന ഒരാളാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. അതുപോലെ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോണാണ്
1: പ്രോലാക്ടിൻ.
0: അല്ല, മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത് പ്രോലാക്ടിൻ.
1: മുലപ്പാൽ ഉൽപ്പാദനത്തിന്
0: പ്രോലാക്ടിൻ. ലാക്ടേഷൻ അഥവാ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിനാണ്. ദെൻ അടുത്ത് നമ്മുടെ വാസോപ്രസിൻ, ADH എന്നറിയപ്പെടുന്ന ആന്റി ഡയുറെറ്റിക് ഹോർമോൺ. അതായത് നമ്മുടെ ശരീരത്തിൽ ജലത്തിന്റെ അളവ് കുറയുമ്പോൾ വൃക്കയിൽ പ്രവർത്തിച്ച് ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ, ആന്റി ഡയുറെറ്റിക് ഹോർമോൺ എന്നറിയപ്പെടും. അപ്പോൾ ഈ വാസോപ്രസിനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. വാസോപ്രസിന്റെ അപര്യാപ്തത രോഗമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വാസോപ്രസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിന്റെ പുനരാഗിരണം കുറയുകയും യൂറിനിലൂടെ അമിതമായിട്ട് ജലം നഷ്ടമാവുകയും ചെയ്യും. അതിനാണ് നമ്മൾ ഡയബറ്റീസ് ഇൻസിപിഡസ് എന്ന് പറയുന്നത്.

0: ചോദിച്ചിട്ടുണ്ട്. ഡയബറ്റീസ് ഇൻസിപിഡസ് എന്ന് പറഞ്ഞാൽ യൂറിനിലൂടെ അമിതമായിട്ട് ജലം നഷ്ടമാകുന്ന അവസ്ഥയാണ്. ഇതിനപ്പോൾ നമ്മൾ ഹൈപ്പോതലാമസ് പറഞ്ഞു. ഇനി റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും ഉണ്ട്. ആ പേര് തന്നെ നമുക്ക് പഠിക്കാം. റിലീസിംഗ് ഹോർമോൺ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇൻഹിബിറ്ററി ഹോർമോൺ ഏതോ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു. അങ്ങനെ പഠിക്കുക. അതായത് ട്രോപ്പിക് ഹോർമോണുകളുടെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഇൻഹിബിറ്ററി ഹോർമോണാണ്. ട്രോപ്പിക് ഹോർമോണുകളുടെ പ്രൊഡക്ഷനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് റിലീസിംഗ് ഹോർമോൺ ആണെന്ന് ഓർമ്മിച്ച് വയ്ക്കുക. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് സെറിബെല്ലം. സെറിബെല്ലം അല്ലെ, നമ്മൾ ഏറ്റവും വലിയ ഭാഗം പറഞ്ഞു
1: സെറിബ്രം.
0: സെറിബ്രം എന്നാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ മസ്തിഷ്ക ഭാഗമാണ്
1: സെറിബെല്ലം.
0: സെറിബെല്ലം എന്ന് പറയുന്നത്
1: ബോഡിലി മൂവ്മെന്റ്സും സെറിബെല്ലമായിട്ട് ബന്ധപ്പെട്ടു.
0: ആ അതായത് നമ്മുടെ ശരീര തുലന നില പാലിക്കുന്നത് സെറിബെല്ലമാണ്. ശരീര തുലന നില എന്ന് പറയുമ്പോൾ നമ്മുടെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം.
1: അതുപോലെ തന്നെ മദ്യപാനം അല്ലേ,
0: അതെ അതെ,
1: ആൽക്കഹോൾ അഫക്ട് ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം അല്ലേ ഇതല്ലേ.
0: അതെ അതെ, അവിടെ പി എസ് സി ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മദ്യം ബാധിക്കുന്ന അവയവം എന്ന് ചിലപ്പോൾ ചോദിക്കാം. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം
1: അവയവം കരളും.
0: ആ അവയവം എന്ന് ചോദിച്ചാൽ ഉത്തരം കരളും. മസ്തിഷ്ക ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലം എഴുതണം. കാരണം ഇപ്പൊ നമ്മുടെ ശരീര തുലന നില പാലിക്കുന്ന അവയവം എന്ന് ചോദിച്ചാൽ ചെവിയാണ്. തുലന നില പാലിക്കുന്ന അതെ ബോഡി ബാലൻസ് സഹായിക്കുന്ന അവയവം ചെവിയാണ്. മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നാണ് സെറിബെല്ലത്തെ അറിയപ്പെടുന്നത്. അതുപോലെ മദ്യത്തിന്റെ അളവ് കൂടുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു നാഡീയപ്രക്ഷമാണ് ഗാബ. നാഡീയപ്രക്ഷകം അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയും. ഗാബ എന്ന് പറയും. ഗാമ അമിനോബ്യൂട്ടറിക് ആസിഡ്
1: ഗാബ.
0: അതാണ് ഈ മദ്യപാനി മദ്യപിക്കുന്ന സമയത്തൊക്കെ ആ ഒരു പ്ലസന്റ് ഫീലിംഗ് ഒക്കെ ഒരു റിലാക്സേഷൻ ഒക്കെ കിട്ടുന്നതിനും ഇവർ കൂടുതലായിട്ട് വീണ്ടും മദ്യപിക്കാനൊക്കെ കാരണമെന്ന് പറയുന്നത് ഈ ഗാബ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുണ്ട്. ദെൻ നമ്മുടെ തലച്ചോറിൽ അടുത്ത് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്ങേറ്റ ആണ്. ഈ മെഡുല്ല ഒബ്ലോങ്ങേറ്റ, മിഡ് ബ്രെയിൻ, പോൺസ് ഇവരെല്ലാം വരുന്നത് ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ബ്രെയിൻ സ്റ്റെമ്മിന്റെ അപ്പോൾ നമ്മുടെ തലച്ചോറിൽ സെറിബ്രത്തിന് പുറകിലായി ചുവടെയായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. എന്നാൽ സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഓർമ്മിക്കുക, ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രോൺ അല്ലെ, എന്നാൽ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്
1: മെഡുല്ല
0: ഒബ്ലോങ്ങേറ്റ. അനൈച്ഛിക പ്രവർത്തനങ്ങൾ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ്. ഇനി ഈ മെഡുല്ല ഒബ്ലോങ്ങേറ്റയുടെ തുടർച്ചയായിട്ടാണ് നമ്മുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സുഷുമ്ന കാണപ്പെടുന്നത് നമ്മുടെ നട്ടെല്ലിനുള്ളിൽ. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്ങേറ്റ, മിഡ് ബ്രെയിൻ, പോൺസ് ഇവർ മൂന്ന് പേരെയും ചേർത്താണ് നമ്മുടെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മസ്തിഷ്കമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തകരാറുകൾ ഏത് ഭാഗത്താണോ പ്രശ്നം ഉണ്ടാകുന്നത് ആ ഭാഗം നിയന്ത്രിക്കുന്ന കാര്യങ്ങളിലായിരിക്കും പ്രശ്നം വരുന്നത് അല്ലെ. ഇപ്പോൾ ഇടത് ഭാഗത്താണ് അല്ലെ പ്രശ്നം വരുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വലത് ഭാഗത്തായിരിക്കും അതിനെ ബാധിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ സെറിബ്രത്തിന്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്ങേറ്റയിലൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെ എന്തൊക്കെ സംഭവിക്കാം, ഹൃദയസ്പന്ദനം അല്ലെ ശ്വാസോച്ഛ്വാസം ഇതൊക്കെ നിലയ്ക്കും. അപ്പോൾ നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രം, അനൈച്ഛിക പ്രവർത്തനം മെഡുല്ല ഒബ്ലോങ്ങേറ്റ. അതുപോലെ ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം, ഏറ്റവും വലിയ രണ്ടാമത്തെ മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം
1: എന്ന്
0: പറയുന്നത്, ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ നമ്മുടെ കണ്ണുകൾ, പുരികം എന്നിവയുടെയൊക്കെ ചലനത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മിഡ് ബ്രെയിൻ ആണ്. മിഡ് ബ്രെയിൻ, കണ്ണുകൾ, പുരികം എന്നിവയുടെ ചലനത്തെ നിയന്ത്രിക്കുന്നത് മിഡ് ബ്രെയിൻ ആണ്.
1: ഇനി അടുത്ത ഏത് ഭാഗത്തെ കുറിച്ച് സംസാരിക്കാം?
0: നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മില് നമ്മൾ പോൺസിനെ പറ്റി പറഞ്ഞില്ല. അതായത് നമ്മുടെ കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് പോൺസ് ആണ്. നമ്മുടെ കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് പോൺസ് ആണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്ന് പറയുന്നത് തലാമസ് ആണ്. അതുപോലെ സെറിബെല്ലത്തിലേക്കും സെറിബെല്ലത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്ന് പറയുന്നത് പോൺസ് ആണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കുക, സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം തലാമസ്, സെറിബെല്ലത്തിലേക്കും സെറിബെല്ലത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം പോൺസ് ആണ്.
1: അതൊരു കൺഫ്യൂസിംഗ് ഫാക്ടർ.
0: ആ അതെ, അത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു അനൈച്ഛിക പ്രവർത്തനമായ മെഡുല്ല ഒബ്ലോങ്ങേറ്റ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, അതുപോലെ ചുമ, തുമ്മൽ, ഛർദി എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നതും നമ്മുടെ മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ്. നമ്മുടെ ഇന്ദ്രിയ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട ആവേഗങ്ങളെല്ലാം എങ്ങോട്ട് പോകും, സെറിബ്രോണ് കൺട്രോൾ ചെയ്യുന്നത്, അതുകൊണ്ട് സെറിബ്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ തുലന നിലയുമായിട്ട് ബന്ധപ്പെട്ട ആവേഗം പോകുന്നത് സെറിബെല്ലത്തിലോട്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ആവയങ്ങളെ കൊണ്ടുപോകുന്ന നാഡിയായിരിക്കും നേത്രനാഡി അഥവാ ഒപ്റ്റിക് നെർവ്. ഇപ്പൊ നമ്മുടെ ശരീര തുലന നിലയുമായി ബന്ധപ്പെട്ട ആവേഗങ്ങളെ സെറിബെല്ലത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡിയാണ് വെസ്റ്റിബുലാർ നാഡി എന്ന് പറയുന്നത്. വെസ്റ്റിബുലാർ നെർവ് അഥവാ വെസ്റ്റിബുലാർ നാഡി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മസ്തിഷ്ക ഭാഗങ്ങൾ. അപ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിച്ചു വയ്ക്കുക, നമ്മുടെ സെറിബ്രം ഏറ്റവും വലിയ ഭാഗം,

0: ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം
1: സെറിബെല്ലം.
0: സെറിബെല്ലം, അതുപോലെ ആന്തരഭാഗത്ത് കാണപ്പെടുന്ന തലാമസ്, ദെൻ ഹൈപ്പോ തലാമസ്, മെഡില്ല, ഒബ്ലോങ്ങീറ്റ. ഇപ്പൊ പുതിയ നമ്മുടെ പാഠപുസ്തകത്തിൽ, 10-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മിഡ് ബ്രെയിനും പോൺസും. ഇപ്പോൾ പുതിയ പുസ്തകത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ഇപ്പൊ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും.
1: സർ, അടുത്ത സ്പൈനൽ കോഡിനെ പറ്റി സംസാരിക്കാമോ?
0: നമ്മുടെ മെഡില്ല ഒബ്ലോങ്ങീറ്റ തുടർച്ചയായിട്ട് നട്ടലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. സ്പൈനൽ കോഡ് ഏകദേശം 45 സെന്റിമീറ്റർ നീളമാണുള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡിൽ നിന്ന് ആരംഭിക്കുന്ന കുറച്ച് നാഡികളുണ്ട്, അതിനാണ് നമ്മൾ സ്പൈനൽ നെർവ്സ് അഥവാ സുഷുമ്ന നാഡികൾ എന്ന് പറയും. 31 ജോഡി,
1: 31 pairs
0: ഓഫ് സ്പൈനൽ നെർവ്സ് ആണുള്ളത്. അതായത് നമ്മുടെ കേന്ദ്ര നാഡി വ്യവസ്ഥ രണ്ട് അവയവങ്ങളാണ് അല്ലെ പ്രധാനമായിട്ടും, ഏതൊക്കെയാണ്? മസ്തിഷ്കവും സുഷുമ്നയും.
1: സെൻട്രൽ നെർവസ് സിസ്റ്റം,
0: സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് രണ്ട് അവയവങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്,
1: ബ്രെയിനും സ്പൈനൽ കോഡ്.
0: അല്ലെ, നമ്മുടെ സ്പൈനൽ കോഡിന്റെ പ്രധാനപ്പെട്ട ജോലി നമ്മൾ പറഞ്ഞു, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ, സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലെത്തിക്കുന്നു, അവിടെ നിന്ന് റിപ്ലൈ തിരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് സ്പൈനൽ കോഡ് വഴിയാണ്.
1: അതുപോലെ തന്നെ റിഫ്ലക്സ് ആക്ഷൻ സ്പൈനൽ കോഡിന്റെ വേറെ.
0: അതെ അതെ അതെ, റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നതും നമ്മുടെ സ്പൈനൽ കോഡാണ്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ സ്പൈനൽ കോഡും കൺട്രോൾ ചെയ്യുന്നുണ്ട്, സുഷുമ്നയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്പൈനൽ കോഡിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നമുക്ക് സ്പൈനൽ റിഫ്ലക്സ് എന്ന് പറയാം. അതുപോലെ നമ്മുടെ മസ്തിഷ്കത്തിൽ സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ സെറിബ്രൽ റിഫ്ലക്സ് എന്നും പറയാം. അപ്പോൾ ജീവികളിൽ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായിട്ട് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെയാണ്, പ്രതികരണങ്ങളെയാണ് നമ്മൾ റിഫ്ലക്സ് ആക്ഷൻസ് എന്ന് പറയാം. അല്ലെ, ഫോർ എക്സാമ്പിൾ ചൂടുള്ള പാത്രത്തിൽ കൈതൊടുമ്പോൾ പുറകിലേക്ക് വലിക്കുന്നു, ഇതൊന്നും നമ്മളടുത്ത് ആരും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അല്ലെ, മുള്ളിൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കാല് മുകളിലേക്ക് ഉയർത്തുന്നു. അതുപോലെ പ്രകാശം കണ്ണിന് നേരെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ണ് ചിമ്മുന്നു, ഇതെല്ലാം റിഫ്ലക്സ് പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ സ്പൈനൽ കോഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓട്ടം, നടത്തം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനങ്ങൾ, അല്ലെ, നമുക്കറിയാം ആദ്യം ഒരു കാല് മുന്നോട്ട് വയ്ക്കുന്നു, അടുത്ത കാല് വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നു, അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആവർത്തന ചലനങ്ങളെ ഏകോപിപ്പിക്കുന്നതും നമ്മുടെ സ്പൈനൽ കോഡാണ്. ആവർത്തന ചലനങ്ങൾ ഏകോപിപ്പിക്കുന്നത് സ്പൈനൽ കോഡാണ്. അപ്പോൾ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഫംഗ്ഷൻസ് ഓർമ്മിക്കേണ്ടത്, ഒന്ന്, നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിൽ എത്തിക്കുന്നു, അവിടെ തിരിച്ചുള്ള നിർദ്ദേശങ്ങളെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. അതുപോലെ ഓട്ടം, നടത്തം തുടങ്ങിയ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, ആവർത്തന ചലനങ്ങൾ ഏകോപിപ്പിക്കുന്നു. അതുപോലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും നമ്മുടെ സ്പൈനൽ കോഡാണ്. അതുപോലെ നമ്മൾ CSF പറഞ്ഞപ്പോൾ, സെറിബ്രോ സ്പൈനൽ ദ്രവം പറഞ്ഞപ്പോൾ, അവിടെ നമ്മളൊരു കാര്യം പറഞ്ഞു, നമ്മുടെ സ്പൈനൽ കോഡിനകത്തും ഈ ദ്രവം കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അല്ലെ, അതായത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ മധ്യഭാഗത്ത് ഒരു സെൻട്രൽ കനാലുണ്ട്, അവിടെയും ആര് നിറഞ്ഞിരിപ്പുണ്ട്? സെറിബ്രോ സ്പൈനൽ ദ്രവം നിറഞ്ഞിരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡിന്റെ പുറം ഭാഗമായിട്ടുള്ള കോർട്ടെക്സും ഉണ്ട്, അകംഭാഗമായിട്ടുള്ള മെഡുല്ലയുണ്ട്. ഇവിടെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, നമ്മുടെ മസ്തിഷ്കത്തിൽ പുറം ഭാഗത്താണ്, കോർട്ടെക്സിലാണ് ഗ്രേ മാറ്റർ, അകംഭാഗത്താണ് വൈറ്റ് മാറ്റർ. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്പൈനൽ കോഡിൽ വരുമ്പോൾ. സ്പൈനൽ കോഡിന്റെ അകത്ത് ഗ്രേ മാറ്ററും പുറത്ത് വൈറ്റ് മാറ്ററുമാണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും, മസ്തിഷ്കത്തിന്റെ അകം ഭാഗത്ത് ഏതാണ് വൈറ്റ് മാറ്ററും പുറം ഭാഗം ഗ്രേ മാറ്റർ. അപ്പോൾ മസ്തിഷ്കം മാത്രം പഠിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് നമ്മുടെ ബ്രെയിനിനോട് നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും. രണ്ടും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവസാനം അകവും പുറവും മാത്രമേ നമുക്ക് ഓർമ്മയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക.
1: സർ, ഇനി മസ്തിഷ്കവുമായി റിലേറ്റഡ് ആയ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കുക.
0: നമ്മുടെ നാഡീ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട്, ഒന്ന് അൾഷിമേഴ്സ്, പാർക്കിൻസൺസ് രോഗം, അതുപോലെ അപസ്മാരം, സ്മൃതിനാശ രോഗം, അതായത് കേവല ഓർമ്മകൾ പോലും നഷ്ടപ്പെടുക, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, ദിനചര്യകൾ പോലും മറന്നു പോവുക.
1: അപ്പോൾ പ്രോട്ടീൻ ബിൽഡപ്പ് ഉണ്ടല്ലേ,
0: അതായത് നമ്മുടെ തലച്ചോറിലെ ആലയമായിട്ടുള്ള ഒരു പ്രോട്ടീൻ, അതായത് ലയിക്കാത്ത ഒരു പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും ന്യൂറോണുകൾ നശിക്കുകയും ചെയ്യുമ്പോഴാണ് അൾഷിമേഴ്സ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അലുമിനിയത്തിന്റെ അമിതമായിട്ടുള്ള സാന്നിധ്യവും അൾഷിമേഴ്സിന് കാരണമാകാറുണ്ട്. അൾഷിമേഴ്സ് ദിനമൊക്കെ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചു,
1: September 21
0: അൾഷിമേഴ്സ് ദിനമാണ്. അപ്പൊ സ്മൃതിനാശ രോഗമെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, അൾഷിമേഴ്സ്. അതുപോലെ മറ്റൊന്നാണ് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത്, അത് നമ്മുടെ തലച്ചോറിലെ ഗാംഗ്ലിയോണുകൾക്കുണ്ടാകുന്ന നാശം, ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ഡോപ്പാമിൻ, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, ഡോപ്പാമിന്റെ ഉൽപ്പാദനം കുറയുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണിത് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത്. കൈകാലുകൾ വിറയൽ, പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയാതെ വരിക, വായിൽ നിന്ന് മുമിനീര് പുറത്തേക്ക് വരിക, ഇതൊക്കെയാണ് പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഷേക്കിംഗ് പാൾസി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു രോഗമാണ് അപസ്മാരം, നമ്മുടെ
1: എപ്പിലെപ്സി,
0: എപ്പിലെപ്സി അഥവാ അപസ്മാരം. എപ്പിലെപ്സിയുടെ സിംറ്റംസ് നമ്മൾ പറയേണ്ട കാര്യമില്ല, അല്ലെ, സിനിമകളിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ജന്നി വരിക, അതുപോലെ വായിൽ നിന്നുരയും പതയും വരിക, അവസാന രോഗി തന്നെ അബോധാവസ്ഥയിലാവുക. അപ്പോൾ അതാണ് എപ്പിലെപ്സിയുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. എപ്പിലെപ്സിക്ക് കാരണം എന്ന് പറയുന്നത് തലച്ചോറിലേക്കുള്ള

0: തീർച്ചയായും ക്രമരഹിതവുമായിട്ടുള്ള വൈദ്യുത പ്രവാഹമാണ്. ഇത് മൂന്നെണ്ണമെങ്കിലും നമ്മൾ പി എസ് സി പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക.
1: സർ വളരെ നന്ദി.
2: റേഡിയോ ഗൈഡിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാഡീവ്യവസ്ഥയെപ്പറ്റി അധ്യാപകനായ അനൂബി സംസാരിച്ചത്, ഒപ്പം ജെ ജയ്ദേവ്. നിർവഹണം സെവിൽ ജിഹാൻ. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495654321 അല്ലെങ്കിൽ 9496596321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
0: യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.AIRTVM@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

0: സമയം 8 മണി. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
1: സാഹിത്യവേദി.
2: സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ സുരേഷ് വിട്ടിയറം, അരുവിക്കര വിൽഫ്രഡ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും ടെറിൻ ലോറൻസ് പള്ളിത്തുറ എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ്. സാഹിത്യവേദിയിൽ ആദ്യം സുരേഷ് വിട്ടിയറം അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യ കവിത നിൻ ശിരോലിപി.
3: നമ്മുടെ ഭാരതപ്പുഴയെ മറന്നുപോയോ, തൂലികായുധന്മാർക്കെല്ലാം പുഴ ഒഴുകും പോലെ വരികൾ വർണ്ണവിസ്മയമായി ഭാവനയിൽ നിറച്ച നമ്മുടെ ഭാരതപ്പുഴയെ മറന്നുപോയോ. നമ്മുടെ മഹാമാമാങ്കം

ഉദിക്കേണ്ട നിളയാ മഹിതേ, നീ എന്തേ ഉറക്കമോ? അതോ വിഷപാനം ചെയ്തു അർബുദാംഗങ്ങളാൽ വേദന കൊണ്ടു പുളയുകയോ? നിന്നിലെ നല്ല കാലം കണ്ടവർ

0: വരച്ചവർ പ്രശസ്തർ, പുസ്തകമെഴുതിയവർ അവാർഡിൻ്റെ പെരുമയാണ്ടവർ. നീ മാത്രമെന്തേ ചികിത്സ പോലും ലഭിക്കാതെ മരിക്കാതെ മരിക്കുന്നു. നിളയെഴുതിയ ത്രയാക്ഷരനും കുറ്റിപ്പുറം പാലമൊരുക്കിയോനും കണ്ടു കരയുകയാവാം നിൻ ശിരോലിപിയായിരിക്കാമെന്ന്. നിളയെഴുതിയ ത്രയാക്ഷരനും കുറ്റിപ്പുറം പാലമൊരുക്കിയോനും കണ്ടു കരയുകയാവാം നിൻ ശിരോലിപിയായിരിക്കാമെന്ന്. നിൻ ശിരോലിപിയായിരിക്കാമെന്ന് പരിതപിക്കുന്നവരെ, നമ്മൾ ചെയ്ത ദുഷ്കൃതം ആരുമറക്കാൻ, നമ്മൾ ചെയ്ത ദുഷ്കൃതം ആരുമറക്കാൻ.
1: എന്തതിശയമേ,
0: ഇന്നത്തെ വീടുകൾ പരിഷ്കാരത്തിനപ്പുറം കുജേല കൊട്ടാരത്തേക്കാൾ ബഹുകേമം. ഇന്നത്തെ വീടുകൾ പരിഷ്കാരത്തിനപ്പുറം കുജേല കൊട്ടാരത്തേക്കാൾ ബഹുകേമം. പണ്ടത്തെ കുടിലുകളില്ലല്ലോ, ഉള്ളിലാളുകളുണ്ടോ എന്നതു പ്രശ്നമല്ലല്ലോ. പണ്ടത്തെ കുടിലുകളില്ലല്ലോ, ഉള്ളിലാളുകളുണ്ടോ എന്നതു പ്രശ്നമല്ലല്ലോ. ഉണ്ടെങ്കിലും ഏറിയാൽ മൂന്നോ നാലോ, അച്ഛനും അമ്മയും ഒരു കുഞ്ഞും, മൂന്നു പേർ മൂന്ന് റൂമിൽ ഉറക്കത്തിലും, കുഞ്ഞിനുറക്കം മാത്രം ശാന്തം, കുഞ്ഞിന് ഉറക്കം മാത്രം ശാന്തം. അവരോ പുറമേ മറ്റുള്ളവരുടെ കണ്ണിൽ ആടിപ്പാടി നടിപ്പു, ഭാര്യ ഭർതൃ സമ്മോഹനം. എട്ടടിയോളം വരും ആഡംബരക്കട്ടിലിൽ മെയ്തൊടാതെ രണ്ട് ലോകങ്ങളിലവർ. പറയുന്നു കൂട്ടരോട് എല്ലാമുണ്ട്, മാനസിക സമ്മർദ്ദമേറിടുന്നു. മരുന്നും ഗുളികയും കൃത്യം കഴിപ്പു, ഫിഷഗ്വരന് ഇതല്ലാതെന്തു ചെയ്യാൻ. മരുന്നും ഗുളികയും കൃത്യം കഴിപ്പു, ഫിഷഗ്വരന് ഇതല്ലാതെന്തു ചെയ്യാൻ. പരസ്പരമറിയാത്തവരെ എന്തു ചെയ്യാനാകും. അപ്പുറത്ത് രമണിയും രമണനും പിള്ളേരും സൗഭാഗ്യമില്ലേലും സന്തോഷത്തിലാണേ. അപ്പുറത്ത് രമണിയും രമണനും പിള്ളേരും സൗഭാഗ്യമില്ലേലും സന്തോഷത്തിലാണേ. വയസ്സമ്പത് അറുപതെത്തിയിട്ടും കിന്നാരം കുറഞ്ഞിട്ടില്ല, മുഖപ്രസാദവും മെയ്യഴകുമേറി വരുന്നതേയുള്ളൂ. എന്തതിശയമേ എന്നോർത്തു നിൽപ്പൂ മുപ്പതും നാൽപ്പതും എത്തിയവരെല്ലാം. എന്തതിശയമേ എന്നോർത്തു നിൽപ്പൂ മുപ്പതും നാൽപ്പതും എത്തിയവരെല്ലാം.
1: ബോധചന്ദ്രൻ.
0: രാമ രാമ രാമ രാമ രാമ രാമ രാമ എന്നു പാടിയ വാൽമീകി രാമായണവും, ലാമ ലാമ ലാമ ലാമ ലാമ ലാമ എന്നു പാടിയ മാപ്പിള രാമായണവും. അയൽക്കാരെ സ്നേഹിപ്പു ദൈവത്തിൻ ത്യാഗമെത്ര മനോഹരമേ എന്നു പാടിയ ബൈബിളും. പഠിച്ചൊരു നാട്ടിൽ മനുഷ്യനൊന്നാണെന്നറിഞ്ഞ മണ്ണിൽ എന്തിനു വെറുതെ കോലാഹലം. നിങ്ങളിങ്ങനെ ആയതുമെന്തേ, ബുദ്ധൻ ബോധോദയ ചന്ദ്രന നൽകിയതിതിനോ? നിങ്ങളിങ്ങനെ ആയതുമെന്തേ, ബുദ്ധൻ ബോധോദയ ചന്ദ്രന നൽകിയതിതിനോ? ശ്രീനാരായണൻ കണ്ണാടിയിലൊരു പ്രതിഷ്ഠ വച്ചതും ഇതിനോ? പരമഭട്ടാരകസ്വാമി നായ്ക്കൾക്കൊപ്പം ഉണ്ടതും ഇതിനോ? അയ്യങ്കാളി പഞ്ചമിക്കായി പഠിപ്പു നൽകിയതുമിതിനോ? മൺപ്രസാദം വൈകുണ്ഠസ്വാമി നൽകിയതുമിതിനോ? അയ്യോ കഷ്

0: അങ്ങനെയല്ലയോ. രക്തശേഖരണം ജാതിയില്ലാ കുപ്പിയിലാണല്ലോ. ഉള്ളിലേറ്റുന്നതും അങ്ങനെയല്ലയോ. ഉള്ളിലിരിക്കും ജാതി മത വിഷപാത്രം ഇനിയെങ്കിലും എടുത്തു കളയേണം. ഉള്ളിലിരിക്കും ജാതി മത വിഷപാത്രം ഇനിയെങ്കിലും എടുത്തു കളയേണം. കാലം വെളുത്തിട്ടും ചിന്ത കരിമേഘമാകുന്നുവോ? കാലം വെളുത്തിട്ടും ചിന്ത കരിമേഘമാകുന്നുവോ? പെയ്യട്ടങ്ങനെ ജാതി കരിമഴ പെയ്തൊഴിയട്ടെ. പെയ്യട്ടങ്ങനെ ജാതി കരിമഴ പെയ്തൊഴിയട്ടെ. കുളിരല പോലെ ഒഴുകട്ടെ സർവചരാചര സ്നേഹധാരയായി. കുളിരല പോലെ ഒഴുകട്ടെ സർവചരാചര സ്നേഹധാര.
1: സുരേഷ് വിട്ടിയറം അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി ടെറിൻ ലോറൻസ് പള്ളിത്തുറ അവതരിപ്പിക്കുന്ന കഥ പണം കായ്ക്കുന്ന പാഴ്മരങ്ങൾ.
2: ജപ്തിയാകുന്നതിന് മുൻപ് വിൽക്കാനായത് ഭാഗ്യം. മോഹിച്ച വില കിട്ടിയില്ലെങ്കിലും തെറ്റില്ലാത്ത വില കിട്ടി. മരുഭൂമിയിലെ 20 വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ ബാക്കി പത്രം. ഒരായുസിന്റെ വില. കടമെല്ലാം വീട്ടാൻ തന്നെ ഇതിന്റെ മുക്കാൽ പങ്കും വേണം. ബാക്കി കൊണ്ട് ഈ നാട്ടിൽ ഇനിയൊരു വീട് വാങ്ങാനാകുമെന്ന് തോന്നുന്നില്ല. കുഗ്രാമത്തിലെങ്കിലും സ്വന്തമായി ഒരു വീട് വാങ്ങാൻ കഴിഞ്ഞെങ്കിൽ മതിയായിരുന്നു. അതുവരെ വാടക വീട് തന്നെ ശരണം. എങ്ങനെ കഴിഞ്ഞതാ? ഗൾഫിൽ മികച്ച ജോലിയും ശമ്പളവും. സമ്പത്ത് കുമിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോൾ ഭാര്യയ്ക്കെല്ലാം പഴഞ്ചനായി. ഓടിട്ട തറവാടും മരങ്ങളും പശുവും താറാവും കോഴിയുമെല്ലാം ശല്യമായി. കൊഴിഞ്ഞ ഇലയും പൂക്കളുമെല്ലാം നിരന്തരം ശാപവാക്കുകൾക്കിരയായി. രാവിലെയും വൈകുന്നേരവും വീടും മുറ്റവും അടിക്കുന്നത് അമ്മ ദിനചര്യയുടെ ഭാഗമാക്കിയെങ്കിലും ഭാര്യയ്ക്കത് അസ്വസ്ഥതയായി. കുളിയും തേവാരവും കാവിലെ വിളക്ക് വയ്ക്കലും തുളസിത്തറയുടെ പരിശുദ്ധി കാക്കലും അമ്മയ്ക്ക് ജീവശ്വാസം പോലെ തന്നെയായിരുന്നു. കണ്ടത്തിലെ നെല്ലും പറമ്പിലെ തേങ്ങ ചേന കാച്ചിൽ ചേമ്പ് എന്നിവയെല്ലാം സമ്പന്നമാക്കിയ പത്തായവും നിത്യോപയോഗത്തിനുള്ള പച്ചക്കറികളും വീടിന്റെ ഐശ്വര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ലോറി യാത്രക്കാരായ നിത്യോപയോഗ സാധനങ്ങൾ കേട്ടുകേൾവി പോലുമില്ലായിരുന്നു. മനുഷ്യ മനസ്സിലെ മതിൽകെട്ടുകൾ പറമ്പിനു ചുറ്റും ബാഹ്യരൂപം സ്വീകരിക്കുന്ന ഇന്നിന്റെ ലോകത്തിന് മതിൽകെട്ടുകളില്ലാതിരുന്ന ഒരു കാലം തികച്ചും അപരിചിതമായിരിക്കും. സായിപ്പിന്റെ വിദ്യാഭ്യാസം നേടിയതുകൊണ്ടാകണം ഡിഗ്രിക്കാരനായതോടെ കൈക്കോട്ടും മണ്ണും ചേറുമെല്ലാം അക്കാലത്ത് എന്നെ സംബന്ധിച്ച് അശുദ്ധ വസ്തുക്കളായിരുന്നു. വിമാനമേറി ഗൾഫിലെത്തിയപ്പോഴാണ് മണലാരണ്യത്തിന്റെ കൊടും ചൂടിൽ സ്വന്തം ഗ്രാമത്തിന്റെയും തറവാടിന്റെയും ശീതളിമ ബോധ്യപ്പെട്ടത്. യാന്ത്രികമായി പണിയെടുക്കുന്നു, ഉറങ്ങുന്നു. മികച്ച ശമ്പളം ആദ്യമാദ്യം സന്തോഷം തന്നെയാണ് സമ്മാനിച്ചത്. നാട്ടിലെ കൂട്ടുകാരും ക്ലബും ആഘോഷങ്ങളും വൈകുന്നേരം മൈതാനത്തെ കളിയും സമ്മാനിച്ച സന്തോഷം തരാൻ കൈനിറയെ കിട്ടുന്ന ദർഹത്തിന് കഴിയില്ലെന്ന് ബോധ്യപ്പെടാൻ അധികകാലം വേണ്ടിവന്നില്ല. അച്ഛനും അമ്മയും കൂട്ടുകാരും ചിരട്ടപ്പുട്ടും പാൽക്കഞ്ഞിയും കിണറ്റിലെ വെള്ളത്തിന്റെ തണുപ്പും പകരം വയ്ക്കാനാകാത്ത നന്മയാണെന്ന് തിരിച്ചറിയാൻ പ്രവാസ ജീവിതം വേണ്ടിവന്നു. കാലചക്രത്തിന്റെ കറക്കത്തിനിടയിൽ ജീവിതത്തിന്റെ അനിവാര്യത എന്ന പോലെ വിവാഹവും കഴിഞ്ഞു. ഭർത്താവിനെ പണം കായ്ക്കുന്ന മരമായി മാത്രം കാണുന്ന ഭാര്യ ജീവിതത്തിന്റെ ദുരന്തമാണ്. അവളുടെ ഫോൺ വിളികൾ ആവശ്യങ്ങളുടെ പട്ടികയായി ചുരുങ്ങിയപ്പോൾ ചേട്ടന് സുഖമാണോ എന്ന് അവൾ ചോദിച്ചിരുന്നെങ്കിലെന്ന് വെറുതെ ആശിച്ചു. തങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം വാങ്ങിക്കൂട്ടി 2 വർഷത്തിലൊരിക്കൽ വന്നെത്തുന്ന കൊറിയർ സർവീസുകാരന്റേതായിരുന്നു മക്കളുടെ മനസ്സിലെ അച്ഛന്റെ സ്ഥാനം. നഗരത്തിലേക്ക് ചേക്കേറാമെന്ന ഭാര്യയുടെ നിർദ്ദേശം ക്രമേണ ശാഠ്യമായി മാറി. കുട്ടികളുടെ പഠനത്തിന് നല്ല സ്കൂളും ട്യൂഷനും എൻട്രൻസ്

ഔചിന്യം ഉള്ള സൗകര്യവും ഈ ഓണം കേറാ മൂലയിലുണ്ടോ എന്ന അവളുടെ ചോദ്യവും എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. നാട്ടിലെ പള്ളിക്കൂടത്തിൽ പഠിച്ചു തന്നെയാണ് ഞാൻ ഈ നിലയിലെത്തിയതെന്ന് പറയാൻ തോന്നിയെങ്കിലും സംയമനം പാലിച്ചു. നഗരത്തിലേക്ക് മാറാമെന്ന നിർദ്ദേശം വച്ചപ്പോഴുള്ള അച്ഛന്റെ മനസ്സിലെ തീ ഞാൻ കണ്ടതാണ്. കാരണവന്മാരുടെ കാലടി പതിഞ്ഞ അവരുടെ ഗന്ധമുള്ള അസ്ഥിത്തറയുള്ള ഈ മണ്ണ് വിൽക്കുകയോ? നഗരം എന്ന വാക്ക് തന്നെ അച്ഛന്റെ കോപം ജ്വലിപ്പിച്ചു. തറവാട് പൊളിച്ച് പുതിയ വീട് പണിയാം എന്ന നിർദ്ദേശത്തോടെ ഭാര്യയുമായി സന്ധി ചെയ്തു. പിറന്ന മണ്ണെങ്കിലും അന്യമാകില്ലല്ലോ. മകന്റെ സ്വൈര ജീവിതമോർത്ത് ശിവശിവ എന്ന് നിശ്വസിച്ച് അച്ഛനമ്മമാർ തറവാട് പൊളിക്കുന്നതിനെതിരെയുള്ള തങ്ങളുടെ പ്രതിഷേധം ഒതുക്കി. ബാങ്ക് ബാലൻസിന്റെ ഇരട്ടി വേണം ആർക്കിടെക്റ്റിന്റെ വരകൾ യാഥാർത്ഥ്യമാക്കാൻ. അതിനും പരിഹാരം അവളുടെ പക്കലുണ്ടായിരുന്നു, ബാങ്ക് ലോൺ. അതെങ്ങനെ വീട്ടുമെന്നോ, അത് വീട്ടാനുള്ള സമ്പത്തുണ്ടാക്കാൻ തക്ക ആരോഗ്യം എനിക്കുണ്ടെന്നോ അവൾക്കറിയണ്ട. തകൃതിയായി തന്നെ പണി തുടങ്ങി. നിർമ്മാണ സാമഗ്രികൾ പറമ്പിലെത്തിക്കാനും വീട് പണിയാനുമായി തെങ്ങും മാവും പ്ലാവും അമ്പഴവുമൊക്കെ മുറിച്ചു തള്ളുമ്പോൾ മക്കളെ നഷ്ടപ്പെട്ടവരെ പോലെ അച്ഛനമ്മമാർ മുറിക്കുള്ളിൽ ഇരുന്ന് തേങ്ങി. ഒരു മരം മുറിക്കുമ്പോൾ അനേകം ജീവജാലങ്ങളുടെ വീടാണ് നശിപ്പിക്കപ്പെടുന്നതെന്ന ബോധ്യം നൽകാൻ അവളുടെ ഇരട്ട ബിരുദാനന്തര ബിരുദങ്ങൾക്കായില്ല. വൃക്ഷപൂജ ചെയ്ത് മരത്തോടും അതിൽ കൂടൊരുക്കിയിരിക്കുന്ന കിളികളോടും മറ്റ് ജീവജാലങ്ങളോടും ഉറുമ്പിനോട് പോലും അനുവാദം ചോദിച്ച് ഏറ്റവും അത്യാവശ്യഘട്ടത്തിൽ മാത്രമേ തറവാട്ടിൽ മരം മുറിച്ചിരുന്നുള്ളൂ. മരം മുറിക്കുന്നതിന് മുൻപ് തന്നെ പകരം നട്ടിരിക്കണമെന്നത് തറവാട്ടിലെ അലിഖിത നിയമമാണ്. ഞാനിതാ അതും ലംഘിച്ചിരിക്കുന്നു. അന്ധവിശ്വാസികളെന്ന് കളിയാക്കി അവൾ പരിഹസിച്ചു. മുറിച്ചിട്ടിരിക്കുന്ന മരങ്ങൾ അംഗഭംഗം സംഭവിച്ച് വേദന കൊണ്ട് പിടയുന്നതായി തോന്നി. ഈ പാപമെല്ലാം ഞാൻ ഏത് ഗംഗയിൽ കഴുകും? പ്രകൃതിയുടെ ചങ്ങാതിയായ നട്ടുച്ചയ്ക്ക് പോലും കുളിർമയേകിയ കളിചിരിയുടെ കലപിലയുള്ള കാരണവന്മാരുടെ ഉച്ഛ്വാസ നിശ്വാസങ്ങൾ തങ്ങി നിൽക്കുന്ന ഞാൻ പിച്ചവച്ച കളിവീട്, ജെ സി ബിയുടെ കരാളഹസ്തങ്ങളാൽ ഏതാനും മണിക്കൂറുകൾക്കിടയിൽ സ്വപ്നങ്ങളുടെ ശവപ്പറമ്പായി മാറി. കൂട്ടം തെറ്റിയ ഒറ്റയാനെപ്പോലെ ഉയർന്നു വന്ന പുതിയ വീട് ഭാര്യയെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇന്റീരിയർ എക്സ്റ്റീരിയർ എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ കേവലം നാണയത്തുട്ടുകളുടെ ലാഘവത്തോടെ ആർക്കിടെക്ട് കൈക്കലാക്കുമ്പോൾ അവളുടെ സന്തോഷം കണ്ട് ഞാൻ അമ്പരന്നു. ഞാൻ വെറുമൊരു ധനാഗമ യന്ത്രം മാത്രം. വീട് വച്ചു ആഘോഷമായി തന്നെ പാല് കാച്ചി കയറിയെങ്കിലും ആ കോൺക്രീറ്റ് കെട്ടിടത്തെ വീടായി കാണാൻ എനിക്കായില്ല. പുട്ടുകുറ്റിയിലകപ്പെട്ട പുട്ടുപൊടിയുടെ അവസ്ഥയിൽ വെന്തുരുകാനായിരുന്നു എന്റെ വിധി. കടബാധ്യതയുടെ മാറാപ്പുമായി മണലാരണ്യത്തിലേക്ക് മടങ്ങുമ്പോൾ അടുത്ത വരവിന് പുത്തൻ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങളുടെ പട്ടിക ഏൽപ്പിച്ച് ഇതിന്റെ കാര്യം മറക്കല്ലേ എന്ന് അവൾ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. മക്കൾ അവരവരുടെ ലിസ്റ്റ് നേരത്തെ ഏൽപ്പിച്ചിരുന്നു. വറചട്ടിയിൽ നിന്ന് എരിതീയിലേക്ക് ഈയാമ്പാറ്റ മടങ്ങുകയായി. എണ്ണയുടെ വിലയിടിവ്, സാമ്പത്തിക മാന്ദ്യം, സ്വദേശിവൽക്കരണം അരുതാത്തത് സംഭവിക്കുക തന്നെ ചെയ്തു. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണെന്ന അറിയിപ്പ് കണ്ണിൽ ഇരുട്ട് നിറച്ചു. വീട്ടിൽ വിവരമറിയിച്ചു. വീട്ടിൽ നിന്നുള്ള വിളിയുടെ എണ്ണം കുറഞ്ഞു. ഒരായുസിന്റെ കടബാധ്യത, കുട്ടികളുടെ പഠന ചെലവ്, വൃദ്ധരായ മാതാപിതാക്കൾ, ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. തിരികെ വീട്ടിലെത്തിയപ്പോൾ ഭാര്യയുടെയും മക്കളുടെയും പഴയ ആവേശമൊന്നും കണ്ടില്ല. വലിഞ്ഞു കയറി വന്നവന്റെ അവസ്ഥ. പതിവ് പോലെ നെറുകയിൽ മുത്തം നൽകി മാതാപിതാക്കൾ. മകന്റെ ജീവിതത്തിലെ കരടാകാതിരിക്കാൻ എന്നും മൗനത്തിന്റെ വാത്മീകത്തിലൊളിച്ച അവരുടെ ദൈന്യത എന്റെ നൊമ്പരക്കടലിന്റെ ആഴം കൂട്ടി. പണമില്ലാത്തവൻ പിണമെന്ന്
കാലം

0: വീണ്ടും തെളിയിച്ചു. കടബാധ്യതയേറി. നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാതായപ്പോഴാണ് വീട് വിറ്റാലോ എന്ന ആശയം ഭാര്യ മുന്നോട്ട് വച്ചത്. മുഖമടച്ച് ഒന്ന് കൊടുക്കാനാണ് തോന്നിയത്. പക്ഷേ രണ്ടാത്മാക്കൾ ഒരിക്കലും ഒന്നിനും തടസ്സം നിൽക്കാത്തവർ. മകന്റെയും കുടുംബത്തിന്റെയും സുസ്ഥിതി മാത്രം സ്വപ്നം കണ്ടവർ. അവരെ വേദനിപ്പിക്കാൻ വയ്യ. പക്ഷേ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകാൻ തുടങ്ങിയപ്പോഴേക്കും തീരുമാനം മാറ്റേണ്ടി വന്നു. വീടും പറമ്പും വിൽക്കുക തന്നെ. കാരണവന്മാരുടെ അസ്ഥിത്തറ, കാവ്, അന്നമൂട്ടിയ പറമ്പ്, അമ്മയുടെ പ്രതിഷേധം കണ്ണീരായി പെയ്തിറങ്ങി. അച്ഛൻ മൗനവാത്മീകം കൂടുതൽ ബലപ്പെടുത്തി. പകുതിയിലധികം വേണം കടബാധ്യത തീർക്കാൻ. മറ്റെവിടെയെങ്കിലും ഇത്തിരി മണ്ണ് തലചായ്ക്കാൻ സ്വസ്ഥമായൊരിടം. അച്ഛനമ്മമാരുടെ കണ്ണീർ ഇനിയൊരിക്കലും തോരില്ലെന്നറിഞ്ഞിട്ടും അവർക്ക് തന്നെ ഒരിക്കലും ശപിക്കാനാവില്ലെന്ന തിരിച്ചറിവാണ് ആത്മഹത്യയുടെ മുനമ്പിൽ നിന്ന് തിരികെ വിളിച്ചത്. ഓരോ പ്രവാസിയും പാഴ്മരം തന്നെയാണ്, പണം കായ്ക്കുന്ന പാഴ്മരം. വരുമാനമില്ലാതായാൽ ചണ്ടി, വെറും ചണ്ടി മാത്രം. ദൈവമേ, എന്തിന് ഇങ്ങനെ ഒരു ജന്മം, വെറുമൊരു പാഴ്ജന്മം.
1: ടെറിൻ ലോറൻസ് പള്ളിത്തുറ അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി അരുവിക്കര വിൽഫ്രഡ് അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യ കവിത സാന്ധ്യശോഭ.
2: ഗ്രാമസന്ധ്യേ നീ ഇന്നെത്രയോ സുന്ദരി, ധ്യാനലീനനായുറ്റു നോക്കി നിൽക്കുന്നു ഞാൻ. ആ മനോജ്ഞ നേത്രങ്ങളിലെത്രയോ ദീപനാളങ്ങൾ മിന്നി തെളിയുന്നു. ഗ്രാമസന്ധ്യേ നീ ഇന്നെത്രയോ സുന്ദരി, ധ്യാനലീനനായുറ്റു നോക്കി നിൽക്കുന്നു ഞാൻ.

മരുതാശ്ലേഷ മേൽക്കുന്ന വേളയിൽ രോമഹർഷപ്പുളകിതയായി നീ മരിവില്ലിൻ നിറക്കൂട്ട് ചാലിച്ച് ധരകോരുന്ന ദൃശ്യമന്തൽഭുതം. മരുതാശ്ലേഷമേൽക്കുന്ന വേളയിൽ രോമഹർഷപ്പുളകിതയായി നീ മരിവില്ലിൻ നിറക്കൂട്ട് ചാലിച്ച് ധരകോരുന്ന ദൃശ്യമന്തൽഭുതം. എത്ര വല്ലികൾ പൂവിട്ടു സന്ധ്യയിൽ പുഷ്പവാടികൾ ഭൃംഗങ്ങൾ തേടുന്നു ശബ്ദഘോഷം മുഴക്കിരാപ്പാടികൾ കൃത്യമായി വരവേൽക്കുന്നു നിത്യവും. എത്ര വല്ലികൾ പൂവിട്ടു സന്ധ്യയിൽ പുഷ്പവാടികൾ ഭൃംഗങ്ങൾ തേടുന്നു ശബ്ദഘോഷം മുഴക്കിരാപ്പാടികൾ കൃത്യമായി വരവേൽക്കുന്നു നിത്യവും. നിൻമുഖകാന്തി കണ്ടു നിൽക്കുമ്പോൾ എൻ അന്തരംഗം മറക്കുന്നു ദുഃഖങ്ങൾ. നിൻമുഖകാന്തി കണ്ടു നിൽക്കുമ്പോൾ എൻ അന്തരംഗം മറക്കുന്നു ദുഃഖങ്ങൾ. ദൂരെ ദൂരെ തെളിയുന്ന സുന്ദര സാന്ധ്യശോഭയൻ മാനസം പുൽകുന്നു. ദൂരെ ദൂരെ തെളിയുന്ന സുന്ദര സാന്ധ്യശോഭയൻ മാനസം പുൽകുന്നു. വേരുകൾ നഷ്ടപ്പെട്ടൊരു ജീവിതമോഹമണ്ഡലം ആന്ധ്യത്തിലാകുമ്പോൾ മാമക മനസ്സാകത്തഴുകുന്നു ചോർന്നുപോകാത്തൊരാവേശമാധുരി. വേരുകൾ നഷ്ടപ്പെട്ടൊരു ജീവിത മോഹമണ്ഡലം ആന്ധ്യത്തിലാകുമ്പോൾ മാമക മനസ്സാകത്തഴുകുന്നു ചോർന്നുപോകാത്തൊരാവേശമാധുരി. നിന്റെ സൗവർണ സൗന്ദര്യ വീചികൾ എന്നകക്കാമ്പിൽ അത്ഭുതം സൃഷ്ടിപ്പൂ. ഭൗമജീവിതം കാമ്യമാണെന്നൊരു ചിന്ത എന്റെ മനസ്സിൽ തളിർ.

നിന്റെ സൗവർണ സൗന്ദര്യ വീജികൾ എൻ നഗക്കാമ്പിൽ അത്ഭുതം സൃഷ്ടിപ്പൂ. ഭൗമജീവിതം കാമ്യമാണെന്നൊരു ചിന്ത എന്റെ മനസ്സിൽ തളിർക്കുന്നു. ദൂരെ കാണും ഇരുളിൻ ചുരുളുകൾ മേനിമെല്ലെ പുണരുന്ന വേളയിൽ, ദൂരെ കാണും ഇരുളിൻ ചുരുളുകൾ മേനിമെല്ലെ പുണരുന്ന വേളയിൽ, ജീവിതത്തിന്റെ ശാലീന സൗഭഗം മാഞ്ഞുപോകാതിരിക്കാൻ കൊതിപ്പു ഞാൻ. ജീവിതത്തിന്റെ ശാലീന സൗഭഗം മാഞ്ഞുപോകാതിരിക്കാൻ കൊതിപ്പു ഞാൻ. നാളുകൾ കൊഴിഞ്ഞാപതിച്ചിടുമ്പോൾ വേപധൂപൂണ്ടിടറേണ്ട നാം വൃഥ. ലോകജീവിതം നശ്വരമാണെന്ന ബോധം ഉള്ളിൽ നിറച്ചു മുന്നേറിടാം. നാളുകൾ കൊഴിഞ്ഞാപതിച്ചിടുമ്പോൾ വേപധു

0: കവിത സങ്കൽപ്പചാരുത.
1: ഇനിയുമുണ്ടേറെ പറയുവാൻ എഴുതുവാൻ, മരണമില്ലാത്തതാണെൻ കാവ്യഭാവന. മനസ്സിനഗാധ തലങ്ങളിൽ പൂത്തിടും മലരിൻ മണം ചോർന്നു പോകില്ലൊരിക്കലും. ഇനിയുമുണ്ടേറെ പറയുവാൻ എഴുതുവാൻ, മരണമില്ലാത്തതാണെൻ കാവ്യഭാവന. മനസ്സിനഗാധ തലങ്ങളിൽ പൂത്തിടും മലരിൻ മണം ചോർന്നു പോകില്ലൊരിക്കലും. പുതിയ നൽക്കാഴ്ചകൾ കണ്ടുല്ലസിക്കുവാൻ നിരതം ശ്രമിക്കുമ്പോൾ ഇരുളിൻ ചുരുളുകൾ അകതാരിൽ നാമ്പിടും. സങ്കൽപ്പ സൗധത്തിനടിവേര് തോണ്ടുവാൻ വിഫലം ശ്രമിക്കുന്നു. പുതിയ നൽക്കാഴ്ചകൾ കണ്ടുല്ലസിക്കുവാൻ നിരതം ശ്രമിക്കുമ്പോൾ ഇരുളിൻ ചുരുളുകൾ അകതാരിൽ നാമ്പിടും. സങ്കൽപ്പ സൗധത്തിനടിവേര് തോണ്ടുവാൻ വിഫലം ശ്രമിക്കുന്നു. നുരചിന്തി പതയുന്ന കടലുണ്ടൻ അകതാരിൽ കൊടുങ്കാറ്റിലുലയുന്ന നൗകൈ ജീവിതം. നുരചിന്തി പതയുന്ന കടലുണ്ടൻ അകതാരിൽ കൊടുങ്കാറ്റിലുലയുന്ന നൗകൈ ജീവിതം. മരുഭൂപ്രയാണത്തിനൊടുവിൽ ഈ തീരത്ത് ചുമടൊന്നിറക്കി വയ്ക്കാനിടം തേടുന്നു. മരുഭൂപ്രയാണത്തിനൊടുവിൽ ഈ തീരത്ത് ചുമടൊന്നിറക്കി വയ്ക്കാനിടം തേടുന്നു. ഇവിടെ മോഹങ്ങൾ തളിർക്കില്ല പൂക്കില്ല, ജീർണിച്ച വൻ മരം പോലെത്ര സന്ധ്യകൾ. നുരചിന്തി പതയുന്ന കടലുണ്ടൻ അകതാരിൽ കൊടുങ്കാറ്റിലുലയുന്ന നൗകൈ ജീവിതം. മരുഭൂപ്രയാണത്തിനൊടുവിൽ ഈ തീരത്ത് ചുമടൊന്നിറക്കി വയ്ക്കാനിടം തേടുന്നു. ഇവിടെ മോഹങ്ങൾ തളിർക്കില്ല പൂക്കില്ല, ജീർണിച്ച വൻമരം പോലെത്ര സന്ധ്യകൾ. നാട്ടരങ്ങിൻ രസം ആസ്വദിച്ചിടുവാൻ പ്രാപ്തമല്ലൻ മനസ്സാകത്തളരുന്നു. ഇവിടെ മോഹങ്ങൾ തളിർക്കില്ല പൂക്കില്ല, ജീർണിച്ച വൻമരം പോലെത്ര സന്ധ്യകൾ. നാട്ടരങ്ങിൻ രസം ആസ്വദിച്ചിടുവാൻ പ്രാപ്തമല്ലൻ മനസ്സാകത്തളരുന്നു. ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞിടുവാൻ അർജുന മന്ത്രം ശ്രവിച്ചിടാനാകാതെ. നീതി നിഷേധ വായ്ത്താരി മുഴക്കി നാടിൻ്റെ നന്മകൾ കന്ത്യം കുറിക്കുന്നു. ധർമ്മധർമാദികൾ തിരിച്ചറിഞ്ഞിടുവാൻ അർജുന മന്ത്രം ശ്രവിച്ചിടാനാകാതെ. നീതി നിഷേധ വായ്ത്താരി മുഴക്കി നാടിൻ്റെ നന്മകൾ കന്ത്യം കുറിക്കുന്നു. കവിതയൻ സങ്കൽപ്പ ചരടു പൊട്ടിച്ചേറെ ദുരിതക്കയത്തിലേക്ക് അഴ്ന്നിറങ്ങുമ്പോഴും തലകുനിക്കാത്ത നൽ ജയ വൈജയന്തികൾ മൃദുമന്ദഹാസം പൊഴിച്ചു നിൽക്കുന്നിതാ. കവിത എൻ സങ്കൽപ്പ ചരടു പൊട്ടിച്ചേറെ ദുരിതക്കയത്തിലേക്ക് അഴ്ന്നിറങ്ങുമ്പോഴും തലകുനിക്കാത്ത നൽ ജയ വൈജയന്തികൾ മൃദുമന്ദഹാസം പൊഴിച്ചു നിൽക്കുന്നിതാ. ആരാധകരുണ്ടൻ ചാരത്തനഖ വികാര തരംഗങ്ങളെത്തലോടുന്നവർ. ഭൂമിയിൽ സ്വർഗം കൊതിക്കും കവിയുടെ ചിന്തകൾ.

0: ആർക്ക് വിലങ്ങിടാനായിടും. ആരാധകരുണ്ടൻ ചാരത്ത് അനഘവികാര തരംഗങ്ങളെ തലോടുന്നവർ ഭൂമിയിൽ സ്വർഗം കൊതിക്കും. കവിയുടെ ചിന്തകൾ ആർക്ക് വിലങ്ങിടാനായിടും. ഇവിടെന്റെ പൂർവീകർ തെളിയിച്ച കൽവിളക്കളയാതെ കാത്തു സൂക്ഷിക്കേണ്ടതല്ലയോ? ഇവിടെന്റെ പൂർവീകർ തെളിയിച്ച കൽവിളക്കണയാതെ കാത്തു സൂക്ഷിക്കേണ്ടതല്ലയോ? അതിനായി ദിനരാത്ര ഭേദമില്ലാതെന്നും എഴുതും ആരചനകൾ നൈവേദ്യമായിടും. അതിനായി ദിനരാത്ര ഭേദമില്ലാതെന്നും എഴുതും ആരചനകൾ നൈവേദ്യമായിടും.
1: അരുവിക്കര വിൽഫ്രഡ് അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.
3: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVMPM@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി AIRTVMPM@gmail.com.
4: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: മൊഴിയുറവകൾ, മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ. ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവകൾ.
1: ആകാശവാണി. സമയം 8:30.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
3: 1 ഓഗസ്റ്റ് 2025 തൊട്ട് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന നടപ്പിലാക്കി വരുന്നു. നാട്ടിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് തൊഴിലിടങ്ങളിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ. 3.5 കോടി തൊഴിൽ ഇതോടുകൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള ഉദ്ദേശം. ഇതിന് 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു വിഭാഗം തൊഴിലാളികളാണെങ്കിൽ മറ്റൊരു വിഭാഗം തൊഴിലുടമകളാണ്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2025 ശേഷം EPF രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്ന ആളുകളാണെങ്കിൽ അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായി തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും. ഓൺലൈനായിട്ട് തന്നെ അവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 7,500 എന്നുള്ള 2 ഗഡുക്കൾ കിട്ടാനായിട്ട് അവർ ഒരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൺലൈനായി

0: ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഈ പൈസ പോകുന്നത്. ഇ പി എഫിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഫേസ് ഓതന്റിക്കേഷൻ വഴി ഓതന്റിക്കേറ്റ് ചെയ്ത് ആധാർ എനേബിൾഡ് യു എനിലാണ് ജോയിൻ ചെയ്യുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ ഡി ബി ടി വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ ഡി ബി ടി എനേബിൾ ചെയ്യാനുള്ള ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024 to 2025 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്, അതിന് അഡീഷണലായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടരുന്നതിനുമാണ് ഈ ഒരു പാർട്ട് ബിയിലെ ബെനിഫിറ്റ് കൊടുക്കുക. ഇ പി എഫ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലെ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് ഇ പി എഫ് ഒയുടെ എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. ജി എസ് ടി രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ ജി എസ് ടി നമ്പരും പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. രണ്ടാമത്, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50-ൽ താഴെ എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ രണ്ട് തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി. 50-ന് മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ 5-ോ അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1000 to 3000 രൂപ വരെ. അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിന്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1000 to 3000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിംഗ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് ജി എസ് ടി രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നുണ്ടാവും.
1: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അടുത്ത 5 വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. 19-ാമത് റോസ്ഗിർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗർ മേള നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനക്കത്തുകൾ വിതരണം ചെയ്യും. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. നാളെ മുതൽ ഈ മാസം 28 വരെ സഭാ സമ്മേളനമുണ്ടായിരിക്കില്ല. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ച സഭയിൽ നടക്കും. അടുത്ത മാസം 1-നാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ബക്രീദിനോട് അനുബന്ധിച്ച് 10 സാധനങ്ങളടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങിയ 1,101 രൂപയുടെ സാധനങ്ങളടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ.

0: 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSS ൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. നാളെ നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. നാളെ ഉച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. 12 കോടി രൂപയാണ് 1 സമ്മാനം. പ്രിഗാബലിൻ എന്ന മരുന്നിനെ ഷെഡ്യൂൾ H1 പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രണം കർശനമാക്കുന്നതിനുമായാണ് നടപടി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും പ്രിഗാബലിൻ ദുരുപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിയാൽ, എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം ഈ മാസം 24 വരെ നീട്ടി. സിബിഎസ്ഇ നാളെയായിരുന്നു ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സിബിഎസ്ഇ വെബ്സൈറ്റിലുണ്ടായ അമിത തിരക്കും സൈറ്റിന്റെ പ്രവർത്തനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് 2 ദിവസം കൂടി സമയം ലഭിക്കുമെന്നും സിബിഎസ്ഇ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റ് ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗോവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26-ന് ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ ഡിസിയിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഗോദ എന്ന ചിത്രത്തിനു വേണ്ടി സിത്താര പാടിയത്. ഗാനരചന മനു മഞ്ജിത്. സംഗീതം നൽകിയത് ഷാൻ റഹ്മാൻ.

0: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
2: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഇന്ന് പഴമൊഴിയും കടങ്കഥയും മലയാളത്തിന്റെ മാണിക്യമുത്തുകൾ പ്രഭാഷണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും സാഹിത്യകാരനുമായ മനോജ് പുളിമാത്.

കക്കും. കുട്ടിക്കാലം മുതൽ നമ്മളെല്ലാം കേൾക്കുന്നതും പാടിപ്പതിഞ്ഞതുമായ ചില വരികളാണല്ലോ ഇതെല്ലാം. താളാത്മകമായി കൗതുകത്തോടെയും ഏറെ രസത്തോടെയുമെല്ലാം തലമുറകൾ ആഘോഷിക്കുന്ന നമ്മുടെ ഭാഷയിലെ ചില നറുമുത്തുകളാണ് ഈ വരികൾ. കടങ്കഥകളെന്നും പഴഞ്ചൊല്ലുകളെന്നുമെല്ലാം നമ്മൾ അവയെ നാമകരണം ചെയ്തിട്ടുണ്ട്. പണ്ടുകാലത്ത് ഒത്തുചേരലിൻ്റെ വേളകളെ സമ്പുഷ്ടമാക്കാൻ ഒപ്പം നിന്ന നല്ലൊരു കൂട്ടുകാരനായിരുന്നു കടങ്കഥകൾ. അതുപോലെ വർത്തമാനങ്ങളെ കൂടുതൽ സമ്പുഷ്ടമാക്കുവാൻ പഴമൊഴികളും ഒപ്പം ചേർന്നു നിന്നിരുന്നു. പഴമൊഴികളാൽ സമൃദ്ധമായിരുന്നു നമ്മുടെ പഴയകാലം. കുട്ടിക്കാലം മുതൽ നിരവധി പഴഞ്ചൊല്ലുകൾ കേട്ടുകൊണ്ട് വളർന്നവരായിരുന്നു മുതിർന്ന തലമുറയിലുള്ളവർ. മടിയൻ മല ചുമക്കും എന്ന് ഇടയ്ക്കിടെ അച്ഛൻ്റെ ഓർമ്മപ്പെടുത്തൽ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ ഇനിക്കും എന്നിങ്ങനെ മുത്തച്ഛൻ്റെ സ്നേഹശകാരങ്ങൾ. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന് മുത്തശ്ശിയുടെ ഓർമ്മപ്പെടുത്തൽ. പയ്യത്തിന്നാൽ പനയും തിന്നാം എന്ന അമ്മയുടെ പ്രോത്സാഹനങ്ങൾ. ഓണത്തിന് ഉറുമ്പിനും കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞു തരുമ്പോൾ ശരിയായ ഓണമെന്തെന്ന് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കിയിരുന്നു. പറമ്പിൽ ഒരു തൈ നടുമ്പോൾ സമ്പത്തുകാലത്തു തൈപത്തു വെച്ചാൽ ആപത്തുകാലത്തു കാപത്തു തിന്നാം എന്ന് പാടിക്കേൾപ്പിക്കുന്ന അമ്മാവനും കാക്ക കുഞ്ഞിനെ പിടിക്കാനോടവേ കാക്കകൾ കൂട്ടമായി വന്ന് ആക്രമിക്കുന്നത് കാണുമ്പോൾ കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന കൂട്ടുകാരുമൊക്കെ മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. നമ്മുടെ സംസ്കാരവുമായും ജീവിതവുമായും ബന്ധപ്പെട്ടു നിൽക്കുന്ന നാടോടി സാഹിത്യത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നവയാണ് പഴഞ്ചൊല്ലുകൾ. ഭാഷയുടെ ഈടുവയ്പ്പുകളായി അവ ഇന്നും നിലനിൽക്കുന്നു. ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉറവയെടുത്തതും മനുഷ്യ ഭാവുകത്വത്തെ രൂപപ്പെടുത്തുന്നതുമായ തിരുമൊഴികളാണവ. വാമൊഴിയായി പകർന്നുപോകുന്ന സാരവത്തും അർദ്ധപുഷ്കലവുമായ വാക്കുകളുടെ അമൃതരഹസ്യം ഓരോ പഴഞ്ചൊല്ലും നമ്മോട് പറയുന്നു. പലരും പറഞ്ഞു പഴകിയ ചൊല്ല് എന്നോ കാലപ്പഴക്കമുള്ള ചൊല്ല് എന്നോ പഴഞ്ചൊല്ലിനെ വിശദീകരിക്കാം. ഒരു ജനസമൂഹത്തിൽ പണ്ടേക്കു പണ്ടേ പലരും പറഞ്ഞു പറഞ്ഞു പരന്നു പഴക്കം വന്നിട്ടുള്ള ചൊല്ലുകൾ. അതെ, ഓരോ സന്ദർഭത്തിൽ നമ്മുടെ പൂർവികരുടെ നാവിൽ നിന്ന് ഉപദേശമായും സാമാന്യ തത്വമായും വാർന്നു വീണ ഒറ്റമൂലികളാണവ. അനുഭവത്തിൽ വന്ന വസ്തുതകളെ സാമാന്യവൽക്കരിച്ച് കാച്ചിക്കുറുക്കി അല്പം ഫലിതം മേമ്പൊടിയും ചേർത്ത് രുചികരവും പോഷകവുമാക്കി തീർത്ത വാക്യങ്ങൾ എന്ന് അവയെ നിർവചിക്കാം. കേട്ടും പറഞ്ഞുമാണ് അവ പ്രചാരത്തിൽ വന്നത്. മിക്ക പഴഞ്ചൊല്ലുകളും വ്യംഗ്യാർത്ഥ പ്രധാനങ്ങളാണ്. ചിലതാകട്ടെ വാച്യാർത്ഥത്തിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്നു. ഹ്രസ്വത, കാവ്യാത്മകത, ഉച്ചാരണ സൗകുമാര്യം എന്നിവയെല്ലാം പഴമൊഴികളുടെ സവിശേഷതകൾ തന്നെയാണ്. അനുപ്രാസാദി ശബ്ദാലങ്കാരങ്ങൾ, ഉപമ പോലുള്ള അർത്ഥാലങ്കാരങ്ങൾ ഒക്കെ പല ചൊല്ലുകളെയും കവിതയോടടുപ്പിക്കുന്നു. വാമൊഴിയുടെ നിസർഗതയും ലാളിത്യവും ഗ്രാമീണമായ അഴകും അവയെ ആകർഷകം

പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണ് ചൊല്ല്. പഴഞ്ചൊല്ലിനെയും പഴംകയറിനെയും വിശ്വസിക്കരുത് എന്നൊരു മറുചൊല്ലുമുണ്ട്. പണ്ടത്തെ കാർഷിക പ്രധാനമായ ലോകത്ത് നിന്ന് ജനജീവിതം ഇന്നത്തെ സൈബർ യുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ പഴഞ്ചൊല്ലുകളിൽ പലതും പതിരായിപ്പോയിട്ടുണ്ടോ എന്ന സന്ദേഹവുമുണ്ട്. പഴഞ്ചൊല്ലുകളിൽ ചിലത് കാലദേശങ്ങൾക്ക് അതീതമായ നിത്യസത്യങ്ങളാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല, അഴകുള്ള ചക്കയിൽ ചുളയില്ല, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ തുടങ്ങിയ നമുക്ക് ചിരപരിചിതമായ പഴഞ്ചൊല്ലുകൾ നമ്മുടെ ഭാഷയിലെന്നല്ല വിവിധ ഭാഷകളിൽ തന്നെ കാണാൻ കഴിയും. മനുഷ്യനും ഭാഷയും ഉള്ള കാലത്തോളം അവ നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ ചില ചൊല്ലുകളാവട്ടെ നമ്മുടെ സംസ്കാരത്തിനു മാത്രം അവകാശപ്പെട്ടവയാണ്. ഓണം വരാനൊരു മൂലം വേണമെന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം മനസ്സിലാകണമെങ്കിൽ ഓണം എന്താണെന്നറിയണം, മൂലം എന്താണെന്നറിയണം, അവ തമ്മിലുള്ള ബന്ധവും അറിയണം. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നും മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നും ഒക്കെ നർമ്മത്തിൻ്റെയോ പരിഹാസത്തിൻ്റെയോ മേമ്പൊടി ചേർത്ത് പ്രയോഗിക്കുമ്പോഴും നമ്മുടെ അനുഭവ പരിസരങ്ങളുടെ നേർക്കാഴ്ചകളാണ് അവയിൽ തിളങ്ങി നിൽക്കുന്നത്. നമ്മുടെ സംസ്കാരത്തോടും ആചാരാനുഷ്ഠാനങ്ങളോടും ബന്ധമുള്ള പഴഞ്ചൊല്ലുകൾ ധാരാളമുണ്ട്. അവയെ തനത് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഭദ്രകാളിയെ തന്നെ പിശാജ് പിടിച്ചാലോ എന്നൊരു ചൊല്ലുണ്ട്. പിശാചുക്കളുടെ അധിപതിയായ ഭദ്രകാളിയെ തന്നെ പിശാജ് പിടിക്കുക എന്നത് യജമാനനെ തന്നെ ആക്രമിക്കുന്ന ഭൃത്യന്മാരെ കുറിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. ഏറ്റവും മികച്ചതിനെയോ മാറ്റമില്ലാത്ത ഗുണമേന്മയെയോ സൂചിപ്പിക്കുവാൻ അമ്പലപ്പുഴ പാൽപ്പായസം പോലെ എന്ന് പ്രയോഗിക്കാറുണ്ട്. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നതിലാണ് കാര്യം എന്ന് സൂചിപ്പിക്കുവാൻ ആചാരം കൊള്ളാം പക്ഷേ അനുഷ്ഠാനം വേണം എന്ന് ഉപയോഗിക്കാറുണ്ട്. ദരിദ്രന്മാർ എന്നും എവിടെയും ദരിദ്രന്മാർ തന്നെയെന്ന് സൂചിപ്പിക്കുവാൻ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന ചൊല്ലാണ് പ്രസിദ്ധം. ഇങ്ങനെ തനത് വിഭാഗത്തിൽപ്പെട്ട നിരവധി ചൊല്ലുകൾ നമുക്ക് സ്വന്തമായുണ്ട്. ഐതിഹ്യങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നവയാണ് ഇത്തരത്തിലുള്ള ചൊല്ലുകളിൽ പലതും. അവ നമുക്ക് മാത്രം വായിച്ചെടുക്കാവുന്ന നമ്മുടെ തനതായ സംസ്കാരത്തിൻ്റെ കയ്യൊപ്പുകളാണ്. പഴമൊഴികളിൽ പൊരുളും സൗന്ദര്യവുമുണ്ട്. നേരമ്പൊക്കും പരിഹാസവും വിമർശനവുമുണ്ട്. ഒരാളെ നേരിട്ട് വേദനിപ്പിക്കാതെ എന്നാൽ കൃത്യമായി വിമർശിക്കാനും തമാശ രൂപേണ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും അവ നമ്മെ സഹായിക്കുന്നു. സർവദാ ഈ സംസാര ജീവിതത്തിൻ്റെ പരിച്ഛേദമാണ് പഴഞ്ചൊല്ലുകൾ. അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കുമോ? പ്രായം കൂടിയാലും ചിലരുടെ സ്വഭാവത്തിലോ പദവിയിലോ വലിയ മാറ്റങ്ങളൊന്നും കാണാനാകില്ല എന്ന ഗൗരവകാര്യം വളരെ രസത്തോടെ അവതരിപ്പിക്കാൻ ഈ ചൊല്ലു തന്നെ ധാരാളം. ഒന്നിനൊന്നും മെച്ചമോ മോശമോ ആയ സ്വഭാവമുള്ളവർ ഒത്തുചേരുമ്പോൾ ചക്കിക്കൊത്ത ശങ്കരൻ എന്നാണ് പ്രയോഗിക്കാറ്. ഇത്ര വലിയ പദവി കൊടുത്താലും അവരുടെ പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കുകയില്ലെന്ന് സൂചിപ്പിക്കാൻ അട്ടയെ പിടിച്ചു മെത്തയിൽ കിടത്തിയ പോലെ എന്ന് പറയാറുണ്ട്. ഒന്നിനും കൊള്ളാത്തവർക്കിടയിൽ അല്പം വിവരമുള്ളവൻ വലിയവനായി ചമയുമ്പോൾ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് തന്നെ. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ, വെളുക്കാൻ തേച്ചത് പാണ്ടായി തുടങ്ങിയതൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നവയാണ്. കെട്ടിയവന് കെട്ടിയതുകൊണ്ട്, കെട്ടാത്തവന് കെട്ടാത്തതുകൊണ്ട് എന്നിങ്ങനെ ഫലിതത്തിൻ്റെ തേൻതുള്ളികൾ തളിച്ച പഴമൊഴികളും ഏറെയാണ്. മലയാളികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പഴമൊഴിയാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അടുത്തിരിക്കുന്നവൻ്റെ കഴിവിനെ അംഗീകരിക്കാതെ ദൂരെയുള്ളതിനെ പുകഴ്ത്തുന്ന പൊതുസ്വഭാവത്തെ ഇതിലും മനോഹരമായി എങ്ങനെയാണ് അവതരിപ്പിക്കുക? ചൊല്ലുകളിലെ സംക്ഷിപ്തതയ്ക്ക് നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഈ ചൊല്ല്. കേരളത്തിൻ്റെ സംസ്കാരം കൃഷിയുമായി അത്രമേൽ അലിഞ്ഞു ചേർന്നിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയിലെ ഏറിയ പങ്ക് പഴഞ്ചൊല്ലുകളും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടവയാണ്. മണ്ണും മഴയും വിത്തും കൃഷിരീതികളുമെല്ലാം ഈ ചൊല്ലുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഏതൊരു കാര്യത്തിൻ്റെയും അടിത്തറ നന്നാവണമെന്ന് സൂചിപ്പിക്കാൻ വിത്ത് ഗുണം പത്തു ഗുണം എന്നല്ലേ പറയാറ്. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയും പൊന്നാകുമെന്നാണല്ലോ. പക്ഷേ മീനത്തിൽ മഴ പെയ്താൽ മീനിനും ഇരയില്ല, ചിങ്ങത്തിൽ പെയ്താൽ ചട്ടിയിലും നെല്ലാണ്. ആഴത്തിൽ ഉഴുതാൽ അല്പം വളം, അതെ കഠിനാധ്വാനത്തിന് പകരമായി മറ്റൊന്നില്ല. കാളപെറ്റു എന്ന് കേട്ടാൽ കയറെടുക്കരുത്, വേലി തന്നെ വിളവു തിന്നാൽ എന്തു ചെയ്യും? നമ്മെ സംരക്ഷിക്കേണ്ടവർ തന്നെ നമ്മെ നശിപ്പിക്കുന്ന കാഴ്ചയാണല്ലോ എങ്ങും. നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ ഫലം മാത്രമേ നമുക്ക് ലഭിക്കൂ എന്ന തത്വം വിദഗ്ധതയെ കൊയ്യൂ എന്ന ചൊല്ലിലൂടെ ലളിതമായി പറഞ്ഞു വയ്ക്കുന്നു. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ? അതുപോലെ തന്നെ കതിരിൽ കൊണ്ടുപോയി വളം വച്ചിട്ട് കാര്യവുമില്ല. ഉർവശീശാപം ഉപകാരമായി എന്ന് കേൾക്കാത്തവരുണ്ടോ? അർജുനനോട് പ്രണയാഭ്യർത്ഥന നടത്തിയ ഉർവശി അത് നിരസിച്ച അർജുനനെ ഷണ്ഠനായി തീരുവാൻ

ശപിക്കുന്നതും അജ്ഞാതവാസക്കാലത്ത് അർജുനന് ഈ ശാപം ഉപകാരമായി തീരുകയും ചെയ്ത മഹാഭാരത കഥയിൽ നിന്നുണ്ടായതാണ് ഈ ചൊല്ല്. ചില അപകടങ്ങൾ ശുഭകരമായി പര്യവസാനിക്കും എന്നു കാട്ടുവാനാണ് നമ്മൾ ഈ ചൊല്ലുപയോഗിക്കാറ്. അങ്ങനെ പൗരാണിക കഥകളിൽ നിന്നുണ്ടായ ചൊല്ലുകളും ഏറെയാണ്. ഹരിശ്ചന്ദ്രൻ ചമയരുത്, നാരദബുദ്ധി, ഭഗീരഥ പ്രയത്നം തുടങ്ങിയ ചൊല്ലുകൾ ശൈലികളായി തന്നെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ഒരേ ആശയം ഉൾക്കൊള്ളുന്നവയും വിരുദ്ധാശയങ്ങൾ ഉൾക്കൊള്ളുന്നവയുമായ പഴമൊഴികളും സുലഭമാണ്. പശു പല നിറം, പാൽ ഒരു നിറം, പൊന്നൊന്ന് മണി പലത് എന്നിവ ഒരേ ആശയം കുറിക്കുന്നവയാണ്. പണമില്ലാത്തവൻ പിണം, അർത്ഥമാണ് അനർത്ഥം എന്നിവയാകട്ടെ പരസ്പര വിരുദ്ധങ്ങളുമാണ്. ഒന്നാംതരം നിർവചനങ്ങളായും പഴഞ്ചൊല്ലുകളുണ്ട്. കാര്യമറിയുന്നവൻ കാരണവൻ, ശ്രേഷ്ഠത്വമുള്ളവൻ ജ്യേഷ്ഠൻ തുടങ്ങിയവ. കാളകിടക്കും കയറോടും മുറ്റത്തെ ചെപ്പിനടപ്പില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചുണ്ടിലൊരു ചെറുചിരിയോടെ മത്തങ്ങയും കിണറും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. അതെ, പഴഞ്ചൊല്ലുകളെപ്പോലെ തന്നെ പണ്ടേ ജനഹൃദയങ്ങളിൽ വിസ്മയവും ആഹ്ലാദവും നിറച്ചിട്ടുള്ളവയാണ് കടങ്കഥകൾ. ഭാവനയും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് കണ്ടെത്തേണ്ട ഒരു നിഗൂഢ അർത്ഥം ഉൾക്കൊള്ളുന്ന പ്രസ്താവനയോ ചോദ്യമോ ആണ് കടങ്കഥകൾ. ആലങ്കാരികത, ധ്വന്യാത്മകത എന്നിവ അതിനെ ആകർഷകമാക്കുന്നു. അമ്മ കറുമ്പി മകളു വെളുമ്പി, മകളുടെ മകളൊരു സുന്ദരിക്കുട്ടി, ആരാണെന്ന് പറയാമോ? വെള്ളിലവള്ളി എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിൽ എത്ര പേർക്കറിയാം. പക്ഷെ അതെല്ലാം പഴമക്കാർക്ക് പരിചിതമായിരുന്നു. ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി എന്നത് കുടയാണെന്നും മുക്കണ്ണൻ ചന്തയ്ക്ക് പോയത് തേങ്ങയാണെന്നും തിരിച്ചറിയാൻ അവർക്ക് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിൽ റിഡിൽ എന്നും സംസ്കൃതത്തിൽ പ്രഹീളിക എന്നും അറിയപ്പെടുന്ന കടങ്കഥകൾ ഭാരതീയ ഇതിഹാസ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും വിക്രമാദിത്യ കഥകളിലും പഞ്ചതന്ത്രം കഥകളിലുമെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയും. മണ്ണിനുള്ളിൽ മഞ്ഞക്കെട്ടിയെന്നും മണ്ണിനടിയിൽ പൊന്നമ്മ എന്നും ചോദിച്ചാൽ അറിയാമല്ലോ അത് മഞ്ഞളാണെന്ന്. മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, എന്താണെന്ന് പറയാമോ? ചിലരെങ്കിലും പാവയ്ക്കയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമല്ലേ. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി, ഇതുപോലെ കേൾക്കാനിമ്പമുള്ള കടങ്കഥകൾ ധാരാളമുണ്ട്. പാട്ടുപോലെയോ കവിത പോലെയോ വരികളായി ചിട്ടപ്പെടുത്തിയ കടങ്കഥകളും ധാരാളമുണ്ട്. പുറം പൊന്തം പൊന്തം അതിനകം പഞ്ഞിക്കെട്ട്, അതിനുള്ളിൽ പാറക്കെട്ട്, അതിനുള്ളിൽ വെള്ളക്കെട്ട്. ചിന്തിച്ചു നോക്കൂ, തേങ്ങ എന്നുത്തരമല്ലേ. തെളിഞ്ഞ വാനിൽ കറുത്ത രാത്രിയിൽ വിളക്കുമിന്നുമ്പോൾ മുകളിൽ കാണാം വലിയൊരു വട്ടം തിളങ്ങി നിൽക്കുന്നു, പപ്പടമാണോ ചേങ്ങിലയാണോ പൊൻപണമാണോ ചങ്ങാതി. അമ്പിളിമാമനെ ഓർക്കാൻ ഈ കടങ്കവിത മതിയാകും.

ആകും വണ്ടി. മനസ്സിലായോ? തേരട്ടയെ കണ്ടിട്ടുള്ളവർക്ക് സംശയമുണ്ടാകില്ല. അമ്മയ്ക്കുണ്ടേയൊത്തിരി മക്കൾ, എല്ലാമെല്ലാം വികൃതി പിള്ളേർ. അമ്മയെ കുത്തിയിട്ട് അയ്യോ മക്കൾ തീ പിടിച്ചു മരിക്കുന്നു. തീപ്പെട്ടിയെക്കുറിച്ചുള്ള കടങ്കവിതയാണിത്. നമ്മുടെ പുരാണ കഥകൾ മനസ്സിലാക്കുവാനും കടങ്കഥകൾ ഉപയോഗിച്ചിരുന്നു. ഒരു

0: അരുണൻ സ്ത്രീയായി മാറിയതും ബാലിസുഗ്രീവൻ മാർജനിക്കുന്നതും സുഗ്രീവ ബന്ധുവായ ശ്രീരാമന്റെ ശത്രുവായ രാവണന്റെ ഇല്ലം ചുട്ട ഹനുമാന്റെ പിതാവ് വായുദേവനെ കാത്തിരിക്കുന്നു അഥവാ കാറ്റുകൊള്ളാനിരിക്കുന്നു എന്ന ഉത്തരത്തിലെത്തുമ്പോഴേക്കും കുറേയേറെ കഥകളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു വിനോദോപാധി എന്നതിനപ്പുറം വിജ്ഞാന സമ്പുഷ്ടവുമായ കടങ്കഥകൾ കൂടി ഏറ്റെടുത്ത് ദൃശ്യമാധ്യമങ്ങൾ അപഹരിച്ചുകൊണ്ടിരിക്കുന്ന വിശ്രമവേളകളെ സമ്പുഷ്ടമാക്കുവാനും അതിലൂടെ നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും കാത്തുസൂക്ഷിക്കുവാനും നമ്മുടെ പുതുതലമുറയ്ക്ക് കഴിയട്ടെ.
1: പഴമൊഴിയും കടങ്കഥയും മലയാളത്തിന്റെ മാണിക്യമുത്തുകൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും സാഹിത്യകാരനും.

0: Machine minds and human hearts, the new age of digital companionship. It's true, we are all traveling at great speed through digital companionship. We are now conquering new worlds of intelligence and illusion. But beware of the comfort zones in our lives. Let's remain close to reality and keep our emotions genuine and free. Let's not forget the show from which we came. You were listening to a talk given by Dr. Diana V. Prakash, Assistant Professor in English, All Saints College, Thiruvananthapuram. This broadcast came to you from Akashwani, Thiruvananthapuram.
1: Akashwani, samayam 9 mani kazhinju 45 minute.
2: മൊഴിയാം ഒരു കഥയിൽ തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വിമോചനം. അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
3: ബോട്ട് തോട്ടിൽ നിന്ന് ആറ്റിൽ വീണപ്പോൾ ഡ്രൈവർ ഇഞ്ചൻ തുറന്നുവിട്ടു. ആറ്റിൽ താഴ്ന്ന ചാലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ വാഹനം ഇരമ്പിപ്പാഞ്ഞു. അത് വെറുപ്പോടെ ഇടയ്ക്കിടയ്ക്കെന്തോ അമറുന്നുണ്ട്. അതിൻ്റെ ഗതിയിൽ ഒരു വൈരാഗ്യം കാണാം. അവിടെ നിൽക്കട്ടെ എന്നത് പറയുന്നത് പോലെ തോന്നി. ഒരുപക്ഷേ ഇഷ്ടമില്ലാത്ത ആരെയോ കയറ്റാതെ അത് പോവുകയായിരിക്കാം. ഒട്ടുദൂരം ഓടിയിട്ട് അവർ നിരാശരായി അങ്ങ് നിൽക്കുകയായിരിക്കാം. ഏതായാലും ആ ബോട്ടിൻ്റെ പോക്കിൽ ഒരു ഹൃദയശൂന്യത കാണുവാനുണ്ടായിരുന്നു. ബോട്ടിനുള്ളിൽ യാത്രക്കാരുടെ കൂട്ടത്തിൽ 4-5 കുട്ടികളുമുണ്ടായിരുന്നു. അവർ കൂട്ടുകാരാണ്. അവർ ഇരു കരകളും നോക്കി രസിക്കുകയായിരുന്നു. മരങ്ങൾ പിന്നിലേക്ക് ഓടിപ്പോകുന്നു. അലകൾ ഉയർന്ന് കരയ്ക്ക് മുകളിൽ കൂടി ഉരുണ്ടൊഴുകുന്നു. ഒരു വീടിൻ്റെ കടവിൽ വെച്ചിരിക്കുന്ന ഒരു കലം ഓളത്തിലുയർന്ന് ആറ്റിലേക്ക് വലിഞ്ഞ് ഒഴുകിപ്പോയി. അതവർക്ക് നല്ല നേരം പോക്കായിരുന്നു. അങ്ങനെ അവർ ഇരിക്കവേ ഒരു കുട്ടി ബോട്ടിനുള്ളിൽ ഒരു സംഗതി ശ്രദ്ധിച്ചു. അവൻ കൂട്ടരോട് പറഞ്ഞു, ഇല്ലേ ഒരു കിളി. അവൻ അങ്ങോട്ട് ചെന്നു. ഒരു യാത്രക്കാരൻ ബോട്ടിൽ താഴെ ഇരിക്കുന്നു. മുൻവശം 2 നിലകളുള്ള ഒരു ചെറിയ പെട്ടിയുണ്ട്. അതിൻ്റെ താഴത്തെ നില ഒരു വശം ചെറിയ ഇരുമ്പ് കമ്പി കൊണ്ട് അഴിയിട്ടിട്ടുള്ള ഒരു കൂടാണ്. സ്വർണം പോലെ മെനിങ്ങുന്ന ഒരു കുരുവി അതിനുള്ളിലിരുന്ന് ഊതച്ചുണ്ടുകൾ പുറത്തിട്ട് കിച്ചാ കിച്ച എന്ന് ശബ്ദിക്കുന്നു. അങ്ങനെ ഒരു നല്ല കിളിയെ ആ കുട്ടികൾ അന്നോളം കണ്ടിട്ടില്ല. കുട്ടികൾ കൂടിനു ചുറ്റും കൂടി. ആ യാത്രക്കാരൻ പെട്ടിയുടെ മുകളിലത്തെ നിലയുടെ അടപ്പ് തുറന്ന് ഒരു ഡപ്പിയെടുത്ത് അതിലുള്ള നാണയങ്ങൾ എണ്ണാൻ തുടങ്ങി. അപ്പോൾ കിളി മറ്റൊരു ശബ്ദം പുറപ്പെടുവിച്ചു. അത് എന്തോ പറയുകയായിരുന്നു. ആ ഭാഷ മനസ്സിലായിട്ടെന്ന പോലെ നാണയം എണ്ണുന്നതിനിടയിൽ അയാൾ അതിനെ നോക്കി. കുരുവി ചുണ്ടുവിടർത്തി കാണിക്കുന്നു. അയാളൊന്ന് മൂളി. പെട്ടിയിലുണ്ടായിരുന്നതെല്ലാം ഓരോന്നായി അയാൾ പുറത്തിട്ടു. 2 പുസ്തകങ്ങൾ. പക്ഷിശാസ്ത്രമെന്ന് ഒരു കുട്ടി ആ പുസ്തകങ്ങളിലൊന്നിൻ്റെ പേര് വായിച്ചു. ഒരു ചെറിയ കെട്ട് മുഷിഞ്ഞ കവറുണ്ടായിരുന്നു. ഒരു കുട്ടി മറ്റൊരുവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, അതെന്താണെന്നറിയാമോ? ഒരു ചക്രം കൊടുത്താൽ ആ കുരുവി പുറത്തു വന്ന് ഒരു കവറെടുത്ത് തരും. നമ്മൾ കൊടുത്താലും തരുമോ? തരും. ആ കൂട്ടിനുടമസ്ഥൻ ബനിയൻ്റെ കീശയിൽ നിന്നും ബീഡിയും തീപ്പെട്ടിയും എടുത്ത് ബീഡി വലിക്കാൻ ആരംഭിച്ചു. അപ്പോഴും ആ കിളി എന്തൊക്കെയോ ചിലച്ചു. അത് 3-ാമത് ശബ്ദത്തിലായിരുന്നു. യാത്രക്കാരിലൊരുവൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുക? അയാൾ പ്രതിവചിച്ചു, കൊല്ലത്തിന്. ആലപ്പുഴ ആയിരുന്നോ? അതെ. ആ കുട്ടികളിലൊരാൾ അവൻ്റെ വിരൽ അഴികൾക്കിടയിൽ കൂടി അകത്തേക്കിട്ടു. കുരുവി ഒരു കൊത്തുകുത്തി. ഉടമസ്ഥൻ ആ കൊച്ചനെ ശാസിച്ചു. കുരുവിയെയും അതിൻ്റെ ചേഷ്ടകളെയും നോക്കിക്കൊണ്ടിരുന്ന മറ്റൊരു യാത്രക്കാരൻ പറഞ്ഞു, അതിന് വിശക്കുന്നായിരിക്കും. ഇല്ല, അതിന് നേരമായില്ല, അയാൾ ഉത്തരം പറഞ്ഞു. വേറൊരു യാത്രക്കാരൻ ചോദിച്ചു, എന്താ ഇതിന് തീറ്റി കൊടുക്കുന്നേ? പാല്, പഴം, ചെറുപയർ എല്ലാം കൊടുക്കും. അയാൾ പെട്ടിയുടെ പിള്ളമുറി തുറന്നു കാണിച്ചു. അതിനുള്ളിൽ ഒരു കൊച്ചുകുപ്പിയിൽ പാലുണ്ട്, പഴമുണ്ട്, ചെറുപയറുണ്ട്. അയാൾക്കൊരു ദിവസം എന്ത് കിട്ടുമെന്ന് വേറൊരു യാത്രക്കാരൻ ചോദിച്ചു. അത് പല തരത്തിലിരിക്കും. എങ്കിലും അയാൾക്കൊരു കാര്യം പറയാനുണ്ട്. ആ പക്ഷി വന്നതിന് ശേഷം അയാൾക്ക് മുട്ടു വന്നിട്ടില്ല. ഏതാളില്ലാത്ത മൂലയിൽ ചെന്നിരുന്ന

ാലും 1 രൂപ നിശ്ചയം. ഇതിന് എവിടെ നിന്ന് കിട്ടി? ഒരു യാത്രക്കാരൻ ചോദിച്ചു. അതോ, അയാളൊന്ന് ഞെളിഞ്ഞിരുന്നു. ഈ പക്ഷിയെ സാധാരണ പക്ഷിശാസ്ത്രക്കാരുടെ കയ്യിൽ കാണുകയില്ല. അവരുടെ കൂട്ടിലുള്ളതെല്ലാം കുരുവികളാണ്, കിണിവെച്ച് പിടിക്കുന്ന പറവകൾ. ഇത് കൈലാസത്തിൽ മാത്രമുള്ളതാണ്, ചാകുകയില്ല. നിങ്ങൾക്കെവിടുന്ന് കിട്ടി? കാശിയിൽ വെച്ച് സന്യാസി തന്നു. എന്നിട്ട് ആ കഥ അയാൾ പറയാൻ തുടങ്ങി. ഏവരും കൗതുകത്തോടെ ആ കഥ കേട്ടു. ഇത് ശ്രീപാർവതിയുടെ വളർത്തു പക്ഷികളിൽ ഒന്നാണ്, എന്നും ആ പക്ഷികളെ തീറ്റിയിട്ടേ ഭഗവതി വെള്ളം കുടിക്കൂ. എന്നാൽ ഒരു തൂവൽ പൊഴിഞ്ഞു പോയാൽ പിന്നെ ആ പക്ഷിക്ക് അവിടെ കഴിയാനൊക്കുകയില്ല. അങ്ങനെയാണത്രേ ഈ പക്ഷി മനുഷ്യരുടെ ഇടയിലേക്ക് വന്നത്. അതൊരു അപൂർവ സംഭവവുമാണ്. ഒരു വൃദ്ധൻ ചോദിച്ചു, തൂവൽ കൊഴിഞ്ഞിടം കാണാനുണ്ടോ? ഉണ്ട്. വീണ്ടും കിളി എന്തോ ചിലച്ചുകൊണ്ടിരുന്നു. വൃദ്ധൻ തുടർന്നു ചോദിച്ചു, എന്താ പറയുന്നത് കിളി? അയാൾ അർത്ഥവത്തായൊന്ന് ചിരിച്ചു. വൃദ്ധൻ ചോദിച്ചു, കൈലാസത്തെ കാര്യമെല്ലാം അതിനറിയാമായിരിക്കും. എല്ലാം കിളി പറഞ്ഞു കേട്ടറിയാമെന്ന ഭാവത്തിൽ അയാളൊന്ന് ചിരിച്ചു. പക്ഷേ അത് പറയാമോ? ആ കുട്ടികളിലൊരുവൻ ഒരു ചക്രം വേണമെന്ന് പറഞ്ഞ് അമ്മയെ അലട്ടുന്നു. അമ്മ അവനെ ശാസിക്കുന്നു. ചില യാത്രക്കാർ ഇത്ര വിശുദ്ധിയുള്ള കുരുവിയുടെ സഹായത്താൽ ഭാവിയറിഞ്ഞാൽ ശരിയായിരിക്കുമെന്ന് തമ്മിൽ പറയുന്നു. പക്ഷിയുടെ ഉടമസ്ഥൻ എല്ലാം എടുത്ത് പെട്ടിക്കുള്ളിൽ വെച്ചിട്ട് എഴുന്നേറ്റ് നിന്നു. ബോട്ട് കരിമ്പാവളവ് കഴിഞ്ഞു. അതിന് കുറേ കൂടി വേഗത വർദ്ധിച്ചെന്ന് തോന്നി. വിളഞ്ഞ് കനകാഭമായി കിടക്കുന്ന വിശാലമായ പുഞ്ചപ്പാടങ്ങളുടെ നടുക്കുകൂടി ഒരു നീലക്കര പോലെ പമ്പാനദി ഒഴുകിക്കൊണ്ടിരുന്നു. കുതിച്ച് താണും ഉയർന്നു പറന്നും കുരുവികളാ വിശാലതയിലെങ്ങും തെറ്റിത്തെന്നി സഞ്ചരിച്ചു. സമൃദ്ധിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സന്ദേശം പോലെ പടിഞ്ഞാറ് നിന്ന് മടിച്ച കാറ്റ് ആ പറവകളെ താലോലിക്കുന്നതായി തോന്നി. കൂടിനടുത്തിരുന്ന ഒരു കുട്ടി ഒരു മുടക്കം തള്ളി മാറ്റി അതിൻ്റെ വാതിൽ തുറന്നു. മുൻപെങ്ങും കേട്ടിട്ടില്ലാത്ത തരത്തിൽ കുരുവി ഒന്ന് ചിലച്ചു. ഒരു കനകശകലം പായുന്നതുപോലെ അതൊരു ചീറ്റലോടെ ചെവിക്കടുത്തുകൂടി കുതിച്ചു പറന്നു. അയാൾ നടുങ്ങി. ബോട്ടിലിരുന്നവരെല്ലാം ആ എന്ന് ശബ്ദിച്ചു. അയാൾ നിലവിളിച്ചു. ആ അപരാധിയായ കൊച്ചൻ അമ്മയുടെ മടിയിൽ കയറി ഒളിച്ചു. ആ കിളി പടിഞ്ഞാറേക്കരയിൽ പുറവേലിയിടമ്പിൽ നിന്ന ഒരു കൈതമേലിരുന്ന ഒരു കുരുവിയെ ഞൊട്ടിക്കൊണ്ടു പറന്നു. ഞൊട്ടുകൊണ്ട കിളിയും പിന്നാലെ പാഞ്ഞു. പക്ഷേ നമ്മുടെ കിളിയോളം അതിന് വേഗതയില്ല. ഒട്ടുദൂരം ചെന്നപ്പോൾ അതൊരു പെൺകിളിയെ വലം വെച്ചു. വീണ്ടും പറന്നു. അയാൾ ചാടി ബോട്ടിൻ്റെ മുകളിൽ കയറി. ബോട്ടിലിരുന്നവരുമെല്ലാം അതിൻ്റെ പോക്ക് നോക്കി. പക്ഷേ ആർക്കും ബഹുസഹസ്രം കുരുവികളുടെ ഇടയിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ അയാൾ കണ്ടു, അത് കുതിച്ചു താഴുന്നു, തല ഉയർത്തി മുകളിലേക്കുയരുന്നു, വെട്ടിത്തിരിയുന്നു, അങ്ങ് ചെറിയ തെങ്ങിൻകൂട്ടത്തിൽ മറയുന്നു. വീണ്ടും നീലാകാശത്തിൽ ഒരു പൊട്ടുപോലെ പ്രത്യക്ഷപ്പെടുന്നു. ആ കിളി പറക്കുകയാണ്, ചിറക് വിടർത്തി ആഞ്ഞു പറക്കുകയാണ്. അതിനുള്ളി താഴും പോലെ താഴാനറിയാം. താഴ്ന്നു പറക്കുന്നതിനിടയിൽ ഒരു നെന്മണി കുത്തിയെടുക്കാനറിയാം, കുറിക്കുവാനറിയാം. പഴുത്ത നെന്മണി അത് തിന്നിട്ടില്ല. മറ്റൊരു കിളിയും ഉയരാത്ത പൊക്കത്തിൽ അതുയർന്ന് താഴേക്ക് നോക്കി. താഴെയെല്ലാം എന്ത് ചെറുതായിരിക്കുന്നു! എത്ര വിശാലമായ ലോകം! എന്തൊരു കാഴ്ചകൾ! നീണ്ടു നീണ്ട പാടങ്ങൾ, പച്ചത്തോപ്പുകൾ, വലിയ നഗരങ്ങൾ, വിശാലമായ സമുദ്രം, എല്ലാം ഒന്നിച്ചു കണ്ടു. അവൻ ചിലച്ചു, വീണ്ടും ചിലച്ചു, ഇടവിടാതെ ചിലച്ചു. തൊണ്ട പൊട്ടുന്നില്ല, ചുണ്ടൊടിയുന്നില്ല. അതാണ് അവൻ ആവശ്യം. ചുണ്ട് കൂട്ടാതെ ശരീരം പൊട്ടുമാറ് അവൻ ചിലച്ചു. ആ ശബ്ദം ദിഗന്ധങ്ങളിൽ മാറ്റുലിക്കൊള്ളുന്നതായി അവന് തോന്നി. ഇരുട്ടിയാൽ അവനെന്ത് ചെയ്യും? അതിന് കൂടില്ല. മറ്റു കിളികൾ അതിനറിയുമോ? അവരുടെ കൂട്ടിലേക്ക് കയറ്റുമോ? അങ്ങനെ നോട്ടമില്ലാതെ പറന്ന് പറന്ന് നെന്മണിയില്ലാത്ത പാടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എന്തു തിന്നും? അവനൊന്നും തിന്നണ്ട. ഇരുട്ടിയാലും പറക്കും. പ്രഭാതത്തിലും പറക്കുകയായിരിക്കും. അവന് പറന്നാൽ മതി, ചിലച്ചാൽ മതി, കടലിനും കരയ്ക്കുമപ്പുറം പോയാൽ മതി. പറന്ന് പറന്ന് ആകാശത്തിൻ്റെ അറുതിയിലെത്തണം. അയാളുടെ ദൃഷ്ടിപഥത്തിൽ നിന്നും കിളി മറഞ്ഞു. ഇല്ല, സൂര്യഗോളത്തിൽ ഒരു പൊട്ടുപോലെ കാണുന്നത് അതാണ്. സൂക്ഷിച്ചു നോക്കി നിൽക്കവേ അത് സൂര്യൻ്റെ ഉജ്ജ്വല പ്രഭയിൽ ലയിച്ചു മറഞ്ഞു. ബോട്ട് ഇരട്ടിച്ച വേഗത്തിൽ പായുന്നു. അങ്ങനെ അയാൾ നിൽക്കേ
ബോട്ടിന് നേരെ.

0: സൂര്യരശ്മി ഏറ്റ് മിനുങ്ങുന്ന ഒരു പറവ വന്നു. ഏതോ ഓമനപ്പേര് അയാൾ ഉച്ചരിച്ചു. പറവ അടുത്തു വന്ന് താഴ്ന്നിട്ട് ഉയർന്നു പറന്നുപോയി. അതൊരു കവളം കാളിയായിരുന്നു. ബോട്ട് നിർത്താൻ അയാൾ അപേക്ഷിച്ചു. അല്ലെങ്കിൽ പതുക്കെയെങ്കിലും ഓടിക്കാൻ കെഞ്ചി. അയാളുടെ കിളി തിരിച്ചു വരും, അതൊരിക്കലും വിട്ടുപോകയില്ല. ആരും ആ അപേക്ഷ ഗൗനിച്ചില്ല. അയാൾ അതിനെ തുറന്നുവിട്ട കൊച്ചനെ പിടികൂടി. 150 രൂപ അതിന് വില പറഞ്ഞതാണ്. ആ സംഖ്യ അവൻ കൊടുക്കണം. വീണ്ടും അയാൾ ബോട്ടിന് മുകളിൽ കയറി നാലുപാടും നോക്കി. സ്വാതന്ത്ര്യത്തിൻ്റെ വിസ്തൃതിയിൽ പല പറവകളും പറക്കുന്നുണ്ട്, അതിനെ മാത്രം കാണുന്നില്ല. ഒരാൾ ചോദിച്ചു, ഇങ്ങനെ കൂട് വിട്ടിത് പോയിട്ടുണ്ടോ? കൂടിന് പുറത്തിറങ്ങി നടക്കും, പക്ഷേ പറന്നിട്ടില്ല. എൻ്റെ ഓമന പറന്ന് ചിറക് കുഴഞ്ഞ് എവിടെയോ വീണു കാണും. അയാൾ ഏങ്ങലടിച്ച് കരയുവാൻ തുടങ്ങി. ഇങ്ങനെ വിശാലമായ പാടം കണ്ടപ്പോൾ അത് ഉത്സാഹം കൊണ്ട് പറന്നു പോയതാണ്. തിരിച്ചു വരിക തന്നെ ചെയ്യും. അയാളുടെ കയ്യിൽ നിന്നും തീറ്റി കൊത്തി തിന്നാതിരുന്നാൽ അതെന്ത് ചെയ്യും? ആ പുറവേലിക്ക് അയാളെ ഇറക്കുവാൻ അയാൾ അപേക്ഷിച്ചു. അപ്പോൾ മറ്റൊരാൾ ചോദിച്ചു, ഇറങ്ങിയാൽ നിങ്ങൾ എവിടെ പോയി പിടിക്കും? അത് ശരിയാണ്. വീണ്ടും അയാൾ കരഞ്ഞു. പിന്നീടും അയാളുടെ കണ്ണെത്തുന്ന ചക്രവാളത്തിനുള്ളിലുള്ള എല്ലാ മുട്ടുകളും തിരഞ്ഞു. പക്ഷേ പറവയുടെ ലോകം അതിനും അപ്പുറമുണ്ട്. പലപ്പോഴും കണ്ണീർ നിന്ന് അയാൾക്ക് കണ്ണു കാണുവാനായില്ല. സന്ധ്യയ്ക്ക് പറവകളെല്ലാം ചേക്കേറുന്നത് അയാൾ കണ്ടു. ഇപ്പോൾ അയാളുടെ കിളി എവിടെയായിരിക്കും? കൊല്ലത്ത് ബോട്ടിറങ്ങിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്ന ഒരു കിളിക്കൂടുമായി ഒരുവൻ മന്ദം മന്ദം നടന്നു പോകുന്നത് കാണായി. അപ്പോഴും അയാൾ ആകാശത്തുകൂടി പറന്നു പോകുന്ന എല്ലാ പറവകളെയും നോക്കുന്നുണ്ടായിരുന്നു. കരിമ്പാവളവിനിപ്പുറം പുറവേലി ഇറമ്പിൽ നിൽക്കുന്ന കൈതയിൽ ഒരു സ്വർണ്ണ നിറമുള്ള കിളി തനിച്ചിരുന്ന് ചിലയ്ക്കുന്നു. അത് ആരെയോ വിളിക്കുകയാണ്. പാടത്ത് കൊയ്ത്തു നടക്കുന്നു. കിളികൾ പറക്കുന്നു, പക്ഷേ അതറിയുന്നില്ല. ചിലപ്പോൾ ബോട്ടുകളുടെ മുകളിൽ അത് വട്ടമിട്ട് പറക്കും. മറ്റു ചിലപ്പോൾ ബോട്ടിനുള്ളിൽ കയറിയെന്ന് വരാം. അത് തീറ്റി തിന്നാതായി. ആരടുത്ത് ചെന്നാലും അതിന് പറക്കാൻ കഴിയാതെയുമായി.
1: മൊഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ. വിമോചനം അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ MyGOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് May 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
3: ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനുഷ എ മെൻഡസ്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി സമയം 10 മണി. മെഹഫിൽ. നിലാവുള്ള രാത്രിയിൽ ഉതിരുന്ന ഒരു മഞ്ഞുതുള്ളി പോലെ അത്രമേൽ ആർദ്രമായ ഒരു സ്വരം.

നമുക്കറിയാം, വാക്കുകളിൽ ഒതുക്കാൻ കഴിയാത്ത വികാരങ്ങളുടെ പ്രകടനമാണ് ഗസൽ. വരികൾക്ക് ജീവൻ നൽകുന്ന ആലാപന ശൈലിയാണ് ഗസലുകളുടെ ജീവനും. ആ ഗസലുകളെ ജനകീയമാക്കുന്നതിൽ തലത് മെഹ്മൂദ് വഹിച്ച പങ്ക് വാക്കുകൾക്കപ്പുറമാണ്.

കഴിഞ്ഞ സബ്ദിൻ ഏക് സമാ നഹി ഥാ എന്ന ഡിസ്ക് അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയൊരു വഴിത്തിരിവായി. ലക്നൌവിൽ നിന്ന് തലത് നേരെ പോയത് കൽക്കട്ടയിലേക്കാണ്. അവിടെ അദ്ദേഹം തപൻ കുമാർ എന്ന പേരിൽ നിരവധി ബംഗാളി ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തു. 1944 അദ്ദേഹം പാടിയ തസ്വീർ തേരി എന്ന ഗാനം ഇന്ത്യ ഒട്ടാകെ തരംഗമായി മാറി. ഗസൽ ലോകത്തൊരു പുതിയ ശൈലിക്ക് അങ്ങനെ അദ്ദേഹം അവിടെ തുടക്കമിട്ടു. ഒരു അഭിനേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. എങ്കിലും അഭിനയത്തെക്കാൾ തന്റെ ആത്മാവ് സംഗീതത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം പിന്നീട് പാട്ടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു.

1924 ഫെബ്രുവരി 24 ലക്നൌവിൽ ജനനം. സംഗീതം ഒരു തൊഴിലായി സ്വീകരിക്കുന്നത് കുടുംബത്തിന് അന്ന് അചിന്ത്യമായിരുന്നു. സിനിമയിൽ പാടണോ അതോ വീട്ടിൽ തുടരണോ എന്ന ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം സംഗീതം തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. 1939 തന്റെ 16 വയസ്സിൽ ഓൾ ഇന്ത്യ റേഡിയോ ലക്നൌവിൽ അദ്ദേഹം പാടി. 1941 പുറത്തിറങ്ങി

1949 മുംബൈയിലെത്തിയ അദ്ദേഹം നിരവധി ബോളിവുഡ് ചിത്രങ്ങളിലും പാടി. ട്രാജഡി കിങ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദിലീപ് കുമാറിന്റെ ഭാവങ്ങൾക്ക് തലത്തിന്റെ വിഷാദ മധുരമായ ശബ്ദം തികഞ്ഞ ചേർച്ചയായിരുന്നു. തലത് മെഹമൂദിന്റെ ശബ്ദത്തിലെ ആ വിറയൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുടക്കത്തിൽ സംഗീത സംവിധായകർ ഇതിനെ ഒരു പോരായ്മയായി കണ്ടിരുന്നു. എന്നാൽ ആ വിറയലിലാണ് വികാരങ്ങൾ ഒളിച്ചിരിക്കുന്നതെന്ന് നൌഷാദിനെ പോലെയുള്ള പ്രതിഭകൾ തിരിച്ചറിഞ്ഞു.

അദ്ദേഹം പാടുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കാതിനടുത്തിരുന്ന് ആരോ രഹസ്യം പറയുകയാണെന്ന്. അമിതമായ അലങ്കാരങ്ങളില്ലാത്ത ഹൃദയത്തിൽ നിന്ന് നേരിട്ട് വരുന്ന ആലാപനം, അതായിരുന്നു തലത് സ്റ്റൈൽ.

1960s സംഗീതത്തിന്റെ ആസ്വാദന രീതിയിൽ വന്ന മാറ്റങ്ങൾ അദ്ദേഹത്തെയും ബാധിച്ചു. എങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിരവധി സംഗീത പരിപാടികൾ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. 1992 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1998 മെയ് 9 ആ മഹാനായ ഗായകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു.

0: ജൽതേ ഹേ ജസ്കേലിയെ എന്ന് തുടങ്ങുന്ന വരികൾ മാത്രം മതി തലത് മെഹ്മൂദ് എന്ന ഇതിഹാസത്തെ ഓർക്കാൻ. ആ വെൽവെറ്റ് ശബ്ദത്തിന്റെ മാന്ത്രികത എന്നും നമുക്ക് കൂട്ടായി ഉണ്ടാകും എന്നോർത്തുകൊണ്ട്, ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ മേഫലിൽ നിന്നും വിടവാങ്ങട്ടെ. സഭി ശ്രോതാവുക്കും ശുഭരാത്രി.
1: അവതരണം നിർവഹണം റൂബി ബാബു.
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയത് ഗാനരചന ബിജു തിരുമല, സംഗീതം നൽകിയത് ഇളയരാജ.

അടുത്ത ഗാനം യേശുദാസ് പാടിയത്. ചിത്രം ഇടനാഴിയിൽ ഒരു കാലൊച്ച. ഗാനരചന ഒ എം വി കുറുപ്പ്. സംഗീതം നൽകിയത് ദക്ഷിണാമൂർത്തി.

റഫീഖ് അഹമ്മദ് രചിച്ച ഗോവിന്ദ് വസന്ത സംഗീതം നൽകി. വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയ ഗാനം ചിത്രം 100 ഡേയ്സ് ഓഫ് ലവ്.

ഇനി കേൾക്കാം നൈറ്റ് ഡ്രൈവ് എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപിലൻ, നിത്യ മാമൻ എന്നിവർ പാടിയ ഗാനം. രചന മുരുകൻ കാട്ടാക്കട, സംഗീതം നൽകിയത് രഞ്ജൻ രാജ്.

ഇനി കേൾക്കാം പ്രണയം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം. ഗാനരചന ഓ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത്.
1: ആധിയും വ്യാധിയും ഔഷധിയും സാക്ഷാൽ ആനന്ദലഹരിയും നീയല്ലേ അമ്മേ. പണ്ടൊക്കെ മനുഷ്യർ ആയുരാരോഗ്യമുണ്ടാവാനും മനോവിഷമവും രോഗവും മാറാനും ആശ്രയിച്ചിരുന്ന പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു. എന്നാൽ പോകെ പോകെ പാശ്ചാത്യ പരിഷ്കാരങ്ങളും സമ്പ്രദായങ്ങളും അനുകരിച്ചു തുടങ്ങിയതോടെ ജീവിതശൈലി രോഗങ്ങളുടെ കടന്നാക്രമണത്തോടെ ആധി എന്ന വാക്കിന് പകരം സ്ട്രെസ് എന്നും ടെൻഷൻ എന്നും ഒക്കെയുള്ള ഇംഗ്ലീഷ് വാക്കുകൾ കടന്നു വന്നു. മനോവിഷമം അങ്ങനെ മാനസിക പിരിമുറുക്കമായി. മാനസിക സമ്മർദ്ദം സഹിക്കാനാവാതെ ആബാലവൃദ്ധം ജനങ്ങളും വീർപ്പുമുട്ടുന്ന ഒരവസ്ഥയായി. ആധുനിക ജീവിതം മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു സവിശേഷതയാണ് മാനസിക പിരിമുറുക്കം. തത്രപ്പാട് നിറഞ്ഞ ജീവിതം, ഇടതടവില്ലാത്ത പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, സഹപ്രവർത്തകരുടെ പാരകൾ, ബന്ധുക്കളുടെ ശല്യങ്ങൾ, പരദൂഷണങ്ങൾ എല്ലാം ഒരുവനെ മാനസികമായി തളർത്താനുള്ള കാരണങ്ങളായി മാറാം. കൂട്ടുകുടുംബ വ്യവസ്ഥിതി തകർന്നതോടെ ജീവിതത്തിൽ ടി വിയും മൊബൈൽ ഫോണും മറ്റ് സുഖസൗകര്യങ്ങളും വർദ്ധിച്ചതോടെ മനുഷ്യൻ എല്ലാവരിൽ നിന്ന് അകന്നവനായി, ആൾക്കൂട്ടത്തിൽ തനിയായി. ആ ഒറ്റപ്പെടൽ മൂലം തൻ്റെ വികാര വിചാരങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും മറ്റൊരാളോട് പറയാൻ സാധിക്കാതെ വന്നു. ദുഃഖങ്ങൾ ഹൃദയത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ ഹൃദയാഘാതമെന്ന് തന്നെയല്ല, ആകുലത, പിരിമുറുക്കം, ഗ്യാസ് ട്രബിൾ, ആസ്മ, ക്യാൻസർ എന്നിവയൊക്കെ ഉണ്ടാകാനും ഇടയാക്കും. ഇക്കാലത്ത് ഒരുവന്റെ ജീവിതത്തിൽ വിശപ്പും ദാഹവും പോലെ ഒഴിവാക്കാനാവാത്ത ഒന്നായി മാറി ഉത്കണ്ഠയും പിരിമുറുക്കവും. ഇതുണ്ടായാൽ സുഖവും സന്തോഷവും സുരക്ഷിതത്വവും ഇല്ലാതാവും. ചെറിയ പ്രശ്നങ്ങളും അല്പം ഒരു നിരാശയും പോലും പലരിലും മാനസിക പിരിമുറുക്കമുണ്ടാക്കാം. അന്യ ആളുകളെയോ ചില സാഹചര്യങ്ങളെയോ അഭിമുഖീകരിക്കാൻ വിഷമം തോന്നുക, ആരെയും എന്തിനേയും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുക, സ്വയം വിശ്വാസം ഇല്ലാതാവുക, ഇതൊക്കെയും മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കുന്ന വിവിധ ഘടകങ്ങളാണ്. ഈ അവസ്ഥയിൽ നമുക്ക് ചെയ്യാവുന്നത് ഏർപ്പെട്ടിരിക്കുന്ന ജോലി താൽക്കാലികമായി നിർത്തിവെച്ച് ഇത്തിരി നേരം വിശ്രമിക്കുക, റിലാക്സ് എന്നതാണ്. ഒരു ദിവസം കുറഞ്ഞത് 5-10 മിനിറ്റുകൾ യാതൊന്നും ചെയ്യാതെ ശാന്തമായി വെറുതെ ഇരുന്ന് ചുറ്റുപാടും കണ്ണോടിക്കണം. ആ സമയം ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങളും കാണുന്ന കാഴ്ചകളും ഒക്കെ ശരിക്കും ആസ്വദിക്കണം. ഇതുമൂലം നമ്മുടെ വിഷമതകൾക്ക് വളരെയധികം ശമനമുണ്ടാവും. ഇപ്രകാരം വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയസ്പന്ദനം സാധാരണ നിലയിലാവും, രക്തസമ്മർദ്ദം കുറയും. അതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കത്തിന് അയവുണ്ടാവുകയും എല്ലാ കാര്യങ്ങൾക്കും മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവ് നേടിയെടുക്കണം. സ്ഥായിയായ ഒരു വ്യക്തിത്വം ഉണ്ടാവാനായി മനസ്സിന്റെ നിയന്ത്രണം സ്വയം നാം ഏറ്റെടുത്താൽ അതൊരു മാറ്റത്തിന്റെ തുടക്കമാവും. നിങ്ങളുടെ വ്യക്തിത്വം ആ സമയം ഉയരുന്നതായി കാണാം. ഒമർ ഖയ്യാം പാടും പോലെ, അൺബോൺ ടുമോറോസ് ആൻഡ് ഡെഡ് എസ്റ്റർഡേയ്സ്, വൈ ഫ്രെറ്റ് ഇഫ് ടുഡേ ബി സ്വീറ്റ്. നമ്മുടെ ഭാവി പ്രവചനാതീതവും ഭൂതകാലം മാറ്റിമറിക്കാനാവാത്ത വിധം ഒഴിഞ്ഞുപോയിരിക്കുകയുമാകയാൽ ഇന്ന് ഈ നിമിഷം ആസ്വദിക്കൂ, ജീവിക്കൂ.

മാനസിക പിരിമുറുക്കത്തിന് അയവ് വരാനായി ചിരിക്കുക. നല്ലൊരു ചിരി പിരിമുറുക്കമുണ്ടാക്കുന്ന ഹോർമോണുകളുടെ നില വ്യത്യാസപ്പെടുത്തും. കുംഭകുലുക്കിയുള്ള നല്ല ഒരു ചിരിയുടെ ഫലം 24 മണിക്കൂർ നീണ്ടു നിൽക്കുമത്രേ. സുഹൃത്തുക്കളോട് ഹൃദയം തുറന്ന് സംസാരിക്കുക. വിഷമം മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നാൽ പരിഭ്രാന്തി ഏറുകയുള്ളൂ എന്നതിനാൽ വിഷമതകൾ എന്തായാലും ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുക. മനഃശാസ്ത്രജ്ഞനായ യുങ് പറയുന്നു, ഹൃദയം ശരിപ്പെടാത്തവന്റെ തലയും ശരിയാവില്ല. വിഷമതകൾ സർവ്വതും സർവശക്തനായ ദൈവത്തിനോട് പറയുക. നമുക്കിഷ്ടപ്പെടുന്ന ജോലികളിൽ ഏർപ്പെട്ടാൽ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കാനാവും. മനസ്സിന് അയവ് ലഭിക്കാനാവുന്ന തരം സംഗീതം, ഡാൻസ്, മറ്റ് വിനോദങ്ങൾ എന്നിവകളിൽ ഏർപ്പെടണം. കഴിയുന്നത്ര മൊബൈലിൽ കണ്ണ് നട്ടിരിക്കാതിരിക്കുക. കോപം നിയന്ത്രിക്കണം. കോപം ജനിക്കുമ്പോൾ അതിന്റെ അനന്തര ഫലങ്ങളെപ്പറ്റി കൂടി ചിന്തിക്കണമെന്ന് കൺഫ്യൂഷ്യസ് ബോധിപ്പിക്കുന്നു. അന്യരുടെ പ്രശ്നങ്ങൾ

0: ശാസ്ത്രജ്ഞനായ യുങ് പറയുന്നു, ഹൃദയം ശരിപ്പെടാത്തവൻ്റെ തലയും ശരിയാവില്ല. വിഷമതകൾ സർവ്വതും സർവശക്തനായ ദൈവത്തിനോട് പറയുക. നമുക്കിഷ്ടപ്പെടുന്ന ജോലികളിൽ ഏർപ്പെട്ടാൽ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കാനാവും. മനസ്സിന് അയവ് ലഭിക്കാനാവുന്ന തരം സംഗീതം, ഡാൻസ്, മറ്റ് വിനോദങ്ങൾ എന്നിവകളിൽ ഏർപ്പെടണം. കഴിയുന്നത്ര മൊബൈലിൽ കണ്ണ് നട്ടിരിക്കാതിരിക്കുക. കോപം നിയന്ത്രിക്കണം. കോപം ജനിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങളെപ്പറ്റി കൂടി ചിന്തിക്കണമെന്ന് കൺഫ്യൂഷ്യസ് ബോധിപ്പിക്കുന്നു. അന്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ ശ്രമിച്ചാൽ മനസ്സിനത് സമാധാനവും സന്തോഷവും നൽകും. ചൊട്ടച്ചാൻ വഴി ദൂരം മാത്രം കഷ്ടിച്ചങ്ങ് പറക്കും കോഴി, ഗരുഡന് പിറകെ ചിറകും വീശി ഗഗനമാർഗം വാഞ്ചിക്കുന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ എഴുതിയതോർത്ത് അവനവന്റെ പരിമിതികളും കഴിവുകളും മനസ്സിലാക്കി ഏത് പ്രവൃത്തിയും ചെയ്യുക. ഒരു സമയത്ത് ഒരു കാര്യം മാത്രം പരിഹരിക്കാൻ നോക്കുക. വിമർശനങ്ങൾ കേൾക്കുമ്പോൾ പതറാതിരിക്കുക. ഒറ്റപ്പെടുന്നു എന്ന തോന്നൽ ഒഴിവാക്കുക. നല്ല ഹോബികൾ ഉണ്ടാക്കിയെടുക്കുക. വിജയം താനേ ഉണ്ടാവും. ജീവിത ദുഃഖങ്ങളെപ്പറ്റി ചിന്തിക്കാൻ അധിക സമയം കിട്ടുന്നതാണ് ദുഃഖത്തിന് കാരണം. എന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെടുകയാണ് ഇതിനുള്ള പ്രതിവിധിയെന്ന് ജോൺ ബെർണാഷായും. ഇന്നത്തെ ജീവിതഭാരം കൊണ്ട് ആരും വീഴാറില്ല. നാളത്തെ ജീവിതഭാരം കൂടി ഇന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ തളർന്നു വീഴുന്നുവെന്ന് ജോർജ് മക്ഡൊണാൾഡും. നാളെ നമ്മളെ വേദനിപ്പിക്കാവുന്ന സുഖങ്ങളൊക്കെ ഇന്ന് തന്നെ ഉപേക്ഷിക്കുക എന്ന് മനഃശാസ്ത്രജ്ഞനായ ഹെർബർട്ടും അഭിപ്രായപ്പെടുന്നു.
1: This is Akashvani, the news read by Navneet Adhikari. Prime Minister Narendra Modi and Cyprus President Nikos Christodoulidas today called for strengthening multilateral efforts to combat terrorism and the expeditious finalization and adoption of the Comprehensive Convention on International Terrorism within the UN framework. The joint statement on the state visit of the Cyprus President said both leaders urged for strong and concerted action against all UN and EU designated terrorist and terrorist entities, including those under 1,267 UNSC sanctioned committees. They underline the need for cooperation to counter violent extremism and radicalization, financing of terrorism and money laundering, as well as to prevent exploitation of new and emerging technologies for terrorist purposes and to tackle terrorist recruitment. Both sides also call for eliminating terrorist safe havens and infrastructure, as well as disrupting terrorist networks and combating the financing of terrorism at the United Nations and the Financial Action Task Force. Addressing a joint press conference, Prime Minister Modi said India and Cyprus would work together on connectivity initiatives such as Indo-Pacific Oceans Initiative and the India-Middle East-Europe Economic Corridor. On defense and security cooperation, Mr. Modi said both countries agreed to further strengthen collaboration in cybersecurity, maritime security and counter-terrorism.
2: Aaj humne cyber security, मैरिटाइम सिक्योरिटी और काउंटर टेररिज्म सहयोग को भी और मजबूत करने का निर्णय लिया है. इतना ही नहीं, हम इंडो पैसिफिक ओशन इनिशिएटिव और इंडिया मिडल ईस्ट यूरोप इकोनॉमिक कॉरिडोर जैसे महत्वपूर्ण पहलों से कनेक्टिविटी सुनिश्चित करने के लिए भी साथ मिलकर काम करेंगे.
1: Later, President Draupadi Murmu received Cyprus President Nikos Christodoulidas at Rashtrapati Bhavan today. She also hosted a banquet in his honour. Welcoming President Nikos Christodoulidas and his delegation to India, President Murmu said India and Cyprus share close relations based on trust and goodwill. She said bilateral relations have been elevated to the level of a strategic partnership, which reflects the growing maturity, depth and mutual trust in the India-Cyprus relationship. The government will launch a smart border project and make the entire border with Bangladesh and Pakistan impenetrable. Mr. Shah was addressing the Border Security Force investiture ceremony and Rustamji Memorial Lecture in New Delhi today. He said that work is in progress towards creating an impregnable border security grid within the next year by integrating all kinds of technologies under the smart border concept. He said the ministry will soon introduce a smart border project equipped with drones, radars, modern cameras and other advanced technologies. The Home Minister said once this initiative begins, the work of the Border Security Force will become significantly easier and stronger. He emphasized that India must adopt new strategies to address cyber threats, hybrid warfare and drone-based challenges. Short-range ballistic missile Agni-1 was successfully test launched from the integrated test range.